ആകാശവാണി കവരത്തി. മീഡിയം വേവിൽ 260.4 മീറ്റർ, അതായത് 1152 കിലോഹെർട്സിൽ പ്രിയ ശ്രോതാക്കൾക്ക് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഈ നിലയത്തുനിന്നുള്ള പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം റംസീന ബീഗം, ചെണ്ടിപ്പുര. ഇന്ന് ശകവർഷം 1948, ആഷാഢം 30. മലയാള വർഷം 1201, കർക്കടകം 5. 2026 ജൂലൈ 21, ചൊവ്വാഴ്ച. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 20 മിനിറ്റ് 1 സെക്കൻഡ്.

കവരത്തി നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. ആദ്യം എ കെ അബ്ദുൽ മജീദ് തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സുഭാഷിതം, തുടർന്ന് മാപ്പിളപ്പാട്ട്. 7:05 ആന്ത്രോത്ത് ദ്വീപിൽ നിന്നും അൽഫിയ സൈൻ പങ്കെടുക്കുന്ന ഗ്രീൻ ക്വിസ് എന്ന പരിപാടിയും, തുടർന്ന് ദ്വീപ് വിശേഷം. 7:35 പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുഫെട്ടിയും. 7:45 ദീൻദയാൽ ഉപാധ്യ ആയുഷ് ഹോസ്പിറ്റലിലെ ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഫ്രൂസ നസറി പങ്കെടുക്കുന്ന ആരോഗ്യ വിചാരം എന്ന പരിപാടിയും, തുടർന്ന് 8:30 മുതൽ 9 മണിവരെ ചലച്ചിത്ര ഗാനങ്ങളും ഇന്ന് ഈ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

ഇനി അല്പസമയത്തിനുള്ളിൽ പ്രഭാതഭേരി തിരുവനന്തപുരം റിലേ, തുടർന്ന് പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. ആകാശവാണി കവരത്തി നിലയത്തുനിന്നുള്ള പരിപാടി 6:55 തുടർന്ന് കേൾക്കാവുന്നതാണ്.

0: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പ്രഭാതഭേരി. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പ്രഭാതഭേരിയിലേക്ക് സ്വാഗതം. ആദ്യം പത്രവൃത്താന്തം. ഇന്ത്യയിൽ ആദ്യമായി ഡെങ്കിപ്പനി പ്രതിരോധ വാക്സിന് അംഗീകാരം നൽകി. ജാപ്പനീസ് കമ്പനിയായ ടക്കേഡ ബയോ ഫാർമസ്യൂട്ടിക്കൽസ് വികസിപ്പിച്ച ക്യൂഡെങ്ക എന്ന വാക്സിനാണ് ഡ്രഗ്സ് കൺട്രോൾ ജനറൽ ഓഫ് ഇന്ത്യ വിതരണാനുമതി നൽകിയത്. പെട്രോളിൽ 20% എഥനോൾ കലർത്തുന്ന പദ്ധതി വിജയിച്ചതോടെ എഥനോൾ അധിഷ്ഠിത പാചക ഇന്ധനം ലഭ്യമാക്കാൻ കേന്ദ്ര സർക്കാർ. നയരൂപീകരണ ചർച്ചകൾ പെട്രോളിയം മന്ത്രാലയം ആരംഭിച്ചു. വിദേശത്തേക്ക് കടത്താൻ ശ്രമിച്ച 1000 കോടിയിലധികം രൂപ വിലമതിക്കുന്ന 12 കോടി മയക്കുമരുന്ന് ഗുളികകൾ ഡൽഹിയിൽ പിടികൂടി. സംഭവത്തിൽ മലയാളി ഉൾപ്പെടെ 3 പേർ അറസ്റ്റിൽ. നെന്മാറ ഇരട്ടക്കൊല കേസിലെ പ്രതി ചെന്താമരയ്ക്ക് മരണം വരെ തൂക്കുകയർ ശിക്ഷ വിധിച്ച് കോടതി. ഒരു കുടുംബത്തിലെ 3 പേരുടെ ജീവനെടുത്ത കൊലയാളിയാണ് പ്രതി. കേരളത്തിൽ പാമ്പുകടിയേറ്റുള്ള മരണങ്ങളും വൈകല്യങ്ങളും 2030 പൂജ്യത്തിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ സമഗ്ര ആക്ഷൻ പ്ലാൻ നടപ്പാക്കുന്നു. പാമ്പുകടിയെ പൊതുജന ആരോഗ്യ നിയമപ്രകാരം നിർബന്ധമായും റിപ്പോർട്ട് ചെയ്യേണ്ട രോഗമായി പ്രഖ്യാപിച്ചതിനു പിന്നാലെയാണ് ആരോഗ്യവകുപ്പ് ആക്ഷൻ പ്ലാൻ അംഗീകരിച്ച് ഉത്തരവിറക്കിയത്. യുക്രൈനിലെ ഒഡേസ തീരത്ത് കരിങ്കടലിൽ ചരക്ക് കപ്പലിന് നേരെയുണ്ടായ റഷ്യൻ മിസൈലാക്രമണത്തിൽ മലയാളി ഉൾപ്പെടെ 4 ഇന്ത്യക്കാരടക്കം 10 പേർ കൊല്ലപ്പെട്ടു. കാസർഗോഡ് സ്വദേശി അഖിൽ ജോയനാണ് കൊല്ലപ്പെട്ട മലയാളി. മസ്കറ്റിൽ FIH യൂത്ത് ഹോക്കി 5 ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ വനിതാ ടീം കസാഖിസ്ഥാനെ തോൽപ്പിച്ചു. പുരുഷ ടീം ബംഗ്ലാദേശിനെയും പരാജയപ്പെടുത്തി.
1: നിലവിലെ ചാമ്പ്യന്മാർ കളമൊഴിഞ്ഞു. ഇത്തവണയും ഒരു പുതിയ ചാമ്പ്യൻ ഉയർന്നു വന്നു. 2026 ഫിഫ ലോകകപ്പിൽ അർജന്റീനയെ എതിരില്ലാതെ 1 ഗോളിന് കീഴടക്കി. സ്പെയിൻ തങ്ങളുടെ 2-ാമത്തെ ലോക കിരീടം അണിയുമ്പോൾ അത് വിജയിച്ച ടീമിന്റെ കിരീടധാരണം മാത്രമായിരുന്നില്ല. ഫുട്ബോളിന്റെ ഏറ്റവും വലിയ വേദി ഓരോ 4 വർഷത്തിലും സ്വയം പുനർനിർമ്മിക്കാൻ കഴിയുന്നവർക്ക് മാത്രമാണെന്ന് ഓർമ്മപ്പെടുത്തലായിരുന്നു.
2: മിക്ക മത്സരങ്ങളും ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഏറെ ആവേശം വിധിച്ചത് തന്നെയാണ്.
1: അന്താരാഷ്ട്ര മുൻ ഫുട്ബോളറും സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ മുൻ അധ്യക്ഷനുമായ യു ഷറഫ് അലി.
2: സ്പെയിനാവട്ടെ തുടക്കം മുതൽ ഫൈനൽ മത്സരം വരെ 1-ാം തരം പ്രതിരോധ കോട്ട തീർത്തുകൊണ്ട് എല്ലാ മത്സരങ്ങളും നല്ല രീതിയിൽ കെട്ടുറപ്പോടുകൂടി കൂട്ട് ആയ പരിശ്രമം നിരവധി കുറിയ പാസുകളോടെ അവസാനം വരെയുള്ള പോരാട്ടത്തിൽ എത്തിക്കുകയും കിട്ടുന്ന അവസരങ്ങൾ ഗോളാക്കാൻ ശ്രമം നടത്തുകയും അതിലൂടെ ലോകകപ്പിലെ ഏറ്റവും കുറച്ച് ഗോള് വാങ്ങിയ ഒരു ടീം എന്നുള്ള നിലക്ക് ഡിഫൻസ് ശക്തമായ നിരയെ അവതരിപ്പിച്ച ടീമാണ് സ്പെയിൻ. അർജന്റീനയെയും സ്പെയിനെയും വിലയിരുത്തുമ്പോൾ ഫുട്ബോൾ ടീമുകൾ ഏറെ ആവേശം നിറഞ്ഞ തുല്യ ശക്തികളുടെ ഒരു പോരാട്ടം പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും എല്ലാവരെയും നിരാശപ്പെടുത്തി അർജന്റീനയുടെ പ്രകടനം വളരെ മോശമായി എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. സെമി ഫൈനൽ എടുത്തു നോക്കിയാലും ഫ്രാൻസും അതുപോലെ തന്നെ ഇംഗ്ലണ്ടും വളരെ മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഫിഫ റാങ്കിംഗിൽ ഏറ്റവും പ്രധാനപ്പെട്ട 4 ടീമുകൾ സെമി ഫൈനലെത്തുകയും 1-2 റാങ്കിലുള്ളവർ ഫൈനലെത്തുകയും ചെയ്തതെന്നൊരു പ്രത്യേകത കൂടി.
1: 96 വർഷത്തെ ടൂർണമെന്റിന്റെ ചരിത്രത്തിലെ ഏറ്റവും വ്യത്യസ്തമായ പതിപ്പുകളിലൊന്നായി 2026 ഫിഫ ലോകകപ്പ് ഓർമ്മിക്കപ്പെടും. അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങൾ സംയുക്തമായി ആതിഥേയത്വം വഹിച്ച ഈ ലോകകപ്പ് 3 രാജ്യങ്ങൾ സംഘടിപ്പിക്കുന്ന ആദ്യ ലോകകപ്പും 32 ടീമുകൾക്ക് പകരം 48 ടീമുകൾ പങ്കെടുക്കുന്ന ആദ്യ ലോകകപ്പുമായി മാറി. കൂടുതൽ രാജ്യങ്ങൾക്ക് ലോകവേദിയിൽ മത്സരിക്കാനുള്ള അവസരം നൽകിക്കൊണ്ട് ഫുട്ബോളിനെ കൂടുതൽ ഇൻക്ലൂസീവ് ആക്കുക എന്നതായിരുന്നു ഈ വിപുലീകരണത്തിന്റെ ലക്ഷ്യം.
3: ആദ്യമായിട്ടാണ് 48 ടീമുകളുടെ ഒരു വേൾഡ് കപ്പ്.
1: 2026 ഫിഫ ലോകകപ്പ് വേദിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്ത രാജ്യാന്തര സ്പോർട്സ് ലേഖകൻ കമാൽ വരദൂർ.
3: 40 ദിവസം ദീർഘിക്കുന്ന 104 മത്സരങ്ങളുടെ ഒരു വേൾഡ് കപ്പ്, 300-ലധികം ഗോളുകൾ പിറന്ന ഒരു വേൾഡ് കപ്പ്. അങ്ങനെ വേൾഡ് കപ്പിന്റെ സവിശേഷത, 3 രാജ്യങ്ങൾ ആതിഥേയത്വം വഹിച്ച കുറെ സവിശേഷതകളുണ്ട്. ഞാൻ കുറെ മത്സരങ്ങൾ കണ്ടു. നമ്മൾ ഖത്തർ വേൾഡ് കപ്പിൽ ചെറിയ രാജ്യമായതുകൊണ്ട് വേദികൾ തമ്മിലുള്ള ദൂരം വളരെ കുറവാണ്. അതുകൊണ്ട് നമുക്ക് എല്ലാ വേദികളിലും പെട്ടെന്ന് എത്താനായി പറ്റുമെങ്കിൽ അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ 3 വലിയ രാജ്യങ്ങളാണ്. ആ വേദികളിലേക്ക് എത്തുക എന്നുള്ളതാണ്. യാത്ര ഭയങ്കര ദുഷ്കരമായിരുന്നു. ഏറ്റവും നല്ല മത്സരം ഏത്

ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ കണ്ട കുറച്ച് മത്സരങ്ങളില്ല, അതായത് ഇംഗ്ലണ്ടും അർജന്റീനയും കളിച്ച സെമി ഫൈനൽ അടിപൊളി മത്സരമായിരുന്നു. അതേപോലെ മെക്സിക്കോ ആൻഡ് ഇംഗ്ലണ്ട് കളിച്ച ഒരു മത്സരം ഉണ്ടായിരുന്നു, അതും ഇംഗ്ലണ്ട് തന്നെ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോക്കെതിരെ നടത്തിയ ഒരു മത്സരം ഉണ്ടായിരുന്നു. അങ്ങനെ കുറെ നല്ല ഈജിപ്ത് ആൻഡ് അർജന്റീന മത്സരം ഗംഭീരമായിരുന്നു, നല്ല ഗോളുകൾ. ലൂസേഴ്സ് ഫൈനൽ ജൂഡ് ബെല്ലിംഗ്ഹാം നേടിയ ഒരു അവസാനത്തെ ഇംഗ്ലണ്ടിന്റെ 6-ാമത് ഗോളുണ്ട്, അടിപൊളി ഗോളായിരുന്നു. കുറെ നല്ല ഗോളുകളുണ്ട്, പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന ഏറ്റവും നല്ല ഗോളായിട്ട് അത് തോന്നി. പിന്നീട് ഫൈനലിൽ ഫെറാൻ ടോറസ് നേടിയ ഒരു ഗോളുണ്ട്, അതിലേക്ക് പന്ത് യമാൽ കൊടുക്കുന്നു, യമാലിന് അതിന്

0: ചിത്രീകരിച്ച ഫോർമാറ്റ് ഫിഫ പ്രതീക്ഷകൾക്കപ്പുറമായിരുന്നു. നിരവധി രാജ്യങ്ങൾ അരങ്ങേറ്റം കുറിച്ചപ്പോൾ ദീർഘകാല ഇടവേളകൾക്ക് ശേഷം ചില ടീമുകൾ തിരിച്ചെത്തി. പരമ്പരാഗത ഫുട്ബോൾ ഭീമന്മാർക്കും പുതിയ ടീമുകൾക്കും ഇടയിലുള്ള കളി മികവ് ക്രമാനുഗതമായി കുറഞ്ഞു വരികയാണെന്ന് ഈ ടൂർണമെന്റ് തെളിയിച്ചു.
1: 100,000 കൂടുതലുള്ള ചെറിയൊരു ടീമായ കൊറോസാവ എന്നൊരു കൺട്രി വേൾഡ് കപ്പ് കളിക്കാനെത്തി.
0: മുൻ ഇന്ത്യൻ താരം രഞ്ജിത് കെ ടി
1: കെബേ വർദ്ധ എന്ന ഒരു ടീമും 500,000 പരം മാത്രമുള്ള ഒരു കൺട്രി, ആ ടീമും വേൾഡ് കപ്പ് കളിച്ചു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പോപ്പുലേഷൻ കൂടിയ ഒരു കൺട്രി എന്ന നിലയിൽ, വേൾഡിലെ ഏറ്റവും പോപ്പുലേഷൻ കൂടിയ രണ്ടാമത്തെ കൺട്രി എന്ന നിലയിൽ എന്തുകൊണ്ട് ഇന്ത്യക്ക് ഫുട്ബോൾ വേൾഡ് കപ്പ് കളിക്കാൻ പറ്റുന്നില്ല? നമുക്ക് ഒരുപാട് പോരായ്മകൾ ഇതിൽ പറയാം. നമുക്ക് രാഷ്ട്രീയം പറയാം, ഇന്ത്യൻ ക്ലൈമറ്റിനെ കുറിച്ച് പറയാം, ഇന്ത്യൻ ഫെസിലിറ്റീസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിലെ കുറിച്ച് പറയാൻ പറ്റും. എന്നിരുന്നാലും നമുക്ക് അടുത്ത തവണ ഈ 48 ടീം എന്നുള്ളത് ഒരുപക്ഷെ അതിൽ കൂടാൻ 16 ടീം കൂടി ഇടം പിടിക്കാൻ ചാൻസ് ഉണ്ട് എന്ന ഒരു ഫിഫയുടെ തീരുമാനത്തിലേക്ക് പോകുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞു. എന്നിരുന്നാലും നമുക്ക് ഇന്ത്യയിൽ ബെസ്റ്റ് കുറച്ച് സ്റ്റേഡിയങ്ങൾ ഉണ്ടാക്കിയാൽ, ഇന്ത്യ ഹോസ്റ്റ് ചെയ്താൽ, ഇന്ത്യ വേൾഡ് കപ്പ് ഇന്ത്യയിൽ നടത്തിയാൽ ഇന്ത്യക്ക് വേൾഡ് കപ്പ് കളിക്കാം. അതാണ് ഏറ്റവും നിയറസ്റ്റ് കാര്യം.
0: ഒരുപക്ഷെ ലയണൽ മെസ്സിയുടെ അവസാന ലോകകപ്പ് പ്രകടനത്തിൽ സ്പെയിനിനോട് അർജന്റീന പരാജയപ്പെട്ടപ്പോൾ ലാമിൻ യമാലിനെ പോലുള്ള താരങ്ങൾ നയിച്ച ഒരു പുതിയ തലമുറ ലോകവേദിയുടെ ആഘോഷമായി. നിർഭയമായ ആക്രമണ ഫുട്ബോളിലും അസാധാരണമായ സാങ്കേതിക നിലവാരത്തിലുമാണ് സ്പെയിൻ വിജയം പടുത്തുയർത്തിയത്. ആധുനിക ഫുട്ബോൾ വ്യക്തിഗത മികവിന് മുകളിൽ കൂട്ടായ ഗെയിം പ്ലാൻ എങ്ങനെ വിജയങ്ങൾ സമ്മാനിക്കുന്നു എന്ന് കാണിച്ചൊരു ടൂർണമെന്റ് കൂടിയായിരുന്നു ഇത്.
2: സ്പെയിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ വേൾഡ് കപ്പിലെ ഫേവറേറ്റുകളിൽ ഒന്നായിരുന്നു.
0: മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരവും കേരള സന്തോഷ് ട്രോഫി കോച്ചുമായ വി പി ഷാജി
2: വേൾഡ് റാങ്കിലെ രണ്ടാം സ്ഥാനത്ത് കിടക്കുന്ന സ്പെയിൻ ആയിരുന്നു. സ്പെയിനിന്റെ പ്രത്യേകത ഈ വർഷം ബാഴ്സലോണയുടെ ഒരുപറ്റം കളിക്കാരാണ് ഈ സ്പെയിൻ ടീമിലുള്ളത്. അതുപോലെ തന്നെ അവരുടെ ടീമിന്റെ കോമ്പിനേഷൻ ആയാലും സ്ട്രെങ്ത്തും എല്ലാം ഒരു സ്ഥിരമായിട്ട് കളിക്കുന്നതാണ്. എനിക്ക് തോന്നുന്നത് കോച്ച് ലൂയിസ് ഫെർണാൻഡോ ഇതിനു മുമ്പ് U17, U19, U21 ടീമിന്റെ ഒക്കെ കോച്ചായിരുന്നു. ആ ടീമുകളിൽ ഉണ്ടായ കളിക്കാരാണ് ഇന്ന് സ്പെയിനിന്റെ സ്ട്രെങ്ത്. അതിലുള്ള പ്ലേയേഴ്സ് ആണ് റോഡ്രിഗസ് ആയാലും കുർക്കുറെ ആയാലും എല്ലാവരും. അതുകൊണ്ട് വർഷങ്ങളായിട്ട് ഒരുമിച്ച് കളിക്കുന്ന ആ ഒരു ടീമിന് മികച്ച ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ടീമായിരുന്നു. എന്തായാലും കണ്ട കളിയിൽ ഓപ്പണന്റ് ടീമിനെ അവർ ബിൽഡപ്പ് ചെയ്യാൻ പോലും സമ്മതിക്കാതെ അത്രമാത്രം ക്ലോസ് മാർക്ക് ചെയ്തുകൊണ്ട് സ്വന്തം കയ്യിൽ പന്തുള്ളപ്പോൾ വളരെ മികച്ച രീതിയിൽ നല്ല പാസിംഗ് ഗെയിം കളിച്ചു. പഴയ സ്പെയിനിന്റെ ടിക്കി ടാക്ക സ്റ്റൈലിൽ കളിക്കുന്ന ഒരു ടീമിനെ തന്നെയാണ് കണ്ടത്. 16 ഗോളുകൾ സ്പെയിൻ സ്കോർ ചെയ്തു, ഒരു ഗോൾ മാത്രമേ കൺസീഡ് ചെയ്തിട്ടുള്ളൂ കൊളംബിയയ്ക്ക് എതിരെയായിരുന്നു. ഈ ടൂർണമെന്റിലെ ഫേവറേറ്റുകളെ ജർമ്മനിയെ ക്വാർട്ടർ ഫൈനലും ഫ്രാൻസിനെ സെമി ഫൈനലും തകർത്തുകൊണ്ടാണ് സ്പെയിൻ വരുന്നത്. കളിയിൽ ഉടനീളം സ്പെയിനിന്റെ മേധാവിത്വം തന്നെയായിരുന്നു കണ്ടത്. അവിടെ എമാലായാലും ഗോൾ കീപ്പർ സിമോൺ ആയാലും എല്ലാവരും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ മികച്ച കളി എല്ലാ മാച്ചുകളിലും കളിച്ചിട്ടുണ്ട്.
0: ഫുട്ബോൾ ആരാധകരും യൂറോളജിസ്റ്റും എഴുത്തുകാരനുമായ ഡോക്ടർ ഹരികൃഷ്ണൻ.
3: പണ്ട് മുതലേ കേരളത്തില് ഫുട്ബോളിനെ സ്നേഹിച്ചിരുന്ന ഒരു വലിയ സമൂഹം ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് വടക്കൻ മലബാറില്. ഞാൻ കോഴിക്കോട്ടുകാരനാണ്. ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി കേരളം നേടിയതിനു ശേഷം അത് നല്ല പോലെ വർദ്ധിക്കുകയുണ്ടായിരുന്നു. പിന്നെ പോരാത്തതിന് നമ്മുടെ അന്നത്തെ കാലത്ത് കോഴിക്കോട് സേഡ് നാഗ്ജി ടൂർണമെന്റ്, തൃശ്ശൂരിൽ ചാക്കുറ ട്രോഫി, തക്ക് ജി വി രാജ കപ്പ്, അങ്ങനെ പല പല ടൂർണമെന്റുകൾ കേരളത്തിൽ ഉണ്ടായിരുന്നതും ഒക്കെ അതിനെ ഒരു വലിയ സ്വാധീനം ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്വന്തം കളിക്കാര് സേവിയർ പയസ്, വിക്ടർ മഞ്ഞില തൃശൂക്കാരനാണ്. ആ അതുല്യ പ്രതിഭകളുടെ സാന്നിധ്യവും ഇന്ത്യ എല്ലാം തന്നെ കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളെ ആ കാലഘട്ടത്തില് വളരെയധികം വളർത്തുകയും സ്വാധീനിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ലോകകപ്പ് ഫോളോയിങ് എന്ന് പറയുന്നത് ഇന്നത്തെ നമ്മൾ കാണുന്നത് പോലെ തന്നെ 7 അയലത്ത് പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ള സത്യമാണ്. ടി വി ഒന്നും ഇല്ലാത്ത കാലമാണ്. ഇവിടെ കൂടുതലും സ്വന്തം ടൂർണമെന്റുകളും സ്വന്തം താരങ്ങളുമായിരുന്നു മലയാളിക്ക് എന്ന് വേണമെങ്കിൽ പറയാം. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം 1982 ഒരു വലിയ മാറ്റം കുറിച്ചു എന്ന് പറയാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് തൃശ്ശൂരിന് ആ വർഷം ജനുവരിയിലാണെന്നാണ് സന്തോഷ് ട്രോഫി ഇവിടെ നടത്തിയത്. തൃശ്ശൂരാണ് 82 അത് ജനുവരിയിലാണെന്ന് തോന്നുന്നു. ഫുട്ബോൾ ആരാധകനും ഫോളോവറൊക്കെ ആയതുകൊണ്ട് അച്ചഞ്ച് പാസ്സൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. ഞാൻ മുഴുവൻ കളികളും ഒരുവിധം എല്ലാ കളികളും അന്ന് സന്തോഷ് ട്രോഫി നമ്മൾ കാണാൻ പോയിട്ടുണ്ട്. അപ്പൊ കേരളം അന്ന് അക്കൊല്ലം സെമി ഫൈനലിൽ എത്തുകയും ചെയ്തു. അതിന്റെ പിന്നാലെയാണ് സ്പെയിനിൽ 82 ലോകകപ്പ് വരുന്നത്. നമുക്ക് പത്രങ്ങളിലൂടെയും മാസികകളിലൂടെയും റേഡിയോയിലും ഒക്കെ കിട്ടുന്ന പരിമിതമായ അറിവും സാധ്യതകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് മാത്രം. അതൊക്കെ വെച്ചിട്ട് വേണം അതൊക്കെ ഒന്ന് തയ്യാറാക്കുന്നത്. ആൽബം തയ്യാറാക്കുന്നതിൽ ഒരു മുൻ പരിചയം എനിക്ക് ഉണ്ടായിരുന്നു. 1980 മോസ്കോ ഒളിമ്പിക്സ് കുറിച്ചുള്ള ഒരു നല്ലൊരു ആൽബം ഞാൻ തയ്യാറാക്കിയിരുന്നു. അത് ഞാൻ 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ്. അപ്പൊ അത് എനിക്ക് ഒരു പരിചയം അതുണ്ടാക്കി. അതിന്റെ പിന്നാലെ ആയിട്ടാണ് ഞാൻ 82 ലോകകപ്പ് ഫുട്ബോൾ ആൽബത്തിലേക്ക് എന്നെ നയിച്ചതായിരിക്കും. വേറെ സംഗതി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് എനിക്ക് ലോകകപ്പ് ഫുട്ബോളിനെ കുറിച്ചുള്ള ഒരു ഇംഗ്ലീഷ് പുസ്തകം എന്റെ ഒരു കുടുംബ സുഹൃത്ത് വഴി ലഭിച്ചത് അത് വലിയൊരു സഹായമായിട്ടുണ്ട്.
0: മെച്ചപ്പെടുത്തിയ സെമി ഓട്ടോമേറ്റഡ് ഓഫ്സൈഡ് സാങ്കേതിക വിദ്യ, നൂതന പ്ലെയർ ട്രാക്കിംഗ് സിസ്റ്റങ്ങൾ, തത്സമയ വിശകലനം എന്നിവ കാഴ്ചക്കാർക്ക് മുമ്പ്

0: രാജ്യത്തെക്കാളും സമ്പന്നമായ അനുഭവം നൽകി. കേരളത്തിലെ ഫുട്ബോൾ അക്കാദമികൾക്കും കോച്ചിംഗ് സ്ഥാപനങ്ങൾക്കും ആധുനിക ഫുട്ബോളിലെ വിജയം പ്രതിഭ പോലെ തന്നെ സ്പോർട്സ് സയൻസ്, അനലിറ്റിക്സ്, ഫിറ്റ്നസ് മാനേജ്മെന്റ് എന്നിവയെയും ആശ്രയിച്ചിരിക്കുന്നുവെന്ന് ഈ ടൂർണമെന്റ് അടയാളപ്പെടുത്തി.
1: ഇവരുടെ കാലഘട്ടങ്ങളില് കേരളത്തിന്റെ നട്ടെല്ലുകളായിരുന്ന ആ താരങ്ങള്.
0: സന്തോഷ് ട്രോഫി ഫുട്ബോൾ താരം ബോണിഫേസ് എം
1: വളരെ അക്കാദമിക്സ് ഒന്നും ഇല്ലാതിരുന്ന സാഹചര്യത്തിലാണ് അവര് ഇന്ത്യക്ക് വേണ്ടി കളിക്കാൻ അവർ അത്രയും പ്രഗത്ഭരായി വന്ന ആൾക്കാരാണ്. ഇന്ന് മുക്കിനും നൂലിക്കും അക്കാദമികൾ ഉണ്ടായിട്ട് പോലും നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരു കളിക്കാരനെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കില്ല. പ്രധാന കാരണം നമ്മുടെ ഇവിടുത്തെ സിസ്റ്റമാണ്. ആ സിസ്റ്റം നേരെയാവണം. സ്പെയിനിൽ കളിക്കുന്ന എംഎൽഎസ് കളിക്കുന്നത് 19 വയസ്സിൽ അവൻ വേൾഡ് ചാമ്പ്യനാണ്, അതേപോലെ യൂറോപ്യൻ ചാമ്പ്യനുമാണ്. ഇവിടെ 19 വയസ്സിലാണ് ഓരോരുത്തരും ബോൾ തട്ടി തുടങ്ങുന്നത്.
0: ഒരു മാസത്തോളം കേരള ഫിഫ ലോകകപ്പിനൊപ്പം ജീവിച്ചു. വിജയങ്ങൾ ആഘോഷിക്കുകയും തോൽവികളിൽ ദുഃഖിക്കുകയും ഫുട്ബോൾ താരങ്ങളെ വീരനായകന്മാരാക്കി സ്വീകരിക്കുകയും ചെയ്തു. ആരവങ്ങളൊഴിഞ്ഞ് ടൂർണമെന്റ് കഴിയുമ്പോൾ പൊടി നിറഞ്ഞ ഒരു സ്കൂൾ ഗ്രൌണ്ടിലോ ഫുട്ബോൾ മൈതാനത്തിലോ എവിടെയോ ഒരു കൌമാരക്കാരൻ ഇന്ത്യൻ ജേഴ്സി ധരിച്ച് ലോകവേദിയിൽ കളിക്കാൻ സ്വപ്നം കാണുന്നു. ഇന്ത്യയുടെ യൂത്ത് ടീമുകൾ ക്രമാനുഗതമായി മെച്ചപ്പെടുകയും കളിക്കാർ അന്താരാഷ്ട്ര പരിചയം നേടുകയും ചെയ്താൽ ഫുട്ബോളിനോടുള്ള കേരളത്തിന്റെ ആജീവനാന്ത പ്രണയം ഒടുവിൽ ഫുട്ബോളിന്റെ ഏറ്റവും വലിയ വേദിയിൽ സ്ഥാനം കണ്ടെത്തുന്ന ദിവസത്തിൽ കലാശിക്കാം. മാറിക്കൊണ്ടിരിക്കുന്ന ഫുട്ബോൾ ഭൂപടത്തിൽ കളിമികവുകൊണ്ട് ആർക്കും ഇടം നേടാം എന്ന് തെളിയിച്ച ടൂർണമെന്റ് കൂടിയാണല്ലോ കൊടിയിറങ്ങുന്നത്.
2: ഇന്നത്തെ പ്രഭാതഭേരി ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു.

0: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണപ്പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ് മുള്ളക്കൽ ആലപ്പുഴ.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13.
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് നിലയത്തിൽ നിന്ന്. തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
2: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തുവരാൻ കഴിയും.
3: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
2: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക, അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
4: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിമിഷ. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു നോർത്ത് മാസിഡോണിയയിൽ എത്തി. ഉക്രൈനിൽ കപ്പലാക്രമണത്തിൽ മലയാളിയടക്കം 4 ഇന്ത്യൻ നാവികർക്ക് ജീവഹാനി. സംഭവത്തിൽ ഇന്ത്യ അപലപിച്ചു. സംസ്ഥാനത്ത് റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിച്ചു. ഹജ്ജ് തീർത്ഥാടനത്തിന് ഓൺലൈൻ അപേക്ഷ ഈ മാസം 24 വരെ നീട്ടി. FIH യൂത്ത് ഹോക്കി ഫൈവ്സ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് വിജയത്തുടക്കം. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു നോർത്ത് മാസിഡോണിയയിൽ എത്തി. ആദ്യമായാണ് ഒരു ഇന്ത്യൻ രാഷ്ട്രപതി നോർത്ത് മാസിഡോണിയ സന്ദർശിക്കുന്നത്. ഡെസ്ക് റിപ്പോർട്ട്.
5: മാസിഡോണിയൻ പ്രസിഡന്റ് ഗോർഡാന സിൽജനോവസ്ക ദാവ്കോവയുമായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. പ്രധാനമന്ത്രി ക്രിസ്റ്റിയാൻ മിറ്റ്സ്കോസ്കി, അസംബ്ലി സ്പീക്കർ അഫ്രീം ഗാഷി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തുന്ന രാഷ്ട്രപതി നോർത്ത് മാസിഡോണിയൻ അസംബ്ലിയെയും അഭിസംബോധന ചെയ്യും. ഇന്ത്യ നോർത്ത് മാസിഡോണിയ ബിസിനസ് ഫോറത്തെയും രാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. കൃഷി, ഫാർമസ്യൂട്ടിക്കൽസ്, ശാസ്ത്ര സാങ്കേതിക വിദ്യ, IT, ITES തുടങ്ങിയ മേഖലകളിൽ സാമ്പത്തിക ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ ഇരു രാജ്യങ്ങളും താൽപര്യമറിയിച്ചു. പള്ളി സന്ദർശിക്കുന്ന രാഷ്ട്രപതി പ്രമുഖ മാസിഡോണിയൻ ദേശീയ നായകൻ ഗോസെ ഡെൽജേവിന്റെ ശവകുടീരത്തിൽ പുഷ്പചക്രവും അർപ്പിക്കും. അവസാന പാദത്തിൽ ഈ മാസം 23 മുതൽ 25 വരെ ദ്രൌപദി മുർമു റൊമാനിയ സന്ദർശിക്കും. 3 പതിറ്റാണ്ടിലേറെ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ത്യൻ രാഷ്ട്രപതി റൊമാനിയയിലെത്തുന്നത്. റൊമാനിയൻ പ്രസിഡന്റ്, ഇടക്കാല പ്രധാനമന്ത്രി, സെനറ്റ് പ്രസിഡന്റ്, റൊമാനിയ ഇന്ത്യ സൌഹൃദ ഗ്രൂപ്പ് അംഗങ്ങൾ എന്നിവരുമായും ദ്രൌപദി മുർമു കൂടിക്കാഴ്ച നടത്തും.
4: ഉക്രൈനിലെ ഒഡേസ തുറമുഖത്ത് MV ഗോൾഡൻ ലിയോ കപ്പലിനു നേരെയുണ്ടായ ആക്രമണത്തെ ഇന്ത്യ അപലപിച്ചു. സംഭവത്തിൽ മലയാളിയടക്കം 4 ഇന്ത്യൻ നാവികർക്ക് ജീവൻ നഷ്ടമായതായും ഒരാൾ ഗുരുതര പരിക്കോടെ ചികിത്സയിലാണെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
5: കാസർകോട് വെള്ളരിക്കുണ്ടിലെ വാലിപ്ലാക്കിൽ അഖിൽ ജോയൻ ആണ് മരിച്ച മലയാളി. സംഭവ സമയത്ത് 5 ഇന്ത്യക്കാരുൾപ്പെടെ 17 നാവികരാണ് കപ്പലിലുണ്ടായിരുന്നത്. വാണിജ്യ കപ്പലുകളെ ലക്ഷ്യമിടുന്നതും നിരപരാധികളായ നാവികരുടെ ജീവൻ അപകടത്തിലാക്കുന്നതും അപലപനീയമാണെന്നും ഇത്തരം നടപടികൾ ഒഴിവാക്കണമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഉക്രൈനിലെ ഇന്ത്യൻ മിഷൻ സാഹചര്യം സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ്. മരിച്ച ഇന്ത്യൻ നാവികരുടെ കുടുംബാംഗങ്ങളെ കേന്ദ്ര ഗവൺമെന്റ് അനുശോചനം അറിയിച്ചു. ആക്രമണത്തിൽ കാസർകോട് സ്വദേശി മരിച്ച വാർത്തയെ തുടർന്ന് റഷ്യൻ കോൺസുലേറ്റുമായും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവുമായും ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നോർക്കയെ ചുമതലപ്പെടുത്തി.
4: പെട്രോളിൽ എഥനോളിന്റെ അളവ് 20% കൂടുതൽ വർദ്ധിപ്പിക്കാൻ തീരുമാനമെടുത്തിട്ടില്ലെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി അറിയിച്ചു. രാജ്യസഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. ഉയർന്ന അളവിൽ എഥനോൾ മിശ്രിതങ്ങൾ സംബന്ധിച്ച ഭാവി തീരുമാനങ്ങൾ വിശദമായ ശാസ്ത്രീയ സാങ്കേതിക പഠനങ്ങൾക്കും ബന്ധപ്പെട്ട എല്ലാ വിഭാഗങ്ങളുമായും കൂടിയാലോചനകൾക്ക് ശേഷം മാത്രമേ കൈക്കൊള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു നൂറ്റാണ്ടിലേറെയായി ആഗോളതലത്തിൽ ഗതാഗത ഇന്ധനമായി എഥനോൾ ഉപയോഗിച്ചു വരുന്നുണ്ടെന്നും ഇന്ത്യയുടെ എഥനോൾ ബ്ലെൻഡഡ് പെട്രോൾ പൈലറ്റ് പദ്ധതി 2001 ആരംഭിച്ചിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു. 2025-26 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്ത് 24,162 കോടി UPI ഇടപാടുകൾ നടന്നതായി കേന്ദ്ര ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൌധരി അറിയിച്ചു. അവയുടെ മൂല്യം 314 ലക്ഷം കോടി രൂപയായതായും ലോക്സഭയിൽ ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം വ്യക്തമാക്കി. ഈ വർഷം ജൂൺ വരെ ഏകദേശം 55 കോടി 49 ലക്ഷം ഉപയോക്താക്കൾ യുപിഐ സംവിധാനത്തിൽ ചേർന്നിട്ടുണ്ടെന്നും പങ്കജ് അറിയിച്ചു. യുപിഐ വഴി ഇടപാടുകൾ സുരക്ഷിതവും സുതാര്യവുമാക്കുന്നതിന് ഗവൺമെന്റ്, ആർബിഐ, നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്നിവ ചേർന്ന് വിവിധ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. പാർലമെന്റ് വർഷകാല സമ്മേളനം ഇന്നും തുടരും. ഇന്നലെ നീറ്റ് പേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ ആരോപിച്ച് ഇരുസഭകളിലും പ്രതിപക്ഷം പ്രതിഷേധിച്ചിരുന്നു. പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളുടെ സാമൂഹികവും സാമ്പത്തികവുമായ പുനരധിവാസം ഉറപ്പാക്കുന്നതിന് സ്മൈൽ പദ്ധതി നടപ്പിലാക്കി വരുന്നതായി കേന്ദ്ര സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം അറിയിച്ചു. ഭിക്ഷാടനം നടത്തുന്നവരെ സമഗ്രമായി പുനരധിവസിപ്പിക്കുന്ന ഭിക്ഷാടനമുക്ത ഭാരതം എന്ന ലക്ഷ്യത്തോട് രാജ്യത്തിന്റെ പ്രതിബദ്ധത സ്മൈൽ പദ്ധതി ശക്തിപ്പെടുത്തുന്നുവെന്ന് മന്ത്രാലയം അറിയിച്ചു. നിലവിൽ രാജ്യത്തുടനീളം 216 നഗരങ്ങളിൽ സ്മൈൽ ഭിക്ഷാടന വിമുക്തി പദ്ധതി പ്രവർത്തിക്കുന്നുണ്ട്. 2030-31 സാമ്പത്തിക വർഷത്തോടെ ഇത് 295 നഗരങ്ങളിലേക്ക് വ്യാപിപ്പിക്കും. ഇതുവരെ 10,200 ലധികം ഭിക്ഷാടകരെ പദ്ധതിക്ക് കീഴിൽ വിജയകരമായി പുനരധിവസിപ്പിച്ചു. ഡെങ്കിപ്പനി തടയുന്നതിന് തകട ബയോ ഫാർമസ്യൂട്ടിക്കൽസ് ഇന്ത്യ വികസിപ്പിച്ച ക്യൂഡെങ്ക വാക്സിൻ മരുന്നിന് ഡ്രഗ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ അംഗീകാരം നൽകി. 4 മുതൽ 60 വയസ്സുവരെ വ്യക്തികളിൽ ഈ വാക്സിൻ നൽകാം. എല്ലാ വർഷവും ദശലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്ന കൊതുകുജന്യ രോഗമായ ഡെങ്കിപ്പനിക്കെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിൽ ശക്തമായ ചുവടുവയ്പായിരിക്കും ഈ അംഗീകാരമെന്ന് തകട ബയോ ഫാർമസ്യൂട്ടിക്കൽസ് അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26 ആകാശവാണിയിലും ദൂരദർശനിലും. പരിപാടിയിലേക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി എന്നിവയിലൂടെയും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും വെള്ളിയാഴ്ച വരെ പങ്കുവയ്ക്കാം. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിച്ച് ധനകാര്യവകുപ്പ് ഉത്തരവിറക്കി. റബ്ബർ കർഷകരെ സഹായിക്കാനായി റബ്ബർ ഉൽപ്പാദന ഇൻസെന്റീവ് പദ്ധതി പ്രകാരം റബ്ബറിന്റെ താങ്ങുവില കിലോഗ്രാമിന് 250 രൂപയാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. ഈ മാസം 3 മുതലുള്ള ബില്ലുകൾക്ക് പുതിയ താങ്ങുവില ബാധകമാകും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. അടുത്ത വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ അവസാന തീയതി ഈ മാസം 24 വരെ നീട്ടിയതായി സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അറിയിച്ചു. തീർത്ഥാടകരെ തിരഞ്ഞെടുക്കുന്നതിന് കമ്പ്യൂട്ടറൈസ്ഡ് നറുക്കെടുപ്പ് ഈ മാസം 30 മുംബൈ ഹജ്ജ് ഹൌസിൽ വെച്ച് നടത്തുമെന്ന് കമ്മിറ്റി പറഞ്ഞു. താൽക്കാലികമായി തിരഞ്ഞെടുക്കപ്പെടുന്ന തീർത്ഥാടകർ ആദ്യ ഗഡുവായ 1,52,300 രൂപ അടുത്ത മാസം 10 അടയ്ക്കണമെന്നും കമ്മിറ്റി അറിയിച്ചു. ശബരിമലയിലെ തീർത്ഥാടനകാല മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിന് മന്ത്രി പി കെ ബഷീറിന്റെ അധ്യക്ഷതയിൽ ഇന്ന് യോഗം ചേരും. രാവിലെ പമ്പ ശ്രീരാമ സാകേതം ഹാളിൽ ചേരുന്ന യോഗത്തിൽ എംഎൽഎമാർ, പൊതുമരാമത്ത് വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുക്കും. കർക്കിടകമാസ പൂജ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട ഇന്ന് രാത്രി 10 ഈ മാസം 16 നട തുറന്നത്. ചിങ്ങമാസ ഓണപൂജയ്ക്കായി നട ഇനി അടുത്ത മാസം 16 വൈകിട്ട് 5 തുറക്കും. മസ്കറ്റിൽ FIH യൂത്ത് ഹോക്കി ഫൈവ്സ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ സബ് ജൂനിയർ പുരുഷ വനിതാ ടീമുകൾക്ക് വിജയത്തുടക്കം. ടൂർണമെന്റിന്റെ ഉദ്ഘാടന ദിവസം വനിതാ ടീമിന്റെ ആദ്യ മത്സരത്തിൽ 8-3 എന്ന സ്കോറിന് കസാഖിസ്ഥാനെ തോൽപ്പിച്ചു. പുരുഷ ടീം ബംഗ്ലാദേശിനെ 7-3 എന്ന സ്കോറിന് പരാജയപ്പെടുത്തി. പുരുഷ വനിതാ വിഭാഗങ്ങളിലെ എലൈറ്റ് പൂളുകളിലാണ് ഇന്ത്യൻ ടീമുകളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രഥമ FIH യൂത്ത് ഹോക്കി ഫൈവ്സ് ലോകകപ്പിന് ഏഷ്യൻ യോഗ്യതാ ടൂർണമെന്റ് കൂടിയാണിത്. പുതിയ തലമുറയെ ചേർത്തുനിർത്തുന്നത് ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തമായി കരുതി സജീവമായ ഇടപെടൽ നടത്തണമെന്ന് മന്ത്രി റോജി എം ജോൺ പറഞ്ഞു. അൽഗോരിതങ്ങളുടെ തടവറയിൽ നിന്നും നല്ല ശീലങ്ങളുടെ പാഠശാലകളിലേക്ക് നയിക്കാൻ ഗ്രന്ഥശാലകൾക്ക് സാധിക്കുമെന്നും മന്ത്രി അറിയിച്ചു. കാസർഗോഡ് ജില്ലാ ലൈബ്രറി കൌൺസിലിന്റെ ആസ്ഥാന മന്ദിരം കാഞ്ഞങ്ങാട് മേലാംകോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ചീമേനിയിൽ ആണവ നിലയം പണിയാൻ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടില്ലെന്നും അത്തരം ആലോചനയുമായി മുന്നോട്ടു പോകില്ലെന്നും മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. ആണവ നിലയം പദ്ധതിയുമായി മുന്നോട്ടു പോകരുതെന്ന് പ്രദേശത്തെ എംപിയും എംഎൽഎയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും മന്ത്രി കാസർഗോഡ് കളക്ട്രേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ ചേർന്ന വകുപ്പുതല അവലോകന യോഗത്തിൽ അറിയിച്ചു. ഓണം വാരാഘോഷത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് 30 സംഘടിപ്പിക്കുന്ന ഘോഷയാത്ര മുൻവർഷങ്ങളെക്കാൾ ആകർഷകമാക്കുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ് അറിയിച്ചു. തിരുവനന്തപുരം തൈക്കാട് ഗസ്റ്റ് ഹൌസിൽ ഓണം വാരാഘോഷവുമായി ബന്ധപ്പെട്ട് ചേർന്ന ഘോഷയാത്ര കമ്മിറ്റിയുടെ പ്രഥമ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. പുതുയുഗ കേരളം എന്ന ആശയത്തെ അടിസ്ഥാനപ്പെടുത്തി പൂർണമായും ഹരിതചട്ടം പാലിച്ചായിരിക്കണം പ്ലോട്ടുകൾ സജ്ജീകരിക്കേണ്ടതെന്നും വകുപ്പുകളുടെ ഭാഗത്തുനിന്നും ഘോഷയാത്ര മനോഹരമാക്കാൻ പുതിയ ആശയങ്ങൾ ഉണ്ടാകണമെന്നും മന്ത്രി പറഞ്ഞു. തൃപ്പൂണിത്തുറ കൂരിക്കാട് റെയിൽവേ മേൽപ്പാലത്തിന് സ്ഥലം ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച നടപടികൾ രണ്ടു മാസത്തിനകം പൂർത്തിയാക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് പറഞ്ഞു. ഒരാഴ്ചയ്ക്കകം വിശദമായ വാലുവേഷൻ റിപ്പോർട്ട് തയ്യാറാക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. പാലത്തിനും അപ്രോച്ച് റോഡിനും 1.92 ഏക്കറാണ് ഏറ്റെടുക്കേണ്ടത്. മനുഷ്യ വന്യജീവി സംഘർഷ നിവാരണത്തിന്റെ ഭാഗമായി തദ്ദേശഭരണ സ്ഥാപന പ്രതിനിധികളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. മന്ത്രി ഷിബു ബേബി ജോൺ യോഗം ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു നോർത്ത് മാസിഡോണിയയിൽ എത്തി. ഉക്രൈനിൽ കപ്പലാക്രമണത്തിൽ മലയാളിയടക്കം 4 ഇന്ത്യൻ നാവികർക്ക് ജീവഹാനി. സംഭവത്തിൽ ഇന്ത്യ അപലപിച്ചു. സംസ്ഥാനത്ത് റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിച്ചു. ഹജ്ജ് തീർത്ഥാടനത്തിന് ഓൺലൈൻ അപേക്ഷ ഈ മാസം 24 വരെ നീട്ടി. FIH യൂത്ത് ഹോക്കി ഫൈവ്സ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് വിജയത്തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
6: ആകാശവാണി കവരത്തി. മീഡിയം വേവിൽ 260.4 മീറ്റർ, അതായത് 1152 കിലോഹെർട്സിൽ ഈ നിലയത്തുനിന്നുള്ള പ്രഭാത പ്രക്ഷേപണം തുടരുന്നു.

ഇന്നത്തെ പ്രധാന പരിപാടികൾ: ആദ്യം എ കെ അബ്ദുൽ മജീദ് തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സുഭാഷിതം, തുടർന്ന് മാപ്പിളപ്പാട്ട്. 7:05 ആന്ത്രോത്ത് ദ്വീപിൽ നിന്നും അൽഫിയ സൈൻ പങ്കെടുക്കുന്ന ഗ്രീൻ ക്വിസ് എന്ന പരിപാടിയും, തുടർന്ന് 7:20 ദ്വീപ് വിശേഷം, 7:35 പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുഫെട്ടിയും, 7:45 ദീൻദയാൽ ഉപാധ്യ ആയുഷ് ഹോസ്പിറ്റലിലെ ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഫ്രൂസ നസറി പങ്കെടുക്കുന്ന ആരോഗ്യ വിചാരം എന്ന പരിപാടിയും,

കാലാവസ്ഥാ അറിയിപ്പുകൾ. കേരളത്തിലും ലക്ഷദ്വീപിലും ചില സ്ഥലങ്ങളിൽ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ട്. ലക്ഷദ്വീപിൽ ഇന്നലെ രേഖപ്പെടുത്തിയ ഉയർന്ന താപനില 32.3 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26.8 ഡിഗ്രി സെൽഷ്യസ്. ഇനി വിവിധ ദ്വീപുകളിൽ രേഖപ്പെടുത്തിയ താപനില. കവരത്തി കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 28 ഡിഗ്രി സെൽഷ്യസ്. അഗത്തി കൂടിയ താപനില 31.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 28.6 ഡിഗ്രി സെൽഷ്യസ്. അമിനി കൂടിയ താപനില 31.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 27 ഡിഗ്രി സെൽഷ്യസ്. മിനിക്കോയ് കൂടിയ താപനില 32.3 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26.8 ഡിഗ്രി സെൽഷ്യസ്. കാലാവസ്ഥാ അറിയിപ്പുകൾ കഴിഞ്ഞു.

0: ആകാശവാണി കവരത്തി സുഭാഷിതം. ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് എ കെ അബ്ദുൽ മജീദ്.
1: വിശ്വാസം അതല്ലേ എല്ലാം എന്നത് ഒരു പരസ്യവാചകം മാത്രമല്ല, മനുഷ്യബന്ധങ്ങളുടെ നാരായ വേര് പരസ്പര വിശ്വാസമാണ്. അന്യോന്യം വിശ്വാസമില്ലാതാവുമ്പോൾ എല്ലാ ബന്ധങ്ങളും ശിഥിലമാവുന്നു. രണ്ടുപേർ പരസ്പരം വിശ്വസിക്കുമ്പോൾ അവർക്കിടയിലെ മതിലുകൾ ഇല്ലാതാവും. ബന്ധങ്ങളുടെ സുതാര്യത കാതാരം പരസ്പര വിശ്വാസമാണ്. ഭാര്യ, ഭർത്താവ്, അച്ഛൻ, അമ്മ, മക്കൾ, സഹോദരങ്ങൾ, മറ്റ് കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ, അയൽക്കാർ എന്നിവർക്കെല്ലാമിടയിൽ ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന സ്വീകാര്യത അയാൾ എത്രത്തോളം വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആൾ ആണ് എന്നതിനെ ആശ്രയിച്ചിരിക്കും. സാമൂഹിക ജീവി എന്ന നിലയിൽ ഒരു വ്യക്തിയുടെ വില അഥവാ മൂല്യം അയാളുടെ വിശ്വസ്തതയാണ്. നിങ്ങൾ വ്യാപാരിയാണെങ്കിൽ നിങ്ങളെ വിശ്വസിക്കാമെന്ന് ഉപഭോക്താക്കൾക്ക് തോന്നണം. വെറും തോന്നൽ മാത്രമല്ല, ഉറപ്പു തന്നെ വേണം. നിങ്ങൾ കൂലിവേലക്കാരനാണെങ്കിൽ നിങ്ങൾ ജോലിയിൽ കൃത്രിമം ചെയ്യില്ല എന്ന് നിങ്ങളെ ജോലിക്ക് വിളിക്കുന്നവർക്ക് ഉറപ്പുണ്ടാവണം. നിങ്ങൾ ഭിഷഗ്വരനോ അഭിഭാഷകനോ അധ്യാപകനോ മാധ്യമപ്രവർത്തകനോ ആരുമാവട്ടെ, ആളുകളെ നിങ്ങളിലേക്ക് അടുപ്പിക്കുന്നത് നിങ്ങളുടെ വിശ്വസ്തതയാണ്. നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് ഏതെങ്കിലും ഘട്ടത്തിൽ വെളിപ്പെടുന്ന പക്ഷം അതുവരെ നിങ്ങളുടെ ചുറ്റുമുണ്ടായിരുന്നവരൊക്കെ പരമപുച്ഛത്തോടെ ഒഴിഞ്ഞുപോകും. നമ്മളിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നതോടെ നാം വെറുക്കപ്പെട്ടവരായിത്തീരുന്നു. നമ്മുടെ സുഖത്തിലും സന്തോഷത്തിലും കൂടെ നിന്ന ജീവിത പങ്കാളി പിന്നീട് നമ്മെ നോക്കുക ഒരു നികൃഷ്ട ജീവിയെ എന്ന പോലെയായിരിക്കും. വിശ്വസ്തത നഷ്ടമാവുന്നതോടെ നാം വിലയില്ലാത്ത ചരക്കായിത്തീരുന്നു. അതിനാൽ എന്തു വില കൊടുത്തും നാം നമ്മുടെ വിശ്വാസ്യത കാത്തു സൂക്ഷിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു സ്ത്രീക്ക് തന്റെ ചാരിത്രം എത്രത്തോളം പവിത്രവും വിശുദ്ധവുമാണോ അത്രയും പവിത്രവും വിശുദ്ധവുമാണ് ഒരു വ്യക്തിക്ക്. അയാൾ ആണാവട്ടെ പെണ്ണാവട്ടെ, ദരിദ്രനാവട്ടെ ധനികനാവട്ടെ, ഉന്നത കുലജാതനാവട്ടെ സാധാരണക്കാരനാവട്ടെ, നേതാവട്ടെ അനുയായിയുമാവട്ടെ, തന്റെ വിശ്വസ്തത. പരസ്പര വിശ്വാസമില്ലാതെ ഒരു ജനതയ്ക്കും മുന്നോട്ട് പോവാനാവുകയില്ല. ആർക്കും ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത സാഹചര്യം സംജാതമായാൽ സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള നാശമായിരിക്കും ഫലം. പരസ്പരം സംശയദൃഷ്ടിയോടെ വീക്ഷിക്കുന്നവർക്കിടയിൽ ആത്മാർത്ഥമായ സ്നേഹബന്ധങ്ങൾ തളിർക്കുകയില്ല, നന്മയുടെ പരിമളം അവരിൽ നിന്ന് പ്രസരിക്കുകയില്ല. സാമൂതിരിമാരുടെ വിശ്വസ്തതയാണ് അറബി വണിക്കുകളെയും മറ്റ് വിദേശ വ്യാപാരികളെയും കോഴിക്കോട് തുറമുഖത്തേക്ക് ആകർഷിച്ചത് എന്നത് പ്രസിദ്ധമായ ചരിത്ര സത്യമാണ്. എല്ലാവരും വിശ്വസിക്കാൻ കൊള്ളാവുന്നവരാവുമ്പോൾ ആർക്കും ആരെയും ഭയക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയില്ല. സമാധാനത്തിന്റെയും സമൃദ്ധിയുടെയും ആധാരം പരസ്പര വിശ്വാസമാണ്. എല്ലാവർക്കും എല്ലാവരെയും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സമൂഹം കെട്ടിപ്പടുക്കാനാവണം നമ്മുടെ ശ്രമം. നാം ഓരോരുത്തരും വിശ്വസ്തരാവുക എന്നതാണ് അതിനുള്ള മാർഗം.
0: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് എ കെ അബ്ദുൽ മജീദ്.

0: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? ആഹാ, കുടുങ്ങി. അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
1: RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
3: ആകാശവാണി കവരത്തി. ഇപ്പോൾ ഒരു മാപ്പിള പാട്ട് കേൾക്കാം.

0: ഹലോ, ആകാശവാണി കവരത്തി നിലയത്തിന്റെ ഗ്രീൻ ഗിഫ്റ്റ്സ് എന്ന പരിപാടിയാണ്. പരിപാടിയിലേക്ക് സ്വാഗതം.
1: താങ്ക് യു.
0: ആരാണ്? പേര് പറഞ്ഞോളൂ.
1: അൽഫിയ സൈൻ.
0: അൽഫിയ സൈൻ, നല്ല പേരാണല്ലോ അൽഫിയ. ഇപ്പൊ ഏത് ദ്വീപിൽ നിന്നാ വിളിക്കുന്നത്? അൽഫിയ കവരത്തി ആണോ? ആന്ത്രോത്തിൽ നിന്നും അൽഫിയാണ് ഇപ്പൊ വിളിക്കുന്നത് അല്ലേ. അൽഫിയ ഇപ്പൊ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? ഓക്കെ, ഇപ്പൊ ഫിഫ്ത്. ഏത് സ്കൂളിലാണ്? മോളുടെ വീടിന്റെ അടുത്തുള്ളത് ഈ സെന്റർ സ്കൂളാണോ? ഓക്കെ. അൽഫിയ, നമ്മുടെ ഗ്രീൻ ഗുസ് എന്ന പരിപാടി നേരത്തെ കേട്ടിരുന്നോ? ഓക്കെ. ഇതിലപ്പൊ നിയമങ്ങളൊക്കെ അറിയാലോ എങ്ങനെയാന്നുള്ളത്. എത്ര ചോദ്യങ്ങൾ ഉണ്ടാവും ഗ്രീൻ ഗുസില്? പത്തിൽ എത്ര എണ്ണത്തിന് ആൻസർ പറയണം സമ്മാനം കിട്ടണമെങ്കിൽ? അഞ്ചായാലും മതി, ശരിയായിട്ടുള്ള അഞ്ചെണ്ണം പറയണം. അൽഫിയ എങ്ങനെയാ, സാധാരണ ക്വിസ് കോമ്പറ്റീഷനിലേക്ക് പങ്കെടുക്കാറുണ്ടോ? എങ്ങനെയാ, സ്കൂളിൽ വരുന്ന മത്സരങ്ങളിലേക്ക് പങ്കെടുക്കോ? അപ്പൊ അൽഫിയ ഇപ്പൊ അഞ്ചാം ക്ലാസ്സിലാണല്ലേ പഠിക്കുന്നത്. അൽഫിയനോട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. അൽഫിയക്ക് കൂടുതലും ഈ ഡാൻസ് കളിക്കാനാണോ ഇഷ്ടം, പാട്ട് പാടാനാണോ ഇഷ്ടം, ചിത്രം വരയ്ക്കാനാണോ ഇഷ്ടം, അല്ല സ്പോർട്സിലാണോ താല്പര്യം? ചിത്രം വരയ്ക്കാനാണ് ഇഷ്ടം. ഇപ്പൊ നന്നായിട്ട് ചിത്രമൊക്കെ വരക്കോ? അത്യാവശ്യം നന്നായിട്ട് വരക്കൂ അല്ലേ. എന്നിട്ട് ഏതൊക്കെ ചിത്രങ്ങളാ വരയ്ക്കാറ് സാധാരണ? ആഹാ, അപ്പൊ എങ്ങനെ നേരത്തേതെന്ന് വരക്കുമായിരുന്നോ, ചെറിയ ക്ലാസ്സിന്നേ വരക്കോ?
1: റെയിൻബോ അങ്ങനത്തെ സാധനം ചെറിയ ക്ലാസ്സിന്ന് വരക്കും.
0: അപ്പൊ അൽഫി എങ്ങനെയാ, സ്കൂളിൽ നിന്നാണോ പഠിച്ചത്, അല്ല നേരത്തെ വീട്ടിൽ നിന്ന് ചെറുതായിട്ട് വരയ്ക്കാനൊക്കെ ശ്രമിക്കുമായിരുന്നോ?
1: സ്കൂളിൽ നിന്ന് നല്ലോണം വരയ്ക്കാൻ പഠിച്ചു, വീട്ടിൽ നിന്ന് ചെറുത് ചെറുതായിട്ട് വരയ്ക്കും.
0: എന്തായാലും അപ്പൊ നേരത്തെ തന്നെ വരയ്ക്കാനൊക്കെ താല്പര്യമുള്ള ആളാണല്ലേ. അപ്പൊ നല്ലൊരു ചിത്രകാരിയായി മാറട്ടെ. ഓക്കെ, നമുക്ക് കുറച്ച് ചോദ്യങ്ങളായാലോ ആദ്യം. അപ്പൊ ഒന്നാമത്തെ ചോദ്യം ചോദിക്കാൻ പോവാണ്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. അപ്പൊ ആദ്യത്തെ ചോദ്യം ഇതാണ്, നമ്മുടെ സൗരയൂഥത്തിന്റെ കേന്ദ്രം ഏതാണ്? വെരി ഗുഡ്, വെരി ഗുഡ്, ഉത്തരം ശരിയാണ്. ഈ സണ്ണിനെ ചുറ്റിയിട്ട് ഒരുപാട് ഗ്രഹങ്ങളൊക്കെ ഉണ്ടല്ലേ, പ്ലാനറ്റ്സ് ഉണ്ടല്ലേ, ആ പ്ലാനറ്റ്സിന്റെ പേരൊക്കെ പഠിച്ചിട്ടുണ്ടോ? പറയാൻ പറ്റുമോ അൽഫിയക്ക്? ആ പറഞ്ഞോ.
1: മെർക്കുറി, വീനസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, ഉറാനസ്, നെപ്റ്റ്യൂൺ.
0: ഇപ്പൊ ഏഴല്ലേ ആയിട്ടുള്ളു, ഒരെണ്ണം വിട്ടുപോയി. അതേതാണെന്നറിയോ? ഏതാ?
1: മാർസ്.
0: ആ മാർസ്. അപ്പൊ ഓക്കെ, ഇപ്പോ എട്ട് ഗ്രഹങ്ങളും പറഞ്ഞു. ഇപ്പൊ നമ്മുടെ സൂര്യനാണ് സൗരയൂഥത്തിന്റെ കേന്ദ്രം, ഇതിനെ ചുറ്റിയുള്ള എട്ട് ഗ്രഹങ്ങളുടെ പേരും അൽഫിയ നല്ല സ്മാർട്ട് ആയിട്ട് പറഞ്ഞു കേട്ടോ. ഇപ്പൊ സൂര്യന്റെ ശക്തമായ ഗുരുത്വാകർഷണ ബലത്താലാണ് ഭൂമി അടക്കമുള്ള എല്ലാ ഗ്രഹങ്ങളും സൂര്യനെ ചുറ്റും ഭ്രമണം ചെയ്യുന്നത്. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ, ഭ്രമണം, പരിക്രമണം, അതായത് റൊട്ടേഷൻ, റെവല്യൂഷൻ, അതൊക്കെ അൽഫിയ പഠിച്ചിട്ടുണ്ടോ? അഞ്ചാം ക്ലാസ് ആയിട്ട് ഇത്രയൊക്കെ പറഞ്ഞില്ലേ, നല്ല സ്മാർട്ട് ആണ്, അപ്പൊ നല്ല മിടുക്കിയാണ് കേട്ടോ. അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ. അപ്പൊ ഒരു മാർക്ക് കിട്ടിയിട്ടോ. രണ്ടാമത്തെ ചോദ്യം, മാസ്റ്റർ ബ്ലാസ്റ്റർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ ക്രിക്കറ്റർ ആരാണ്? ക്രിക്കറ്റിൽ ഏറ്റവും ഫേമസ് ആയിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു പേര് പറഞ്ഞാലും ഇതിന്റെ ഉത്തരം കിട്ടും.
1: സച്ചിൻ
0: ടെണ്ടുൽക്കർ. ഉത്തരം ശരിയാണ്, വെരി ഗുഡ്. ഇതിപ്പോ ആരെങ്കിലും പറഞ്ഞു തന്നതാണോ ഇതിന്റെ ആൻസർ? ഇല്ല, വെറുതെ ഗസ് ചെയ്തതാണോ അല്ല ഇതിന്റെ ആൻസർ അറിയാമായിരുന്നോ? വെറുതെ ഗസ് ചെയ്ത. അപ്പൊ എന്തായാലും ഉത്തരം ശരിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. മൂന്നാമത്തെ ചോദ്യം, ഭൂമിയിലെ ഏറ്റവും തണുപ്പേറിയ ഭൂഖണ്ഡം ഏതാണ്, അല്ലെങ്കിൽ വൻകര ഏതാണ്?
1: അന്റാർട്ടിക്ക.
0: അന്റാർട്ടിക്ക, ഉത്തരം ശരിയാണ്, വെരി ഗുഡ്. ഇപ്പൊ നോക്കിയ എത്ര കോണ്ടിനെന്റ്സ് ഉണ്ട് നമുക്ക്?
1: സെവൻ
0: കോണ്ടിനെന്റ്സ്. പേര് പറയാമോ?
1: നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, ആഫ്രിക്ക, അന്റാർട്ടിക്ക.
0: ആ വെരി ഗുഡ്.
1: ഓസ്ട്രേലിയ, യൂറോപ്പ്.
0: ആ
1: ഏഷ്യ.
0: വെരി ഗുഡ്, വെരി ഗുഡ്. അൽഫിയ ഭയങ്കര സ്മാർട്ട് ആട്ടോ, അതൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടോ, നല്ല മിടുക്കിയാണ് കേട്ടോ. ഇപ്പൊ ഇതിൽ നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ, വിച്ച് ഈസ് ദ സ്മോളസ്റ്റ് കോണ്ടിനെന്റ്?
1: ഓസ്ട്രേലിയ.
0: വിച്ച് ഈസ് ദ ലാർജസ്റ്റ് കോണ്ടിനെന്റ്?
1: ഏഷ്യ.
0: ഭൂമിയുടെ ദക്ഷിണ ധ്രുവത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഭൂഖണ്ഡം വെളുത്ത ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നു. സ്ഥിരമായി മനുഷ്യവാസമില്ലാത്ത ഒരേ ഒരു ഭൂഖണ്ഡം കൂടിയാണ് ഏത്?
1: അന്റാർട്ടിക്ക.
0: അന്റാർട്ടിക്ക. എന്നാൽ വിവിധ രാജ്യങ്ങളുടെ ശാസ്ത്ര ഗവേഷണ കേന്ദ്രങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഡാർക്ക് കോണ്ടിനെന്റ് എന്നറിയപ്പെടുന്നത് ഏതാ കോണ്ടിനെന്റ്?
1: ആഫ്രിക്ക.
0: ആഫ്രിക്ക, വെരി ഗുഡ്. ഇതാരാ പഠിപ്പിച്ചേ?
1: അമ്മയും പഠിപ്പിച്ച്, ചേച്ചിയും പഠിപ്പിച്ച്.
0: ചേച്ചി ഉണ്ടോ വീട്ടില്?
1: വീട്ടിലല്ല, അച്ഛന്റെ വീട്ടില്. ഇന്നലെ അച്ഛന്റെ വീട്ടിൽ പോയപ്പോ ചേച്ചി പഠിപ്പിച്ച.
0: ചേച്ചി എന്ന് പറയുമ്പോ അൽഫിയുടെ ആരാണ്?
1: എന്റെ അച്ഛന്റെ ചേട്ടന്റെ മകൾ.
0: അതായത് അൽഫിയ മോളുടെ മൂത്താപ്പാന്റെ മോള്. മൂത്താപ്പാന്റെ മോളാണ് പഠിപ്പിച്ചു തന്നത് അല്ലേ? ആ ഇത്താത്തയുടെ പേരൊന്ന് പറയാമോ?
1: അസീസ.
0: അസീസ, അസീസയാണ് പഠിപ്പിച്ചു തന്നത് അല്ലേ? ആണോ? ആള് ടീച്ചറാണോ?
1: ഇപ്പൊ
0: ടി ടി സി പഠിച്ചോണ്ടിരിക്കാണ് അസീസ അല്ലേ?
1: അപ്പൊ
0: ഓക്കേ ഓക്കേ. അപ്പൊ കവരത്തിയില് ഡയറ്റില് പഠിച്ചതാണ്. എന്നിട്ട് ഇപ്പൊ അവിടെ ടീച്ചിങ് പ്രാക്ടീസ് ആണോ? അപ്പൊ അൽഫിയനെ കൂടുതൽ സഹായിക്കാറൊക്കെ ഉണ്ടോ പഠിക്കാനായിട്ട്? ഡൗട്ടൊക്കെ വരുമ്പോ ചേച്ചിയോട് ചോദിക്കാറുണ്ടോ? എന്നിട്ട് ക്ലിയർ ആക്കി തരാറുണ്ടോ? അപ്പൊ അസീസ എന്നാണ് പേരല്ലേ. പിന്നെ അൽഫിയക്കാരൊക്കെ ഉണ്ട് വീട്ടില്?
1: എനിക്ക് അനിയത്തി, അച്ഛൻ, അമ്മ, അമ്മൂമ്മ, പപ്പ.
0: ഉപ്പാപ്പയുണ്ട്. അവരുടെ രണ്ടുപേരുടെയും പേരെന്താ?
1: ഉപ്പാപ്പയുടെ പേര് കുഞ്ഞിക്കോയ, ഉമ്മമ്മയുടെ പേര് സിത്തനീസ.
0: പിന്നെ ബാപ്പയുടെ ഉമ്മയുടെ അനിയത്തിയുടെയും പേരോ?
1: ബാപ്പയുടെ പേര് സെയിൻ ലാബിദ്, അമ്മയുടെ പേര് നസ്രീന, അനിയത്തിയുടെ പേര് അർവിയ.
0: അർവിയ, ഇത് ഭയങ്കര വെറൈറ്റി ആയില്ലേ അർവിയ. അൽഫിയ ഇതിനു മുമ്പ് ഈ അർവിയ എന്ന പേര് കേട്ടിട്ടുണ്ടോ? ഞാനിപ്പോ ആദ്യമായിട്ടാ കേൾക്കുന്നേ അറിവിയ അല്ലേ പേര്. എന്തായാലും നല്ല വെറൈറ്റി പേരാണ്. വീട്ടുപേരെന്തെന്നാ? അങ്ങനെയാണോ വീട്ടുപേര് വരുന്നേ? ഓക്കെ ഓക്കെ. ഇപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? ഓക്കെ. ഇപ്പൊ നമ്മള് മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചതില് മൂന്നിനും ആൻസർ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനിയും തെറ്റിക്കാതെ പോവാട്ടോ, ഫുൾ മാർക്ക് കിട്ടട്ടെ. ഓക്കെ. നാലാമത്തെ ചോദ്യം ഇതാണ്, ഇന്ത്യയിൽ എത്ര മൗലിക അവകാശങ്ങളുണ്ട്? ആറ്. ഉത്തരം ശരിയാണ്. ഈ മൗലിക അവകാശങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാൻ പറ്റോ? മോൾക്ക് കിട്ടുന്ന അത്രയും മതി, എല്ലാം വേണമെന്നില്ല, മോള് പഠിച്ചത്രയും ഒന്ന് പറഞ്ഞു. റൈറ്റ് ടു ഫ്രീഡം, എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിനെതിരെയുള്ള അവകാശം,
1: ഫ്രീഡം ഓഫ് റിലീജിയൻ.
0: വെരി ഗുഡ്. അടുത്തതോ, കൾച്ചർ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. ഇനി ഒരെണ്ണം കൂടി ബാക്കി, അതേതാണ് അവസാനത്തേത്?
1: കോൺസ്റ്റിറ്റ്യൂഷണൽ
0: കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്ന് പറയുമ്പോൾ ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. ഇങ്ങനെ ആറ് മൗലിക അവകാശങ്ങളാണ് ഇന്ത്യൻ ഭരണഘടന നമുക്ക് വിഭാവനം ചെയ്യുന്നത്, നമുക്ക് ഉറപ്പ് നൽകുന്നത് അല്ലേ. ഇതിലൊരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ നേരത്തെ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് ഏഴ് മൗലിക അവകാശങ്ങൾ ഉണ്ടായിരുന്നു. അതായത് സ്വത്തവകാശം എന്നുള്ളത് ഒരു മൗലിക അവകാശമായിട്ട് നിലനിന്നിരുന്നു. പിന്നീട് 1978 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്വത്തിനുള്ള അവകാശം, അതായത് റൈറ്റ് ടു പ്രോപ്പർട്ടി, മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി അതൊരു നിയമപരമായ അവകാശം മാത്രമാക്കി മാറ്റി. ഓക്കെ, അതൊന്നും പഠിക്കണ്ട, ഇതത്തെ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോ നമ്മുടെ ഇന്ത്യക്ക് എത്ര മൗലികാവകാശങ്ങളുണ്ട്? നേരത്തെ എത്ര ഉണ്ടായിരുന്നു? അപ്പൊ നാല് ചോദ്യങ്ങൾക്കുള്ള ആൻസറും കറക്റ്റ് ആണ്. ഇനിയിപ്പോ അഞ്ചാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. അഞ്ചാമത്തെ ചോദ്യം ഇതാണ്, സസ്യത്തിന്റെ ഏത് ഭാഗമാണ് ആഹാരം നിർമ്മിക്കുന്നത്? അൽഫിയ പറയുന്നതിന് മുമ്പേ തന്നെ എന്റെ ബുക്കിൽ അത് ടിക്കിട്ടു, അതിന്റെ ആൻസർ ശരിയായിരിക്കും എന്നുള്ളത് എനിക്കറിയാം. അൽഫിയ എന്തായാലും പറയുന്നുള്ള ഉറപ്പായിരുന്നു എനിക്ക്. ഇ വി എസ് പഠിച്ചിട്ടുണ്ടാവൂലേ. ഓക്കെ, സസ്യങ്ങളുടെ ഇലകളാണ് ആഹാരം നിർമ്മിക്കുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ ഈ ഇലകളെ എന്തോന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ടല്ലോ, അതിനെ വിളിപ്പീര് എന്തൊക്കെയോ പറയാറുണ്ട്. സസ്യങ്ങൾക്ക് ആഹാരം നിർമ്മിക്കുന്നത് ഇലകളിൽ വെച്ചാണ്. അതുകൊണ്ട് സസ്യങ്ങളുടെ എങ്ങനെയാണ് പറയുന്നത്, ഇലകളെ സസ്യങ്ങളുടെ അടുക്കള അഥവാ ഭക്ഷണ ഫാക്ടറി അല്ലേ, അങ്ങനെയും കൂടി അറിയപ്പെടാറില്ലേ ഇലകളെ. അങ്ങനെ പഠിച്ചിട്ടുണ്ടോ മോള്? അപ്പൊ എന്തായാലും ഇനിയിപ്പോ അത് പഠിച്ചു വെക്കാട്ടോ. ഇലകളിലെ ഹരിതകം എന്ന പച്ചവർണ്ണ വസ്തുവാണ് ഇതിന് പ്രധാനമായും സഹായിക്കുന്നത്. സൂര്യപ്രകാശം, അന്തരീക്ഷത്തിൽ നിന്നുള്ള കാർബൺ ഡയോക്സൈഡ്, വേരുകൾ വലിച്ചെടുക്കുന്ന വെള്ളം എന്നിവ ഉപയോഗിച്ചാണ് സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണം എന്ന പ്രക്രിയയിലൂടെ ആ ഹരം നിർമ്മിക്കുന്നത്. അത് പഠിച്ചിട്ടുണ്ടാവല്ലോ ഫോട്ടോ സിന്തസിസിലേ. ഏത് ക്ലാസ്സിലാ അത് പഠിച്ചത്? ഫോർത്ത് എന്ന് പഠിച്ചു. ഓക്കെ, ഇപ്പൊ നമ്മൾ 5 ചോദ്യങ്ങൾ ചോദിച്ചു, ഇത്ര എണ്ണത്തിന് ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടി അൽഫിയക്ക്. കൺഗ്രാജുലേഷൻസ്. എന്ത് സന്തോഷായില്ലേ, ജയിച്ചു. ഇനി ബാക്കി ചോദ്യങ്ങൾ ചോദിക്കണോ? ചോദിക്കാല്ലേ. ഇപ്പൊ കുറച്ച് ധൈര്യക്ക് വന്നു, കാരണം ഇനിയിപ്പോ തെറ്റിപ്പോയാലും പ്രശ്നമൊന്നുമില്ല, നമുക്ക് സമ്മാനം കിട്ടും അല്ലേ. അതുകൊണ്ട് ഭയങ്കര കോൺഫിഡന്റ് ആണ്. ഇനിയിപ്പോ ബാക്കിയുള്ളത് തെറ്റിപ്പോയാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ തെറ്റിക്കണ്ട കേട്ടോ, ഫുൾ മാർക്ക് കിട്ടട്ടെ. അടുത്ത ചോദ്യം, ടെലിഫോൺ കണ്ടുപിടിച്ചത് ആരാണ്?
1: അലക്സാണ്ടർ ഗ്രഹാം ബെൽ.
0: അലക്സാണ്ടർ ഗ്രഹാം ബെൽ, ഉത്തരം ശരിയാണ്. വെരി ഗുഡ്. ഇനി അടുത്ത ചോദ്യം, മഹാരാഷ്ട്രയുടെ തലസ്ഥാനം ഏതാണ്? ക്യാപിറ്റൽ ഓഫ് മഹാരാഷ്ട്ര.
1: മുംബൈ.
0: മുംബൈ, ഉത്തരം ശരിയാണ്. വെരി ഗുഡ്. നല്ല സ്മാർട്ടാണ്. ഇതുപോലെ ഒന്ന് ഇനിയും പഠിക്കുക കേട്ടോ നന്നായിട്ട്. ഓക്കെ. അടുത്തത് എട്ടാമത്തെ ചോദ്യമാണ്. പോവാല്ലേ എട്ടാമത്തേല്. ലക്ഷദ്വീപിൽ നിന്ന് ലോക്സഭയിലേക്ക് എത്ര അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നു? നമ്മുടെ ഇവിടെ നിന്ന് എത്ര അംഗങ്ങളാണ് ലോക്സഭയിൽ പോകുന്നത്? എംപിമാർ എത്രയുണ്ട് ലക്ഷദ്വീപിന്? രണ്ട് എംപിമാരുണ്ടോ? ഒന്നുകൂടി പറ, ആൻസർ കറക്റ്റ് ആയിട്ട് പറ. രണ്ട് എംപിമാരുണ്ടോ? ഇല്ല കേട്ടോ, ഉത്തരം തെറ്റിപ്പോയി. ആൻസർ വരുന്നത് ഒന്ന് എന്നാണ്. ലക്ഷദ്വീപിൽ നിന്ന് ലോക്സഭയിലേക്ക് ആകെ ഒരു അംഗത്തെ മാത്രമേ തിരഞ്ഞെടുക്കുന്നുള്ളൂ. നമ്മുടെ പാർലമെന്റ് ഇലക്ഷൻ വരുന്ന സമയത്ത് ഒരു സ്ഥാനാർത്ഥി മാത്രമല്ലേ ജയിക്കുന്നുള്ളൂ, വോട്ടിലെ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ആരാണോ അവരായിരിക്കും ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. കിട്ടിയോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നിലവിലുള്ള നമ്മുടെ ലോക്സഭ അംഗം ആരാണ് ലക്ഷദ്വീപിൽ നിന്നുള്ള? മുഹമ്മദ് ഹംദുള്ള സയ്യിദ് ആണ് അല്ലേ. അദ്ദേഹം ഏത് വർഷമാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് ഓർക്കുന്നുണ്ടോ? ഇലക്ഷൻ നടന്ന വർഷം ഓർക്കുന്നുണ്ടോ? പറഞ്ഞരാ കേട്ടോ, 2024 ഇലക്ഷൻ നടത്തിയത്. ഓരോ 5 വർഷം കൂടുമ്പോഴാണല്ലോ ഇലക്ഷൻ നടക്കുന്നത് അല്ലേ. അങ്ങനെ 2024 ഇലക്ഷൻ നടന്നത്. അതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അംഗമായ ഹംദുള്ള സയ്യിദ് ആണ് ഈ മണ്ഡലത്തിൽ, നമ്മുടെ ലക്ഷദ്വീപ് മണ്ഡലത്തിൽ നിന്നും വിജയിച്ച് ലോക്സഭയിലേക്ക് പോയത്. അടുത്ത 9-ാമത്തെ ചോദ്യം. അപ്പൊ ഒരെണ്ണം തെറ്റിപ്പോയിട്ടോ. അടുത്ത 9th ക്വസ്റ്റ്യൻ ഇതാണ്, 8 കൈകളും 3 ഹൃദയങ്ങളും നീല നിറത്തിലുള്ള രക്തവുമുള്ള ജീവി ഏതാണ്?
1: ഒക്ടോപ്പസ്.
0: ഉത്തരം ശരിയാണ്. വെരി ഗുഡ്, വെരി ഗുഡ്.
1: താങ്ക് യു.
0: ഇതിന്റെ ആൻസർ അറിയാമായിരുന്നോ നേരത്തെ?
1: 8 കളർ, 3 ഹൃദയം, നീല കളർ രക്തം പഠിച്ചില്ല.
0: അപ്പൊ നീല കളർ രക്തം മാത്രമാണ് ഇപ്പൊ പുതിയതായിട്ട് കിട്ടിയ ഇൻഫർമേഷൻ അല്ലേ. ഒക്ടോപ്പസിനെ കുറിച്ച് ബാക്കി 8 കൈകളാണ്, 3 ഹൃദയങ്ങളാണെന്നുള്ളത് അറിയായിരുന്നു അല്ലേ. അത് കഴിച്ചിട്ടുണ്ടോ അൽഫിയ?
1: എന്റെ അമ്മ ഒരിക്കൽ ടേസ്റ്റ് ചെയ്യാൻ തന്നിരുന്നു.
0: എന്നിട്ട് ഇഷ്ടമായോ? അത്
1: രസമുണ്ടായിരുന്നു. ചോറിനോട് കഴിച്ചപ്പോ ആദ്യമായിട്ട് കഴിക്കുന്നതുകൊണ്ട് അത്ര ഫീലിംഗ് ഒന്നും ഇല്ലായിരുന്നു.
0: പിന്നീട് അത് കഴിക്കാൻ തോന്നിയോ?
1: പിന്നീട് തോന്നി. ഞങ്ങളുടെ മാമൻ ഫിഷറാ.
0: എന്നിട്ട് അപ്പൊ കിട്ടാറുണ്ടോ നിങ്ങൾക്ക് ഒക്ടോപ്പസ് ഒക്കെ? അപ്പൊ അങ്ങനെ അൽഫി ഇടക്ക് കഴിക്കാറുണ്ടോ?
1: ഇടക്ക് അമ്മ തരും, ഞാൻ പറയും വേണ്ട.
0: അത്രക്കൊന്നും ഇഷ്ടമല്ല അല്ലേ. ചിക്കൻ ഒക്കെയാണ് ഇഷ്ടം. അപ്പൊ എന്തായാലും ഒക്ടോപ്പസ് ഉത്തരം ശരിയാണ്. ഇതിനിപ്പോ നമ്മള് 3 ഹൃദയങ്ങളുണ്ടെന്ന് പറഞ്ഞില്ലേ, അതിൽ ഒരു ഹൃദയം ശരീരത്തിലേക്ക് രക്തം പമ്പ് ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, പിന്നെ 2 ഹൃദയങ്ങൾ ബാക്കിയുണ്ട്, അത് ചെകിളകളിലേക്കാണ് രക്തം എത്തിക്കുന്നത്. ബാക്കി 2 ഹൃദയങ്ങളും അതിനായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, പിന്നെ ഇപ്പൊ മോള് പറഞ്ഞ പുതിയതായിട്ട് പഠിച്ച ഒരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നല്ലോ, നീല രക്തം. അതിനുള്ള കാരണം പറഞ്ഞുതരട്ടെ. നമ്മുടെ മനുഷ്യരില് രക്തത്തിന്റെ നിറം ഏതാ? നമ്മുടെ രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നത് ഇരുമ്പ് അടങ്ങിയ ഹീമോഗ്ലോബിൻ ആണ്. എന്നാൽ ഈ ഒക്ടോപ്പസിന്റെ ശരീരത്തില് ചെമ്പ് അല്ലെങ്കിൽ കോപ്പർ അടങ്ങിയ ഹീമോസയാനിൻ എന്ന ഘടകമാണ് അടങ്ങിയിരിക്കുന്നത്. ഇത് കാരണമാണ് ഇവയുടെ രക്തത്തിന് നീല നിറം വരുന്നത്. അവസാനത്തെ ചോദ്യമാണ്, നീല ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? അതായത് ബ്ലൂ പ്ലാനറ്റ്. നെപ്റ്റ്യൂൺ. ഉത്തരം തെറ്റിപ്പോയി. ബ്ലൂ പ്ലാനറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്ലാനറ്റാണ്, നമ്മളുള്ള സ്ഥലമാണ്. അതേതാ നമ്മളുള്ള പ്ലാനറ്റ്? ഏതാ? എർത്ത്. അതായിരുന്നു ഉത്തരം. ശരിക്കും പറഞ്ഞാല് ഭൂമിയുടെ ഉപരിതലത്തിന്റെ 70% അധികവും ജലത്താലാണ് പൊതിഞ്ഞിരിക്കുന്നത്. ജലമാണ് ചുറ്റിലും നമ്മുടെ ഭൂമിയില്. അതുകൊണ്ട് തന്നെയാണ് ഇത് ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ നീല നിറത്തില് കാണപ്പെടുന്നത്. അതിനാലാണ് നമ്മുടെ ഭൂമിക്ക് ഈ പേര്, അതായത് നീലഗ്രഹം എന്ന പേര് ലഭിച്ചത്. കൂടുതലും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നത് കൊണ്ട്.
1: അപ്പൊ
0: എന്തായാലും അൽഫിയ നല്ല രീതിയിൽ നമ്മുടെ പരിപാടിയിൽ പങ്കെടുത്തു. എത്ര മാർക്ക് കിട്ടി ഇപ്പൊ ടോട്ടല്?
1: 7 ആണോ?
0: 8 അല്ലേ? 8, 2 എണ്ണേ തെറ്റിപ്പോയിട്ടുള്ളൂ. എന്തായാലും നല്ല മിടുക്കിയായിട്ട് നമ്മുടെ പരിപാടിയിൽ പങ്കെടുത്തു, എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ.
1: അപ്പൊ
0: നല്ല മിടുക്കിയായിട്ട് ഇനിയും പഠിക്കാട്ടോ. അപ്പൊ എന്തായാലും വീട്ടിലെല്ലാവരോടും അന്വേഷണം പറയാ. ഓക്കെ,
1: ഓക്കെ,
0: താങ്ക് യു, ബൈ
1: ബൈ.

0: പരിപാടി നിങ്ങൾക്കായി തയ്യാറാക്കിയത് ഫസ്ലീന ബീഗം, ഉമ്പിയപ്പുര.
1: ആകാശവാണി കവരത്തി. ഇപ്പോൾ ദ്വീപ് വിശേഷം കേൾക്കാം.

0: അറിയിപ്പ്. കാലവർഷം ആരംഭിച്ചതോടുകൂടി നമ്മുടെ വീടുകളിലും പരിസരങ്ങളിലും വെള്ളം കെട്ടി നിൽക്കുന്നതുമൂലം കൊതുകുജന്യ രോഗമായ ഡെങ്കിപ്പനി പടർന്നു പിടിക്കുന്ന സാഹചര്യം ഉളവായിരിക്കുകയാണ്. അതിനാൽ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ പൊതുജനങ്ങൾ നിർബന്ധമായും പാലിക്കേണ്ടതാണ്. എല്ലാ വീടുകളും പരിസരങ്ങളും പൂർണ്ണമായി വൃത്തിയാക്കുക. വീടിന് പരിസരത്ത് വെള്ളം കെട്ടിനിൽക്കാൻ സാധ്യതയുള്ള ചിരട്ട, തൊണ്ട്, അങ്ങിങ്ങായി വലിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക് പാത്രങ്ങൾ, കളിപ്പാട്ടങ്ങൾ, കുപ്പികൾ, ഉപയോഗശൂന്യമായ ടയറുകൾ എന്നിവ പൂർണ്ണമായി ഇല്ലാതാക്കുക. വീടിന്റെ ടെറസ്, സൺഷെയ്ഡുകൾ എന്നിവയിടങ്ങളിൽ വെള്ളം കെട്ടി നിൽക്കുകയില്ലെന്ന് ഉറപ്പുവരുത്തുക. ഫ്രിഡ്ജിന്റെ പ്രകുവശത്തുള്ള ട്രേ, അലങ്കാര ചെടികളുടെ താഴെയുള്ള പാത്രങ്ങൾ, വെള്ളം നിറച്ചുവയ്ക്കാൻ ഉപയോഗിക്കുന്ന ജലസംഭരണികൾ മുതലായവയിൽ കൊതുകിന്റെ കൂത്താടി വളരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. സ്ഥിരമായി വെള്ളം കെട്ടിനിൽക്കുന്ന സ്ഥലങ്ങൾ, കിണറുകൾ എന്നിവയിൽ കൂത്താടികളെ നശിപ്പിക്കുന്ന ഗപ്പി, ഗംബൂസിയ എന്നീ മത്സ്യങ്ങളെ നിക്ഷേപിക്കുക. ഏതെങ്കിലും തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ തോന്നിയാൽ ഉടനെ ആരോഗ്യവകുപ്പിനെ സമീപിച്ച് ശരിയായ ചികിത്സ തേടുക. ആരോഗ്യവകുപ്പ് അധികൃതർ വീടുകൾ സന്ദർശിച്ച സമയത്ത് പല വീടുകളിലും വൃത്തിഹീനമായ സാഹചര്യം കണ്ടെത്തിയിട്ടുണ്ട്. ആയതിനാൽ ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കി നമ്മുടെ വീടുകളിലും പരിസരങ്ങളിലും കൊതുക് വളരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും ഡെങ്കിപ്പനി മൂലമുള്ള മരണം ഒഴിവാക്കാൻ ആരോഗ്യവകുപ്പിനോട് പൂർണ്ണമായി സഹകരിക്കുകയും ചെയ്യുക. ആരോഗ്യമുള്ള സമൂഹം നാടിന്റെ നന്മയ്ക്ക് നമുക്ക് കൈകോർക്കാം. ഡെങ്കിപ്പനി നിയന്ത്രണജ്ഞത്തോട് ദീപ വിശേഷങ്ങൾ സമാപിക്കുന്നു.
1: പി എം ജയ് അബ് ഗരീബോ കെ ജയ് ബൻ ഗയി ഹൈ.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.

ഇനി അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ. വാർത്തകൾക്കുശേഷം കവരത്തി ആകാശവാണി നിലയത്തുനിന്നുള്ള പരിപാടി തുടർന്ന് കേൾക്കാവുന്നതാണ്.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി രാഷ്ട്രപതി ദ്രൌപദി മുർമു നോർത്ത് മസിഡോണിയയിൽ. മസിഡോണിയൻ പ്രസിഡന്റുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം രാവിലെ പുനരാരംഭിക്കും. നീറ്റ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ ഇന്നലെ ഇരുസഭകളും തടസ്സപ്പെട്ടു. യുക്രൈൻ തുറമുഖത്ത് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ മലയാളി ഉൾപ്പെടെ 4 ഇന്ത്യൻ പൌരന്മാർ മരിച്ചു. ആക്രമണത്തെ അപലപിച്ച് വിദേശകാര്യ മന്ത്രാലയം. ഡെങ്കിപ്പനിക്കെതിരെയുള്ള ഇന്ത്യയുടെ പോരാട്ടത്തിൽ നിർണായക നാഴികക്കല്ല്. രാജ്യത്തെ ആദ്യ ഡെങ്കി വാക്സിനായ ക്യൂഡെങ്കയ്ക്ക് വിപണനാനുമതി. കേരളത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷം പരിഹരിക്കുന്നത് ലക്ഷ്യമിട്ട് ജനപ്രതിനിധികളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. വനമന്ത്രി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്യും. മസ്കറ്റിൽ നടക്കുന്ന FIH യൂത്ത് ഹോക്കി ഫൈവേഴ്സ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ സബ് ജൂനിയർ പുരുഷ വനിതാ ടീമുകൾക്ക് തകർപ്പൻ തുടക്കം. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു നോർത്ത് മസിഡോണിയയിലെത്തി. മസിഡോണിയൻ പ്രസിഡന്റ് ഗോർദാനാ സിൽജനോസ്ക ദാവ്കോവയുമായി രാഷ്ട്രപതി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. മസിഡോണിയൻ പ്രധാനമന്ത്രി, അസംബ്ലി സ്പീക്കർ എന്നിവരുമായും കൂടിക്കാഴ്ച നടത്തുന്ന ശ്രീമതി മുർമു നോർത്ത് മസിഡോണിയൻ അസംബ്ലിയെ അഭിസംബോധന ചെയ്യും. ഇന്ത്യ നോർത്ത് മസിഡോണിയ ബിസിനസ് ഫോറത്തിലും രാഷ്ട്രപതി സംസാരിക്കും. മസിഡോണിയൻ വിപ്ലവകാരി ഗോസെ ഡെൽച്ചിവിന്റെ ശവകുടീരത്തിൽ രാഷ്ട്രപതി പുഷ്പചപ്പം അർപ്പിക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഇന്ന് രാവിലെ പുനരാരംഭിക്കും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് സമ്മേളനത്തിന്റെ ആദ്യ ദിനമായ ഇന്നലെ ഇരുസഭകളും പ്രക്ഷുബ്ധമായി. രാജ്യത്ത് ഡിജിറ്റൽ പണമിടപാടുകൾക്കായി UPI ഉപയോഗിക്കുന്നവരുടെ എണ്ണത്തിൽ വൻ വർധന. ഈ വർഷം ജൂൺ വരെയുള്ള കണക്കനുസരിച്ച് ഏകദേശം 55.49 കോടി ആളുകൾ UPI ഉപയോഗിക്കുന്നതായി കേന്ദ്ര സർക്കാർ അറിയിച്ചു. കേന്ദ്ര ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൌധരിയാണ് ഇക്കാര്യം ലോക്സഭയെ അറിയിച്ചത്. NDA പാർലമെന്ററി പാർട്ടി യോഗം മംഗൾ മിലൻ ഇന്ന് പാർലമെന്റ് ഹൌസിൽ നടക്കും. പ്രധാനമന്ത്രിയും BJP നേതാവുമായ നരേന്ദ്രമോദി യോഗത്തെ അഭിസംബോധന ചെയ്യും. ഭരണമുന്നണിയിലെ ഐക്യം വ്യക്തമാക്കാനും സഭാ നടപടികൾ സംബന്ധിച്ച നീക്കങ്ങൾ രൂപീകരിക്കാനും ലക്ഷ്യമിട്ടാണ് യോഗം സംഘടിപ്പിക്കുന്നത്. കേന്ദ്രമന്ത്രി S. ജയശങ്കർ പാനമ വിദേശകാര്യമന്ത്രിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, സമുദ്രമേഖല, ആരോഗ്യം തുടങ്ങിയ വിവിധ മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായി. ലാറ്റിൻ അമേരിക്കൻ കരീബിയൻ മേഖലകളിലേക്കുള്ള കവാടമെന്ന നിലയിൽ പാനമയുമായുള്ള പങ്കാളിത്തം നിർണായകമാണെന്ന് ശ്രീ ജയശങ്കർ വ്യക്തമാക്കി. സന്ദർശനം ഇന്ത്യ പാനമ സഹകരണത്തിൽ പുതിയ അധ്യായം കുറിക്കുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു.
1: We hope that your visit will further strengthen our relationship across all domains. We had met recently during the 5th India SICA ministerial meeting which the two of us had co-chaired. Your current visit builds on the momentum of high-level exchanges that we've had, and I believe that both our governments, both our leaders are very keen at deepening and widening our partnership.
0: യുക്രൈനിലെ ഒഡേസ തുറമുഖത്ത് MV ഗോർദൻ ലിയോ എന്ന കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ഇന്ത്യ അപലപിച്ചു. സംഭവത്തിൽ 4 ഇന്ത്യൻ പൌരന്മാർ കൊല്ലപ്പെടുകയും ഒരാൾക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തു. 17 ജീവനക്കാരാണ് കപ്പലിലുണ്ടായിരുന്നത്. യുക്രൈനിലെ സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ദുരന്തബാധിതർക്ക് സാധ്യമായ എല്ലാ സഹായവും ഉറപ്പാക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. യുക്രൈൻ തീരത്ത് ചരക്ക് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ മലയാളിയും. കാസർഗോഡ് വെള്ളരിക്കുണ്ട് സ്വദേശിയായ നാവികൻ അഖിൽ ജോയനാണ് മരിച്ചത്. അവധിക്കെത്തിയ അഖിൽ ഒരു മാസം മുമ്പാണ് തിരികെ പോയത്. ഇറാനെതിരെയുള്ള ആക്രമണങ്ങൾ ശക്തമാക്കി അമേരിക്ക. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ പാകിസ്ഥാൻ നേതൃത്വവുമായി ചർച്ച നടത്തുന്നതിനായി ഇറാൻ ആഭ്യന്തരമന്ത്രി എസ്കന്ദർ മൊമേനി പാകിസ്ഥാനിലെത്തി. വിശദാംശങ്ങളിലേക്ക്.
2: ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം തടയാൻ ഇറാന്റെ സൈനിക ശേഷി ദുർബലപ്പെടുത്തുമെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. അതേസമയം ഇറാൻ പ്രദേശങ്ങളിലുണ്ടായ US ആക്രമണങ്ങൾക്ക് മറുപടിയായി ബഹ്റൈനിലെയും കുവൈറ്റിലെയും US സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങളിലൂടെ തിരിച്ചടി നൽകിയതായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ അവകാശപ്പെട്ടിരുന്നു. സിവിലിയൻ അടിസ്ഥാന സൌകര്യങ്ങളെ ലക്ഷ്യമിട്ടുള്ള ഇറാന്റെ തുടർച്ചയായ ആക്രമണങ്ങളെ ബഹ്റൈൻ വിദേശകാര്യ മന്ത്രാലയം അപലപിച്ചു. അതിനിടെ ഹോർമുസ് കടലിടുക്കിൽ UAE തീരത്തിന് സമീപം വീണ്ടും കപ്പലിന് നേരെ ആക്രമണമുണ്ടായതായി ബ്രിട്ടീഷ് സൈന്യം അറിയിച്ചു. കടലിടുക്കിലെ ടാങ്കറുകളെയാണ് ലക്ഷ്യമിട്ടതെന്ന് പിന്നീട് ഇറാൻ പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ന്യൂഡൽഹിയിൽ സമരം ചെയ്യുന്നവർ ക്രമസമാധാനം നിലനിർത്താൻ സഹകരിക്കണമെന്നും പൌരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് പോലീസ് പ്രതിജ്ഞാബദ്ധമാണെന്നും ഡൽഹി പോലീസ്. പ്രതിഷേധത്തെ തുടർന്ന് 118-ലധികം പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റതായി ഡൽഹി പോലീസ് പറഞ്ഞു. 60-ഓളം സമരക്കാർക്കും പരിക്കേറ്റതായി പോലീസ് അറിയിച്ചു. കസ്റ്റഡിയിലെടുത്ത 70-ഓളം സമരക്കാർക്കെതിരെ ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പുകൾ പ്രകാരം FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി. ഡെങ്കിപ്പനിക്കെതിരെയുള്ള ഇന്ത്യയുടെ പോരാട്ടത്തിൽ നിർണായക നാഴികകല്. രാജ്യത്തെ ആദ്യ ഡെങ്കി വാക്സിനായ ക്യൂഡെങ്കയ്ക്ക് ഡ്രഗ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ വിപണനാനുമതി നൽകി. ടാക്കേഡ ബയോഫാർമസ്യൂട്ടിക്കൽസ് ഇന്ത്യയാണ് വാക്സിൻ വികസിപ്പിച്ചത്. മുമ്പ് ഡെങ്കി ബാധിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാതെ തന്നെ 4 മുതൽ 60 വയസ്സുവരെയുള്ളവർക്ക് വാക്സിൻ നൽകാൻ അനുമതിയുണ്ട്. 40-ലധികം രാജ്യങ്ങളിൽ നിലവിൽ ക്യൂഡെങ്കയ്ക്ക് അംഗീകാരമുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. മനുഷ്യ വന്യജീവി സംഘർഷം പരിഹരിക്കുന്നത് ലക്ഷ്യമിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. വനംമന്ത്രി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്യും. വനാതിർത്തി പങ്കിടുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, മുനിസിപ്പൽ ചെയർപേഴ്സൺമാർ, നഗരസഭാ മേയർമാർ തുടങ്ങിയവർ പങ്കെടുക്കും. വയനാട്ടിൽ വീണ്ടും ഷിഗല്ല സ്ഥിരീകരിച്ചു. വയനാട് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 4 വിദ്യാർത്ഥികൾ രോഗലക്ഷണങ്ങളോടെ ചികിത്സയിൽ കഴിയുന്നുണ്ട്. പകർച്ചവ്യാധികൾ തടയുന്നതിന് ആഹാര പാനീയ ശുചിത്വം ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ട് കൊച്ചിയിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധന ശക്തമാക്കി. പരിശോധനയിൽ ആരോഗ്യവകുപ്പ് ഒരു കട അടപ്പിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
4: കുടിവെള്ള പരിശോധനാ റിപ്പോർട്ട് ലഭ്യമല്ലാത്ത 6 കടകളിൽ നിന്ന് കുടിവെള്ള സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ന്യൂനതകൾ കണ്ടെത്തിയ 2 കടകളിൽ നിന്ന് 6000 രൂപ പിഴ ഈടാക്കി. വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രദേശങ്ങളിൽ പരിശോധന തുടരുമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷാഹിർ ഷാ അറിയിച്ചു. നഗരത്തിലെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച നിരവധി പേർക്ക് വയറിളക്കവും 3 പേർക്ക് ഷിഗല്ലയും റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് പരിശോധന ശക്തമാക്കിയത്.
0: ഒമാനിലെ മസ്കറ്റിൽ ആരംഭിച്ച FIH യൂത്ത് ഹോക്കി 5S ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ സബ് ജൂനിയർ പുരുഷ വനിതാ ടീമുകൾക്ക് തകർപ്പൻ തുടക്കം. ഇന്നലെ നടന്ന ഉദ്ഘാടന മത്സരങ്ങളിൽ ഇരുവിഭാഗങ്ങളിലും ഇന്ത്യ വിജയിച്ചു. ഇന്ത്യൻ വനിതകൾ ഖസാക്കിസ്ഥാനെയും പുരുഷ ടീം ബംഗ്ലാദേശിനെയും പരാജയപ്പെടുത്തി. കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ജമ്മുകാശ്മീരിൽ കനത്ത മഴയിലും മണ്ണിടിച്ചിലും മരിച്ചവരുടെ എണ്ണം 23-ആയി. മഴക്കെടുതിയിൽ ഇന്നലെ 11 പേർക്കാണ് ജീവൻ നഷ്ടമായത്. പ്രളയബാധിത മേഖലയായ രജൌരി, പൂഞ്ച് എന്നിവിടങ്ങളിൽ 7 പേരെ കാണാതായിട്ടുണ്ട്. മഴ തോരാതെ നിന്ന് പെയ്യുന്ന സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ പ്രതികൂലമായി ബാധിക്കപ്പെടുന്നുണ്ട്. ഈ വർഷത്തെ ലോകമാന്യതിലക് ദേശീയ പുരസ്കാരം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്. ഇന്ത്യയുടെ ദേശീയ സുരക്ഷ, ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് നൽകിയ സംഭാവനകൾ മുൻനിർത്തിയാണ് പുരസ്കാരം. ഓഗസ്റ്റ് 1 ലോകമാന്യതിലകിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് പൂനെയിൽ നടക്കുന്ന ചടങ്ങിൽ അവാർഡ് സമ്മാനിക്കും. 1968 ബാച്ച് കേരള കേഡർ IPS ഉദ്യോഗസ്ഥനായ ഡോവൽ നിലവിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ച ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാണ്. വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാർക്കും ജഡ്ജിമാർക്കുമുള്ള ആനുകൂല്യങ്ങൾ ഏകീകരിക്കുന്നതിന് വിദഗ്ധ സമിതി രൂപീകരിക്കാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ട് സുപ്രീംകോടതി. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് ഉത്തരവിട്ടത്. ആനുകൂല്യങ്ങൾക്കുള്ള ഫണ്ട് കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ പങ്കുവയ്ക്കുന്നതിനുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി രാഷ്ട്രപതി ദ്രൌപദി മുർമു നോർത്ത് മസിഡോണിയയിൽ. മസിഡോണിയൻ പ്രസിഡന്റുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം രാവിലെ പുനരാരംഭിക്കും. ഈട്ടുൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ ഇന്നലെ ഇരുസഭകളും തടസ്സപ്പെട്ടു. യുക്രൈൻ തുറമുഖത്ത് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ മലയാളി ഉൾപ്പെടെ 4 ഇന്ത്യൻ പൌരന്മാർ മരിച്ചു. ആക്രമണത്തെ അപലപിച്ച് വിദേശകാര്യമന്ത്രാലയം. ഡെങ്കിപ്പനിക്കെതിരെയുള്ള ഇന്ത്യയുടെ പോരാട്ടത്തിൽ നിർണായക നാഴികക്കല്ല്. രാജ്യത്തെ ആദ്യ ഡെങ്കി വാക്സിനായ ക്യൂഡെങ്കയ്ക്ക് വിപണനാനുമതി. കേരളത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷം പരിഹരിക്കുന്നത് ലക്ഷ്യമിട്ട് ജനപ്രതിനിധികളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. വനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. മസ്കറ്റിൽ നടക്കുന്ന FIH യൂത്ത് ഹോക്കി ഫൈവേഴ്സ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ സബ് ജൂനിയർ പുരുഷ വനിതാ ടീമുകൾക്ക് തകർപ്പൻ തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
5: ആകാശവാണി കവരത്തി. മീഡിയം വേവിൽ 260.4 മീറ്റർ, അതായത് 1152 കിലോഹെർട്സിൽ ഈ നിലയത്തുനിന്നുള്ള പ്രഭാത പ്രക്ഷേപണം തുടരുന്നു.

0: ഫാട്ടുഫെട്ടി ആകാശവാണി കവരത്തിയുടെ ഫാട്ടുഫെട്ടി എന്ന പരിപാടിയാണ്. കനറ ബാങ്കിന് താഴെ ട്രെയിനിങ് നടത്തുന്ന RCT എന്ന ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അവിടുത്തെ ഒരു സ്റ്റുഡന്റ് ആണ് ഇന്ന് നമ്മോടൊപ്പം ഫാട്ടുഫെട്ടിയിലുള്ളത്. നമുക്ക് ആരാണെന്ന് പരിചയപ്പെടാം, പേര് പറഞ്ഞോളൂ.
1: എന്റെ പേര് സരിയത്ത് കവരത്തി, വീട്ടുപേര് കുഞ്ഞാഷാട്.
0: ഓക്കെ, അപ്പോ ഇവിടെ നിങ്ങൾക്ക് എന്ത് ട്രെയിനിങ് ആണ്?

0: തോന്നുന്നുണ്ടോ?
1: ഈ ക്ലാസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ക്ലാസ്സാണ്. കാരണം ഞാൻ എൻ്റെ വീട്ടില് മസാലപ്പൊടി ഉണ്ടാക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പൊ പല കടകളിൽ നിന്ന് അത് ഉണ്ടാക്കി സെൽ ചെയ്യുന്നുണ്ട് മസാല. അപ്പൊ അതുപോലെ വേറെ ഈ നാടൻ മസാല അല്ലാണ്ട് വേറെ മസാലകൾ എനിക്ക് പരിചയപ്പെടുവാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്.
0: ഓക്കെ, അപ്പോ എന്തൊക്കെ മസാലകളാണ് ഇപ്പൊ നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് ടീച്ചർ പഠിപ്പിച്ചു തന്നത്?
1: കുറെ മസാലകളാണ് ഞങ്ങൾക്ക് ഇപ്പൊ പരിചയപ്പെടുവാൻ കഴിഞ്ഞത്. 10-20 മസാലകൾ ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞു.
0: അപ്പൊ ടീച്ചർ നിങ്ങൾക്ക് ഒരുപാട് മസാലകളെ കുറിച്ച് നിങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഏതെങ്കിലും ഒരു മസാല ഉണ്ടാക്കുന്ന രീതി ഒന്ന് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി പറയാവോ?
1: ഇറച്ചി മസാല: മല്ലി 80 ഗ്രാം, ഉണക്കമുളക് 30 ഗ്രാം, ചെറിയ ജീരകം 25 ഗ്രാം, വലിയ ജീരകം 20 ഗ്രാം, കുരുമുളക് 15 ഗ്രാം, ഗ്രാമ്പ് 5 ഗ്രാം, ഏലക്ക 5 ഗ്രാം, പട്ട 5 ഗ്രാം, ഉലുവ 5 ഗ്രാം, ചുക്ക് 10 ഗ്രാം, മഞ്ഞൾപ്പൊടി 10 ഗ്രാം, കായം 5 ഗ്രാം, ജാതിക്ക 5 ഗ്രാം, വേ ലീഫ് 5 ഗ്രാം. ചെറുതീയിൽ ഒന്നിച്ച് വറുത്ത് എടുക്കുക. മുളക് മുമ്പേ വറുത്ത് എടുക്കുക.
0: ഈ ട്രെയിനിങ് നിങ്ങൾക്ക് എത്ര ദിവസത്തേക്കാണുള്ളത്? ഒരു മാസമാണോ അതോ ഇത്ര ദിവസം അങ്ങനെ ഉണ്ടോ?
1: ഞങ്ങൾക്ക് 20 ദിവസമാണ് ഈ ട്രെയിനിങ് ക്ലാസ് ഉള്ളത്.
0: ഈ ട്രെയിനിങ് ക്ലാസ് കഴിഞ്ഞിട്ട് എക്സാം അങ്ങനെ വല്ലതുണ്ടോ?
1: എക്സാം ഉണ്ട് ഞങ്ങൾക്ക്, വൈവയുണ്ട്, പിന്നെ പ്രാക്ടിക്കൽ ഉണ്ട്.
0: അതിവിടത്തെ ടീച്ചർ നടത്തുന്നതാണോ അതോ വേറെ ആരെങ്കിലും വന്ന് നടത്തുന്നതാണോ എക്സാം?
1: കാനറ ബാങ്ക് CLF മാരാണ് വന്ന് നടത്തുന്നത്. 20 പേരാണ് ഓൺലൈനിൽ പരീക്ഷ എഴുതുന്നത്.
0: അപ്പൊ ഇന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റി. അപ്പൊ സരിഹത്തിന് ഇന്ന് ഫാട്ടുവെട്ടിയിലൂടെ ഏത് പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്?
1: എനിക്ക് മഞ്ഞുക്കളുടെയും മൂളിപ്പാട്ടുണ്ട് എന്നുള്ള ഒരു പാട്ടാണ് എനിക്ക് വേണ്ടത്.
0: അത് ഇഷ്ടപ്പെടാൻ കാരണം എന്താണ്? എന്തെങ്കിലും കാരണമുണ്ട് ഇത് ഇഷ്ടപ്പെടാനായിട്ട്?
1: അത് സിനിമയിൽ കണ്ട ഒരു പാട്ടാണ്. പിന്നെ എനിക്ക് പാടാനും അത് കുറച്ച് കിട്ടുന്നത് കൊണ്ട് അതൊരു മൂളിപ്പാട്ടായിട്ട് ഞാൻ അത് ഇഷ്ടപ്പെടുന്നു.
0: അപ്പൊ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി രണ്ടുപേര് പാടിയാലോ?
1: മഞ്ഞക്കളിയുടെ മൂളിപ്പാട്ടുണ്ടേ മനസ്സിനുള്ളിൽ മഴക്കാവടി ചിന്തും ചിന്തുണ്ടേ, തിരിയഞ്ചും തെളിയുന്ന മിഴികളുണ്ടേ, ചിരിക്കുമ്പും ചീലമ്പുന്ന ചീലങ്കയുണ്ടേ, വാലങ്കയിൽ കുസൃതിക്ക് വളകളുണ്ടേ, വരുമഞ്ഞ തേച്ചു കുളിക്കും പുലർക്കാല സന്ധ്യേ നിന്നേ, തിരുത്താലി ചാർത്തും കുഞ്ഞുമുകിലോ തന്നലേ.
0: നന്നായിട്ട് പാടിയിട്ടുണ്ട്. ഈ പാട്ട് ഡെഡിക്കേഷൻ ഉണ്ട് ആർക്കെങ്കിലും?
1: ഇത് റംലത്ത് മൂത്തോൾക്കും പിന്നെ ശംഷാദ് ബീവിക്കും പിന്നെ എന്റെ ട്രെയിനിങ് ക്ലാസ്സുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടും ഈ പാട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
0: ഓക്കെ, തീർച്ചയായിട്ടും നമുക്ക് ഈ പാട്ട് കേൾക്കാം. പരിപാടി പങ്കെടുത്ത ഒരുപാട് സന്തോഷം.
1: താങ്ക് യു.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇനി തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: ആകാശവാണി കവരത്തി. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.
2: ആരോഗ്യവിചാരം ആകാശവാണി കവരത്തി നിലയം അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി. ആകാശവാണി കവരത്തിയുടെ ആരോഗ്യവിചാരം എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. ആരോഗ്യം സമ്പൂർണ്ണ ദൈനംദിന ജീവിതത്തിനുള്ള ഒരു ഉപാധിയാണ്. നിലനിൽപ്പിനായി മാത്രമുള്ളതല്ല ആരോഗ്യം എന്നത്. ശാരീരിക ശേഷിയിലും സാമൂഹിക വ്യക്തിപരമായ ഉപാധികൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള സാക്ഷാത്തായ ഒരു സംഗതിയുമാണ്. ആകാശവാണി കവരത്തിയുടെ ആരോഗ്യ വിചാരം എന്ന പരിപാടിയിൽ ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥി ദീൻദയാൽ ഉപാധ്യായ ആയുഷ് ഹോസ്പിറ്റലിലെ ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഫ്രൂസ നസറിൻ. നമസ്കാരം ഡോക്ടർ.
3: നമസ്കാരം.
2: ആയുർവേദത്തിൽ സ്ത്രീകളുടെ ആരോഗ്യം എന്ന വിഷയത്തെ കുറിച്ചാണല്ലോ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഈ സ്ത്രീകളുടെ ആരോഗ്യത്തില് ആയുർവേദം എങ്ങനെയാണ് സമീപിക്കുന്നത്, അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ?
3: ആയുർവേദം രോഗം വന്ന ശേഷം ചികിത്സിക്കുന്നതിനേക്കാളും രോഗം വരാതിരിക്കാനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. സ്ത്രീകളുടെ ജീവിതത്തിൽ കൌമാരം, വിവാഹം, ഗർഭധാരണം, പ്രസവം, ആർത്തവ വിരാമം തുടങ്ങി പല ഘട്ടങ്ങളുണ്ട്. ഓരോ ഘട്ടത്തിലും ശരീരത്തിലും മനസ്സിനും മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഈ മാറ്റങ്ങളെ ആരോഗ്യകരമായി കൈകാര്യം ചെയ്യാൻ ആയുർവേദം വളരെയധികം സഹായിക്കുന്നു. എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് ശരിയായ ഭക്ഷണ രീതിയിലൂടെയും അതുപോലെ ജീവിതശൈലിയിലൂടെയും യോഗ, ധ്യാനം തുടങ്ങിയതിലൂടെ നമുക്ക് ഓരോ ഘട്ടത്തിലും ഓരോ ചികിത്സാ രീതി ആയുർവേദം പറയുന്നുണ്ട്.
2: സാധാരണയായിട്ട് സ്ത്രീകൾക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ കാണാറുണ്ട്. എന്നാൽ ഇന്നത്തെ സ്ത്രീകൾക്ക് കൂടുതലായിട്ട് നേരിടുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്?
3: നമ്മള് സ്ത്രീകളിൽ ഇന്ന് കൂടുതലായിട്ടും ജീവിതശൈലി രോഗങ്ങളാണ് കൂടുതൽ കാണുന്നത്. കാരണം നമ്മുടെ ആ ഒരു ജീവിതശൈലി തന്നെയാണ് പ്രധാനമായിട്ടും കണ്ടുവരുന്നത്. രക്തക്കുറവ്, PCOD, അതുപോലെ തൈറോയിഡ് രോഗങ്ങള്, അമിതവണ്ണം, ഉറക്കക്കുറവ്, മാനസിക സമ്മർദ്ദം, അങ്ങനെ അതുപോലെ തന്നെ അസ്ഥിക്ഷയം, അത് വാർദ്ധക്യജന്യമായിട്ടും ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള അസുഖങ്ങളാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഇവയിൽ പലതും നമ്മൾ നേരത്തെ തിരിച്ചറിഞ്ഞ് ചികിത്സിക്കുകയാണെങ്കിൽ നല്ല ഫലം ലഭിക്കുന്ന അസുഖങ്ങളുമാണ്. അപ്പൊ ജീവിതശൈലിയിൽ അത്രയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊണ്ടാണ് ആയുർവേദത്തിൽ സ്ത്രീകളുടെ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് ഇത്രയും ഇമ്പോർട്ടൻസ് വരുന്നത്.
2: ഈ സ്ത്രീകൾക്ക് പ്രധാനപ്പെട്ട ഒന്നാണ് ആർത്തവ എന്ന് പറയുന്നത്. ഈ ആർത്തവ സമയത്ത് വേദനയും അസ്വസ്ഥതയും കുറയ്ക്കാൻ ആയുർവേദം നിർദ്ദേശിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണുള്ളത്?
3: സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ ആർത്തവം, ആദ്യം തന്നെ നമുക്ക് ഈ ആർത്തവ സമയത്ത് സ്ത്രീകൾ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് നമ്മൾ ആർത്തവ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളിലേക്ക് വരാം. അപ്പോൾ ഈ ആർത്തവത്തിന്റെ തുടക്കത്തിൽ, അതായത് മെനാർക്ക്, മെനാർക്ക് എന്ന് പറയുന്നത് ഫസ്റ്റ് ആർത്തവം സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ടൈമാണ്. അപ്പൊ അതൊരു 12-13 ആ വയസ്സിലാണ് ആർത്തവം തുടങ്ങുന്നത്. പക്ഷെ ഇന്ന് നമുക്ക് സ്ത്രീരോഗങ്ങളും, നമ്മൾ നേരത്തെ പറഞ്ഞ കുറെ സ്ത്രീരോഗങ്ങൾ പറഞ്ഞു, ഈ സ്ത്രീരോഗങ്ങളൊക്കെ കൂടാനായിട്ട് പ്രധാന കാരണം ഈ ആർത്തവ സമയത്ത് നമ്മൾ അത്രയും ശ്രദ്ധ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കുട്ടികളിൽ ഈ ആർത്തവം, മെനാർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ആർത്തവം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കുട്ടികളിൽ നമ്മളൊരു മാതാപിതാക്കളും അതുപോലെ തന്നെ സ്കൂളിൽ നിന്നാണെങ്കിലും നല്ല അവബോധം നൽകണം. എന്താണ് ആർത്തവം, അത് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് എന്നുള്ള ഒരു ബോധം കുട്ടികളിൽ ഉണ്ടാവണം. അപ്പൊ അതുപോലെ തന്നെ ഈ ആർത്തവ സമയത്ത് നന്നായിട്ട് വിശ്രമം ആവശ്യമാണ്. അപ്പൊ അതൊക്കെ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാവുക. ചെറുപ്പത്തിൽ തന്നെ ആ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ നമ്മൾ അത്രയും ഇമ്പോർട്ടൻസ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ വലുതാവുമ്പോഴും ആ ഒരു രീതി തുടരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് സ്ത്രീ രോഗങ്ങൾ കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ആർത്തവ സമയത്ത് പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ, അതിലേറ്റവും ആദ്യത്തെ വ്യക്തി ശുചിത്വം പാലിക്കുക എന്നുള്ളതാണ്. പിന്നെ വരുന്നത് ധാരാളമായിട്ട് വെള്ളം കുടിക്കുക. നന്നായിട്ട് വിശ്രമിക്കുക, അതുപോലെ അമിതമായിട്ടുള്ള ജോലികൾ വെയിറ്റുകളൊന്നും എടുക്കാതിരിക്കുക, ലഘുവായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, പിന്നെ അതുപോലെ മാനസിക സമ്മർദ്ദം. ചില ഇവരിൽ ഈ മെൻസ്ട്രേഷന്റെ സമയത്ത് പെട്ടെന്ന് ദേഷ്യം വരുന്നവരുണ്ടാവാം, ചിലര് പെട്ടെന്ന് സൈലന്റ് ആയിട്ടിരിക്കുന്നവരുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള മാനസികമായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അത് കൂടുതലാണെങ്കിൽ അത് ഡോക്ടറിനെ കാണുക തന്നെ വേണം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മെന്റൽ റിലാക്സേഷൻ ആയിട്ടുള്ള ടെക്നിക്സുകൾ യൂസ് ചെയ്ത് നമുക്ക് ആ ഒരു മാനസിക സമ്മർദ്ദം കുറക്കാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ ആർത്തവ ദിനങ്ങളെ നല്ല ആത്മവിശ്വാസത്തോടുകൂടി തന്നെ നമ്മൾ സ്വീകരിക്കാനുള്ള ഒരു മാനസികാവസ്ഥ കുട്ടികളിൽ വളർത്തിയെടുക്കണം.
2: ഈ ആർത്തവത്തിൽ തന്നെ ചില ആൾക്കാർക്ക് ആർത്തവ ക്രമക്കേടുകൾ വരാറുണ്ട്. ഇതിൽ ആയുർവേദത്തിൽ എന്തെങ്കിലും ചികിത്സ ലഭ്യമുണ്ടോ? എന്തൊക്കെയുണ്ട് ചികിത്സകൾ?
3: ഉണ്ട്. ആയുർവേദത്തില് ആർത്തവ ദുഷ്ടി എന്ന ആശയത്തിലൂടെയാണ് ഇത്തരം പ്രശ്നങ്ങളെ വിശദീകരിക്കുന്നത്. നമുക്ക് ഈ ആർത്തവ സംബന്ധമായിട്ടുള്ള ക്രമക്കേടുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അമിനോറിയ. അമിനോറിയ എന്ന് പറഞ്ഞാൽ അനാർത്തവം, ആർത്തവം ഇല്ലാതിരിക്കുന്ന അവസ്ഥ. അത് ചിലപ്പോൾ ഇപ്പൊ നമ്മൾ കുട്ടികളുടെ കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ ഫസ്റ്റ് സ്റ്റേജിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കണ്ടിന്യൂസ് ആർത്തവം ഉണ്ടാവണം എന്നില്ല. അതിപ്പോ 3 മാസത്തിൽ കൂടുതലൊക്കെ ചിലപ്പോൾ വരാം. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു നോർമൽ കണ്ടീഷനാണ്. അതിൽ കൂടുതൽ ഇപ്പൊ വൺസ് പീരീഡ്സ് ആയിട്ട് ഒരു 4-5 മാസമൊക്കെ എടുക്കുന്നുണ്ട് അടുത്തതാവാനെങ്കിൽ ഒന്ന് ഗൈനക്കോളജിസ്റ്റിനെ കാണുന്നത് നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഡിസ്മെനോറിയ, അതായത് പെയിൻഫുൾ മെൻസ്ട്രേഷൻ, അതായത് ഈ പീരീഡ്സിന്റെ ടൈമിൽ സഹിക്കാൻ പറ്റാത്ത വയറുവേദന ഉണ്ടാവും. ചില കുട്ടികളിൽ അവരുടെ ദിനചര്യ അല്ലെങ്കിൽ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെ തന്നെ ബാധിക്കുന്ന രീതിയിൽ ഈ ഒരു വയറുവേദന ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥകളിൽ ആയുർവേദത്തിൽ ചികിത്സയുണ്ട്. അത് പക്ഷെ പ്രത്യേകം ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം മാത്രം മെഡിസിൻ കഴിക്കുക. അത് നല്ല വ്യത്യാസം ഉണ്ടാവാറുണ്ട്. അതിന് ആപ്റ്റ് ആയിട്ടുള്ള മെഡിസിൻസ് അത്. പക്ഷെ നമ്മൾ ഈ ആയുർവേദ മരുന്നുകൾ ദോഷകരമല്ല എന്നുള്ള കൺസെപ്റ്റില് അയൽവാസികൾ പറയുന്ന അല്ലെങ്കിൽ വേറെ ഉള്ളവർ പറയുന്നത് കേട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ അങ്ങനെ മെഡിസിൻ എടുക്കുന്നത് ശ്രദ്ധിക്കണം. ഈ അമിതമായിട്ടുള്ള വയറുവേദന ചിലപ്പോൾ എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള അവസ്ഥയിലൊക്കെ അമിതമായിട്ടുള്ള വയറുവേദന വരാം. അപ്പോൾ നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെ അഫക്ട് ചെയ്യുന്ന രീതിയിലുള്ള വയറുവേദന ആണെങ്കിൽ അത് കൃത്യമായിട്ട് ചികിത്സിച്ച് തന്നെ മാറ്റണം. പിന്നെ ഇതിൽ വരുന്ന ഒരു ഇതാണ് പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം. അത് വെച്ചാല് പീരീഡ്സ് ആവുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് സിംറ്റംസ് ഒക്കെ ഉണ്ടാവും. ചിലർക്ക് മെൻസ്ട്രേഷൻ തുടങ്ങുന്നതിന് മുമ്പ് 2 ദിവസം മുമ്പ് അല്ലെങ്കിൽ 1 ആഴ്ച മുമ്പ് ചിലർക്ക് ഇങ്ങനെ ആ ഒരു സിക്നെസ് ഒക്കെ വരാം. അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷനിൽ നമുക്ക് സിംറ്റമാറ്റിക് ട്രീറ്റ്മെന്റ് എടുത്താൽ അതിൽ നല്ല വ്യത്യാസം ഉണ്ടാവും.
2: ഈ PCOD അതുപോലെ തന്നെ PCOS ഇങ്ങനത്തെ പ്രശ്നങ്ങളെ ആയുർവേദം എങ്ങനെ കാണുന്നു? അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്?
3: ഇന്ന് കൗമാരക്കാരികളിലും അതുപോലെ തന്നെ യുവതികളിലും ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു ഹോർമോൺ സംബന്ധമായിട്ടുള്ള പ്രശ്നമാണ് PCOD അഥവാ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ്. ഈ ഒരു അസുഖം ആയുർവേദത്തിൽ PCOD എന്ന് പറഞ്ഞ് ഉള്ള ഒരു അസുഖമില്ല. കാരണം നമുക്കറിയാം ആയുർവേദം എന്ന് പറയുന്ന പഴയ ഒരു ശാസ്ത്രമാണ്. അന്നത്തെ കാലത്ത് ഇത്രയും പേരുകൾക്ക് ഡെവലപ്മെന്റ് ഒന്നും വന്നിട്ടില്ല. അപ്പൊ അന്ന് പക്ഷെ ആർത്തവ ദുഷ്ടി എന്ന ഒരു കൺസെപ്റ്റിൽ ഈ PCODയിൽ ഇന്ന് കാണുന്ന ലക്ഷണങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വ്യാഖ്യാനമുണ്ട്. അപ്പൊ അതില് അതിന്റെ ചികിത്സാ രീതിയും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ആർത്തവ ദോഷത്തെ അല്ലെങ്കിൽ കഫവാദ ദോഷ വൈകല്യം എന്നുള്ള രീതിയിലാണ് നമ്മൾ PCODയെ ചികിത്സിക്കുന്നത്. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ ചികിത്സ ചെയ്യുമ്പോൾ നല്ല വ്യത്യാസം ഉണ്ടാവും.
2: ഇപ്പൊ ഡോക്ടർ PCODയുടെ കാര്യം പറഞ്ഞില്ലേ, അതിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
3: പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ അമിതമായിട്ട് ചിലർക്ക് അമിതമായിട്ട് ബ്ലീഡിംഗ് ഉണ്ടാവും, ചിലർക്ക് ആർത്തവം ക്രമം തെറ്റി വരിക, എന്നുവെച്ചാൽ ചിലർക്ക് കൂടുതലായിരിക്കും, ചിലർക്ക് ബ്ലീഡിംഗ് കുറവായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ശരീരഭാരം വർദ്ധിക്കുക, മുഖക്കുരു ഉണ്ടാവുക, പിന്നെ കഴുത്തിലും അതുപോലെ തന്നെ മുഖത്തും രോമങ്ങൾ വളരുക, പിന്നെ മുടി കൊഴിച്ചിൽ, അതുപോലെ ഗർഭധാരണത്തിന് ബുദ്ധിമുട്ട്, മാനസിക സമ്മർദ്ദം, ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ അത് PCODയുടെ ലക്ഷണങ്ങളാണ്. ഇതൊക്കെയാണ് പ്രധാന ലക്ഷണങ്ങൾ.
2: ഇതിന് പ്രതിവിധിയായിട്ട് എന്താണ് ചെയ്യേണ്ടത്? എന്റെ ചികിത്സ എന്താണ്?
3: ആയുർവേദം ഞാൻ നേരത്തെ പറഞ്ഞു അത് രോഗത്തെ മാത്രമല്ല ചികിത്സിക്കുന്നത്, രോഗിയുടെ ശരീരപ്രകൃതിയും അതുപോലെ ജീവിതശൈലിയും പരിഗണിച്ചിട്ടാണ് ആയുർവേദത്തിൽ ചികിത്സ ചെയ്യുന്നത്. ഈ PCOD എന്ന് പറയുന്നത് ശരിക്കും ഒരു ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ ആണ്. അപ്പൊ മരുന്നുകൾ നമുക്ക് ഔഷധങ്ങൾ നമ്മൾ കൊടുക്കും, PCODക്ക് മെഡിസിൻസ് കൊടുക്കും. ഈ മരുന്നുകളുടെ കൂടെ തന്നെ സമീകൃതമായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കണം. അതുപോലെ തന്നെ കൃത്യമായിട്ട് ഉറങ്ങണം, ഒരു 7-8 മണിക്കൂറെങ്കിലും നന്നായിട്ട് ഉറങ്ങണം. പിന്നെ അതുപോലെ ശരീരഭാരം, ഈ പി സി ഓടി ഉള്ളവർ ഞാൻ നേരത്തെ ലക്ഷണം പറഞ്ഞു, ശരീരഭാരം ചിലപ്പോൾ കൂടുതലായിരിക്കും. അപ്പൊ ആ ശരീരഭാരം കുറക്കുന്നതിന് വേണ്ടിയിട്ട് എക്സസൈസുകൾ ചെയ്യുക, യോഗ ചെയ്യാം, പ്രാണായാമം ചെയ്യാം. പ്രാണായാമം ഈ ഒരു പി സി ഓടിയിൽ ഇമ്പോർട്ടൻസ് വരുന്നത് മാനസിക സമ്മർദ്ദം ഉണ്ടാവും ചിലർക്ക്. അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷനിലൊക്കെ ഈ പ്രാണായാമം അഥവാ ബ്രീത്തിങ് എക്സസൈസ് നല്ലൊരു റിലാക്സേഷനാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ജങ്ക് ഫുഡ് ഒഴിവാക്കുക, അതുപോലെ അമിതമായിട്ടുള്ള മധുര പലഹാരങ്ങൾ ഒഴിവാക്കുക. അപ്പൊ ഈ പച്ചക്കറികൾ പഴങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്തുക. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പി സി ഓടി ഒരു പരിധി വരെ നിയന്ത്രിച്ചു കൊണ്ടുപോകാനായിട്ട് പറ്റും.
2: ഇപ്പൊ നമ്മൾ പി സി ഓടിയുടെ കാര്യങ്ങളെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുല്ലേ. സ്ത്രീകളിൽ പ്രധാനമായി കാണപ്പെടുന്ന ഒന്നാണ് അനീമിയ എന്ന് പറയുന്നത്, അല്ലെ രക്തക്കുറവ്. ഇത് ഒഴിവാക്കാൻ ഭക്ഷണത്തിലും അതുപോലെ തന്നെ ജീവിതശൈലിയിലും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം?
3: രക്തക്കുറവ് അഥവാ അനീമിയ എന്ന് പറയുന്നത് ഇന്ന് സ്ത്രീകളിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അതിന്റെ പ്രധാന കാരണം നമ്മൾ നേരത്തെ എല്ലാ ഇതിലും പറഞ്ഞ പോലെ ജീവിത രീതി തന്നെയാണ്. അപ്പോ പലപ്പോഴും ഈ ആയുർവേദത്തില് അനീമിയ അഥവാ പാണ്ഡുരോഗം എന്നാണ് പറയുന്നത്. ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള രക്തവും അതുപോലെ തന്നെ പോഷക ഘടകങ്ങളും കുറയുമ്പോഴാണ് ഈ ഒരു രക്തക്കുറവ് ഉണ്ടാവുന്നത്. അപ്പൊ അതിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്

0: ക്ഷീണം, തലകറക്കം, അതുപോലെ തന്നെ ശ്വാസം മുട്ടൽ, വിളർച്ച, മുടി കൊഴിച്ചൽ, അങ്ങനെ തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടാവും.
1: ഇതിന്റെ ചികിത്സാ രീതികൾ എങ്ങനെയാണ്?
0: രക്തക്കുറവ് ഒഴിവാക്കാൻ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പോഷക സമൃദ്ധമായിട്ടുള്ള ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് മുരിങ്ങയില, ചീര, മാതളം, ഈന്തപ്പഴം, ഉണക്കമുന്തിരി, പിന്നെ അതുപോലെ നെല്ലിക്ക, അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. അപ്പോ പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ദഹനശക്തിയും നല്ലതായിരിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ഇത്രയും പോഷകങ്ങളുള്ള ആഹാരങ്ങൾ കഴിച്ചാലും അതിലുള്ള പോഷകങ്ങൾ നമ്മുടെ ശരീരത്തിൽ എത്തണമെങ്കിൽ നമ്മുടെ ദഹനശക്തി നല്ലതായിരിക്കണം. അപ്പൊ ദഹനശക്തി ഇംപ്രൂവ് ചെയ്യാനുള്ള മെഡിസിൻസും അതുപോലെ തന്നെ ഒറ്റമൂല, ഇപ്പോൾ ജീരകം അങ്ങനെയുള്ളതൊക്കെ, അതുപോലെ മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കൂടുതൽ, വെളുത്തുള്ളി അതൊക്കെ കൂടുതൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതുകൊണ്ട് നമ്മുടെ ദഹനശക്തി കൂടും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ, അപ്പൊ ആദ്യം നമ്മൾ ഭക്ഷണത്തിലൂടെ ആദ്യം ക്രമീകരിക്കുക. പിന്നെ അതുപോലെ ഈ അയൺ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുള്ള അയൺ, ഇരുമ്പ് സെത്ത്, അത് നമ്മുടെ ബോഡി ആഗിരണം ചെയ്യണം, എന്നാലല്ലേ നമുക്കത് ബോഡിയിൽ കിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ ചെയ്യണമെങ്കിൽ അവിടെ വേറൊരു വിറ്റാമിൻ സിയും കൂടി നമ്മുടെ ശരീരത്തിൽ വേണം. വിറ്റാമിൻ സിയുടെ അളവ് കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ബോഡി ഇരുമ്പിനെ ആഗിരണം ചെയ്യുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ പുളിയുള്ള, അതാണ് നെല്ലിക്കയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറഞ്ഞത്. അപ്പൊ വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങളും ഇതിന്റെ കൂടെ കഴിക്കുക.
1: ദഹനശേഷി കൂട്ടാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്?
0: ദഹനശേഷി കൂട്ടാൻ ഒന്ന്, നമ്മൾ ഈ ജീരകം പോലെയുള്ള സാധനങ്ങൾ, അതുപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ തന്നെ ഉൾപ്പെടുത്താം. പിന്നെ അതല്ലാതെ ഇഞ്ചി വെള്ളം തിളപ്പിച്ച് അങ്ങനെ കുടിക്കാം. അതുപോലെ തന്നെ പിന്നെ മെഡിസിനിലൂടെ നമുക്ക് ഈ അസിഡിറ്റി ഒക്കെ പോലെയുള്ള കാര്യങ്ങൾ, അതുപോലെ ദഹനശക്തിയൊക്കെ ഇംപ്രൂവ് ചെയ്യാൻ, അത് പക്ഷേ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കുക. പിന്നെ അതുപോലെ ഈ രക്തക്കുറവ് നമ്മളിപ്പോൾ പറയാൻ മെയിൻ കാരണം സ്ത്രീകളിലാണ് കൂടുതൽ കാണുന്നതെന്ന് പറഞ്ഞു. സ്ത്രീകളിൽ രക്തക്കുറവ് കാണുന്ന അവസരങ്ങളാണ് ഒന്ന്, അമിതമായിട്ടുള്ള രക്തസ്രാവം, അതുപോലെ തന്നെ ഗർഭകാലത്ത്, അതുപോലെ തന്നെ പ്രസവശേഷം, ഈ ഒരു സമയത്ത് രക്തക്കുറവ് കൂടുതലായിട്ട് കാണാം. പക്ഷെ ആ ഒരു സാഹചര്യങ്ങളിൽ ഉണ്ടാവുന്ന രക്തക്കുറവ് മെഡിസിനിലൂടെ തന്നെ നമ്മൾ മാറ്റണം. വെറും ഫുഡ് മാത്രം കഴിച്ചാൽ പോരാ, അതിന്റെ കൂടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മെഡിസിൻസും കൂടി എടുക്കണം.
1: ഗർഭകാലത്ത് ഈ ആയുർവേദ ചികിത്സ സ്വീകരിക്കുമ്പോൾ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം?
0: ശരിക്കും പലപ്പോഴും നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നമാണ് ഇപ്പോൾ ഈ ആയുർവേദം എന്ന് പറയുന്നത്. പലപ്പോഴും ഒരു അതൊരു ശാസ്ത്രമാണ്, പക്ഷെ എന്നിരുന്നാലും ഇന്നത്തെ കാലത്ത് ആയുർവേദത്തെ പല ഫേക്ക് ആയിട്ടുള്ള ലേബലുകളിലൂടെ ആയുർവേദത്തെ, ഇപ്പോൾ പ്രസവ ചികിത്സ എന്ന് പറഞ്ഞിട്ട് പലപ്പോഴും പല സ്ഥലങ്ങളിൽ.
2: ഈ പരിപാടി തയ്യാറാക്കിയത് ഷഹനാസ് ബീഗം, ചാച്ചാലക്കപ്പാട. ഇനി അല്പസമയത്തിനുള്ളിൽ ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ 8:30 മുതൽ കവരത്തി നിലയത്തുനിന്നുള്ള പരിപാടി തുടർന്ന് കേൾക്കാവുന്നതാണ്.
3: क्या आप परेशानियों से घिरे हैं? मन भारी है और कोई रास्ता नजर नहीं आ रहा? याद रखें, समाधान आपके पास है. टेलीमानस के निशुल्क नंबर 14416 पर कॉल करें. कहीं से भी कभी भी 24 घंटे यह सुविधा उपलब्ध है. यहाँ आपकी बात सुनी जाती है, समझी जाती है और आपको सही दिशा दी जाती है. आप अकेले नहीं है, मदद बस एक कॉल दूर है.
4: नमस्कार, आकाशवाणी से समाचार प्रभात के साथ मैं मुकेश कुमार बल. प्रधानमंत्री नरेंद्र मोदी आज संसद भवन में राष्ट्रीय जनतांत्रिक गठबंधन संसदीय दल की बैठक को संबोधित करेंगे. राष्ट्रपति द्रौपदी मुर्मू आज स्कोपिये में उत्तरी मैसेडोनिया की राष्ट्रपति गोर्दाना सिल्यानोवस्का दाफकोवा के साथ वार्ता करेंगी. यूक्रेन के ओडेशा बंदरगाह के पास एक व्यापारिक जहाज पर हुए हमले में 4 भारतीयों की मौत, 1 घायल. भारत ने हमले की निंदा की. पश्चिम बंगाल सरकार ने राज्य में वरिष्ठ नागरिकों, विधवा और दिव्यांगों के लिए मासिक पेंशन बढ़ाई. राष्ट्रपति डोनाल्ड ट्रंप की जवाबी कार्रवाई की चेतावनी के बाद अमरीका ने ईरान पर घातक हमले किए. और पीवी सिंधु आज से शुरू हो रहे चाइना ओपन बैडमिंटन टूर्नामेंट में भारत का नेतृत्व करेंगी. अब समाचार विस्तार से. राष्ट्रीय लोकतांत्रिक गठबंधन एनडीए संसदीय दल की साप्ताहिक रणनीति बैठक मंगल मिलन आज संसद भवन में होगी. प्रधानमंत्री नरेंद्र मोदी बैठक को संबोधित करेंगे. सत्र के दौरान ये बैठक पारंपरिक रूप से मंगलवार को आयोजित की जाती है. बैठक का उद्देश्य गठबंधन की पूर्ण एकता और समन्वय को प्रदर्शित करना है.

ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി പുഴ എന്ന ചിത്രത്തിനുവേണ്ടി വാണി ജയറാം ആലപിച്ച ഗാനം. സംഗീതം നൽകിയിരിക്കുന്നത് M.K. അർജുനൻ. ഗാനരചന P.ഭാസ്കരൻ.

0: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ. അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
1: RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
3: ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി ONV കുറുപ്പിന്റെ വരികൾക്ക് ഔസേപ്പച്ചൻ സംഗീതം നൽകി KS ചിത്ര ആലപിച്ച ഗാനം ചിത്രം ആകാശദൂത്.

ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് മോഹൻ സിത്താര സംഗീതം നൽകി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം ചിത്രം നക്ഷത്ര താരാട്ട്.

0: ദ്വീപ് വിശേഷം. ലക്ഷദ്വീപിലെ വിവിധ ദ്വീപുകളിൽ നടക്കുന്ന സാമൂഹിക സാംസ്കാരിക വികസന പൊതുപരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ഇനി ആകാശവാണി കവരത്തിയുടെ ദ്വീപ് വിശേഷം എന്ന പംക്തിയിലൂടെ പ്രക്ഷേപണം ചെയ്യാം. വിവിധ സർക്കാർ അർദ്ധസർക്കാർ സ്ഥാപനങ്ങൾ, സന്നദ്ധ സംഘടനകൾ, സാംസ്കാരിക കൂട്ടായ്മകൾ എന്നിവർ സംഘടിപ്പിക്കുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ആകാശവാണി കവരത്തി നിലയത്തിന്റെ വാട്സ്ആപ്പ് നമ്പറായ 9496282383 എന്ന നമ്പറിലേക്ക് മുൻകൂട്ടി അയച്ചു തന്നാൽ പ്രസ്തുത വിവരങ്ങൾ ദ്വീപ് വിശേഷം എന്ന പംക്തിയിൽ ഓരോ പ്രഭാതത്തിലും കവരത്തി നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും. ദ്വീപ് വിശേഷങ്ങളിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന വിവരങ്ങൾ അയച്ചു തരേണ്ട നിലയത്തിലെ വാട്സ്ആപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം. 9496282383. ദ്വീപ് വിശേഷം.
1: ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി ചരമം എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി ആലപിച്ച ഗാനം. സംഗീതം നൽകിയിരിക്കുന്നത് MG രാധാകൃഷ്ണൻ. ഗാനരചന പൂവച്ചൽ കാദർ.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ. ആകാശവാണി കവരത്തി നിലയത്തുനിന്നുള്ള പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. ഈ നിലയത്തുനിന്നുള്ള അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കും. ഇന്നത്തെ പരിപാടികൾ ശ്രോതാക്കൾക്കായി പങ്കുവച്ചത് റംസീന ബീഗം, ചേണ്ടിപ്പുര. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഇപ്പോൾ തിരുവനന്തപുരം നിലയത്തുനിന്നുള്ള പ്രക്ഷേപണം തുടരുന്നു.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഹലോ പ്രിയഗീതത്തിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഞാൻ രവിശങ്കർ. എന്റെ സംഗീത വഴികളെക്കുറിച്ചും അനുഭവങ്ങളെക്കുറിച്ചുമൊക്കെ നമുക്കിവിടെ സംസാരിക്കാം. അതിനിടയിൽ നിങ്ങളുടെ വിശേഷങ്ങൾ കേൾക്കാനും ഇഷ്ടഗാനങ്ങൾ കേൾപ്പിക്കാനുമായിട്ടാണ് നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. ഹലോ, നമസ്കാരം. ഹലോ പ്രിയഗീതത്തിലേക്ക് സ്വാഗതം. പറഞ്ഞു പറഞ്ഞു, സുഖമായിട്ടിരിക്കുന്നു. പേര് പറഞ്ഞില്ലല്ലോ.
1: ഞാൻ തിരുമലയെന്നാ സാറ് വിളിക്കുന്ന. പേര് ശൈലജ. സ്വന്തം സ്ഥലം പകൽക്കുറിയിലാണ്. മോളെ ജോലിയായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഒരു വാടക വീട്ട് താമസിക്കുന്നു, തിരുമല. രാവിലെ നമസ്തേന്ദ്രപുരിയില് സാറിന്റെ കവിതകള് ധാരാളം കേൾക്കാറുണ്ട്. പിന്നെ ലളിതഗാനം സാറിന്റെ ആകാശവാണി കേൾക്കാറുണ്ട്. പിന്നെ സാറിന്റെ പാട്ടുകള് സ്വന്തം തന്നിട്ട് ആ പാട്ട് അത് സ്ഥിരം അനന്തപുരി എഫ്എം വെക്കാറുണ്ട്. ആ പാട്ട്
0: അനന്തപുരി എഫ്എം ഞങ്ങൾ മുട്ടായി മേടിച്ചു കൊടുക്കും.
1: സുജാതമ്മ സാറും കൂടെ പാടിയ പാട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. സാഫല്യത്തിന്റെ
0: പാട്ട് സന്തോഷം സന്തോഷം.
1: സാറിന്റെ ഒരു ലളിതാകാരൻ രണ്ടുപേരും ഒന്ന് പാടുന്ന
0: പിന്നെന്താ പാടാലോ. ശാരദേന്ദുമയൂഖമാലകൾ പൂച്ചൊരിങ്ങ

പാട്ടുകളുണ്ടല്ലേ, പ്രാണസഖീനിൻ മടി മയങ്ങും വീണക്കമ്പിയിൽ ഒരു രാഗമായി സങ്കൽപ്പത്തിൽ വീഴുന്നു വന്നു ഞാൻ സഖി സഖി.

0: நிலவி மதுரம் ராமனில்லாதொரு கீர்த்தனமோ. എത്ര എത്ര പാട്ടുകൾ വേണമെങ്കിലും പെട്ടെന്ന് ഓർത്ത് പാടാം. അപ്പൊ ഇന്ന് വേറൊരു പാട്ട് ഏതാ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ട്?
1: സാർ, എന്റെ മോള് കാവേരിയുടെ മോന്റെ ബർത്ത്ഡേ ഈ ജൂലൈ 23-ാം തീയതി
0: വേണ്ട.
1: രാമായണ മാസത്തിൽ ജനിച്ച മോന് വേണ്ടിയിട്ട് ഭക്ത ഹനുമാനിന്റെ രാമ രാമ ലോകാഭി രാമ എന്നുള്ള ഒരു പാട്ട് രാജ്കുമാർ പാടിയിട്ടുണ്ടല്ലോ, ആ പാട്ട് ആവശ്യപ്പെടുവാട്ട്.
0: ഓ ഓ

ഈ പാട്ടല്ലേ അപ്പൊ മോന് പ്രത്യേകം ജന്മദിന ആശംസകൾ, ഹാപ്പി ബർത്ത്ഡേ വിഷസ്. വിളിച്ചതിന് ഒരുപാട് നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.

0: ഹലോ, നമസ്കാരം സാറേ.
1: നമസ്കാരം. ഹലോ, പ്രിയഗീതത്തിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്?
0: എന്റെ പേര് രാജേഷ്.
1: രാജേഷ്, ഓക്കെ ഓക്കെ ഓക്കെ. എന്ത് ചെയ്യുന്നു? ഓക്കെ ഓക്കെ. ഓട്ടോ അല്ലേ? ചില ഓട്ടോകളിലൊക്കെ നിറച്ചും ഇന്റീരിയറിലൊക്കെ നിറയെ ലൈറ്റ്സും വലിയ ഹെവി സൗണ്ട് സിസ്റ്റം പോലത്തെ സ്പീക്കേഴ്സൊക്കെ വെച്ച് ഓട്ടോയിൽ, പ്രത്യേകിച്ചും കേരളത്തിലല്ല പുറത്താണ് അങ്ങനെ കാണാറുണ്ട്, അങ്ങനെ സഞ്ചരിക്കാൻ പറ്റിയിട്ടുണ്ട്. അതൊരു പ്രത്യേക സുഖ. പാട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സാരഥി നമുക്ക് ഫ്രണ്ടിലുള്ളപ്പോ അല്ലേ. ഓട്ടോയുടെ പേരെന്താ? ഓട്ടോയുടെ പേരെന്താ? സുന്ദരിയാണോ? ആ, നന്നായി. അമ്മയും സുന്ദരിയാ. അവരവർക്ക് എപ്പോഴും ഏറ്റവും സൗന്ദര്യമുള്ളത് അമ്മയാണല്ലോ അല്ലേ. നമ്മൾ കൊച്ചിലേ മുതൽ കാണുന്ന ഒരു സുന്ദരി അമ്മയാ എല്ലാവർക്കും, ഇൻവേരിയബിളി എല്ലാ കുട്ടികൾക്കും അല്ലേ. ഇന്ന് ഏത് പാട്ടാ കേൾക്കാൻ ആഗ്രഹം? ഹലോ പ്രിയഗീതത്തിലൂടെ. ആ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഈ പാട്ട് ഡെഫിനറ്റ്ലി രാജേഷിനും രാജേഷിന്റെ അമ്മയ്ക്കും ബാക്കി രാജേഷിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും പിന്നെ ഹലോ പ്രിയഗീതത്തിലെ എല്ലാവർക്കും വേണ്ടിയിട്ടും ഞങ്ങൾ പ്ലേ ചെയ്തു തരാം. താങ്ക് യു ഫോർ കോളിംഗ്. ബൈ ബൈ.
0: ഓക്കെ ഓക്കെ.

0: ഗായകൻ രവിശങ്കർ അവതരിപ്പിക്കുന്ന ഹലോ പ്രിയഗീതം തുടരുന്നു.
1: സിനിമ ഒരു ഗായകൻ എന്നുള്ള നിലയിൽ സിനിമയ്ക്ക് പുറമെ ആകാശവാണി ലളിതഗാനങ്ങൾ കേട്ടു പഠിച്ചതുകൊണ്ട് അതിനോട് ഒരുപാട് കമ്പമുണ്ടായിരുന്നു. ആ കമ്പം വളർന്നാണ് എനിക്ക് യൂണിവേഴ്സിറ്റി തലത്തിൽ ലളിതഗാനത്തിന് ഒന്നാം സമ്മാനം വേണമെന്ന അദമ്യമായ ആഗ്രഹം എന്റെ ഉള്ളിൽ ഉടലെടുക്കുകയും പിന്നീട് അതിനെ തുടർന്ന് പ്രൊഫഷണലായിട്ട് ആൽബംസ്, സീരിയൽ ഗാനങ്ങൾ, നാടകഗാനങ്ങൾ, പരസ്യഗാനങ്ങളൊക്കെ നിരവധിയായിട്ട് പാടാൻ പറ്റി. അതിപ്പോഴും പാടിക്കൊണ്ടിരിക്കുന്നു. സിനിമയായാലും നോൺ ഫിലിമി ആയാലും സംഗീതത്തെ അല്ലെങ്കിൽ നല്ല പാട്ടുകളെ പാടാൻ ഇന്നും ഒരുപാട് ഇഷ്ടപ്പെടുന്നു, കൊതിക്കുന്നു. അതിനിടയിൽ നമുക്കൊരു കോൾ വരുന്നുണ്ട്, നമുക്ക് ആരാണെന്ന് നോക്കാം.
2: ഹലോ.
1: ഹലോ, നമസ്കാരം. ഹലോ പ്രിയഗീതത്തിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നേ?
2: എന്റെ പേര് പ്രമോദ് എന്നാണ്.
1: ആ, എവിടുന്നാ വിളിക്കുന്നേ?
2: ഞാന് ട്രിവാൻഡ്രത്തിൽ നിന്നാണ്. ആക്ച്വലി ഇപ്പം ട്രിവാൻഡ്രത്ത് അല്ല, ഞാൻ ജോലി സ്ഥലത്താണ്.
1: ഓക്കെ, ജോലി സ്ഥലം പറയാമോ?
2: ജോലിസ്ഥലം പറയാൻ കുഴപ്പമൊന്നുമില്ല, ഞാൻ ആർമി വർക്ക് ചെയ്യുന്നു.
1: ഓ, അതിന് ഒരു പ്രത്യേക നമസ്കാരം. ഇഷ്ടമുള്ള പാട്ട്
2: സാർ? നീ എത്ര ധന്യ എന്ന മൂവിയിലെ അരികിൽ ഉണ്ടായിരുന്നു.

0: നിനച്ചുപോയി, ഒരു മാത്ര വെറുതേ നിനച്ചുപോയി. താങ്ക് യു സാർ. പാടു. അപ്പൊ രാത്രി മഴ പെയ്തു തോർന്ന നേരം, കുളിർക്കാറ്റിലീല ചാർത്തുലഞ്ഞ നേരം,
1: സംഗീതം നേരം, കടരയായൊരു പക്ഷിയും ജാലക സ്വാതിരിച്ചാരേ ചിലച്ച നേരം, ഒരു മാത്രമെറുതേ.
0: സന്തോഷം സന്തോഷം. ഈ പാട്ട് നമുക്ക് ഇന്ന് പ്ലേ ചെയ്യാം. സാറിനും സാറിന്റെ ഫാമിലിക്കും ഹലോ പ്രീതത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും വേണ്ടി, നീ എത്ര ധന്യ എന്ന ചിത്രത്തിൽ ഒ എൻ വി കുറുപ്പ് ദേവരാജൻ കൂട്ടുകെട്ടിൽ പിറന്ന, യേശുദാസ് സാറിന്റെ ഗന്ധർവ നാദത്തിൽ പിറന്ന, എല്ലാവർക്കും എല്ലാ കാലത്തും ഇഷ്ടപ്പെടുന്ന ഈ പാട്ട്.
2: താങ്ക് യു സോ മച്ച്.
0: താങ്ക് യു.

0: வெறுதே நினைச்சு போய்.
1: ഹലോ, നമസ്കാരം.
2: നമസ്കാരം.
1: ഹലോ, പ്രീഗീതത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം പറയുന്നു.
2: സന്തോഷം സാർ.
1: ആരാണ് സംസാരിക്കുന്നത്? പേര് പറയൂ.
2: സാർ, ഞാൻ പേയാട് ചന്ദ്രൻ നായരാണ് സാർ. ഒരു കാരുണ്യ പ്രവർത്തകനാണ്.
1: ഓ,
2: അപ്പൊ ഞങ്ങൾക്ക് എന്താന്ന് വെച്ചാൽ ഒരു ഓർഫനേജ് ഉണ്ട്. ആ ഓർഫനേജിന്റെ രക്ഷാധികാരി തന്നെ നമ്മളുടെ ജഗതി ശ്രീകുമാർ സാറാണ് ഇപ്പോഴും.
1: ഓ, ശരി.
2: അപ്പൊ അവിടെ എന്താന്ന് വെച്ചാൽ ഒരു 42 പേരെ സംരക്ഷിക്കുന്നുണ്ട് സാർ. അവർക്ക് വേണ്ടിയിട്ട് ഒരു ഗാനം ചോദിക്കാനായിട്ടാണ് സാറിനെ, പ്രത്യേകിച്ച് സാറിന്റെ മേഖല പാട്ടാണല്ലോ സാർ.
1: അതെ.
2: അപ്പൊ ഏതായാലും സാറിനെ പറ്റി ധാരാളം കേൾക്കാറുണ്ട്, സാറിന്റെ പാട്ടുകൾ ആസ്വദിക്കാറുണ്ട്. ഏതായാലും എന്താന്ന് വെച്ചാൽ സാർ ചോദിക്കുന്ന പാട്ട് നോക്കത്താ ദൂരത്ത് കണ്ണും നട്ട് 1000 കണ്ണുമായി കാത്തിരിക്കുന്ന അപ്പൂപ്പന്മാർക്കും അമ്മൂമ്മമാരെ ഉദ്ദേശിച്ചാണ് സാർ.
1: ഓ, ഇതൊരു ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കോൾ ആയിരുന്നു കേട്ടോ. സാധാരണ എല്ലാരും ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ പറഞ്ഞു പോകും, പാട്ടുകൾ സന്തോഷമായിട്ട് കേൾക്കും. ഇതിപ്പോ ഇതിനകത്ത് ഒരു പാട്ട് കേൾക്കുന്നത് അല്ലെങ്കിൽ ആവശ്യപ്പെടുന്നതിന് ഒരു പ്രസക്തി, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ പാട്ട് ആവശ്യപ്പെടുന്നു എന്നുള്ള ചോദ്യത്തിന് ഒരു വ്യത്യസ്തമായ ആൻസർ ആയി പോയി.
2: ഒത്തിരി പേർക്ക് വേണ്ടിയിട്ടാണ് സാർ, ഒരാളിന് വേണ്ടിയിട്ടല്ല സാർ, ഒത്തിരി പേർ.
1: സന്തോഷമേ ഉള്ളൂ ഞങ്ങൾക്ക് ഈ പാട്ട് വെച്ചു തരാൻ.

0: അതെ അതെ സാറ് പാടിയപ്പോഴും എന്താണെന്നറിയാമോ, ആ പാട്ട് കേൾക്കുന്നത് പോലെ തന്നെ തോന്നി സാർ.
1: അതാ പാട്ടിന്റെ കമ്പോസേഴ്സിന്റെ ക്രെഡിറ്റ്സ് മാത്രം. നമ്മളൊക്കെ കൊച്ചിലേ മുതൽ കേൾക്കുന്ന പാട്ടല്ലേ, ഇങ്ങനെ കേട്ട് കേട്ട് കേട്ട് ഇനി ശരിയാവട്ടെ. അപ്പൊ ഒരുപാട് സന്തോഷം വിളിച്ചതിൽ. അവിടെയുള്ള എല്ലാവരോടും നിങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളോടും ഞങ്ങൾ എല്ലാവരും കൂടെയുണ്ട്, ഞാൻ മനസ്സുകൊണ്ട് പങ്കുചേരുന്നു. താങ്ക് യു സോ മച്ച്.

0: മുന്നണി ഗായകൻ രവിശങ്കർ അവതരിപ്പിക്കുന്ന ഹലോ പ്രിയഗീതം തുടരുന്നു.
1: ടെലിവിഷൻ രംഗത്ത് ടെലിവിഷൻ ഒരു പക്ഷേ അതിന്റെ പീക്ക് ഒരു ഡൈവേഴ്സിഫൈഡ് രീതിയിൽ പ്രോഗ്രാംസ് വന്നുകൊണ്ടിരുന്ന സമയത്താണ്. റെയിൻ ഡ്രോപ്സ് തുടങ്ങിയ ഒരുപാട് മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാംസ് ആങ്കർ ചെയ്യാൻ പറ്റിയത് എന്റെ ജീവിതത്തിലെ മറ്റൊരു എയ്ഡായിട്ട് ഞാൻ കരുതുന്നു. അത് ഒരുപാട് വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അധികം ആർക്കും കിട്ടാത്ത ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത്തരം എക്സ്പീരിയൻസസിലൂടെ കടന്നു വരുമ്പോൾ ഒരുപാട് നല്ല പാട്ടുകൾ മനസ്സിലേക്ക് ഓർമ്മയിൽ നിന്ന് പൊടിതട്ടിയെടുക്കാൻ പറ്റിയിരുന്നു. ശ്രോതാക്കൾ ഇഷ്ടപ്പെടുന്ന ഗാനങ്ങൾ ഏത് തരത്തിലുള്ളവയായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു. ഈ പാട്ടുകളൊക്കെ എന്തുകൊണ്ട് ഇത്രയും വർഷം ആയിട്ടും അതേ യൗവനത്തോടുകൂടി അതേ ഭംഗിയോടുകൂടി ഇന്നും ആൾക്കാരുടെ മനസ്സിൽ നിലനിൽക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് അറ്റ്ലീസ്റ്റ് ചിന്തിക്കാനെങ്കിലും സഹായിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ എപ്പോഴും ശ്രോതാക്കളുമായി സംസാരിക്കുമ്പോൾ നല്ല പാട്ടുകളെ കുറിച്ച് അവർ പറയുന്ന പാട്ടുകൾ അവർക്ക് വേണ്ടി ഒരു നാലുപേരെങ്കിലും പാടിക്കൊടുക്കാൻ എന്നും സന്തോഷമേ ഉള്ളൂ. വീണ്ടും ഒരു നല്ല പാട്ടുപ്രേമി നമ്മുടെ അടുത്തേക്ക് എത്തുന്നു ഒരു കോളിലൂടെ. ഹലോ.
2: ഹലോ,
1: നമസ്കാരം. ഹലോ പ്രിയഗീതത്തിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കണേ? എവിടുന്ന് വിളിക്കുന്നു? ഓക്കെ ഓക്കെ ഓക്കെ. വീട്ടിലൊരു കുഞ്ഞുവാവയുടെ ശബ്ദം കേൾക്കുന്ന പോലെ തോന്നി, ശരിയാണോ എന്നറിയില്ല. ഓക്കെ ഓക്കെ ഓക്കെ. എന്ത് ചെയ്യുന്നു സതീഷ് ജി?
2: ഞാൻ ഇപ്പൊ നേഴ്സിംഗ് വീട്ടിലുണ്ട്.
1: ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ നന്നായി പോകുന്നു? ഓക്കെ ഓക്കെ. പാട്ട് പാടുന്ന ആളാണോ? ഏത് ടൈപ്പ് പാട്ടുകളാണ് ഇഷ്ടം? എന്തൊക്കെയാണ് കേൾക്കാറ്?
2: പാട്ട് പാടാറുണ്ട്, പാട്ട് കേൾക്കാറുണ്ട്. ഇഷ്ടമാർന്നിട്ടാല് ചിത്രമേള ഏറ്റവും പ്രിയം.
1: അതിനകത്ത് വലിയൊരു അഭിപ്രായ വ്യത്യാസം ആർക്കും ഇല്ലല്ലോ.
2: പൊതുവെ എനിക്കിഷ്ടം ഈ മെലഡി സോങ്സോടാണ് കൂടുതൽ ഇഷ്ടം. ഞാന് മുൻപൊക്കെ സ്ഥലത്ത് യൂണിവേഴ്സിറ്റി സെന്ററുകളില് പലപ്പോഴും ചിത്രാമയുടെയും ദാസാറിന്റെയും ഒക്കെ ജാനകിയുടെ ഒക്കെ പ്രോഗ്രാം ഒക്കെ വെക്കാറുണ്ട്. അപ്പൊ അതിന്റെ അന്ന് വണ്ടിയൊന്നും ഇല്ല, നടന്നാണെങ്കിലും പോയി ചെന്ന് അവരെ കണ്ട് അവരുടെ ബ്ലെസ്സിങ്സ് ഒക്കെ മേടിച്ച് നമ്മുടെ വീട്ടിലൊക്കെ മുമ്പ് പോയിട്ടുണ്ട്.
1: എന്തായാലും ലെജൻഡറി ആയിട്ടുള്ള ഇവരെയൊക്കെ നേരിട്ട് കാണുന്നതും അവരോട് സംസാരിക്കുന്നതും അവരെ കാണാൻ വേണ്ടി ഇത്രയും ദൂരം നടന്നു പോകുന്നതും ഒക്കെ തന്നെ സതീഷ് ജിയുടെ ഉള്ളിലെ മ്യൂസീഷ്യന്റെ വാല്യൂ ഞങ്ങൾ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് സത്യം. ഒരുപാട് ബഹുമാനം.
2: അതിന് ഏറ്റവും സന്തോഷം എന്ന് വെച്ചാല് എനിക്ക് കിട്ടിയ സാഹചര്യം ജാനകി അമ്മയും സുശീലമ്മയും കണ്ടിട്ട് ജാനകി അമ്മേനെ കാലി തൊട്ടടിക്കാൻ വേണ്ടിട്ട് ഒട്ടകസൊക്കെ മേടിക്കാൻ
1: പറ്റുന്നുള്ളതാ. അയ്യോ, അമൂല്യമായ ഒരു നിധി പോലെ സൂക്ഷിക്കണം നമുക്ക് ആ ഓർമ്മകളൊക്കെ.
2: അതെ, തീർച്ചയായിട്ടും.
1: ഏത് പാട്ടാണോ ചോദിക്കാൻ പോകുന്നത് ആ പാട്ടിന്റെ രണ്ടുപേരും ഞങ്ങൾക്ക് പാടിത്തരണം.
2: അയ്യോ, പാട്ട് ഏതാണെന്ന് ചോദിച്ചാൽ എനിക്ക് എന്റെ ഫേവറേറ്റ് സോങ് എന്നത് അവസരത്തിൽ സാറിന്റെ മൗനം സ്വരമായി എന്നുള്ള പാട്ടാണ്.
1: പാടിക്കോളൂ, നമുക്ക് ഒരുമിച്ച് പാടാം. മൗനം സ്വരമായി സ്വപ്ന

എന്റെ കൂടെ ഒരുമി നമ്മൾ ഡ്യുവറ്റ് ആക്കിയത്, ഡ്യുവറ്റ് അല്ല ഡ്യുവൽ ട്രാക്ക് എന്നൊക്കെ വേണേ പറയാം. എന്തായാലും നമുക്ക് അതിന്റെ ഒറിജിനൽ സോങ് കേൾക്കാം. ഇത്രയും വണ്ടർഫുൾ ആയിട്ടുള്ള സോങ് അവസാനിപ്പിച്ച സാറിന്റെ പാട്ട് ചോദിച്ചതിന് ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.

0: പിന്നണി ഗായകൻ രവിശങ്കർ അവതരിപ്പിക്കുന്ന ഹലോ പ്രിയഗീതം തുടരുന്നു.
1: നമ്മളിപ്പോൾ പുതിയ ഡിജിറ്റൽ യുഗത്തിൽ ഇൻഡിപെൻഡന്റ് മ്യൂസിക് എന്നൊക്കെ പറയുന്നത് വളരെ പണ്ടേ ആകാശവാണിയിലൂടെ വന്ന ലളിതഗാനങ്ങളും അല്ലെങ്കിൽ തരംഗിണി പോലുള്ള ലെജൻഡറി ആയിട്ടുള്ള പ്രൊഡക്ഷൻ കമ്പനീസ് പുറത്തിറക്കിയിരുന്ന പാട്ടുകളൊക്കെയാണ് നമ്മളിപ്പോ ഇൻഡിപെൻഡന്റ് മ്യൂസിക് എന്നുള്ള പേരിൽ അല്ലെങ്കിൽ ആ ഒരു ശാഖയിൽ പുതിയതാണെന്ന് പറഞ്ഞ് നമ്മൾ കരുതുന്ന ഒരു ശാഖ. ഇത് വളരെ പണ്ടേ നമ്മുടെ ഇടയിലൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോഴും ഇത്തരം ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഡിഫറന്റ് ആയിട്ടുള്ള സോങ്സിന് ഒരു പ്രത്യേക സ്പേസ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു. നല്ല നല്ല പാട്ടുകൾ പാടാൻ പറ്റുന്നു. അതിൽ ചില പാട്ടുകൾ ഒരുപാട് കാലത്തേക്ക് ആൾക്കാർ ഇഷ്ടപ്പെടുന്നു, ശ്രോതാക്കൾ ഇഷ്ടപ്പെടുന്നു എന്നൊക്കെയുള്ളത് ഒരുപാട് സന്തോഷത്തോടെ നോക്കിക്കാണുന്നു. ഹലോ പ്രിയഗീതത്തിനെ സ്നേഹിക്കുന്ന ഒരാൾ കൂടി നമ്മുടെ ഫോണിന്റെ അങ്ങേ തലക്കിലുണ്ട്. നമുക്ക് ആ ഫോൺ അറ്റൻഡ് ചെയ്യാം. ഹലോ, നമസ്കാരം. ഹലോ പ്രിയഗീതത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം സാറേ, ഞാന് ആലപ്പുഴയിലെ തൃക്കുന്നപ്പുഴ പഞ്ചായത്ത് 6-ാം വാർഡിൽ ഞാനൊരു ബ്ലൈൻഡ് ആണ്. എന്റെ പേര് കാർത്തികേയൻ. അതെ അതെ.
1: ഓക്കെ, നമസ്കാരം. നമസ്കാരം. പ്രോഗ്രാമിലേക്ക് വിളിച്ചതിന് പ്രത്യേകം സ്നേഹം പറയുന്നു.
2: എനിക്ക് സാറിന്റെ പാട്ടെല്ലാം ഞാൻ കേൾക്കുന്നത്, എനിക്ക് റേഡിയോ മാത്രമേ ഉള്ളൂ. സന്തോഷകാരിയാണ് നമ്മുടെ റേഡിയോ എന്ന് പറയുന്നത്.
1: മനസ്സിലായി. എപ്പോഴും റേഡിയോ തന്നെയാണ് കൂട്ടുകാരെന്ന് പറഞ്ഞു. എന്ത് ടൈപ്പ് പ്രോഗ്രാംസ് ആണ് കേൾക്കുന്നത്? പാട്ടായിരിക്കും കൂടുതൽ ഇഷ്ടം എന്ന് വിശ്വസിക്കുന്നു.
2: ആകാശവാണി പരിപാടികളെല്ലാം ഒന്നിനൊന്നും വെച്ചുള്ള പരിപാടി.
1: തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ആകാശവാണി ഒരു വലിയ

0: ായ് പാടു കാറ്റ് കടല് ഈ പാട്ട് എന്ന് ഞങ്ങളുടെ ഏറ്റവും നിറച്ച സ്നേഹത്തോടു കൂടി പൊതിഞ്ഞ് അയക്കുന്നു. ശരി ശരി ഹലോ ഹലോ, ആരുടെ ബർത്ത്ഡേ?
1: എന്റെ മോന്റെ ബർത്ത്ഡേ ആയിരുന്നു.
0: ആണോ? കഴിഞ്ഞോ? എത്ര വയസ്സായി? ആ, കൊച്ചുകുട്ടിയാണല്ലേ. റേഡിയോ പാട്ടൊക്കെ ഇപ്പഴേ കേട്ട് പഠിപ്പിക്കുന്നുണ്ടല്ലോ അല്ലേ? ആ, നന്നായി നന്നായി. എന്റെ മോന്റെ പേര് പറഞ്ഞില്ലല്ലോ.
1: അഖിലേഷ്.
0: അഖിലേഷിന് ഞങ്ങളുടെ എല്ലാവരുടെയും ജന്മദിന ആശംസകൾ ഹൃദയപൂർവ്വം നേരുന്നു. അഖിലേഷിന് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറഞ്ഞാൽ ഞങ്ങൾ അത് ഒരു ജന്മദിന സമ്മാനമായിട്ട് ഞങ്ങൾ വെക്കാം.
1: അഖിലേഷിന് ഒത്തിരി പാട്ട് കേൾക്കും, ഒത്തിരി ഇപ്പോഴത്തെ പുതിയ പാട്ടൊക്കെ ഒത്തിരി ഇഷ്ടമാണ്.
0: ഇഷ്ടമുള്ള പറഞ്ഞു.
1: കുഞ്ഞിന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് കുഞ്ഞുവാവയ്ക്കുന്നല്ലോന്നുള്ള പാട്ട്
0: വെക്കാം. വെക്കാം വെക്കാം, തീർച്ചയായിട്ടും. അത് അഖിലേഷിന് മാത്രമുള്ള പാട്ടാണേ, നിങ്ങൾ വീട്ടിലുള്ള മറ്റാർക്കും എടുക്കാൻ അവകാശമില്ല. അഖിലേഷിനും നമ്മുടെ ഹലോ പ്രീഗീതത്തിന്റെ ബാക്കി എല്ലാ ശ്രോതാക്കൾക്കും സ്പെഷ്യൽ.
1: ഓക്കെ,
0: താങ്ക് യു സോ മച്ച്. വിളിച്ചതിന് ഒരുപാട് നന്ദി. വീണ്ടും വിളിക്കാം. ബൈ ബൈ.

ഹലോ പ്രിയഗീതം, ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കാനും എന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ശ്രോതാക്കളോട് സംസാരിക്കാനും അവരുടെ വിശേഷങ്ങൾ അറിയാനും അവരുടെ ഇഷ്ടഗാനങ്ങൾ അവർക്കു വേണ്ടി കേൾപ്പിക്കാനും ഒക്കെ സാധിച്ചതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും പ്രാർത്ഥനയും എന്റെ സംഗീത ജീവിതത്തിൽ എന്നോടൊപ്പം ഉണ്ടാകണമെന്ന് ഏറ്റവും സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു. ഹലോ പ്രിയഗീതത്തിൽ നിന്ന് തൽക്കാലം വിട പറയുന്നു. നന്ദി, നമസ്കാരം, വീണ്ടും കാണാം.

മുന്നണി ഗായകൻ രവിശങ്കർ അവതരിപ്പിച്ച ഹലോ പ്രിയഗീതം സമാപിച്ചു. നിർവഹണം എം കെ ദിലീപ്, നിർവഹണ സഹായം ഷിബിന അൻവർ.

ശ്രോതാക്കളെ ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. അഞ്ചക്കള്ള കൊക്കൻ എന്ന ചിത്രത്തിനു വേണ്ടി മാളു പാടിയ ഗാനം കേൾക്കാം. രചന മാളു, മണികണ്ഠൻ അയ്യപ്പ. സംഗീതം മണികണ്ഠൻ അയ്യപ്പ.

ഒന്നാമൻ മുള കണ്ടെട്ടി തന്നെ നമ്മളെ കുമ്പിടുത്തു കുമ്പിടുത്ത നമ്മളെ കുമ്പരിഞ്ഞു അതിന് സ്ത്രീകളെ പാടികളെ ആടി പാടി കളങ്കൊള്ള. രണ്ടാമൻ മുള കണ്ടെട്ടി തന്നെ നമ്മളെ കുമ്പിടുത്തു കുമ്പിടുത്ത നമ്മളെ കുമ്പരിഞ്ഞു അതിന് സ്ത്രീകളെ പാടികളെ ആടി പാടി കളങ്കൊള്ള.

ഒരു ഗാനം കൂടി കേൾക്കാം. അജഗജാന്തരം എന്ന ചിത്രത്തിന് വേണ്ടി പ്രസീതൻ ചാലക്കുടി, ജസ്റ്റിൻ വർഗീസ് എന്നിവർ പാടിയത്. സംഗീതം ജസ്റ്റിൻ വർഗീസ്.

0: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 10 മണി. സ്പോൺസർഡ് പരിപാടി കേൾക്കാം റേഡിയോ ഹെൽത്ത്.
1: തീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
2: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. യുവതലമുറയും സ്വഭാവ വൈകല്യങ്ങളും എന്ന വിഷയമാണ് ഇന്നത്തെ റേഡിയോ ഹെൽത്തിൽ. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് കോഴഞ്ചേരി ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിലെ മനോരോഗ വിദഗ്ധനും ജില്ലാ മാനസികാരോഗ്യ പരിപാടിയുടെ നോഡൽ ഓഫീസറുമായ ഡോക്ടർ സാഗർ ടി തേവലപ്പുറം. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
3: നമസ്കാരം
2: സർ. ഈ കേരളത്തിന്റെ ഇന്നത്തെ ഒരു സാമൂഹ്യ സാഹചര്യം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ചെറുപ്പക്കാരിൽ മുൻപൊന്നും കണ്ടിട്ടില്ലാത്ത വിധത്തിൽ പലതരത്തിലുള്ള സ്വഭാവ വൈകല്യങ്ങളാണ് കണ്ടുവരുന്നത്. ഈ പ്രവണത പലപ്പോഴും വ്യക്തിക്കും അല്ലെങ്കിൽ സമൂഹത്തിനും വളരെ ദോഷകരമായി ഭവിക്കാറുമുണ്ട്. ഇതിനോട് ഒരു മനോരോഗ വിദഗ്ധൻ എന്ന നിലയിൽ എന്താണ് പ്രതികരിക്കാനുള്ളത്?
3: വളരെ പ്രസക്തമായ ഒരു വിഷയമാണിത്. ഇപ്പോൾ നമ്മുടെ യുവതലമുറയിൽ വിദ്യാർത്ഥികളിലൊക്കെ അധികമായി കാണുന്ന അക്രമവാസനയും അങ്ങനെയൊക്കെയുള്ള സ്വഭാവ ദൂഷ്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. എനിക്ക് തോന്നുന്നു കോവിഡിന് ശേഷം നമ്മുടെ സമൂഹത്തിൽ വന്നിട്ടുള്ള ഒട്ടേറെ മാറ്റങ്ങളുണ്ട്. അപ്പോൾ കോവിഡിന് മുൻപുള്ള സാഹചര്യമല്ല കോവിഡിന് ശേഷം വന്നിട്ടുള്ളത്. ഇപ്പോൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി നമ്മൾ യുനോ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് കുട്ടികൾക്ക് നിർബന്ധമായും നൽകേണ്ട ഒരു സാഹചര്യം സംജാതമായി. അപ്പോൾ ഈ നവമാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ ഉൾപ്പെടെ, അതുപോലെ ഇന്റർനെറ്റ് അധിഷ്ഠിത സേവനങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ കുട്ടികളുടെ ശ്രദ്ധ മാറിപ്പോയതായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ പഠിക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് അല്ലെങ്കിൽ ഉദ്ദേശത്തിലാണ് നമ്മൾ മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ടാബോ ഒക്കെ കൊടുത്തിട്ടുള്ളതെങ്കിൽ അതിനുശേഷം അവർ പലപ്പോഴും ഗെയിമുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചില ഗെയിമുകളൊക്കെ വയലൻസ് ഉള്ളവരാണ്. അപ്പോൾ അക്രമം പ്രോത്സാഹിപ്പിക്കാൻ തക്ക ഇനോ അത്തരത്തിലുള്ള ഗെയിമുകൾ ഉള്ളതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വെടിവെപ്പും അതുപോലെ കൊല ചെയ്യുന്ന പോലുള്ള സംഗതികൾ, ആക്രമിക്കുന്ന സംഗതികൾ ഇതൊക്കെയും. അപ്പോൾ ഇതിനകത്ത് എൻഗേജ് ചെയ്യുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി ഒരു അറപ്പ് മാറുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു. അപ്പോൾ മറ്റൊരാളിനെ ആക്രമിക്കുക അല്ലെങ്കിൽ അയാളെ വേദനിപ്പിക്കുക, അതിൽ നിന്നുള്ള ഒരു കുറ്റബോധമോ പശ്ചാത്താപമോ ഒന്നും ഇല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് ഇത്തരം കുട്ടികൾ എത്തിപ്പെടുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, ചില കുട്ടികൾക്കെങ്കിലും കോണ്ടക്ട് ഡിസോർഡർ എന്ന് പറഞ്ഞൊരവസ്ഥയുണ്ട്. അപ്പോൾ സ്വഭാവ ദൂഷ്യവുമായി അല്ലെങ്കിൽ സ്വഭാവത്തിൽ വരുന്ന ചില ഇനോ വ്യതിയാനങ്ങളൊക്കെയാണ് നമ്മൾ ഇത് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ മൃഗങ്ങളെയൊക്കെ അല്ലെങ്കിൽ പക്ഷികളെയൊക്കെ വെറുതെ ഉപദ്രവിക്കുക, അതുപോലെ സഹപാഠികളെ ഉപദ്രവിക്കുക, അവരെ മാനസികമായിട്ട് വിഷമത്തിലാക്കുക, അതിലൊന്നും ഒരു കുറ്റബോധം തോന്നാതിരിക്കുക. അപ്പോൾ അത് അങ്ങനെയുള്ള കുറച്ച് കുട്ടികളുണ്ട് ഈ കോണ്ടാക്ട് ഡിസോർഡർ ഉള്ള. അപ്പോൾ അത്തരം കുട്ടികൾക്ക് ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിൽ

0: യാതൊരു തരത്തിലുള്ള മനപ്രയാസവുമില്ല. മറ്റൊരു പ്രധാനപ്പെട്ട വിഭാഗം എന്ന് പറയുന്നത് ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് ഉള്ളവരാണ്. അതായത് സാമൂഹ്യ വിരുദ്ധ വ്യക്തിത്വ സവിശേഷതകളുള്ള വ്യക്തികളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം സാമൂഹ്യ വിരുദ്ധമായ പ്രവൃത്തികളിൽ ഏർപ്പെടുക, സംഘം ചേർന്നും ഒറ്റയ്ക്കുമൊക്കെ അത്തരത്തിലുള്ള പ്രവൃത്തികൾ, അപ്പോൾ സമൂഹത്തിന് ദോഷകരമായ കാര്യങ്ങൾ, മറ്റു വ്യക്തികൾക്ക് ദോഷകരമായ കാര്യങ്ങൾ, മറ്റു വ്യക്തികളുടെ അവകാശങ്ങൾ ഹനിക്കുക, അതുപോലെ നിയമങ്ങൾ ലംഘിക്കുക, അപ്പം നിയമങ്ങളുടെ ലംഘനം മൂലമുണ്ടാവാൻ സാധ്യതയുള്ള ശിക്ഷകളെ ഭയപ്പെടാതിരിക്കുക, അപ്പം അങ്ങനെയൊക്കെയുള്ള അപ്പോൾ നിയമത്തെ വെല്ലുവിളിക്കുക, ക്രമസമാധാന സംവിധാനങ്ങളെയും നിയമ സംവിധാനങ്ങളെയും അല്പം പോലും പരിഗണിക്കാതെ മുന്നോട്ട് പോകുക. ഇത്തരം ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഉള്ള ആളുകൾ അങ്ങനെയാണ്. അപ്പോൾ ഇപ്പം നമ്മളിപ്പം യുവാക്കളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേയെങ്കിലും യുവാക്കൾക്ക് ഇത്തരം സാമൂഹ്യ വിരുദ്ധ സ്വഭാവങ്ങളോ അത്തരത്തിൽ ഉള്ള പ്രവർത്തിക്കാനുള്ള മനസ്സുണ്ട്. ഇത് നമ്മൾ കണക്കാക്കണം. പിന്നെ ഇതിനെയൊക്കെ ഒരുപക്ഷെ പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നായിട്ടാണ് ഏതെങ്കിലും തരത്തിലുള്ള സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡർ അല്ലെങ്കിൽ സബ്സ്റ്റൻസ് അബ്യൂസ് വരുന്നത്. അപ്പോൾ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം കൂടി ആകുമ്പോൾ പരമ്പരാകളെ കുറിച്ച് ചിന്തിക്കാതെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ഒരു പ്രവണത സംജാതമാകുന്നു. അതൊരു പക്ഷേ കുറ്റകൃത്യമാകാം, അതുപോലെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള മറ്റ് ക്രൈംസ് ആകാം, മറ്റ് പ്രവർത്തനങ്ങളാകാം, സമൂഹത്തിന് ദോഷം ചെയ്യുന്ന കാര്യങ്ങളാകാം. അപ്പോൾ അത് നമ്മൾ പരിഗണിക്കുന്ന മറ്റു വിഷയമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യമല്ല, അപ്പോൾ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് സ്വാംശീകരിക്കേണ്ട മൂല്യബോധമുണ്ട്. അതുപോലെ സമൂഹവുമായി ബന്ധപ്പെട്ട് ആ വ്യക്തി ആയിരിക്കുമ്പോൾ ഒരു പൗരൻ എന്ന നിലയിൽ ആ വ്യക്തിക്ക് ഉണ്ടാകേണ്ട ഉത്തരവാദിത്തങ്ങളും കടമകളും, അത്തരത്തിലുള്ള ഒരു കർത്തവ്യബോധം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചേർന്ന ഒരു മൂല്യബോധം ഒരു വ്യക്തിക്ക് ഉണ്ടാകണം. പലപ്പോഴും ഈ മൂല്യ ശോഷണം സംഭവിക്കുന്നു വിദ്യാർത്ഥികളിൽ. അപ്പോൾ തീർച്ചയായും നമ്മളിതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒട്ടേറെ കാരണങ്ങൾ നമുക്ക് പരിശോധിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത് കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു പക്ഷേ പേരൻറ്റിങ്, അപ്പോൾ ഇന്ന് രക്ഷിതാക്കൾ എങ്ങനെയാണ് കുട്ടികളെ വളർത്തുന്നത്, അതുമായി ബന്ധപ്പെട്ട് ഒത്തിരി ചലഞ്ചസ് ഉണ്ട്, വെല്ലുവിളികളുണ്ട്. പല രക്ഷിതാക്കൾക്കും കുട്ടികളെ മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇപ്പോഴും കൺഫ്യൂഷനും സംശയവും ഒക്കെയാണ്. അപ്പോൾ അത് നമ്മൾ പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ ശരിയായ ഒരു പേരൻറ്റിങ് അല്ലാതെ രക്ഷാകർത്തൃത്വം, രക്ഷാകർത്താക്കൾ എങ്ങനെയായിരിക്കണം കുട്ടികളെ വളർത്തേണ്ടതെന്നതിനെക്കുറിച്ചുള്ളൊരു സംഗതി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും നിലവിലുണ്ട്. പേരൻറ്റിങ്ങുമായി ബന്ധപ്പെട്ട പല ഇഷ്യൂസുണ്ട്. അതുപോലെ തന്നെയാണ് കുടുംബത്തിന് പുറത്തുള്ള സമൂഹവുമായി ബന്ധപ്പെട്ട ഇടപെടകൾ. പലപ്പോഴും ഈ യുനോ നമ്മുടെ സമൂഹത്തിൽ വലിയ മാറ്റം സംഭവിച്ചു, കൂട്ടുകുടുംബ വ്യവസ്ഥിതി മാറി, അണുകുടുംബം വന്നു, അങ്ങനെ വരുന്ന സമയത്തുണ്ടാകുന്ന ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. അപ്പോൾ ഇവിടെ കുട്ടികളെ കറക്റ്റ് ചെയ്യുന്നതിനുള്ള സംവിധാനം, കുടുംബത്തിനകത്ത് നിന്നുള്ള കറക്റ്റ് ചെയ്യാനുള്ള സംവിധാനം വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. പലപ്പോഴും കുട്ടികളെ ശാസിക്കുന്നതിനും വഴക്ക് പറയുന്നതിനും ഒക്കെയുള്ള ഒരുപാട് ലിമിറ്റേഷൻസ് നമുക്കിന്നുണ്ട്. ഇനി കുട്ടികൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് സ്കൂളുകളിലാണ്, സ്കൂൾ തലത്തിലുള്ള കുട്ടികൾ, അതല്ലെങ്കിൽ കോളേജില്, അപ്പം വിദ്യാലയങ്ങളിലാണ്. വിദ്യാലയങ്ങൾ ഒരു കാലത്ത് അധ്യാപകർ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു, പക്ഷേ ഇന്ന് എത്രത്തോളം സ്ട്രിക്റ്റ് ആവുവാൻ കഴിയുന്നു, കുട്ടികൾ ഏതെങ്കിലും തരത്തിലുള്ള ഇനോ മോശമായ പ്രവർത്തനങ്ങൾ ഏർപ്പെടുമ്പോൾ മുൻപ് ശകാരിച്ചിരുന്നത് പോലെ ശകാരിക്കുവാനോ അവരെ നിയന്ത്രിക്കുവാനോ നമുക്ക് എത്ര കണ്ട് കഴിയുന്നു. ഇത് പ്രസക്തമായ വിഷയമാണ്. ഇപ്പം ബാലാവകാശ നിയമം നമ്മുടെ നാട്ടിൽ നിലവിൽ വന്നിട്ടുണ്ട്. നമ്മുടെ പൗരാവകാശവുമായി ബന്ധപ്പെട്ട്, മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് നിയമങ്ങൾ നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട്. അപ്പോൾ പലപ്പോഴും ഈ പിന്നെ വിദ്യാലയങ്ങളിൽ അധ്യാപകർ വളരെയേറെ സ്ട്രെസ് അനുഭവിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം കുടുംബത്തിനകത്തും കുടുംബത്തിന് പുറത്തും കുട്ടികളെ നിയന്ത്രിക്കുന്നതിനും ഒക്കെയുള്ള സംവിധാനത്തിൽ സംവിധാനം എത്രത്തോളം പറ്റുന്നു അല്ലെങ്കിൽ എത്രത്തോളം സാധ്യമാകുന്നുള്ള വിഷയമുണ്ട്. മറുവശത്ത് നമ്മൾ ചിന്തിക്കണം കുട്ടികളെ സ്വതന്ത്രരായിട്ട് ജീവിക്കുവാൻ നമ്മൾ ഇവിടെയുണ്ട്. ഇപ്പം പാശ്ചാത്യ സംവിധാനങ്ങളിലൊക്കെ കുട്ടികൾ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് വളരെ ചെറിയ പ്രായം മുതലേ അവർ വളർന്നു വരുന്നത്. അപ്പോൾ പാശ്ചാത്യ മൂല്യങ്ങൾ നമ്മൾ സ്വീകരിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യം കൊടുക്കേണ്ടി വരുന്നു. അപ്പം ഇൻഡിപെൻഡൻ്റ് ആവുകയാണ്, കഴിവ് നേരത്തെ കുട്ടികൾ ഇൻഡിപെൻഡൻ്റ് ആവുന്നു. പക്ഷേ ഇൻഡിപെൻഡൻ്റ് ആയി വരുന്ന സമയത്ത് എത്രത്തോളം പക്വമായിട്ട് പെരുമാറുവാൻ, എത്രത്തോളം ഉത്തരവാദിത്വം പെരുമാറുവാൻ കുട്ടികൾക്ക് കഴിയുന്നു. അപ്പം ഇങ്ങനെ വ്യത്യസ്തമായ വിഷയങ്ങളാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യേണ്ടി വരുന്നത്.
1: സർ, ഈ അവസരത്തിൽ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇന്നത്തെ യുവതലമുറയിലെ കുട്ടികൾ അല്ലെങ്കിൽ ചെറുപ്പക്കാർക്ക് ജീവിതത്തിലെ പല പരാജയങ്ങളെയും അതിജീവിക്കുവാനുള്ള ഒരു മാനസികാവസ്ഥയില്ല എന്നുള്ളതാണ്.

0: പലപ്പോഴും ആത്മഹത്യയിലേക്കോ അല്ലെങ്കിൽ ക്രൂരമായ ചില പ്രവർത്തനങ്ങളിലേക്കോ നയിക്കുന്ന സാഹചര്യങ്ങൾ ഇന്ന് നിരവധിയാണ്. എങ്ങനെയാണ് ഇത്തരം പ്രവണതകളെ അങ്ങ് നിരീക്ഷിക്കുന്നത്?
1: അത് പ്രധാന കാര്യമാണ്. അതായത് നമ്മൾ ഇന്ന് വളരെ മത്സരാധിഷ്ഠിതമായ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. കുട്ടികൾ പലപ്പോഴും പല മത്സര പരീക്ഷകൾക്കും ഇനോ അവരതിനു വേണ്ടി തയ്യാറെടുക്കുന്നു. സ്കൂളുകളിൽ തന്നെ അല്ലെങ്കിൽ കോളേജുകളിൽ തന്നെയൊക്കെയുള്ള പരീക്ഷകൾ പലപ്പോഴും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അതിനെ വിജയിക്കണം എന്നുള്ളതാണ്. ഏത് വിധേനയും വിജയിക്കണം, എങ്ങനെയും വിജയിക്കണം. അപ്പോൾ വിജയിക്കുക എന്നുള്ള പിന്നിൽ ഒരു അധ്വാനം ആവശ്യമാണ് എന്നുള്ള വിചാരത്തോടുകൂടി ഒരു ക്ലാസ്സിൻ്റെ അവസാനം, അധ്യയന വർഷത്തിൻ്റെ അവസാനം ഒരു പരീക്ഷയുണ്ട്. ആ പരീക്ഷയ്ക്ക് താൻ തയ്യാറെടുക്കണം. ആ പ്രിപ്പയർനെസ് തീർച്ചയായും തൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണം എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് എല്ലാ വിദ്യാർത്ഥികളും ഉൾക്കൊള്ളേണ്ടതാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ മാർക്ക് കുറയുകയോ അല്ലെങ്കിൽ ഒരു പരീക്ഷ വിജയിക്കാതിരിക്കുകയോ ചെയ്യുമ്പോൾ അത് ജീവിതത്തിൻ്റെ അവസാനമല്ല എന്ന് ചിന്തിക്കുവാനും മെച്ചപ്പെടുത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടെന്നുള്ള തിരിച്ചറിവോട് മുന്നോട്ട് പോകാൻ കഴിയണം. അപ്പോൾ ഫ്രസ്ട്രേഷൻ ടോളറൻസ് എന്ന് പറയുന്നത് ഇന്ന് പൊതുവെ മിക്ക കുട്ടികളും കുറവായിട്ടാണ് കാണുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള നിരാശാജനകമായ അനുഭവങ്ങൾ വരുമ്പോൾ അതിനെ ഉൾക്കൊള്ളുവാൻ അവർക്ക് കഴിയാതെ വരുന്നു. അത് നമ്മൾ ഗൗരവത്തോടെ കാണേണ്ട വിഷയമാണ്, ഫ്രസ്ട്രേഷൻ ടോളറൻസ്. മുൻപ് കാലങ്ങളിലൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, ഒരു കുട്ടി ഏതെങ്കിലും ഉന്നയിച്ചാൽ, ഉദാഹരണത്തിന് മേ ബി ഡ്രസ്സിൻ്റെ കാര്യമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരു വസ്തുവിൻ്റെ കാര്യമോ ഒക്കെ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ, അപ്പോൾ അന്നത്തെ പേരൻസ് ഇങ്ങനെ പറയും, അത് ഓണത്തിന് വാങ്ങിത്തരാം അല്ലെങ്കിൽ ക്രിസ്മസിന് വാങ്ങിത്തരാം അല്ലെങ്കിൽ വെക്കേഷൻ ആവട്ടെ, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അത് ഒരു സമയം അതിനുവേണ്ടി പിന്നീട് കാത്തിരിക്കാനുള്ള ഒരു ഒരു ഒരു അവസരം അവിടെ കൊടുക്കുകയാണ്. അപ്പോൾ ആ കുട്ടികൾ അന്ന് മുൻ തലമുറയിലെ കുട്ടികൾ ഏറെക്കുറെ അങ്ങനെയുള്ള അതിൽ മനസ്സ് വിശ്വസിച്ചുകൊണ്ട് അതിൽ പ്രത്യാശയോട് മുന്നോട്ട് പോകുമായിരുന്നു. പക്ഷേ ഇന്ന് പലപ്പോഴും ഒരു ബൈക്ക് വേണം അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു ആവശ്യമുള്ള സാധനം, അവരാവശ്യപ്പെടുന്ന എന്തും ഉടൻ തന്നെ അവർക്ക് സാധിച്ചു കൊടുക്കണമെന്നുള്ള ഒരു സംഗതിയാണ്. അങ്ങനെ ഉൾക്കാതെ വരുമ്പോൾ അവരെന്ത് ചെയ്യുന്നു, എക്സ്ട്രീം സ്റ്റെപ്സിലേക്ക് പോവുകയാണ്. വളരെ കടുത്ത നിലപാടിലേക്കും കടുത്ത നടപടിയിലേക്കും പോവാണ്. പലപ്പോഴും കുട്ടികളൊരു പക്ഷേ ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നതെന്ന് സാധാരണമാണ്. അതുപോലെ തന്നെ ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട ഇന്നോ പരാജയങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഉടനെ ആത്മഹത്യാ ചിന്ത വരികയാണ്. അപ്പോൾ തീർച്ചയായും ഇത്തരത്തിൽ അപ്പം മാനസിക ആരോഗ്യം, വിദ്യാർത്ഥികളുടെ മാനസിക ആരോഗ്യം നമുക്ക് സംരക്ഷിക്കേണ്ടതുണ്ട്. മനസ്സിൻ്റെ ആരോഗ്യം പ്രധാനമായിട്ടും ഒരു ഒരു കുട്ടിയുടെ ആണെങ്കിലും മുതിർന്നവരുടെ ആണെങ്കിലും ചിന്തയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അവരുടെ സ്വഭാവ രീതികളും പെരുമാറ്റവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അവരുടെ വൈകാരിക അവസ്ഥ ഇമോഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ചിന്തയും പെരുമാറ്റവും വികാരവും ഇത് മൂന്നും പോസിറ്റീവായിരിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് മാനസിക ആരോഗ്യം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതിൻ്റെ ഏതെങ്കിലും ഒരു തലത്തിൽ, ചിന്തയുടെ തലത്തിലോ പെരുമാറ്റത്തിൻ്റെ സ്വഭാവ രീതിയുടെ തലത്തിലോ അല്ലെങ്കിൽ വികാരങ്ങളുടെ തലത്തിലോ നെഗറ്റീവായിട്ടുള്ള അനുഭവം ഉണ്ടാകുമ്പോൾ അത് നെഗറ്റീവായിട്ടുള്ളൊരു മാനസികാരോഗ്യ അവസ്ഥയിലേക്ക് മാറുന്നു. അപ്പം ഗൗരവത്തോടെ കാണേണ്ട ഒരു വിഷയം, ആളുകളുടെ മാനസികാരോഗ്യം ഉറപ്പുവരുത്തുന്നതിനുള്ള ഒരു കരുതൽ നമുക്കെല്ലാവർക്കും വേണമെന്നുള്ളതാണ്. അത് വിദ്യാർത്ഥികളും യുവാക്കളും അവരുടെ കാര്യത്തിൽ ഇത് വളരെ പ്രസക്തമാണ്.
0: സർ, ഇത് സോഷ്യൽ മീഡിയയുടെ ഒരു കാലഘട്ടമാണ്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ തെറ്റായ രീതിയിലുള്ള മൊബൈൽ ഫോണുകളുടെ ഉപയോഗം അല്ലെങ്കിൽ മറ്റ് അതുപോലെ തന്നെ മറ്റു ഉപകരണങ്ങളുടെ ഉപയോഗം യുവതലമുറയുടെ മാനസിക വ്യാപാരങ്ങളെ എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്?
1: ഇത് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം. ഇന്നത്തെ തലമുറ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാം. കാരണം മുൻ തലമുറയുമായി തട്ടിച്ച് നോക്കുമ്പോൾ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ സാന്നിധ്യം, അതിൻ്റെ ലഭ്യത വളരെ ഏറെയാണ്. അത് കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യം കൂടിയാണ്. അപ്പോൾ ആ ഒരു ഡിജിറ്റലൈസ്ഡ് വേൾഡിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ, അവിടെ ആയിരിക്കുന്ന കുഞ്ഞുങ്ങൾ, അത് വിദ്യാർത്ഥികളാവട്ടെ യുവാക്കളാവട്ടെ, അപ്പോൾ അവർ വളരെ ഇൻഫ്ലുവൻസ്ഡാണ്. അപ്പോൾ അവർ പുസ്തകം വായിക്കുമ്പോൾ അവർക്ക് ഇ റീഡിങ് ആണ്, അല്ലെങ്കിൽ അവരുടെ റെഫറൻസ് എല്ലാം അവർ ഓൺലൈനായിട്ടാണ് റെഫറൻസ് നടത്തുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പലപ്പോഴും പാഠ്യേതരമായ കാര്യങ്ങൾ പ്രക്രിയയിലൂടെ അവർ ഇടപെടാൻ സാധ്യത കൂടുതലാണ്. പഠിക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമല്ല അവർ ഓൺലൈനിൽ അവർക്ക് ലഭ്യമാവുന്നത്. അതിന് പുറമേ അവരെ സ്വാധീനിക്കുന്ന, ഒരുപക്ഷെ നെഗറ്റീവായി സ്വാധീനിക്കുന്ന ഗെയിമുകൾ, അതുപോലെ തന്നെ മറ്റ് പലതരം സ്വാധീനങ്ങൾ, പലതരം വെബ്സൈറ്റുകൾ, പലതരം വീഡിയോസ്, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ അതുമായി ബന്ധപ്പെട്ട് വരുന്ന വീഡിയോസ്, മെസ്സേജസ്, ഇതൊക്കെയും തന്നെ ഈ വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും വളരെയേറെ സ്വാധീനിക്കുന്നു. ഇങ്ങനെ വരുന്ന മെസ്സേജസിനകത്ത് എത്രത്തോളം സത്യമുണ്ട്, എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട്, അതിനെ പരിശോധിക്കാനായിട്ട് പലപ്പോഴും തയ്യാറാവാറില്ല. അല്ലെങ്കിൽ അതിലൂടെ കിട്ടുന്ന നെഗറ്റീവായിട്ടുള്ള മെസ്സേജസോ നെഗറ്റീവായിട്ടുള്ള സ്വാധീനിക്കുന്ന കാര്യങ്ങളോ അതേപടി വിശ്വസിച്ചുകൊണ്ട് കുട്ടികൾ

0: ചില കുട്ടികളെങ്കിലും മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ നമ്മൾ വളരെയേറെ ഗൗരവത്തോടെ കാണണം, സോഷ്യൽ മീഡിയയുടെ നെഗറ്റീവ് ഇൻഫ്ലുവൻസ് പല കുട്ടികളെയും ഇത്തരത്തിൽ സ്വാധീനിക്കാറുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെയാണ് സിനിമ, ഏറ്റവും കൂടുതൽ മനുഷ്യനെ സ്വാധീനിക്കുന്ന ഒരു മീഡിയമാണ് സിനിമ. സിനിമയിൽ വയലൻസ് അധികമായിട്ട് ഉണ്ടെങ്കിൽ ആ അത് കാണുന്ന വ്യക്തിയുടെ മനസ്സിലേക്ക് അത്തരം വയലൻസ് രംഗങ്ങൾ, അവർ സിനിമ കണ്ടു പോയാലും അവരുടെ മനസ്സിലേക്ക് അത്തരം രംഗങ്ങൾ പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ സ്വാധീനം അതൊരു എവർ ലാസ്റ്റിംഗ് പോലെയാണ് പലപ്പോഴും സംഭവിക്കുന്നത്. സിനിമയിലൂടെ ലഭിക്കുന്ന നെഗറ്റീവ് മെസ്സേജസ്, വയലൻസ് പോലുള്ള കാര്യങ്ങൾ, ഇതൊക്കെയും ആ കാണുന്ന വ്യക്തിയെ നെഗറ്റീവോടെ സ്വാധീനിക്കും. അപ്പം വയലൻസിലേക്കാണ് നയിക്കുന്നത്. വയലൻസ് കാണുന്ന ഒരാളിൻ്റെ മനസ്സിലും അത്തരം പ്രവണതകൾ ഉണ്ടാവാനുള്ള സാധ്യത, ചിന്തകൾ ഉണ്ടാവാൻ സാധ്യത, അത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുമ്പോൾ, നേരത്തെ പറഞ്ഞ പ്രവൃത്തി ഏർപ്പെടുമ്പോൾ അല്പമ്പോഴും ഒരു മനസ്താപം ഉണ്ടാവാത്ത തരത്തിൽ ഒരു അറപ്പ് മാറുന്ന രീതിയിലേക്ക് പോകുന്നു. അപ്പോൾ അത്തരത്തിൽ അതൊക്കെ കുട്ടികളെ ഇങ്ങനെ നെഗറ്റീവായിട്ട് സ്വാധീനിക്കുന്നതായിട്ടാണ് കണ്ടുവരുന്നത്.
1: യുവതലമുറയും സ്വഭാവ വൈകല്യങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ സാഗർ ടി തേവലപ്പുറത്തിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: നന്ദി.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.

ഇന്നത്തെ രാഗാമൃതത്തിൽ പാലാ സി കെ രാമചന്ദ്രൻ പാടിയ സ്വാതി തിരുനാൾ കൃതികൾ കേൾക്കാം. കൂടെ പാടുന്നത് ആർ വി വിശ്വനാഥൻ, എം സുബ്രഹ്മണ്യ ശർമ്മ വയലിൻ, ചേർത്തല എ കെ രാമചന്ദ്രൻ മൃദംഗം, ആദിച്ചനല്ലൂർ എം അനിൽകുമാർ ഘടം. ദേവദേവ കലയാമിതേ എന്ന് തുടങ്ങുന്നു രാഗം മായാമാളവ ഗൗള രൂപകതാളം.

ഇതുവരെ കേട്ടത് പാലാ സി കെ രാമചന്ദ്രൻ പാടിയ കൃതികൾ. കൂടെ പാടിയത് ആർ വി വിശ്വനാഥൻ, എം സുബ്രഹ്മണ്യ ശർമ്മ വയലിൻ, ചേർത്തല എ കെ രാമചന്ദ്രൻ മൃദംഗം, ആദിച്ചനല്ലൂർ എം അനിൽകുമാർ ഘടം.

0: കാൽ പന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളി ഏജൻസീസ്.
1: എൽജി ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, 000 ഫിനാൻസ് സ്കീമുകൾ.
0: കൂടാതെ എല്ലാ എൽഇഡി ടിവി ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പിള്ളി ഏജൻസീസ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: പി എം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: അവരെ മൂലമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇനി തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
3: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ ആരോഗ്യവും ആയുർവേദവും. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ മുൻ പ്രൊഫസർ ഡോക്ടർ എസ് ജയശ്രീ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495943 1 ഒരു നമ്പർ കൂടി 9495953 1. ആരോഗ്യവും ആയുർവേദവും ഈ വിഷയത്തെക്കുറിച്ചുള്ള ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

0: കിളിക്കൊഞ്ചൽ ചിത്രീകരണ പരമ്പര 10ാം ഭാഗം. രചന സി റഹീം, തുന്നാരൻ.
1: നമ്മുടെ വീട്ടുവളപ്പുകളിൽ വളരെ സാധാരണമായി കണ്ടുവരുന്ന ഒരു പക്ഷിയാണ് തുന്നാരൻ. നാട്ടിൻപുറങ്ങളിലും പട്ടണങ്ങളിലും ഇവയെ ഒരുപോലെ കാണാനാവും. കൂടൊരുക്കുന്ന രീതി കൊണ്ട് പ്രസിദ്ധിയാർജിച്ച പക്ഷിയാണിത്.

0: അടയ്ക്കാക്കുരുവി, പാണക്കുരുവി തുടങ്ങിയ പേരുകളിലും ഇവ അറിയപ്പെടും. തുന്നൽ തൊഴിലാക്കിയിരുന്ന വിഭാഗമാണ് പാണന്മാർ. അതിനാലാകണം ഇവയെ പാണക്കുരുവി എന്ന് പേര് വിളിക്കാൻ കാരണം. കൂടാതെ പാണന്മാരുടേത് സംഗീത കുലവുമാണ്. തുന്നാരനം കൂടൊരുക്കുന്ന കാലത്ത് സദാ പാടിക്കൊണ്ടിരിക്കുന്നവരാണ്.
1: ഒരു പക്ഷിയുടെ നിറം, അവയുടെ കൂടൊരുക്കുന്ന രീതി, ശാരീരികമായ പ്രത്യേകതകൾ, ഭക്ഷണരീതി തുടങ്ങിയവയൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് അവയ്ക്ക് ഓരോ തരത്തിലുള്ള പേരുകൾ നൽകുന്നത്. ഒരു പക്ഷിയുടെ ഇംഗ്ലീഷ് പേര് കേട്ടാൽ തന്നെ അവയെ വേഗത്തിൽ തിരിച്ചറിയാനാവും. തുന്നാറിന്റെ ഇംഗ്ലീഷ് പേര് നിങ്ങളൊന്ന് കേട്ടുനോക്കുക. ടെയ്ലർ ബേർഡ്. കൂട് തുന്നിയുണ്ടാക്കുന്ന പക്ഷിക്ക് ഇതിൽപരം മറ്റെന്ത് പേരാണ് നൽകാനാവുക? ഓർത്തോട്ടമസ് സുറ്റോറിയസ് എന്നാണ് ഇവയുടെ ശാസ്ത്രനാമം. അടയ്ക്കാമരത്തിന്റെ പൂങ്കുലകളിലും പാക്കുകുലകളിലും ചാടിച്ചാടി നടന്ന് ഇരതേടുന്നത് ശ്രദ്ധിച്ചിട്ടാവണം ഇവയ്ക്ക് അടയ്ക്കാക്കുരുവി എന്ന് പേര് വീഴാൻ കാരണം.
0: രണ്ട് ഇലകൾ തുന്നിച്ചേർത്തോ അല്ലെങ്കിൽ വലിയൊരു ഇലയുടെ തുഞ്ചം ചേർത്ത് തുന്നിയോ ആണ് ഇവ കൂടൊരുക്കി കാണാറുള്ളത്. കാണാമറയത്താണ് ഇവയുടെ കൂടൊരുക്കം. വീട്ടുപരിസരത്തുള്ള വാഴയുടെ തുഞ്ചത്ത് ഇവ കൂടൊരുക്കുന്നത് പതിവാണ്. ചെമ്പരത്തി ഇലകൾ തമ്മിൽ ചേർത്ത് തുന്നിയും കൂടൊരുക്കും. കൂടൊരുക്കാൻ പറ്റിയ പരിസരവും ഇലയും കണ്ടെത്തിയാൽ എവിടെ നിന്നെങ്കിലും പഞ്ഞിയോ നാരുകളോ കൊത്തിക്കൊണ്ടുവന്ന് സമൃദ്ധമായി ഇല തുന്നി കൂടൊരുക്കും. ഇവയുടെ കൂടൊരുക്കം നോക്കി നിൽക്കാൻ

0: രസമാണ്. ഇലയുടെ അരികിലായി ഒരു ചെറു സുഷിരം പതിയെ കൊത്തിയുണ്ടാക്കും. അതിലൂടെ പഞ്ഞിയോ നാരോ കയറ്റി വലിച്ചടുപ്പിച്ച് ഉറപ്പിക്കും. ഇങ്ങനെ ഇലകളിൽ പല തുന്നലുകൾ ഉണ്ടാക്കുമ്പോൾ കുമ്പിൾ കുത്തിയതുപോലെ അവയ്ക്കടയിരിക്കാൻ പാകത്തിന് ഒരു കൂടായി അത് മാറും. തൂക്കണാങ്കുരുവയെപ്പോലെ നാരുകൊണ്ട് സങ്കീർണമായ തുന്നൽ വൈദഗ്ധ്യം ഇവയ്ക്കുണ്ടെന്ന് പറയാനാകില്ലെങ്കിലും ഇല തുന്നി കൂടൊരുക്കുന്ന കാര്യത്തിൽ തുന്നാരനും മോശമാണെന്ന് ആരും പറയില്ല.
1: തുന്നാരന്റെ കൂട്ടിൽ സാധാരണ 4 മുട്ടകളാവും ഉണ്ടാവുക. ചുവപ്പ് നിറത്തിലുള്ള അനവധി ചെറു പുള്ളികൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ട മനോഹരമായ വെള്ളമുട്ടകളാണ് ഇവയുടേത്. മുട്ടകളെല്ലാം ഇട്ട ശേഷമേ തള്ള അടയിരിക്കുകയുള്ളൂ. അതുകൊണ്ട് കുഞ്ഞുങ്ങളെല്ലാം ഒരേ സമയത്ത് വിരിഞ്ഞിറങ്ങും. കുഞ്ഞുങ്ങൾക്കിവ തീറ്റ നൽകുന്നതെല്ലാം വളരെ സൂക്ഷിച്ചാണ് ചെയ്യുക. ശത്രുക്കളുടെ ശ്രദ്ധയിൽപ്പെടാതെ കൂടിന് സമീപമുള്ള മറ്റേതെങ്കിലും മരക്കൊമ്പിലിരുന്ന് ചുറ്റുപാടും നോക്കും. ശത്രു സാന്നിധ്യം ഇല്ലെന്ന് ഉറപ്പാക്കിയാൽ പല കമ്പുകൾ ചാടിച്ചാടി പെട്ടെന്ന് കൂട്ടിലേക്ക് പറന്നു കയറുന്നതാണ് രീതി. ഇവ കുഞ്ഞുങ്ങളെ ജാഗ്രതയോടെ തീറ്റി വളർത്തുന്നത് കാണുമ്പോൾ അടുത്ത തലമുറയെ വളർത്തിയെടുക്കാനായി ചെയ്യുന്ന ത്യാഗം ആരുടെയും മനസ്സലിയിക്കും. ആ പക്ഷികളും മറ്റു ജീവികളുമൊക്കെ നമ്മെപ്പോലുള്ള സമുദായങ്ങൾ തന്നെയാണ്. ഇത് മനസ്സിലാക്കിയാൽ ആർക്കാണ് അവയെ ഉപദ്രവിക്കാൻ തോന്നുക? നമ്മുടെ സഹജീവികളെ മനസ്സിലാക്കുക എന്നത് വലിയ കാര്യമാണ്. മനസ്സിലാക്കാത്തതിനെ എങ്ങനെയാണ് നമുക്ക് സ്നേഹിക്കാനാവുക?

0: കൂട് നിർമ്മാണത്തിലുള്ള പ്രാഗൽഭ്യം കൊണ്ട് പ്രശസ്തനായ നമ്മുടെയൊക്കെ അയൽക്കാരനായി ജീവിക്കുന്ന ഒരു കൊച്ചു പക്ഷിയാണ് തുന്നാരൻ അഥവാ കോമൺ ടൈലർ ബേർഡ്.
1: അധ്യാപകനും പക്ഷി നിരീക്ഷകനുമായ ജിഷ്ണു കിഴക്കില്ലം.
0: ഇലകളുടെ അറ്റങ്ങൾ തുന്നിച്ചേർത്ത് കുമ്പിൾ പോലെയാക്കിക്കൊണ്ട് ഇവ നിർമ്മിക്കുന്ന കൂടുകൾ പലപ്പോഴും നമ്മുടെ വീട്ടുവളപ്പുകളിൽ കാണാറുണ്ട്. മനുഷ്യരുമായി ഒരു പരിധിവരെ ഇണങ്ങി ജീവിക്കുന്ന പക്ഷിയായ തുന്നാരനെ മരങ്ങളും ചെടികളും മറ്റും വളർന്നു നിൽക്കുന്ന നമ്മുടെ വീട്ടുവളപ്പുകളിലും പറമ്പുകളിലും ഒക്കെ സാധാരണയായി തന്നെ കാണാൻ സാധിക്കും. തിരുവനന്തപുരവും കൊച്ചിയും പോലെയുള്ള നഗരങ്ങളിൽ പോലും ഏറ്റവും സാധാരണയായി കാണുന്ന പക്ഷികളിൽ ഒന്നാണ് തുന്നാരൻ. ചുറ്റുപാടുകളിൽ അല്പമെങ്കിലും ശ്രദ്ധ വെക്കുന്ന ഒരു മലയാളി തീർച്ചയായും തുന്നാരന്റെ ശബ്ദം കേട്ടിരിക്കും. തുന്നാരന്റെ ഒന്നോ രണ്ടോ ശബ്ദങ്ങൾ അഥവാ കോളുകൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ശരീരത്തിന്റെ ഉപരിഭാഗത്ത് മഞ്ഞ കലർന്ന പച്ചനിറവും അടിഭാഗത്ത് മങ്ങിയ വെള്ള നിറവുമുള്ള ഈ പക്ഷിക്ക് അതിന്റെ ഫോർഹെഡ് അഥവാ മൂർദാവിൽ ഇഷ്ടികപ്പൊടി തേച്ചതുപോലെയുള്ള ഒരു ചുവപ്പ് നിറവുമുണ്ട്. ഏതാണ്ട് ശരീരത്തിന്റെ അത്ര തന്നെ നീളമുള്ള ഒരു വാൽ പക്ഷിക്കുണ്ട്. ഈ പക്ഷി ഇരതേടുമ്പോഴും പാട്ടുപാടുമ്പോഴും ഒക്കെ ആ വാലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കുന്നതായി നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും. ചെറുപ്രാണികളെയും മറ്റും ഭക്ഷിച്ചുകൊണ്ട് നമ്മുടെ കീടനിയന്ത്രണത്തിലും വളരെ വലിയൊരു പങ്ക് വഹിക്കുന്ന പക്ഷിയാണ് തുന്നാരൻ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തുന്നാരൻ വിഖ്യാതനായിരിക്കുന്നത് അതിന്റെ കൂട് നിർമ്മാണത്തിലുള്ള കഴിവ് കൊണ്ടാണ്. മരങ്ങളിലോ കുറ്റിച്ചെടികളിലോ അത്യാവശ്യം വലിപ്പമുള്ളതും താഴോട്ട് തൂങ്ങിക്കിടക്കുന്നതുമായ ഇലകളാണ് ഈ പക്ഷി കൂട് നിർമ്മാണത്തിനു വേണ്ടി തിരഞ്ഞെടുക്കാറ്. അത്യാവശ്യം വലിപ്പമുള്ളതാണെങ്കിൽ ഒരൊറ്റ ഇലയുടെ അറ്റങ്ങളിൽ കൊക്ക് കൊണ്ട് തുളച്ച് ആ തുളകളിലൂടെ നാര് കടത്തി അറ്റങ്ങൾ കൂട്ടി യോജിപ്പിക്കുകയും ചെയ്യും. ഇനി ഇലയുടെ വലിപ്പം പോരാ എന്നുണ്ടെങ്കിൽ ഒന്നിലധികം ഇലകൾ കൂട്ടി തുന്നിച്ചേർത്തുകൊണ്ടായിരിക്കും ഈ പക്ഷിയുടെ കൂട് നിർമ്മാണം. ഇങ്ങനെ ഉണ്ടാക്കുന്ന കുമ്പിളിന്റെ ഉള്ളിൽ ചെടികളുടെ നാരുകളും പരുത്തിയും ചിലന്തിയുടെ മുട്ടത്തോടും മറ്റും കൊണ്ട് ഒരു പതുപതുത്ത മെത്തയുണ്ടാക്കി ആ മെത്തയിലാണ് പക്ഷി മുട്ടയിടാറ്. മാർച്ച് മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങളാണ് കൂടുണ്ടാക്കാൻ തിരഞ്ഞെടുക്കുന്നതെങ്കിലും മരങ്ങളിലും ചെടികളിലും മറ്റും കൂടുതൽ പച്ചപ്പുകൾ ഉണ്ടാകുന്ന മൺസൂൺ മാസങ്ങളോട് തുന്നാരൻ പക്ഷിക്ക് ഒരു പ്രത്യേക താല്പര്യം തന്നെയുണ്ട്. കോരിച്ചൊരിയുന്ന മഴയിലും ഒരു തുള്ളി വെള്ളം പോലും അകത്ത് ചെല്ലാത്ത വിധത്തിൽ കൂടുണ്ടാക്കാനുള്ള ഈ പക്ഷിയുടെ പ്രത്യേക കഴിവ് എടുത്തു പറയേണ്ടതാണ്. ഇതിന്റെ ശാസ്ത്രനാമം ഓർത്തോടോമസ് സുട്ടോറിയസ് എന്നുള്ളതാണ്. അത് ആ പക്ഷിയുടെ കൂട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള അതിന്റെ സ്വഭാവത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതുമാണ്. നമ്മുടെ ചുറ്റുപാടുകളിൽ ഇത്തരം സവിശേഷതകളുള്ള ഒരുപാട് പക്ഷികളുണ്ട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പക്ഷികൾ

0: മാപ്പിംഗ് സംരംഭമായിട്ടുള്ള കേരള ബേർഡ് അറ്റ്ലസിന്റെ രണ്ടാമത്തെ പതിപ്പ് ഈ മാസം ആരംഭിക്കുകയാണ്. സാധാരണക്കാർക്കിടയിലും ശാസ്ത്രാവബോധം സൃഷ്ടിക്കുന്ന ഒരു സിറ്റിസൺ സയൻസ് പദ്ധതി കൂടിയാണിത്. നമ്മുടെ പ്രദേശത്തെ പരിസ്ഥിതി സ്നേഹികൾക്കും പക്ഷി നിരീക്ഷകർക്കുമൊപ്പം നമുക്കും ഈ സംരംഭത്തിൽ പങ്കാളികളാവാനും അറിവ് നേടാനും അവസരമുണ്ട്.
1: തുന്നാരൻ എല്ലാവർക്കും പരിചിതമായ ഒരു പക്ഷിയാണ്. പ്രത്യേകിച്ച് കുട്ടിക്കാലത്ത് തന്നെ നമ്മൾ പരിചയപ്പെടുന്ന പക്ഷികളിൽ ഒന്നാണ് ഇത്. ഒരു പക്ഷേ കാക്കയെയാകും നമ്മൾ ആദ്യം പരിചയപ്പെടുന്ന പക്ഷി. കാ കാ എന്ന് കരഞ്ഞുകൊണ്ട് വീട്ടുപരിസരത്ത് എപ്പോഴും അതിന്റെ സാമീപ്യമുണ്ടല്ലോ. അമ്മ തരുന്ന പലഹാരം തട്ടിപ്പറിക്കാനായി തക്കം പാർത്തിരിക്കുന്ന ഈ വിരുദൻ കാക്കയെ ഏത് കുട്ടിയാണ് ശ്രദ്ധിക്കാതിരിക്കുക? മധ്യവേനൽ അവധിക്കാലത്ത് പള്ളിക്കൂടം അടച്ച് കുട്ടികൾ വീട്ടിലിരിക്കുന്ന കാലത്താണ് തുന്നാരന്റെ കൂടൊരുക്കം. മാർച്ച് ഏപ്രിൽ മാസക്കാലം. കുട്ടികളിലേറെ പേരും പറമ്പിലും വയലേലകളിലും വീട്ടുപരിസരത്തും വിവിധ കളികളിലും മറ്റും മുഴുകുന്നത് ഇക്കാലത്താണ്.
2: കൂടൊരുക്കുന്ന കാലത്തിവ വീട്ടുപരിസരത്തും പാടത്തും പറമ്പിലും ഉച്ചത്തിൽ ശബ്ദിച്ചുകൊണ്ട് പാറി നടക്കും. ചെറിയ പക്ഷിയാണെങ്കിലും ഒരു വായാടി പക്ഷിയാണിത്. ടൂവി ടൂവി എന്നിങ്ങനെയാണ് ഇവയുടെ പാട്ടിന്റെ തുടക്കം. പാട്ടുമുറുകുന്നതോടെ വിറ്റു വിറ്റു വിറ്റു എന്നായി മാറും. ആരുടെയും ശ്രദ്ധയാകർഷിക്കുന്ന വിധമാണ് ഇവയുടെ ഉറക്കെയുള്ള പാട്ട്. പാട്ടെന്ന് ഈ ശബ്ദത്തെ വിളിക്കാമോ എന്നറിയില്ല. എന്തായാലും തുന്നാരന്റെ ശബ്ദം കേട്ടിട്ടില്ലാത്തവർ നമ്മുടെ നാട്ടിൽ വളരെ ചുരുക്കമായിരിക്കും. കുട്ടിക്കാലത്ത് തന്നെ നമ്മൾ അതിനെ നോക്കിയിട്ടുണ്ടാവും. കുട്ടിക്കാലത്ത് മനുഷ്യരിലുള്ള സഹജമായ പ്രകൃതി നിരീക്ഷണം പതുക്കെ സമൂഹം തല്ലിക്കെടുത്തുന്നതാണ് കണ്ടുവരുന്നത്. ജീവിതകാലം മുഴുവൻ നമ്മുടെ ഉള്ളിലൊരു കുട്ടിയുണ്ടെങ്കിൽ അതാണ് സർഗാത്മകത. ചിത്രകാരന്മാരും എഴുത്തുകാരും ശാസ്ത്രജ്ഞരുമെല്ലാം ഉള്ളിലൊരു കുട്ടിത്തത്തെ ഒളിപ്പിച്ച് ജീവിക്കുന്നവരാണ്.
1: ഇന്ത്യയിൽ കാണുന്ന ഏറ്റവും ചെറിയ പക്ഷികളിൽ ഒന്നാണ് ഇത്തിൽ കണ്ണിക്കുരുവി. തുന്നാരനും ചെറിയ പക്ഷികളിൽ പെട്ടതാണ്. തുന്നാരന്റെ ആകെ നീളം 5 ഇഞ്ച് മാത്രമാണ്. പൂവന്റെ വാലിന് 1 ഇഞ്ചോളം നീളം കൂടും. വാൽ പൊന്തിച്ചും താഴ്ത്തിയും ഇരിക്കുന്നത് ഇവയുടെ ശീലമാണ്. തുന്നാരന്റെ നെറ്റിയും മൂർധവും സിന്ദൂരം തേച്ചതുപോലെ ചെമപ്പാണ്. പുറം ചിറകുകൾ വാൽ എന്നിവ മഞ്ഞ കലർന്ന പച്ചയായിരിക്കും. ചെറുകുകളിലെ വലിയ തൂവലുകൾ തവിട്ട് നിറത്തിലായിരിക്കും. മുഖവും ദേഹത്തിന്റെ അടിവശവും വെള്ളയായിരിക്കും. നമ്മുടെ പരിസരത്ത് കാണുന്ന സുന്ദര പക്ഷികളിൽ ഒന്നാണ് ഇത്. തുന്നാരനിലെ പൂവനും പിടയും തമ്മിൽ കാഴ്ചയ്ക്ക് വാലിന്റെ ആകൃതിയിലും നീളത്തിലും മാത്രമേ വ്യത്യാസമുണ്ടാവുകയുള്ളൂ.
2: തുന്നാരൻ പക്ഷിയുടെ ജീവിത രഹസ്യങ്ങൾ പലതും കണ്ടെത്തി നമുക്ക് പറഞ്ഞു തന്നത് പക്ഷി നിരീക്ഷകനായിരുന്ന പ്രൊഫസർ കെ നീലകണ്ഠൻ എന്ന ഇന്ദുചൂടനാണ്. തിരുവനന്തപുരം പട്ടണ നടുവിൽ പുളിമൂട് ജംഗ്ഷന് സമീപം അദ്ദേഹം താമസിക്കുന്ന കാലത്താണ് തുന്നൽക്കാരൻ പക്ഷിയുടെ കൂടൊരുക്കലും മുട്ടയിട്ട് കുഞ്ഞിനെ വിരയിക്കുന്നതുമെല്ലാം തുടർച്ചയായി നിരീക്ഷിച്ച് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്. ഇന്ത്യൻ പക്ഷിജീവിത പഠനത്തിന്റെ പിതാവെന്ന് വിശേഷിപ്പിക്കാവുന്ന സാലിം അലിയാണ് തൂക്കണാം കുരുവിയുടെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശിയത്. അതുപോലെ തന്നെയായിരുന്നു ഇന്ദുചൂടന്റെ തുന്നാരൻ പഠനവും. പ്രകൃതി നിരീക്ഷണം കുട്ടിക്കാലത്ത് തന്നെ തുടങ്ങേണ്ട ശീലമാണ്. പക്ഷികളെ നോക്കി തുടങ്ങുന്നതോടെ പ്രകൃതിയിലേക്കൊരു ജാലകം നമ്മുടെ മുന്നിൽ തുറക്കപ്പെടും. ചെറുകുള്ള ഈ കൂട്ടുകാർ നമുക്ക് സന്തോഷം മാത്രമല്ല അറിവും നൽകുന്നു. ഇനി തുന്നാരന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഒരു നിമിഷം നിങ്ങൾ അതിനെ ഒന്ന് നോക്കാൻ മറക്കല്ലേ.

അഖ്യാനം എം ജെ ജോഷിലാൽ, ലിജി അനിൽ. സാക്ഷാത്കാരം വിനയചന്ദ്രൻ തിരുമുല്ലവാരം. അവതരണം ആകാശവാണി തിരുവനന്തപുരം.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ചെങ്കോൽ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്. രചന കൈതപ്രം, സംഗീതം ജോൺസൺ.

ഒരു ഗാനം കൂടി കേൾക്കാം. ചാന്തപൊട്ട് എന്ന ചിത്രത്തിന് വേണ്ടി ഷഹബാസ് സമാനും സുജാതയും പാടിയത്. രചന വയലാർ ശരചന്ദ്രവർമ്മ, സംഗീതം വിദ്യാസാഗർ.

0: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 11:30.
1: കൂട്ടുകാരി കൂട്ടുകാരിൽ വീഴ്ചകളിൽ തളരാതെ ഓരോ പ്രതിസന്ധിയെയും തന്റെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളാക്കി മാറ്റിയ സംരംഭക ബിന്ദു പള്ളിച്ചലുമായുള്ള അഭിമുഖം കേൾക്കാം. കൂട്ടുകാരിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് കൂട്ടുകാരിയിൽ നമ്മളോടൊപ്പമുള്ള അതിഥി സംരംഭകയായ ബിന്ദു പള്ളിച്ചലാണ്. നമസ്കാരം മാഡം.
2: നമസ്കാരം.
1: നമുക്കറിയാം, ഒരു സംരംഭം ആരംഭിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല.
2: അതെ.
1: ഏത് പ്രായത്തിലാണ് തുടങ്ങിയത്?
2: യഥാർത്ഥത്തിൽ ഞാനൊരു 15 വയസ്സില് ഒരു സംരംഭകയായ വ്യക്തിയാണ്. ഞാൻ പൂജപ്പുരയിലാണ് ജനിച്ചു വളർന്നത്. അച്ഛനും അമ്മയും നമ്മൾ 4 മക്കളുമായിരുന്നു. അച്ഛന് കൂലിപ്പണിയാണ്. നമ്മുടെ 4 പേരുടെയും വിദ്യാഭ്യാസവും ബാക്കിയുള്ള ചെലവുകളെല്ലാം കൊണ്ടുപോകാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. 10ാം ക്ലാസ് പാസ്സായി നിന്ന സമയത്താണ് മുന്നോട്ട് പഠിക്കാനുള്ള ഒരു സാഹചര്യം വളരെ മോശമായതുകൊണ്ട് അപ്പോൾ ഞാൻ LKG മുതലുള്ള കുട്ടികൾക്ക് അക്ഷരം പഠിപ്പിച്ചു കൊടുത്ത ആ ഒരു ലെവൽ മുതൽ ഞാൻ ഒരു സംരംഭകയായിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും കിട്ടിയ വരുമാനം കൊണ്ടാണ് ഞാൻ പ്രീ ഡിഗ്രിയും ഡിഗ്രിയും പൂർത്തിയാക്കിയത്. അത് സംസ്കൃതമാണ് ഞാൻ ഐച്ഛിക വിഷയമായി എടുത്തിട്ടുള്ളത്. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു സ്റ്റാൻഡ് വേണം തോന്നി. കാരണം ദാരിദ്ര്യ ദുഃഖങ്ങൾ വളരെയധികം അറിഞ്ഞു വന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഞാൻ സ്വയം എടുത്ത തീരുമാനമാണ്, ആ മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ഒരിക്കലും എനിക്ക് താഴേക്ക് വരുന്നതിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല.
1: സാഹചര്യം
2: തന്നെയാണ്. കാരണം എനിക്ക് 3 നേരത്തെ ആഹാരം കഴിച്ച ഒരു ലെവൽ എനിക്ക് പണ്ട് ഉണ്ടായിട്ടില്ല. എനിക്ക് ഇനി മുന്നോട്ട് വരണം എന്നുള്ളൊരു തീരുമാനം എന്റെ മനസ്സിലുണ്ടായിരുന്നു.
1: നമ്മുടെ ആ ഒരു ജീവിത സാഹചര്യം മാറണമെങ്കിൽ എന്താണെങ്കിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് മുന്നോട്ട് വന്നാലേ പറ്റുള്ളൂ.
2: തീർച്ചയായിട്ടും അത് തന്നെയാണ്. അങ്ങനെ എനിക്ക് ഒരുപാട് ട്യൂഷൻ കിട്ടി. നമ്മുടെ വീടിനടുത്തുള്ള ഒരു കുട്ടിയായിരുന്നു ഞാൻ ആദ്യം അക്ഷരം പഠിപ്പിച്ചത്. എനിക്ക് 20 രൂപയാണ് ആദ്യം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് ആ ഒരു 20 എന്നൊരു സംഖ്യ ഒരു ലക്കായിട്ടാണ് എനിക്കിപ്പോ തോന്നുന്നത്. കാരണം ഞാൻ ഏത് സാഹചര്യത്തിലേക്ക് വന്നിരുന്നാലും ആ 20 രൂപ എനിക്കൊരു വലിയൊരു നിമിത്തമാണ്. അപ്പം അങ്ങനെ ഒരുപാട് കുട്ടികളെ എനിക്ക് കിട്ടി. ഞാൻ പഠിച്ചിട്ടാണ് ഞാൻ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരുന്നത്. കാരണം എനിക്ക് അത് അറിയില്ല എങ്ങനെയാണ് കുട്ടികളെ ട്യൂഷൻ എടുക്കുക. എന്റെ മൂത്ത സഹോദരന് ട്യൂഷൻ എടുക്കാമായിരുന്നു ജോലി. ആ എന്റെ സഹോദരൻ തന്നെയാണ് എനിക്ക് 1-2 കുട്ടികളെ തന്നതും. അങ്ങനെ അപ്പോൾ തന്നെ എനിക്ക് നല്ല വരുമാനം ഉണ്ടായി തുടങ്ങി. അപ്പൊ എനിക്ക് വീട്ടിലെ അമ്മയ്ക്കും സഹായിക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ പ്രീ ഡിഗ്രി ചേർന്നു. ഈ ട്യൂഷൻ ഫീസ് കൊണ്ട് തന്നെയാണ് ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞതും ഡിഗ്രി പഠിച്ചതും അത് തന്നെയാണ്. അപ്പൊ എനിക്ക് ഒരുപാട് ട്യൂഷനൊക്കെ കിട്ടി. അപ്പൊ ഒരു ആത്മവിശ്വാസം ഉണ്ടായി.
1: ആദ്യമായിട്ട് എന്താണ് വാങ്ങിച്ചതെന്ന് ഓർമ്മയുണ്ട്? സ്വന്തമായിട്ട്
2: ഒരു വാച്ച്, 450 രൂപ കൊടുത്ത് ഞാനൊരു വാച്ച് വാങ്ങി. ഇന്ത്യയിലെ കയ്യിൽ ഇപ്പോഴും അതുണ്ട്. അത് നിശ്ചലമായിട്ടുണ്ടെങ്കിലും ഞാനിത് ഇപ്പോഴും കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്.
1: കല്യാണമൊക്കെ കഴിച്ച് പുതിയതായിട്ടുള്ള സംരംഭങ്ങൾ എങ്ങനെയാണ് ആരംഭിക്കുന്നത്, അതിനെ കുറിച്ച് ഒന്ന് പറയാം.
2: പള്ളിച്ചൽ പഞ്ചായത്തില് ഇടയ്ക്കൂടെ എന്നുള്ള സ്ഥലത്താണ് എന്നെ വിവാഹം കഴിച്ച് അയച്ചത്. ഇവിടെ നമുക്ക് വന്നപ്പോഴും നമ്മുടെ പോലെയുള്ള ഒരു സാഹചര്യമുള്ള ഒരു വീടായിരുന്നു. ഹസ്ബൻഡിന് വാച്ച് റിപ്പയറിങ്ങാണ് ജോലി, 2 മക്കളായി. അപ്പോ അവരെ നല്ല രീതിയിൽ പഠിപ്പിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരാളുടെ വരുമാനം വെച്ചിട്ട്
1: മുന്നോട്ട് പോകാൻ
2: സാഹചര്യങ്ങള് അതൊന്നും നെഗറ്റീവ് തന്നെ ആയിരുന്നു. അപ്പൊ ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ അമ്മയുടെ അടുത്ത് ഞാൻ ഇങ്ങനെ സംസാരിച്ചു, അമ്മ എനിക്കിങ്ങനെ ഒരു ഹെയർ ഓയിൽ ചെയ്യാൻ അറിയാം, ഞാൻ ചെയ്യട്ടോ എന്ന് ചോദിച്ചപ്പം അമ്മ എനിക്ക് 1000 രൂപ എടുത്ത് തന്നിട്ട് പറഞ്ഞു, ചെയ്തോ, ഞാൻ നിനക്ക് സപ്പോർട്ട് ചെയ്യാം.
1: അമ്മയുടെ പേരെന്താ?
2: പുഷ്പാങ്കിനി അമ്മ എന്നാണ് ഹസ്ബൻഡിന്റെ അമ്മയുടെ പേര്.
1: കുറെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അത് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഒരു ട്രിഗർ എന്തെങ്കിലും വേണമല്ലോ. അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ടാണ് അപ്പോഴാരംഭിക്കുന്നത്?
2: ഇതിലെല്ലാം ഒരു നിമിത്തം എന്ന് എനിക്ക് പറയാൻ സാധിക്കുള്ളൂ. കാരണം നമ്മൾ അവിടെ വന്നിട്ട് നാളെ നമുക്കൊരു ഹെയർ ഓയിൽ ചെയ്യാം എന്നുള്ളൊരു മനസ്സായിരുന്നില്ല എന്റെ ഇത്. ട്യൂഷനൊക്കെ അവിടെ ഫീസ് കുറവാണ്, നമ്മുടെ ഗ്രാമത്തിലന്നെ. കുട്ടികൾക്ക് ഫീസായിരുന്നാലും വീട്ടിൽ ചിലവുകളായിരുന്നാലും വന്നപ്പോ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഒരാളുടെ വരുമാനം കൊണ്ട് എനിക്ക് സാധിക്കൂല എന്ന് ഉറപ്പായി. നമ്മളെ കുടുംബം വരെ കൈവിട്ടു പോകുമോ എന്നുള്ളൊരു സാഹചര്യം. പ്രകൃതി തന്നെ നമുക്ക് ഒരുപാട് സാഹചര്യങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്, ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ. ആ സമയത്ത് ഞാൻ പ്രകൃതിയുടെ അടുത്ത് തന്നെയാണ് ഞാൻ ചോദിച്ചത് ഞാൻ എന്ത് ചെയ്യട്ടെന്ന്. നമ്മുടെ ആ ഫോക്കസ് ജീവിക്കണം, മുന്നോട്ട് നീങ്ങണം എന്നുള്ളൊരു ചിന്ത വന്നതും അങ്ങനെയാണ് ഞാൻ ആ ഒരു കാച്ചെണ്ണയിലേക്ക് വന്നതും. അമ്മയടുത്ത് ചോദിച്ചതും അമ്മ എന്നെ സമ്മതിച്ചു, എനിക്ക് കൂട്ടായിട്ട് നിന്നു. അപ്പൊ ഞാൻ ഈ സംസ്കൃതം പഠിക്കുന്ന സമയത്തും നമുക്ക് കിട്ടുന്ന അറിവുകളെല്ലാം ഒരു ബുക്കിൽ കുറിച്ചു വെക്കുന്ന ഒരു ശീലം എനിക്കുണ്ടായിരുന്നു. ഒരുപാട് സംസ്കൃത ഭിഷഗുരന്മാരായിരുന്നു നമുക്ക് അവിടെ ക്ലാസ് എടുത്തു തന്നിരുന്നത്. നമ്മുടെ കോളേജിൽ തന്നെ നെല്ലിക്കയും കറ്റാർവാഴയും തെറ്റിയും ഇഷ്ടംമാതിരി ചെടികളുണ്ടായിരുന്നു. അപ്പോ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഞാൻ അതിന്റെ ഗുണങ്ങളെല്ലാം എഴുതി വയ്ക്കുന്ന ഒരു ശീലം എനിക്കുണ്ടായിരുന്നു. മെയിൻ കണ്ടന്റ് നീലാമരിയാണ്. അതിന്റെ അളവുകളെല്ലാം ഞാൻ പബ്ലിക് ലൈബ്രറിയിൽ പോയി ഒരുപാട് താളിയോല ഗ്രന്ഥങ്ങൾ വരെ ഞാൻ എടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള അളവുകളെല്ലാം നോക്കി എടുത്ത് 6 മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാനത് തുടങ്ങിയത്.
1: നന്നായിട്ടൊന്ന്
2: പഠിച്ചു അതിനെ കുറിച്ച്. അത് ചെയ്തു നമ്മളെ ബന്ധുക്കൾക്ക് തന്നെ അത് ഞാൻ ഫ്രീ ആയിട്ട് കൊടുത്തു. അപ്പം സ്വാഭാവികമായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യം എന്റെ അടുത്തും ചോദിച്ചു, നമുക്ക് ഉള്ള മുടി കൂടി പോകുമോ? പെട്ടെന്ന് ഇത് അവർ സ്വീകരിക്കുന്ന ഒരു ലെവൽ അല്ല. ഫ്രീ ആയിട്ട് കൊടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർ സ്വീകരിക്കും. അങ്ങനെ ഞാനത് കുഞ്ഞു കുഞ്ഞു സാക്ഷികളിലായിട്ട് ഞാൻ ഫ്രീ ആയിട്ട് കൊടുത്തു. അവർക്ക് ഇഷ്ടപ്പെട്ടു.
1: അമ്മ തന്ന പൈസ വെച്ചിട്ട്
2: 1000 രൂപ.
1: അതെ,
2: സെക്കൻഡ് ഹാൻഡ് ബോട്ടിലായിരുന്നു നമ്മൾ ആദ്യം എടുത്തിരുന്നേ. അത് നന്നായിട്ട് ചൂടുവെള്ളത്തിൽ ഇട്ട് കഴുകി റെഡിയാക്കി വെച്ചു. പിന്നെ ഞാനത് നോക്കി, ഇത് ബന്ധുക്കൾക്ക് മാത്രം ഒതുങ്ങി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ബിസിനസ് വളരില്ലല്ലോ. അങ്ങനെ ഓരോരോ വീട് തോറും കയറി ഇറങ്ങി, ചിലവർ പറയും വേണം എന്ന്, ചിലവർ പറയും വേണ്ടെന്ന്. എനിക്ക് ഈ കുടുംബശ്രീയെ കുറിച്ചൊന്നും എനിക്ക് അത്ര ഒരു ഗ്രാഹ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ഒരു ദിവസം വിറ്റപ്പോഴാണ് കുടുംബശ്രീയുടെ സീരിയസ് ചെയർപേഴ്സൺ കാണാനിടയായത്. ആ മാഡം ഇത് കണ്ടിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടും, കുടുംബശ്രീയുമായിട്ട് ബന്ധപ്പെട്ട് പോയി കഴിഞ്ഞാലെന്ന് പറഞ്ഞു. അങ്ങനെ കുടുംബശ്രീ ജില്ലാ മിഷനിലാണ് പോവാനായിട്ട് പറഞ്ഞിരുന്നത്. അപ്പൊ എനിക്കറിയാൻ പാടില്ല, എന്റെ ഒരു സുഹൃത്തുമായിട്ട് നമ്മൾ നേരെ ഓട്ടോ പിടിച്ചിട്ട് കുടുംബശ്രീ ജില്ലാ മിഷനിൽ പോകട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിനും അത് അറിയാൻ പാടില്ല, നേരെ പോയത് സംസ്ഥാന മിഷനിലാണ്. അവിടെ പോയപ്പോ അന്ന് PR പാർവതി മാഡം ആയിരുന്നു. മാഡം എന്താണെന്ന് ചോദിച്ചു. മാഡം എനിക്ക് ജീവിത സാഹചര്യങ്ങൾ മാറ്റിയെടുക്കാൻ വേണ്ടി ഞാനൊരു ഹെയർ ഓയിൽ ചെയ്തു, ആ കയറി വരൂ എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു നമ്മുടെ കുടുംബശ്രീയുടെ ഒരു 10th വാർഷികം നമ്മുടെ പട്ടം സെന്റ് മേരി സ്കൂളിൽ വെച്ച് നടത്തുന്നുണ്ട്, ബിന്ദു ഒരു കാര്യം ചെയ്യൂ, കുറച്ച് ഹെയർ ഓയിൽ വയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ സെക്കൻഡ് ഹാൻഡ് കുപ്പിയിലെ ബെസ്റ്റ് ക്വാളിറ്റി എന്ന് മാത്രം വെച്ചിട്ട് ഹെയർ ഓയിൽ മാത്രം ചെയ്ത് നമ്മൾ പോയി. അന്ന് വാർഷികമായതുകൊണ്ടായിരിക്കാം ഒരുപാട് ആൾക്കാർ വന്നു. നമ്മുടെ ഹെയർ ഓയിൽ ഫുള്ളും വിറ്റു, 36 ബോട്ടിലാണ് ഞാൻ വെച്ചിരുന്നത്, അത് വിറ്റുപോയി. അപ്പൊ അതൊരു വലിയൊരു സന്തോഷമായിരുന്നു. അങ്ങനെ 1st പടി കയറി. ആ ഒരു നിമിത്തപുരം എന്ന് പറയാം, നമുക്ക് അന്ന് ആ ഒരു എക്സിബിഷനിൽ പങ്കെടുക്കാൻ പറ്റിയത്. പക്ഷേ എനിക്ക് അന്ന് വന്ന് പാളിച്ചെന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ലേബലോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല, കോണ്ടാക്ട് നമ്പർ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ജില്ലാ മിഷനിൽ നിന്നും അന്നത്തെ DMC വിളിച്ചിട്ട് പറഞ്ഞു, ബിന്ദു ഒന്നിങ്ങോട്ട് വരണേന്ന് പറഞ്ഞു. ഞാൻ ചെന്നു, ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ച് എനിക്ക് ആ ബോട്ടിലിൽ ലേബൽ വെക്കണം, അതിന്റെ പേരുണ്ടാവണം, ഫോൺ നമ്പർ വെക്കണം, എങ്കിലും നമുക്ക് കോണ്ടാക്ട് ഉണ്ടാവൂ എന്ന് പറഞ്ഞു. അങ്ങനെ അടുത്ത സ്റ്റെപ്പിൽ ചെയ്തു. പിന്നെ നമുക്ക് എല്ലാ മാസവും 2 ദിവസം കുഞ്ഞു ഒരു മേള പോലെ നടത്തുന്നുണ്ടായിരുന്നു. എനിക്ക് ആ 36 ബോട്ടിൽ പോയപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ആ 36 ബോട്ടിൽ പോയി, അപ്പൊ ഒരു 50 ബോട്ടിൽ കൊണ്ടുപോകാം എന്ന് വിചാരിച്ചിട്ട് ജവഹർ ബാലഭവനിലായിരുന്നു അന്ന് നടത്തിയിരുന്നത്. അപ്പൊ ഞാനും എന്റെ ഒരു സുഹൃത്തും ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളെ രാമചന്ദ്രന്റെ ഒരു സ്ക്രബറും കൂടെ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഐഡന്റിറ്റിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. എനിക്ക് അനുകരിക്കുന്നതിനൊരു താല്പര്യമില്ല. ആരും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവർക്കത് വിജയിച്ചാൽ അതുപോലെ വീണ്ടും ചെയ്ത് മുന്നോട്ട് വരുന്ന ഒരു ടെൻഡൻസി ഇപ്പം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എനിക്ക് എന്നോട് താല്പര്യമില്ല, കാരണം അവര് കഷ്ടപ്പെട്ട് ചെയ്യുന്നതിനെ നമ്മൾ അനുകരിച്ചു കഴിഞ്ഞാല് അവർക്കും ഒരു പ്രയോജനം കിട്ടൂല, നമുക്കും ഒരു പ്രയോജനമുണ്ട്. അപ്പൊ എന്തും എനിക്ക് സ്വന്തമായിട്ട് ചെയ്യണം എന്നുള്ളൊരിതായിരുന്നു. അപ്പൊ രാമചന്ദ്രന്റെ സ്ക്രബർ ധാരാളം ഉണ്ട്. അപ്പൊ നമുക്ക് നമ്മുടേതായിട്ടുള്ള കോട്ടൺ നെറ്റില് തന്നെ നമ്മുടെ ഗ്രൂപ്പിലുള്ള തയ്യൽ അറിയാവുന്ന കുട്ടികൾക്ക് അവർക്ക് ഞാൻ നെറ്റ് കൊടുത്തു, ഒരു പാക്കറ്റ് പോലെ ചെയ്തു. അതിനകത്ത് നമ്മൾ രാമചന്ദ്രൻ നിറച്ച് നമ്മൾ കുത്തി തയ്ച്ച് ഒരു സ്ക്രബറാക്കി. ആദ്യത്തെ എക്സിബിഷനിൽ ഞാൻ ഈ സ്ക്രബറും നമ്മുടെ ഹെയർ ഓയിലും വെച്ചു. വെച്ചപ്പോഴത്തേക്കും ഒരു വ്യക്തി പോലും നമ്മുടെ ഒരു ഹെയർ ഓയിൽ എടുത്തിട്ടില്ല. അന്ന് 2 സ്ക്രബർ, അന്ന് ഞാൻ 1 സ്ക്രബറിന് 10 രൂപയ്ക്കാണ് ഞാൻ കൊടുത്തത്. അപ്പൊ എന്റെ കൂടെ വന്ന കുട്ടിക്ക് ഭയങ്കര വിഷമമായി, എന്റെ ഉള്ളിലും ഭയങ്കര വിഷമമായി. നമ്മൾ കൊണ്ടുവയ്ക്കുമ്പോൾ അത് വിൽപ്പന ഇല്ലെന്നുണ്ടെങ്കിൽ അതൊരു ഭയങ്കര ഒരു പ്രയാസമായി.
1: നമ്മുടെ ആ പ്രതീക്ഷ മറ്റേ അത്രയും വെറ്റുപോയോണ്ട് ഇനി കൂടുതൽ നിൽക്കുമെന്നുള്ള പ്രതീക്ഷയിലാണല്ലോ കൊണ്ടുവച്ചത്.
2: അതെ, അന്ന് ഒരു ബോട്ടിൽ എണ്ണ പോയില്ല. അങ്ങനെ 2 സ്ക്രബർ 20 രൂപ എനിക്ക്. അതാ ഞാൻ പറഞ്ഞില്ലേ, 20 രൂപ എന്ന് പറയുന്നത് എന്റെ ജീവിതത്തിലൊരു ടേണിംഗ് പോയിന്റ് ആണ്. ആദ്യം

0: ഒരിക്കലും അത് ബാക്കിലേക്ക് ചിന്തിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവില്ല. എന്റെ അന്നത്തെ ഒരൊറ്റ ഒരു ചിന്തയിലൂടെ മാത്രമാണ് ഞാനിത് മുന്നോട്ട് വന്നത്. ഇത് ഇന്നല്ലെങ്കിൽ നാളെ ഇത് വിജയിക്കും എന്നുള്ളൊരു ചിന്ത എന്റെ മനസ്സിനകത്ത് ഉണ്ടായിരുന്നു. അപ്പൊ ഞാന് അത് പിന്തുടർന്നു. അവന് എത്ര നഷ്ടം വന്നിരുന്നാലും ഞാനിത് മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള ആ ചിന്ത വന്നു. അങ്ങനെ ഞാൻ ഇരുന്ന സാഹചര്യത്തിലാണ് എന്നെ ജില്ലാ മിഷൻ വീണ്ടും വിളിച്ചത്. ബിന്ദുവിന് ഔഷധ കഞ്ഞി എന്തെങ്കിലും ചെയ്യാൻ അറിയാമോ? യഥാർത്ഥത്തിൽ ഒന്നും അറിയാൻ പാടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, അറിയാം മാഡം എന്ന് പറഞ്ഞു. ഞാൻ എന്നെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞപ്പോ, ശരി 100% സപ്പോർട്ട് നമ്മളെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്ന് പറഞ്ഞു. എനിക്ക് അന്ന് ഒരു 3 അല്ലെങ്കിൽ 4 ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ. ചന്ദ്രശേഖരനായ സ്റ്റേഡിയത്തായിരുന്നു ഓപ്പണായിട്ട് കഞ്ഞി വെക്കുക. എന്താണ് ചെയ്യുന്നതെന്ന് നമ്മൾ ചെയ്തിട്ട് ജില്ലാ മിഷനിൽ കൊണ്ടുപോയി. അന്ന് ശാരദാ മേഡം ആയിരുന്നു എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് ഇരുന്നത്. മലതാങ്ങിയുടെ ഒരു കുറുക്ക്, പൂവരശിന്റെ കുറുക്ക്, അങ്ങനെയൊക്കെ എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റുന്നത് അതെല്ലാം ഔഷധക്കഞ്ഞിയടക്കം കൊണ്ടുപോയി. ഔഷധക്കഞ്ഞിക്ക് വേണ്ടി ഞാന് ഒരുപാട് ആയുർവേദ കടകളിൽ പോയിട്ട് ഞാൻ പിന്നെ ഔഷധക്കഞ്ഞി വെക്കേണ്ട കൂട്ട് എനിക്ക് വേണം. ഏകദേശം ഒരു 40 മരുന്നുകളാണ് എനിക്ക് എഴുതി തന്നത്. ഞാൻ അരിയിലാണ് അത് വെക്കേണ്ടത്. ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചപ്പോ അത് ഭയങ്കര കയ്പ്പാണ്. ഇത്രയും എടുത്തു വെച്ച് കഴിക്കുമ്പോ അത് എങ്ങനെ ജനങ്ങൾ അത് കഴിക്കും ചിന്തിച്ചു നിൽക്കില്ല. പക്ഷെ 2 ദിവസത്തിനുള്ളിൽ എനിക്കത് ചെയ്യണം. അങ്ങനെ ഞാൻ 2 കൽപ്പിച്ചിട്ട് ഇതെല്ലാം മാറ്റി വെച്ചിട്ട് നമുക്കൊരു സംരംഭകയാവണം എന്നുള്ളൊരു ചിന്ത ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ഓരോരോ ഐഡിയ വന്നുകൊണ്ടേ ഇരിക്കും. അങ്ങനെ കൂട്ടത്തിൽ വന്നതിന്റെ കൂടെ ഞാന് നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ ഉലുവയും ജീരകം, തുളസിയില, കറിവേപ്പില ഇതെല്ലാം എടുത്തിട്ട് ഞാൻ എല്ലാ സാധനങ്ങളുമായിട്ട് പോയി. അപ്പൊ ഞാനിത് കുറുക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തപ്പോ അവർക്ക് ഇഷ്ടപ്പെട്ടു. ശരി, ബിന്ദു ഒരു സ്റ്റോൾ അനുവദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. സ്റ്റോൾ നമ്പർ എന്ന 162 എനിക്കത് മറക്കാൻ പറ്റാത്ത ഒരു നമ്പറാണ്. ആ സ്റ്റോൾ നമ്പറിൽ ഔഷധക്കഞ്ഞി വിതരണം നടത്തുന്നുണ്ടെന്ന് അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോ 5 ദിവസത്തെ അന്ന ഫെസ്റ്റാണ്. എനിക്കാണെങ്കിൽ ഭയങ്കര വെപ്രാളം. കാരണം ആദ്യമായിട്ട് പബ്ലിക്കായിട്ട് നിന്ന് കഞ്ഞി വെക്കുക എന്ന് പറയുമ്പോൾ വലിയ പാത്രമാണ്. കഞ്ഞി വെച്ചു, 1-2 പ്രാവശ്യം എടുത്ത് കളഞ്ഞു. പിന്നെ ഞാൻ എന്തോ വരണ്ടെന്ന് വിചാരിച്ചിട്ട് എല്ലാ വെള്ളവും വാർത്ത് കളഞ്ഞിട്ട് ഒന്നിന്ന് വെള്ളം കയറ്റി ഞവരേരിയിട്ടു തിളപ്പിച്ചു. ഞാൻ കൊണ്ടുപോയിട്ടുള്ള എല്ലാം കൂടി ചേർത്തിട്ട് നല്ല കഞ്ഞി വെച്ചു. കുറുകി വന്നു. അപ്പൊ ആൾക്കാർ വന്നു തുടങ്ങി. ഞാൻ ഒരു കപ്പ് കഞ്ഞി 10 രൂപയ്ക്ക് കൊടുത്തു. ആ 10 രൂപയ്ക്ക് കൊടുത്തപ്പോ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഈ ഔഷധ കഞ്ഞിയിൽ ഉപ്പിടാനൊന്നും പാടില്ല. അവർ വന്ന് ചോദിച്ചു, നിങ്ങൾ ഇപ്പൊ ഈ തന്ന കഞ്ഞി നമ്മൾ വാങ്ങി കഴിച്ചു, നമുക്ക് നാളെ ഇത് വച്ച് കഴിക്കണം, നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് ഞാൻ പറഞ്ഞു, സർ നാളെ വന്നാൽ മതി, ഞാൻ അതിന്റെ കിറ്റ് തരാം. 20 രൂപയിൽ നിന്ന് എനിക്ക് 20,000 രൂപ എനിക്കന്ന് 2 ദിവസം കൊണ്ട് കിട്ടി. വലിയൊരു തുക എന്റെ കയ്യിൽ ഒരുമിച്ച് കിട്ടിയ ഒരു ദിവസമായിരുന്നു ആ 20,000. ഇനിയും നല്ല രീതിയിൽ മുന്നോട്ട് വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. ഞവരരി ഒരുപാടുണ്ടായിരുന്നു. ഞാൻ അതിനെ 1/2 കിലോ വെച്ച് പാക്ക് ചെയ്തു.
1: ഇതൊക്കെ പാക്ക് ചെയ്യാൻ രാത്രി സഹായിക്കാറാണ്? അടുത്ത ദിവസം കൊടുക്കണല്ലോ.
0: ഹസ്ബൻഡും കുട്ടികളും എല്ലാവരും കൂടെ 1-2 പേര് വന്നു ഹെൽപ്പ് ചെയ്തു. ഒരു സീലിംഗ് മെഷീനായിരുന്നു ആദ്യമായിട്ട് നമ്മൾ വാങ്ങിയത്. അതിലൊന്നും ലേബിളൊന്നും വെക്കാൻ എനിക്ക് പറ്റിയില്ല. പറഞ്ഞ സാറ് വാങ്ങാൻ വന്നു. ഞാൻ കിറ്റ് അന്ന് 50 രൂപയ്ക്കാണ് കൊടുത്തത്, ഒരു കിറ്റ്. അതായത് 5 ദിവസത്തേക്കുള്ള കഞ്ഞി അറക്കാനുള്ള ഞവരരി. അപ്പൊ പറഞ്ഞു, ഇതിന്റെ കൂടെയുള്ള ഞാൻ പറഞ്ഞു, സാർ തുളസിയില ഒരു 5 അല്ലെങ്കിൽ 10 ഇല അതിലൂടെ ഇടണം, അതുപോലെ കറിവേപ്പില 5 എണ്ണം ഇടണം, 1 സ്പൂണ് ഉലുവ ഇടണം. അപ്പൊ നമുക്ക് അതെല്ലാം പാക്ക് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ അത് എന്തായിരുന്നാലും അത് ഇല്ലാണ്ടായി പോകും. അത് കഴിഞ്ഞു 3-ാമത്തെ ദിവസം ഒരുപാട് ആൾക്കാർ വന്നു. എനിക്ക് അരി ധാരാളം മിച്ചം ഉണ്ടായിരുന്നു. ഞാനിതെല്ലാം പാക്ക് ചെയ്ത് റെഡിയാക്കി. എനിക്ക് 5-ാമത്തെ ദിവസം 50,000 രൂപ കിട്ടി. 1,00,000 രൂപ എന്റെ ജീവിതത്തിലെ ഒരു വലിയൊരു വഴിത്തിരിവായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു, ദൈവമേ, ഇത് ഞാൻ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയ കാശല്ലേ, അപ്പൊ അതിന് എത്ര സുഖമാണ് നമുക്കത് കിട്ടിയപ്പോ. ഇനി ബാക്കിലോട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ ഉള്ളിലുള്ള ആ ഓരോരോ കഴിവുകളെ പ്രചോദനം ചെയ്ത് കൊണ്ടുവന്ന വ്യക്തികളിൽ കുറെ പേര് ഉണ്ടാവും. എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഇന്ന് ഞാൻ അഭിമാനത്തോടുകൂടി ഞാൻ ഓർക്കേണ്ടതെല്ലാം. അത് കഴിഞ്ഞു തൊട്ടടുത്ത മാസം ഓണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു എക്സിബിഷൻ വന്നപ്പോ എന്റെ അടുത്ത്, ഇനി അടുത്ത് എന്ത് ചെയ്യാൻ ബിന്ദു? ഞാനൊരു ബ്രഹ്മി പായസം വയ്ക്കാം. ബ്രഹ്മിയിൽ പായസം വയ്ക്കൂ, ഞമ്മന വയ്ക്കാം മാഡം എന്ന് പറഞ്ഞു. അങ്ങനെ ബ്രഹ്മിയാ ഞാൻ അരച്ച് ഗ്രൈൻഡറിലിട്ടാണ് അരച്ചത്. അത് പതഞ്ഞ് പൊങ്ങി ഇല്ലാണ്ടായത്. എന്നിട്ട് ഞാൻ അതെല്ലാം നീരൊക്കെ എടുത്തിട്ട് അതും ഞവരരി ആണ് ഞാൻ ചെയ്തത്. ചെയ്ത് കഴിച്ചപ്പം ഭയങ്കര കയ്പ്. അതും 1st ദിവസം ഫ്ലോപ്പായി. പിന്നെ ഞാൻ അത് വീണ്ടും അതിനെ കുറച്ച് ശർക്കരയും നെയ്യും കിസ്മിസും ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ചെയ്ത് കൊടുത്തു. അത് നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു. അതും കുഞ്ഞു കുഞ്ഞായിട്ട് ഞാൻ ഫ്രീ ആയിട്ട് കൊടുത്തു. പിന്നെ ഒരുപാട് പേര് ബ്രഹ്മി പായസത്തിന് വേണ്ടി ആള് വന്നു, അത് കഴിച്ചു. അവരും ചോദിച്ചു, ഈ ബ്രഹ്മി പായസം നമ്മൾ എങ്ങനെ ഉണ്ടാക്കി കഴിക്കും എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതിന്റെ കൂട്ട് ഞാന് 2 ദിവസത്തിനുള്ളിൽ ഇവിടെ. അപ്പൊ 10 ദിവസത്തെ എക്സിബിഷൻ ആയിരുന്നു. ഞാനിവിടെ വന്നു, ഈ ബ്രഹ്മിയും അവരെ അരിയും കൂടെ പച്ചയ്ക്ക് തന്നെ പൊടിച്ചു, പുറത്തു കൊണ്ടുപോയാണ് പൊടിച്ചത്. എന്നിട്ട് അതിനെ നമ്മുടെ അടുക്കളയിൽ ഒരു വലിയൊരു ചീനച്ചട്ടിയിലിട്ട് അതിനൊന്ന് വറുത്തെടുത്ത് വീണ്ടും ഒന്ന് പൊടിച്ചു കൊടുത്തു. അപ്പം അത് ഞാൻ 100 രൂപയിട്ട് കൊടുത്തു. അപ്പൊ ഞാൻ അത് വീണ്ടും ഞാൻ പഠിച്ചു. ഇത് എത്ര ഗ്രാം ബ്രഹ്മി ഒരു ദിവസം ഒരു വ്യക്തിക്ക് കഴിക്കാം എന്ന് എനിക്കൊരു ആയുർവേദ ഡോക്ടർ അന്ന് ഉണ്ടായിരുന്നു. ഞാൻ ചോദിച്ചപ്പോ 5 ഗ്രാം മുതൽ 10 ഗ്രാം

0: വരെ കഴിക്കാം. ആ അളവിൽ ഞാനത് ചെയ്തു. അവിടെ വെറുതെ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് കൊടുത്തിട്ട് കാര്യമില്ല. ചെയ്യുമ്പോൾ നമുക്കും ഒരു ബെനിഫിറ്റ് ഉണ്ടാവണം, വാങ്ങിക്കുന്ന ജനങ്ങൾക്കും അത് ഗുണമുണ്ടാവണം. അന്ന് എനിക്ക് ഏകദേശം 75,000 രൂപ എനിക്ക് കിട്ടി. പിന്നെ എനിക്ക് ബ്രഹ്മിയിൽ കൈവച്ചപ്പോൾ അതിനുശേഷം പിന്നെ എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ബ്രഹ്മിയിലേക്ക് കയറിയതിനു ശേഷം പിന്നെ ദാരിദ്ര്യ ദുഃഖങ്ങൾ എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. മക്കളെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ തന്നെ എനിക്ക് പഠിപ്പിക്കാനായിട്ട് സാധിച്ചു. ഒരു 2012 ആയപ്പോൾ സംസ്ഥാന സർക്കാർ എനിക്ക് മികച്ച സംരംഭകയ്ക്കുള്ള ഒരു അവാർഡ് തന്നു. അത് കഴിഞ്ഞ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇഷ്ടംമാതിരി എക്സിബിഷനിൽ പങ്കെടുത്തു, കേരളത്തിന് പുറത്തു പങ്കെടുത്തു. ഇതിൽ നിന്നെല്ലാം ഒരുപാട് വരുമാനം നമുക്ക് കിട്ടി. ബ്രഹ്മിയെല്ലാം നമ്മൾ പുറത്തു നിന്നാണ് വാങ്ങിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഹസ്ബൻഡ് അപ്പം നല്ല രീതിയിൽ സഹായിക്കും. ഒരു ദിവസം ബ്രഹ്മി വാങ്ങിക്കൊണ്ടുവന്ന സമയത്തിന് കരമന ഭാഗത്ത് വെച്ചിട്ട് വലിയൊരു ആക്സിഡന്റ് ആയി. ബൈക്ക് ഓടിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പൊ വലത് കാലിൽ തന്നെ 5 പൊട്ടലുണ്ടായി. ഒരു 6 മാസക്കാലം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. അന്ന് മക്കളെല്ലാം കുഞ്ഞായിരുന്നു. ഒരുപാട് സ്ട്രഗിൾ ചെയ്തു ഞാനത് കരകയറാനായിട്ട്. ഒരു സന്തോഷം വരുമ്പോൾ നമുക്ക് തൊട്ടടുത്തൊരു ദുഃഖം ഉണ്ടെന്ന് മനസ്സിലാക്കിയത് ഞാൻ അന്നാണ്. അപ്പം ഒന്നിൽ ഞാനിപ്പോൾ അമിതമായി സന്തോഷിക്കാറില്ല, അമിതമായി സങ്കടപ്പെടാറില്ല. 2014 ആയപ്പോൾ ഡൽഹിയിൽ നിന്ന് നേരിട്ട് വിളിച്ചു. ഒരു നാഷണൽ അവാർഡ് ഉണ്ടെന്ന് പറഞ്ഞു. മികച്ച സംരംഭകയുള്ളതാണ്. അത് 1.5 ലക്ഷം അപേക്ഷകരിൽ നിന്നാണ്. 10 പേരെ സെലക്ട് ചെയ്തതിൽ ഒന്ന് ഞാനായിരുന്നു. ഒരുപാട് കടബാധ്യതയുടെ നടുവിലായിരുന്നു. അപ്പൊ ഞാൻ ആ അവസരത്തില് എനിക്ക് പോയി വാങ്ങാനുള്ള ഒരു മനസ്സ് എനിക്കുണ്ടായില്ല. ജില്ലാമിഷൻ തന്നെ വിളിച്ച് പറഞ്ഞു, ഇന്ത്യത്തെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, പൊയ്ക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് ഞാൻ ആദ്യമായിട്ട് വിമാനത്തിൽ കയറി. എന്റെ ജീവിതത്തിൽ മറക്കാനാവാത്തൊരു അനുഭവമാണത്. അവിടെ പോയപ്പോഴും ഒരു 5-സ്റ്റാർ ഹോട്ടലില് കുറെ കാലം ഞാനൊരു ഭിക്ഷക്കാരിയെ പോലെ ഞാൻ ജീവിച്ച സാഹചര്യം ഉണ്ടായിരുന്നിട്ടുണ്ട് പണ്ട്. അങ്ങനെയുള്ളൊരു വ്യക്തി ആണ് ഇവിടെ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കിയപ്പോ എനിക്ക് എന്നെ തന്നെ വിശ്വസിക്കാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴും ഞാന് സന്തോഷം കൊണ്ട് കരഞ്ഞു. പിന്നീട് എനിക്ക് വീണ്ടും അവിടെ പോകാനുള്ള സാഹചര്യം, ആജീവിക എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വരുന്നു. പിന്നെ ഇന്ത്യൻ പാർലമെന്റിൽ കയറാനൊരു അവസരം കിട്ടി. എനിക്ക് സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ പറ്റാത്തൊരു സാഹചര്യങ്ങളാണ് അതെല്ലാം. നമുക്കൊരു ഗൈഡ് തന്നെ നമുക്ക് വന്നു, അവിടെയുള്ള എല്ലാ സ്ഥലങ്ങളും കാണാൻ സാധിച്ചു. അങ്ങനെ തിരിച്ചു വന്നു. പിന്നീടുള്ള ആ ദിവസങ്ങളെല്ലാം ഒരുപാട് മാറ്റങ്ങളിലേക്കുള്ള ദിവസങ്ങളായിരുന്നു. പിന്നെ കോവിഡ് വന്നു. കോവിഡ് വന്നപ്പോഴത്തേക്ക് നമുക്ക് എല്ലാം താഴേക്ക് വന്നു. അത് കഴിഞ്ഞിട്ട് എന്താണ് ചെയ്യണമെന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഒരു 4 വർഷത്തേക്ക് മുന്നേ നമുക്ക് സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്താം എന്നുള്ള ചിന്ത. അപ്പൊ നമുക്കൊരു 21 പ്രോഡക്ട്സ് ആയി എല്ലാം കൂടി ചേർത്തിട്ട്, ബ്രഹ്മി അടക്കം 21 പ്രോഡക്ട്സ് ആയി. അപ്പൊ എന്റെ മനസ്സിൽ നമ്മുടെ ഈ ബ്രഹ്മി തന്നെ ഈ ലോകമെമ്പാടുമുള്ള ജനങ്ങളിലേക്ക് ഇത് എത്തണം. അപ്പൊ 9-ാം സ്റ്റാൻഡേർഡിൽ മോള് പഠിക്കുന്ന സമയത്തിന്റെ ഒരു എക്സിബിഷനിൽ കൂടെ അന്നത്തെ ഡ്രഗ്സ് കൺട്രോളർ അവരുടെ കെയർ ഓഫിലുള്ള ഒരാൾ വന്നിട്ട് ഇങ്ങനെ ചോദിച്ചു, നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഇത് വിൽക്കാനായിട്ട് എന്താണ്, എങ്ങനെ വിൽക്കും എന്നുള്ളത്. ഞാനത് പറഞ്ഞു, ഞാൻ ഒരു ഫുഡ് സപ്ലിമെന്റ് ചെയ്യുന്നതാണ്, ഇതൊരു രോഗത്തിന് നമ്മൾ കൊടുക്കുന്നതല്ല, ഒരു പോഷകാഹാരം എന്നുള്ള നിലയിൽ കൊടുക്കുന്നതാണ്. അമ്മയുടെ എന്റെ അടുത്ത് പറഞ്ഞു, ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ കൊടുക്കുന്നതിനോട് ഇതല്ല, പക്ഷെ ഇങ്ങനെയുള്ളൊരു പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ ഡ്രഗ് ലൈസൻസ് അത്യാവശ്യമാണ്. അപ്പം എന്തൊക്കെ വേണം എന്നുള്ളത് ഞാൻ ചോദിച്ചപ്പോഴത്തേക്കാണ് മാഡം പറഞ്ഞത്, ആയുർവേദ ഡോക്ടർ വേണം, 1500 സ്ക്വയർ ഫീറ്റ് കെട്ടിടം വേണം, പിന്നെ ലാബ് വേണം, ലാബ് ടെക്നീഷ്യൻ വേണം, അങ്ങനെ ഒരുപാട് ഇതൊക്കെ വേണം എന്നുള്ളത്. ഇതെന്റെ മോള് കേട്ടോണ്ട് നിന്നു. വീട്ടിൽ വന്നിട്ട് നമ്മൾ അതിനെ കുറിച്ച് ആലോചിച്ചു. അപ്പൊ മോള് 10-ാം ക്ലാസ്സിൽ നല്ല മാർക്കോടുകൂടി വിജയിച്ചു. അപ്പൊ +2 കഴിഞ്ഞിട്ട് മോള് നീറ്റിന് കിട്ടി. അങ്ങനെ കർണാടകയിൽ പോയി. ഇപ്പൊ മോള് ആയുർവേദ ഡോക്ടറായി. മോന്റെ ഭാര്യയും ആയുർവേദ ഡോക്ടറാണ്. നമ്മളിപ്പോ ഡ്രഗ് ലൈസൻസിന് അപേക്ഷിച്ചിട്ടുണ്ട്. കുഞ്ഞു സംരംഭത്തിൽ നിന്ന് ഇന്ന് നമ്മൾ 2022 ഒരു കമ്പനി നമുക്ക് ഫോം ചെയ്യാനായിട്ട് സാധിച്ചു. ഇപ്പൊ നമുക്ക് 8 പേർക്ക് ജോലി കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്.
1: അപ്പൊ ആദ്യം ജോലി കണ്ടെത്താൻ വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ഒരാൾ ഇപ്പൊ ഒരുപാട് പേർക്ക് ജോലി കൊടുക്കുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തിയല്ലേ.
0: തീർച്ചയായിട്ടും ഞാനും PSC ടെസ്റ്റ് ഇഷ്ടംപോലെ ഞാനും എഴുതിയിട്ടുണ്ട്, അതിൽ കിട്ടിയിട്ടുണ്ട്. 3 വർഷം കഴിയുമ്പോൾ അത് മാറിപ്പോയിട്ടുണ്ട്. ദൈവമേ, എനിക്ക് ജീവിക്കാനൊരു മാർഗം എന്താണ് എന്നുള്ള ചിന്ത എന്നെ ഒരുപാട് അലട്ടിയിട്ടുണ്ട്. അപ്പൊ എന്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ടീച്ചർ അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റ് ആവണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ സാമ്പത്തിക നിലവാരം എന്നെ അനുവദിച്ചില്ല. പക്ഷെ എനിക്ക് ഇന്നത്തെ ഒരു സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ ഞാനിതിൽ സംതൃപ്തിയാണ്. കാരണം ടീച്ചർ അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റ് ആയിട്ട് ഒരു ഭാഗത്ത് ഒതുങ്ങി കൂടി നിന്നേനെ ഞാൻ ജീവിതത്തിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു സ്ഥലത്തും പോകാനുള്ള സാഹചര്യം എനിക്ക് ഉണ്ടായിട്ടില്ല, ഞാൻ പോയിട്ടില്ല. പക്ഷെ ഞാൻ ഈ സംരംഭത്തിലേക്ക് കടന്നതിന് ശേഷം ഒരുപാട് സംസ്ഥാനങ്ങളിൽ എനിക്ക് യാത്ര ചെയ്യാനുള്ള അവസരം കിട്ടി. പിന്നെ ഈ സംരംഭത്തിലേക്ക് ഇറങ്ങിയപ്പോ എനിക്ക് തോന്നി ഇതാണ് സുഖം. സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസ്ക് ഉള്ള പരിപാടിയാണ്. എന്നിരുന്നാലും നമുക്ക് സമയം കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്, എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം. ഇപ്പൊ മോന് ജംഗോം ഫിനാൻസ് കഴിഞ്ഞു. ഒരു 3-ാം സ്റ്റാൻഡേർഡിൽ മുതലേ മോൻ ഇത് കണ്ട് വളർന്നതാണ്. എന്റെ വിഷമം കണ്ടിട്ട് ആൾക്കാരെല്ലാം പറയും, മോനെ നീ എവിടെയെങ്കിലും ഒരിടത്ത് പോയി ഒരു ജോലിക്ക് കയറി നിന്റെ അമ്മയെ ഒന്ന് ഹെൽപ്പ് ചെയ്യ്, ഒരുപാട് കഷ്ടപ്പെടുന്ന കണ്ടില്ലേ. അപ്പൊ ഓടി വന്ന് എന്നോട് ചോദിച്ചു, അമ്മ ഞാൻ പോണോ, അമ്മ പ്രൈവറ്റ് ജോലിക്ക് ഞാൻ പോണോ, എനിക്ക് ബിസിനസ് ആണ് അമ്മ ഇഷ്ടം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, നിന്റെ ഇഷ്ടം, അമ്മ ഒരിക്കലും നീ അവിടെ പോയി, നീ ചെയ്യ്, PSC നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എഴുതാം, ഇല്ലെങ്കിൽ നിന്റെ മനസ്സിൽ എന്താണോ ഇഷ്ടം അത് ചെയ്യാം. എനിക്ക് ബിസിനസ്സാണ് ഇഷ്ടം, ഞാൻ ശരി എന്നിന്റെ ഇഷ്ടം എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ ഒരുപാട് കടത്തിന്റെ പുറത്താണ് മുന്നോട്ട് നീങ്ങിയത്. എനിക്ക് പറയാം, ആ മോനെ നീ ഇവിടെ ചെന്ന് കയറാം, അമ്മയ്ക്ക് വയ്യ. എനിക്ക് ശാരീരിക പ്രശ്നങ്ങൾ ഒരുപാടുണ്ടായി, രണ്ടു തവണ ഞാൻ മരണത്തിൽ നിന്ന് കയറി വന്നിട്ടുണ്ട്. സരസ് ഫെയർ നമുക്ക് കിട്ടും, IITF എക്സിബിഷന്, അതിനൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഒരിക്കൽ ഇതുപോലെ ഡൽഹിയിൽ പോയി പങ്കെടുത്തു, അവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, എല്ലാം കഴിഞ്ഞു. ലാസ്റ്റ് ഘട്ടത്തിൽ എവിടെ നിന്നോ നമ്മളൊരു ബോട്ടിൽ വെള്ളം എങ്ങോട്ടോ വാങ്ങി കുടിച്ചിട്ട് കയറിയതാണ്. അതിന് ശേഷം എനിക്ക് ടൈഫോയിഡ് ബാധിച്ചു. വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല, ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല. ഡോക്ടർമാർക്ക് ആദ്യം പിടികിട്ടില്ല ടൈഫോയിഡ് ആണെന്ന്. ഞാൻ പറഞ്ഞ അസ്വസ്ഥതകൾ വെച്ചിട്ടുള്ള ഒരു മരുന്നാണ് എനിക്ക് തന്നുകൊണ്ടിരുന്നത്. ഒരുപാട് ഗുളിക ഞാൻ കഴിച്ചു. എനിക്കും മോനും വന്നു, എന്റെ കൂടെ മോനും ഉണ്ടായിരുന്നു. മോൻ ഒരുവിധം കയറി രക്ഷപ്പെട്ടു വന്നു. അപ്പം ഡോക്ടർമാര് പരസ്പരം പറഞ്ഞു, അമ്മയുടെ ജീവൻ പോക്കാണ്, അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ നമുക്ക് സാധിക്കൂല, ഇത്രയും വേഗം മെഡിക്കൽ കോളേജിൽ വിടാൻ പറഞ്ഞു. അങ്ങനെ ലാസ്റ്റ് ഘട്ടത്തിൽ ഒരു ടെസ്റ്റും കൂടെ ചെയ്തപ്പോഴാണ് അതിൽ തെളിഞ്ഞത് ടൈഫോയിഡാണ്. പിന്നെ അന്ന് മുതൽ ടൈഫോയിഡിനുള്ള ചികിത്സകളായിരുന്നു.
2: അങ്ങനെ മരണത്തിന് മുഖാമുഖം കണ്ട സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ടല്ലേ. ഇപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്?
0: എക്സ്പീരിയൻസിന് വേണ്ടി ആൾക്കാർ സംസാരിക്കാൻ വേണ്ടി ഒരുപാട് പേര് വിളിക്കും. അങ്ങനെ ഞാൻ ഇന്ന് ഏകദേശം ഒരു 300 വനിതകളെ സംരംഭകരാക്കിയിട്ടുണ്ട്. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അറിവ് മറ്റുള്ളവർക്കും കൂടെ ആവശ്യത്തിനനുസരിച്ച് പകർന്നു കൊടുക്കുക. അങ്ങനെ ഇന്ന് പത്തനംതിട്ട, കോന്നി ആ ഭാഗങ്ങളിലെല്ലാം ഞാൻ ഒരുപാട് പോയിട്ടുണ്ട്. കാട്ടിലൂടെയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. കാടിനുള്ളിൽ തന്നെ ഒരുപാട് വീടുകളുണ്ടായിരുന്നു. എന്റെ മനസ്സിൽ മറക്കാത്തൊരു സംഭവമുണ്ട്, വനം വകുപ്പിന്റെ ഒരു ക്ലാസ്സിന് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അവിടെ. ഈ മൂട്ടിൽ പഴം എന്ന് പറഞ്ഞൊരു പഴം ഉണ്ടായിരുന്നു, ഇത് വച്ചിട്ട് അവർക്കൊരു ക്ലാസ് എടുത്തു കൊടുക്കണമെന്ന്. ഞാൻ മൂട്ടിൽ പഴം വെച്ചിട്ട് എന്ത് ചെയ്യാൻ? അപ്പൊ ഞാൻ പറഞ്ഞു, ശരി നമുക്ക് ഒരു അച്ചാർ ചെയ്യാം, വെറൈറ്റി അല്ലേ, അപ്പം ബാക്കിയുള്ള അച്ചാറുകൾ ചെയ്യുന്നവർ ചെയ്യട്ടെ, ഇത് വ്യത്യസ്തമായിട്ടുള്ളതായതുകൊണ്ട് അത് വിട്ട് ചെയ്യാം. ഞാൻ ആദ്യം ഒന്നെടുത്ത് കഴിച്ചു നോക്കി. അതിൽ നല്ല പഴുത്തതിനാണെങ്കിൽ ചെറിയൊരു മധുരം, പുളിപ്പ്, ഇതെല്ലാം അവിടെ ഉണ്ട്. അങ്ങനെ നമ്മളൊരു അച്ചാർ അവിടെ ചെയ്യിച്ചു. അതിന്റെ ലെവൽ എങ്ങനെയെന്ന് പറഞ്ഞു കൊടുത്തു. പിന്നെ പഴുത്ത കുടംപുളി കൊണ്ടുവന്നു. ചോദിച്ചിട്ട് എന്ത് ചെയ്യാൻ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. വയറുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കെല്ലാം അത് വളരെ നല്ലതാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ ആരോഗ്യത്തിന് നല്ലതാണ്, എല്ലാം അമിതമായിട്ട് നമുക്ക് കഴിക്കാതിരുന്നാ മതിയല്ലോ, അളവിനനുസരിച്ച് എല്ലാം കഴിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതിന് നമുക്കൊരു സിറപ്പ് ചെയ്യാന്ന് തോന്നുന്നു. എനിക്ക് ബ്രഹ്മി സിറപ്പ് ഉണ്ടല്ലോ, അതിന്റെ മെത്തേഡ് വെച്ചിട്ട് ഞാൻ ഇതിൽ
2: സിറപ്പുണ്ടാക്കി.
0: പിന്നെ ഞാൻ എന്റെ തന്നെ ഈഞ്ചിയുടെ ഒരു സ്ക്രബ്ബർ, അത് ചെയ്യാൻ പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ ഒരുപാട് പേർക്ക് ഞാൻ ക്ലാസ് എടുത്തു കൊടുത്തു. അതിലൊരു സംതൃപ്തി ഉണ്ട്, നമ്മൾ വളരുന്നതിനോടൊപ്പം
2: ബാക്കിയുള്ളവരെയും
0: കൂടെ വളർത്തിയെടുക്കാനായിട്ട് ഒരു 1% സാധിച്ചു എന്നുള്ളതിൽ എനിക്ക് സന്തോഷമുണ്ട്.
2: ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ആ ഒരു ജേണി, പൂജ്യത്തിൽ നിന്ന് തുടങ്ങി നമ്മളൊരു നിലയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്നു, ഒപ്പം തന്നെ കൂടെ ഉള്ളവരെയും വളർത്തിക്കൊണ്ടിരിക്കുന്നു. ഇനിയും എല്ലാ സ്വപ്നങ്ങളും നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച് മാം.
0: താങ്ക് യു, ഒരുപാട് നന്ദി.
3: സംരംഭക ബിന്ദു പള്ളിച്ചലുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖമാണ് നമ്മൾ ഇതുവരെ കേട്ടത്.

0: Portugari.
1: പ്രിയ ശ്രോതാക്കളെ, ഒരു ഗാനം കേൾക്കാം. ചന്ദ്രലേഖ എന്ന ചിത്രത്തിൽ നിന്നും രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ബേണി ഇഗ്നീഷ്യസ്, പാടിയത് എം ജി ശ്രീകുമാർ.

0: നേർവഴിയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് നമസ്കാരം. ഇന്ന് നേർവഴിയിൽ കസേര വരിച്ചിൽ ഉപജീവനമാർഗമാക്കിയ ഷിജു ബിയുമായി റൂബി ബാബു നടത്തുന്ന അഭിമുഖം. ഇരുൾ വീണ വഴികളിലും പ്രത്യാശയുടെ വെളിച്ചം സ്വയം കണ്ടെത്തി ജീവിതത്തോട് പൊരുതി ജയിക്കുന്ന കുറെ മനുഷ്യരുണ്ട് നമുക്ക് ചുറ്റും. ശാരീരികമായ പരിമിതികളെ ഒരു തടസ്സമായി കാണാതെ അധ്വാനത്തിന്റെ വിയർപ്പ് കണങ്ങൾ കൊണ്ട് സ്വന്തം ജീവിതം നെയ്തെടുക്കുന്നവർ, അങ്ങനെയുള്ള മാതൃകാ വ്യക്തികളിൽ ഒരാളാണ് ഇന്ന് നേർവഴിയിൽ നമ്മോടൊപ്പമുള്ളത് ശ്രീ ഷിജു ബി. സ്വാഗതം സർ ഈ പരിപാടിയിലേക്ക്. കാഴ്ചയുടെ ലോകം ഇരുണ്ടതാണെങ്കിലും തന്റെ കൈവിരലുകളുടെ തുമ്പിൽ അദ്ദേഹം ഒരു പുതിയ ലോകം നെയ്തെടുക്കുകയാണ്. ചെയർ വീവിംഗ് എന്ന ആ ഒരു തൊഴിലിനെ ഒരു പാഷനായി കണ്ട് മുൻപോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തി. ഓരോ നൂലുകളിലും സ്വപ്നങ്ങളും ആത്മവിശ്വാസവും കോർത്തിണക്കി അദ്ദേഹം നമ്മുടെ ജീവിതം എന്താണെന്ന് പറയുകയാണ്. എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം.
1: ഞാൻ ജന്മന കാഴ്ച കുറവുള്ള ഒരു വ്യക്തിയായിരുന്നു. എങ്കിലും ഞാൻ സാധാരണ സ്കൂളിലാണ് പഠിച്ചത്. മണ്ണാമൂല കൺകോടിയ സ്കൂളിലായിരുന്നു എന്റെ ആദ്യ വിദ്യാഭ്യാസം. 1 മുതൽ 7 വരെ അവിടെയാണ് ഞാൻ പഠിച്ചത്. അതിനുശേഷം 8 മുതൽ 10 വരെ വട്ടിയൂർക്കാവ് VHSS ഹൈസ്കൂളിലായിരുന്നു ഞാൻ പഠിച്ചിരുന്നത്. അപ്പോൾ 10ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് എനിക്ക് കാഴ്ച നഷ്ടപ്പെടുന്നത്. 9ൽ വച്ച് ഞാൻ കൂടെ ക്രിക്കറ്റ് കളിക്കാനൊക്കെ പോകുമായിരുന്നു. അപ്പോൾ ക്രിക്കറ്റ് കളിക്കാൻ പോയപ്പോൾ ഒരു ക്യാച്ച് പിടിച്ചപ്പോൾ എന്റെ കണ്ണിലേക്ക് ബോൾ വന്ന് പതിക്കുകയായിരുന്നു. അങ്ങനെയായിരുന്നു ഇതിന്റെ ഒരു തുടക്കം. അത് കഴിഞ്ഞ ഉടനെ ആശുപത്രിയിൽ കൊണ്ടുപോയി എനിക്കൊരു ഓപ്പറേഷൻ നടത്തി. അവർ പറഞ്ഞു കാഴ്ച കിട്ടാനും കിട്ടാതിരിക്കാനും സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടും കൽപ്പിച്ച് ഞങ്ങളങ്ങ് ചെയ്യുകയായിരുന്നു. അന്ന് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അപ്പോൾ കൂട്ടുകാരുടെയൊക്കെ സഹായത്തോടുകൂടി ഞാൻ 10ാം ക്ലാസ്സിൽ പാസ്സായി. അതിനുശേഷം ഞാൻ 2-3 വർഷം വീട്ടിൽ തന്നെയായിരുന്നു. കാരണം പെട്ടെന്ന് കാഴ്ച പോയപ്പോഴേ എല്ലാം കണ്ടുകൊണ്ട് പെട്ടെന്ന് കാഴ്ചയില്ലാതായപ്പോൾ ജീവിതം തന്നെ ഒരു മടുപ്പായി തോന്നി. അതിനുശേഷമാണ് ഈ കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ്, നാഷണൽ അസോസിയേഷൻ ഫോർ ദി ബ്ലൈൻഡ്, ഈ 4ാം തരം VRC എന്ന് പറഞ്ഞ സ്ഥാപനം, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളെ കുറിച്ച് എനിക്ക് അറിയുവാൻ സാധിച്ചത്. ആദ്യമായി ഞാൻ VRC ടെലിഫോൺ ഓപ്പറേറ്റർ 3 മാസം പഠിച്ചു. അതിനുശേഷം കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിൽ അവിടെയും ടെലിഫോൺ ഓപ്പറേറ്ററിന് പഠിക്കാൻ വേണ്ടി വന്നു. അതിനുശേഷം നാഷണൽ അസോസിയേഷൻ ഫോർ ദി ബ്ലൈൻഡ് എന്ന സ്ഥാപനത്തിൽ വന്ന ശേഷമാണ് ഒരുപാട് കൂട്ടുകാരെ എനിക്ക് കിട്ടിയത്. അന്ന് തൊട്ടാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ കാഴ്ചയില്ലാത്തവർക്ക് പ്രത്യേകം സ്കൂളുണ്ടെന്നും പ്രത്യേക സ്ഥാപനങ്ങളുണ്ടെന്നും ഒക്കെ. പിന്നെ അതിനുശേഷം അവിടെ നിന്നായിരുന്നു ഞാൻ കസേര വരച്ചിൽ പഠിച്ചത്. ആദ്യം താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യം എല്ലാവരും പോലെ എനിക്കും പറ്റില്ല എന്നതിൽ ഞാൻ ആദ്യം എന്റെ കൈ കിട്ടിയപ്പോൾ തന്നെ ഞാനത് മാറ്റിവെക്കുകയാണ് ചെയ്തത്. പിന്നെ എല്ലാവരുടെ നിർബന്ധം കൊണ്ട് അവസാനം പഠിച്ചെടുക്കണം എന്നൊരു വാശി മനസ്സിൽ തോന്നി. അങ്ങനെ ഞാൻ തുടർന്ന് പഠിച്ചു. ഒരു ഏകദേശം 6 മാസത്തോളമായി അത് പഠിച്ചെടുക്കാൻ. അതിനൊത്തിരി ക്ഷമയും ഇതൊക്കെ വേണം. ഇപ്പോൾ സ്വന്തമായിട്ട് ഞാനൊരു 16 വർഷമായിട്ട് ഇപ്പോൾ ഈ ഫീൽഡിലുണ്ട്.
0: എങ്ങനെയാണ് ആ ഒരു ജോലി ചെയ്യുന്നത്? ഒരു ദിവസത്തെ അങ്ങയുടെ ഒരു ഇത് പറയാമോ?
1: ഇത് ഫീസ് വർക്കാണ്. കസേരയ്ക്ക് സീറ്റ് ഉണ്ടാവും, ബേക്ക് ഉണ്ടാവും. ചിലതിൽ 2 സൈഡും ചെയ്യാൻ കാണും. ഏകദേശം 1 സൈഡ് തീരും
0: ഒരു ദിവസം കൊണ്ട്. അപ്പൊ നമുക്ക് കിട്ടുന്ന മെറ്റീരിയൽസ് നമുക്കത് കൃത്യമായി കണക്ക് കൂട്ടി ചെയ്യാൻ പറ്റുമോ? പല തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരില്ലേ? ഇപ്പം പ്ലാസ്റ്റിക് മാത്രമല്ല മറ്റ് കസേരകളും നെയ്യാറുണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പം അതെങ്ങനെയാണ് ഓരോന്നും വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്?
1: അത് ചില ഹാളുകളുടെ അടിസ്ഥാനത്തിലാണ്. ചില കസേരയുടെ ഹാളുകൾ വളരെ ചെറുതായിരിക്കും. അപ്പൊ നമുക്ക് 2M, 4M ഇങ്ങനെ 2 തരത്തിലുള്ള പ്ലാസ്റ്റിക്കുകളുണ്ട്. അപ്പൊ വലിയ ഹാളുള്ള കസേരകളാണെങ്കിൽ നമ്മൾ വലിയ വയറിട്ട് ചെയ്യും. ചെറിയ ഹോളുകളിൽ ചെറുതിട്ട് ചെയ്യും. ചിലതിൽ ചെറുതും വലുതും കൂടെ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ പല പല ഡിസൈനുണ്ട്. ചതുരം, പൂക്കുല, അങ്ങനെ പലതരം ഡിസൈനുകളൊക്കെ ഉണ്ട്. വീടുകളിലൊക്കെ സെറ്റി, ഈസി ചെയർ, കട്ടില് ഇതൊക്കെ വരിയാനൊക്കെ കിട്ടും. അപ്പൊ അതിന് പ്രത്യേക

0: പ്ലാസ്റ്റിക്കുകളും ഉണ്ട്.
1: ശാരീരികപരമായ ബുദ്ധിമുട്ടുകൾ ഏറെ ഉണ്ടാവുമല്ലോ ഈ ഒരു ജോലി ചെയ്യുമ്പോൾ.
0: ആ തീർച്ചയായും.
1: അപ്പോ അതിനെ എങ്ങനെയാണ് മറികടക്കുക?
0: അതൊന്നും നല്ല വേദന ഉണ്ടായിരുന്നു, ഇപ്പൊ പിന്നെ അതിലോട്ട് വിഴുകി ചേർന്നപ്പോ ആ ഒരു വേദന വേദന അല്ലാതായി മാറി. ജീവിതത്തോട് പ്രതി നേടാൻ ഇതാണ് ഇപ്പോ ഒരു ജീവിത മാർഗമായിട്ട് കൊണ്ടു നടക്കുന്നത്. പിന്നെ സർക്കാരിൽ നിന്നുള്ള പെൻഷനും അതൊക്കെ തന്നെയാണ് ജീവിത മാർഗം.
1: ഒരു കസേര നെയ്ത് കഴിയുമ്പോ കിട്ടുന്ന ആ ഒരു സംതൃപ്തിയെ കുറിച്ചും കൂടെ നമുക്ക് വേണ്ടി ഒന്ന് പങ്കുവെക്കാമോ?
0: നല്ല സംതൃപ്തിയാണ്. ഒരു കസേര ചില സ്ഥലങ്ങളിൽ ഒരു സൈഡേ ചെയ്യാൻ കിട്ടത്തുള്ളൂ, ചില സ്ഥലങ്ങളിൽ അഞ്ചും ആറും ഒക്കെ ചെയ്യാൻ കിട്ടും. എങ്കിലും ഞാൻ അതിൽ സന്തുഷ്ടനാണ്. കാരണം നമുക്ക് ബസ്സിൽ പാസ്സുണ്ട്, ആഹാരം കൊണ്ടുപോയി കഴിഞ്ഞാൽ കിട്ടുന്ന പൈസ മൊത്തം നമുക്ക് തന്നെ എടുക്കാം എന്നുള്ളതാണ്.
1: വീട്ടില്
0: അമ്മ, അച്ഛൻ, ചേട്ടൻ, അനിയത്തി എന്നിവരുണ്ട്. പിന്നെ ചേട്ടൻ കല്യാണം കഴിഞ്ഞു, അനിയത്തിയും കല്യാണം കഴിഞ്ഞു, രണ്ടുപേർക്കും ഓരോ കുഞ്ഞുങ്ങളുണ്ട്. എന്റെ കല്യാണം കഴിഞ്ഞു, വൈഫും ബ്ലൈൻഡ് ആണ്, പേര് സിമി എന്നാണ്. ഞങ്ങൾക്ക് കുട്ടികളില്ല. ഉണ്ട്. ഞാനും വൈഫും കൂടെ ചേർന്നാണ് ജോലിക്ക് പോകുന്നത്.
1: അപ്പൊ ഒരു സംരംഭം പോലെ തുടങ്ങാൻ വല്ല ആലോചനയും ഉണ്ടോ?
0: അങ്ങനെ ഇല്ല.
1: എന്താണ് ജീവിതത്തിൽ മുന്നോട്ടുള്ള ആഗ്രഹം?
0: നമ്മൾ മറ്റൊരാളെ മുമ്പേ കൈനീട്ടാതെ നമുക്ക് ജീവിക്കാൻ പറ്റണം, ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. പാട്ട് പഠിക്കണമെന്നൊക്കെ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ആസ്വദിക്കാൻ മാത്രമേ ഭാഗ്യമുള്ളൂ. എനിക്ക് വലിയ ഇഷ്ടമാണ് പാട്ട് പഠിക്കാനും പാടാനും ഒക്കെ.
1: ആസ്വാദനം വലിയൊരു കാര്യം തന്നെയാണ്. ചിലർക്കൊക്കെ ആസ്വദിക്കാൻ പറ്റാറില്ല എന്ന് പറയാറില്ലേ?
0: അതെ, മുമ്പ് ഈ ആകാശവാണി മാത്രമായിരുന്നു ഞങ്ങൾക്കൊരു ഏക ആശ്രയം എന്ന് പറയുന്നത്. ആകാശവാണി തന്നെയാണ് ഇന്നും മികച്ചത് എന്ന് തന്നെ പറയേണ്ടി വരും.
1: എല്ലാ പരിപാടികളും കേൾക്കാറുണ്ടോ?
0: ആ, ഒരുപാട് എല്ലാ പരിപാടിയും കേൾക്കാറുണ്ട്. ഹലോ പ്രയോഗത്തിലൊക്കെ എനിക്ക് ഫോൺ വിളിക്കുമ്പോൾ കിട്ടാറുണ്ട്.
1: ഏത് പരിപാടിയാപ്പോ ഏറ്റവും ഇഷ്ടം?
0: അങ്ങനെ എല്ലാ പരിപാടികളും നല്ല ഇഷ്ടമാണ്.
1: ഇപ്പൊ ആകാശവാണിയിൽ വന്നുവല്ലോ, ആദ്യമായിട്ടാണോ വരുന്നത്?
0: ഞാൻ ഈ ആകാശവാണി ഓഫീസിൽ വരുന്നത് ആദ്യമായിട്ടാണ്.
1: ഓരോരുത്തര് നമ്മളോട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, പണ്ടൊക്കെ റേഡിയോ എന്ന് പറയുമ്പോൾ റേഡിയോയ്ക്കുള്ളിൽ ഒരാളിരുന്ന് സംസാരിക്കുന്നത് പോലെയാണ് തോന്നിയിട്ടുണ്ടാവുന്നത്. നമ്മൾ മുതിർന്നു കഴിയുമ്പോഴാണല്ലോ ഇത് പരിപാടികൾ ഇങ്ങനെ പ്രക്ഷേപണം ചെയ്ത് വരുന്നതാണെന്നും, ഈ സ്റ്റുഡിയോയ്ക്കുള്ളിൽ വരുമ്പോഴാണ് ഇങ്ങനെയൊക്കെയാണ് പരിപാടികൾ നടക്കുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോ അങ്ങനെ ഒരു പരിപാടിയുടെ ഭാഗമാകാൻ കഴിഞ്ഞപ്പോൾ ഉണ്ടാവുന്ന ഒരു അനുഭവം ഒന്ന് പറയാമോ?
0: നിങ്ങളെ ഈ സ്വകാര്യ ചാനലിൽ ഒരു പരിപാടിക്ക് നിങ്ങളെ ഈ നാഷണൽ അസോസിയേഷൻ ഫോർ ദി ബ്ലൈൻഡ് ചെയ്യുന്ന ഒരു 10 പേര്, നമ്മളെ ഒക്ടോബർ 10 ലോക സൈറ്റ് ഡേ എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസമാണ്. അപ്പൊ അന്നത്തെ ദിവസം കാഴ്ചയില്ലാത്ത കുറച്ച് ആൾക്കാരെ വിളിച്ചുകൊണ്ടുപോയി അവര് ഒരു പ്രോഗ്രാം ചെയ്തായിരുന്നു. അപ്പൊ അന്ന് ആദ്യമായിട്ടാണ് ഒരു സ്റ്റുഡിയോയും സ്റ്റുഡിയോയിൽ വെച്ചാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യുന്നതെന്നും എന്ന് മനസ്സിലാക്കുന്നത് അപ്പോഴാണ്.
1: പിന്നെ ഇപ്പൊ ടെലിഫോൺ ഓപ്പറേഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ, 10-ാം ക്ലാസ്സിൽ വെച്ചാണ് താങ്കൾക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത്. അതിനു മുമ്പ് എന്താവണം എന്നായിരുന്നു ആഗ്രഹം?
0: അതിനു മുമ്പ് പഠിച്ച് നല്ലൊരു ജോലി നേടണം എന്ന് മാത്രമായിരുന്നു ആഗ്രഹം.
1: ഇഷ്ടപ്പെട്ട വിഷയം എന്തായിരുന്നു?
0: മലയാളം തന്നെയായിരുന്നു.
1: ഈ ജോലി സ്ഥലം മാറിയിട്ടൊന്നുമില്ല അല്ലെ ആദ്യം തൊട്ട്?
0: അല്ല, ഞങ്ങൾ ഈ ഗവൺമെന്റ് ഓഫീസുകളിൽ പോയാണ് വർക്കൗട്ട് ചെയ്യുന്നത്. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിന്റെ കൊട്ടേഷൻ ഉപയോഗിച്ച് ഈ ഗവൺമെന്റ് ഓഫീസുകളിലൊക്കെ ഇപ്പൊ ഇങ്ങനത്തെ ചെയറുകളൊക്കെ ഉള്ളു, അതും ഏകദേശം ഒക്കെ ഇപ്പൊ നിർത്തി വരികയാണ്.
1: അതെ അതെ അതെ. നെയ്തെടുക്കുന്ന കസേരകളുടെ ഡിമാൻഡുകൾ ഓരോ ദിവസവും ഇപ്പൊ കുറഞ്ഞു വരികയാണ് എന്നുള്ളതറിയാം. അപ്പൊ ഈ ജോലിയിൽ നേരിടുന്ന പ്രതിസന്ധി എന്തൊക്കെയാണ്?
0: ഇപ്പൊ മിക്ക ഓഫീസുകളും AC ആക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ പഴയ ചെയറുകൾ, പഴയ ഉപകരണങ്ങൾ എല്ലാവരും മാറ്റുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മളെ പോലെയുള്ള കാഴ്ചയില്ലാത്തവർക്ക് അത് വലിയൊരു ബുദ്ധിമുട്ടാണ്. കാരണം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മളിടയിലുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഒരു ജീവിത മാർഗം എന്ന് പറയുന്നത് ഇത് മാത്രമാണ്. ഇതും ലോട്ടറിയും മാത്രമാണ് കാഴ്ചയില്ലാത്തവരെ സംബന്ധിച്ച് ഒരു തൊഴിലെന്ന് പറയാൻ പറ്റുന്നത്. അപ്പൊ മിക്ക ഓഫീസുകളിലും ഇപ്പോ ഇത് നിർത്തി വരുന്ന ഒരു സാഹചര്യമാണ്. ബിൽഡിംഗ് ഒക്കെ പുതുക്കി പണിതപ്പോ ഇവർ പഴയ ചെയറുകളൊക്കെ മാറ്റി കുഷ്യൻ ചെയർ, പ്ലാസ്റ്റിക് ചെയർ ഇങ്ങനെയൊക്കെ ആക്കി. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ നമ്മളെ അത് ഒരുപാട് ബാധിക്കുന്നുണ്ട് ഇപ്പോഴും.
1: എന്നാലും ഇത് കാലത്തിന്റെ ഒരു മാറ്റമാണല്ലോ. വേറെ എന്തെങ്കിലും പഠിച്ചെടുക്കാൻ ശ്രമിക്കാറുണ്ടോ? ഒരു പക്ഷെ എന്തെങ്കിലും സംഭവിച്ചാൽ വേറെ ഏതെങ്കിലും മേഖലയിലേക്ക് കടക്കാൻ?
0: ഞാനിപ്പോ ഈ കസേര വെച്ചിട്ടില്ലാത്തപ്പോ ഞാൻ ലോട്ടറി കച്ചവടമായിട്ടൊക്കെ പോകുന്നുണ്ട്. ഈ മേഖലയിൽ ഇപ്പൊ എല്ലാ ദിവസവും നമുക്ക് പണി ഉണ്ടാവണമെന്നില്ല. പണി ഉള്ളപ്പോ പണിക്ക് പോകും, ഇല്ലാത്തപ്പോ ഈ ലോട്ടറി കച്ചവടം നമുക്ക് ജീവിക്കുന്നല്ലോ.
1: അതെ.
0: പിന്നെ അതല്ലാതെ ഈ കമ്പ്യൂട്ടർ പരിശീലനം എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് താല്പര്യമുണ്ട്. അതുമായിട്ട് മുമ്പോട്ട് പോകാനൊക്കെയാണ് എന്റെ താല്പര്യം.
1: ജീവിതം നമ്മൾ ഏത് രൂപത്തിൽ പരീക്ഷിച്ചാലും അതിൽ നിന്ന് പുറത്തു കടക്കാനാണ് താങ്കളുടെ ശ്രമം അല്ലെ?
0: തീർച്ചയായും.
1: ഇപ്പോ നമ്മളിങ്ങനെ കേൾക്കുമ്പോ കൗതുകമുള്ളതാണ് ഈ കസേര നെയ്യുന്നത്. കസേര നെയ്യുന്നത് എങ്ങനെയാണ്, ഇതിന്റെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് എന്നൊന്ന് പറയാമോ?
0: കാഴ്ച ഉള്ള ആൾക്കാരാകുമ്പോ ഓരോ കസേരയ്ക്ക് ഇത്ര ഹോള് എന്ന് പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. അപ്പൊ ഈ കാഴ്ചയില്ലാത്തവര് നമ്മൾ ഈ ഹോള് ഇങ്ങനെ തൊട്ടു നോക്കിയൊക്കെയാണ് നമ്മൾ ഹോള് മനസ്സിലാക്കുന്നത്. കാഴ്ച ഉള്ള ആൾക്കാർക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ ഇത്ര ഹോൾ ഉണ്ടെന്ന് മനസ്സിലാക്കി അത് അനുസരിച്ച് സൈഡിലോട്ട് പാവിട്ട് അത് ക്ലിയർ ചെയ്തെടുക്കും. എങ്കിൽ മാത്രമേ അത് ഡിസൈനായിട്ട് നമുക്ക് പിന്നീട് നെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ.
1: താങ്കൾ ഇപ്പൊ പറഞ്ഞു ഏത് സാഹചര്യം വന്നാലും താങ്കൾ അതിനെ മറികടക്കുമെന്ന്. പക്ഷെ ഇതൊന്നും ഇതിന്റെ ഒരു മാനസിക കരുത്തില്ലാത്ത എന്തെങ്കിലും ഒരു പ്രതിസന്ധികൾ വരുമ്പോൾ തളർന്നു പോകുന്ന ആൾക്കാരുണ്ട് നമുക്ക് ചുറ്റും, അവരോടായിട്ട് എന്താണ്?

0: പറയാനുള്ളത്?
1: കാഴ്ചയില്ലാത്തവരെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും അവശതകളൊക്കെ ഉണ്ടാവാറുണ്ട്. സർക്കാരിന്റെ ഒരു തുച്ഛമായ പെൻഷൻ മാത്രമാണ് നമ്മുടെ ഒരു ജീവിതമാർഗം എന്ന് പറയുന്നത്. നമ്മളെപ്പോലെ ഒരുപാട് ആൾക്കാർ പുറലോകവുമായി ബന്ധപ്പെടാതെ വീട്ടിനുള്ളിൽ ഇന്നും കഴിയുന്നുണ്ട്. നമ്മൾ പോലും അറിയാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മളെ ഒന്നും അല്ല എന്ന് വേണം പറയാൻ. മറ്റുള്ളവരെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നമ്മളെ കൊണ്ടും പറ്റും എന്ന് വിചാരിച്ച് മുന്നേറുക എന്ന് മാത്രമാണ് എനിക്കും പറയാനുള്ളത്. കാഴ്ചയില്ലാത്തവരെ കാണുമ്പോൾ സിമ്പതി കാണിക്കുന്ന ആൾക്കാരുണ്ട്, ഒട്ടും സിമ്പതി ഇല്ലാത്ത ആൾക്കാരുണ്ട്. ഒന്ന് റോഡ് ക്രോസ് ചെയ്ത് തരാൻ പറയുമ്പോൾ പോലും നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ആരെങ്കിലും കൊണ്ടുവന്നുകൂടെ, അപ്പൊ പിന്നെ ഈ ആൾക്കാരുടെ ഇങ്ങനെ ചോദിക്കണോ എന്ന്. പിന്നെ ഒരിക്കൽ ഇതേപോലെ റോഡ് ക്രോസ് ചെയ്ത് തരാൻ പറഞ്ഞപ്പോ ഒരാൾ പറഞ്ഞു, എന്റെ കയ്യിൽ പൈസയൊന്നുമില്ല, നിങ്ങൾക്ക് പിച്ച തന്നാൽ നാണമില്ലേ എന്ന് എന്റെ അടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാർ ഞാൻ പിച്ച ചോദിച്ചതല്ല, എനിക്ക് ഒന്ന് ക്രോസ് ചെയ്ത് വിട്ടു തന്നാൽ മതി എന്ന് പറഞ്ഞു. ഓ, അതാണല്ലേ കാര്യം. അയാൾക്ക് പിന്നെ കാര്യം മനസ്സിലായപ്പോൾ എന്നോട് ഒരു മൂന്നാല് സോറിയൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്.
0: കുടുംബത്തിന്റെ ഒരു സപ്പോർട്ട് ഇതിന് വളരെ പ്രധാനമാണ്. അത് എത്രത്തോളം ഉണ്ട്?
1: എന്റെ വൈഫിന്റെ പേര് സിമി എന്നാണ്. നാഷണൽ അസോസിയേഷൻ ഫോർ ദി ബ്ലൈൻഡിൽ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരുന്ന സമയത്തായിരുന്നു സിമി അവിടെ ട്രെയിനിങ്ങിനായിട്ട് വന്നത്. അവിടെ വെച്ചുള്ള സൗഹൃദമാണ് നമ്മെ തമ്മിൽ ഒന്നിപ്പിച്ചത്. ആദ്യമൊക്കെ വീട്ടുകാരെതിരായിരുന്നു, പിന്നീട് അവര് നല്ല സപ്പോർട്ടായിരുന്നു. ആദ്യമൊക്കെ അവർ പറഞ്ഞു, രണ്ടുപേരും കാഴ്ചയില്ലാതെ വന്നാൽ നിങ്ങൾ എങ്ങനെ ജീവിക്കും എന്നൊക്കെ ചോദിച്ചു. അപ്പൊ നമ്മൾ നമ്മുടെ രീതിയിൽ ജീവിച്ചോളാം എന്ന് പറഞ്ഞ് ആദ്യമൊന്നും സമ്മതിച്ചില്ല. മറ്റുള്ള ബന്ധുക്കളുടെ പ്രേരണ മൂലം ഒടുവിൽ അച്ഛനും അമ്മയും സമ്മതിക്കുകയായിരുന്നു. ഇപ്പോ രണ്ടുപേരും നല്ല സപ്പോർട്ട് തന്നെയാണ്.
0: അങ്ങനെ പ്രണയം ജയിച്ചു അല്ലേ?
1: തീർച്ചയായും.
0: പ്രണയമാണ് എല്ലാത്തിനും മുകളിൽ എന്ന് സ്വന്തം ജീവിതം കൊണ്ട് കാണിച്ചു കൊടുത്തു അല്ലേ?
1: തീർച്ചയായും.
0: റേഡിയോ
1: കേൾക്കാറുണ്ട്. റേഡിയോ കേട്ട് തന്നെയാണ് അവള് പാചകമൊക്കെ ചെയ്യുന്നതൊക്കെ.
0: അവ എന്തായാലും ഷിജുവും സിമിയും നമ്മുടെ നേർവഴിയുടെ ഇന്നത്തെ അധ്യായത്തിന്റെ ഭാഗമായ രണ്ടുപേർക്കും നമ്മുടെ ആശംസകൾ. ജീവിതം ഒരു യാത്രയാണ്. ആ ഒരു യാത്രയിൽ എന്തു തന്നെ വന്നാലും, ഏത് പ്രതിസന്ധികൾ വന്നാലും മുൻപോട്ടു പോകുമെന്ന ഉറച്ച തീരുമാനത്തോടെ പോകുന്ന ഇരുവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്.
1: എനിക്ക് നേർവഴി എന്ന ഈ പ്രോഗ്രാമിൽ ഒരവസരം തന്ന ആകാശവാണിയോടും അതിന്റെ സഹപ്രവർത്തകരോടും പ്രത്യേകം നന്ദി ഞാനും രേഖപ്പെടുത്തുന്നു.
2: കസേര വരിച്ചിൽ ഉപജീവനമാർഗമാക്കിയ ഷിജു ബിയുമായി റൂബി ബാബു നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ശോഭ ബിറ്റി.
3: നേർവഴി.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ ആരോഗ്യവും ആയുർവേദവും. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ മുൻ പ്രൊഫസർ ഡോക്ടർ എസ് ജയശ്രീ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495563321, മറ്റൊരു നമ്പർ 9496596321. ആരോഗ്യവും ആയുർവേദവും. ഈ വിഷയത്തെക്കുറിച്ചുള്ള ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ.

സംഗീത സരണി കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭായ്യർ.

0: കേൾക്കുക മൻ കി ബാത് ജൂലൈ 26 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും മൻ കി ബാത്.
1: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണപൂർ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ് മുല്ലക്കൽ.

ആകാശവാണി. ഇപ്പോൾ പത്മജ എല്ലാർ പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. സംഗീതം നൽകിയത് രാജീവ് ശിഖ. ആദ്യം ഉത്രാടപ്പൂവേ മൂവന്തിക്കുന്നിൽ എന്ന് തുടങ്ങുന്നു. രചന കന്മനം ശശിധരൻ.

0: സമയം 12:29:52. ഇനി പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനം തുടരുന്നു. മാസിഡോണിയൻ പ്രസിഡന്റുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള കരട് വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയിലേക്ക് പുതുതായി ഉൾപ്പെടുത്തുന്ന യൂണിറ്റുകളുടെ പ്രഖ്യാപനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നാളെ നിർവഹിക്കും. വയനാട്ടിൽ വീണ്ടും ഷിഗെല്ല സ്ഥിരീകരിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ മന്ത്രി ടി സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ വിലയിരുത്തി. കർക്കടകമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട ഇന്നടയ്ക്കും. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു നോർത്ത് മാസിഡോണിയയിലെത്തി. മാസിഡോണിയൻ പ്രസിഡന്റ് ഗോർദാന സിയൽനോവ്സ്ക ദവ്കോയുമായി രാഷ്ട്രപതി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. മാസിഡോണിയൻ പ്രധാനമന്ത്രി, അസംബ്ലി സ്പീക്കർ എന്നിവരെയും സന്ദർശിക്കും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. സഭാ നടപടികളുമായി സഹകരിക്കണമെന്ന് ലോക്സഭാ സ്പീക്കർ അഭ്യർത്ഥിച്ചെങ്കിലും പ്രതിഷേധം തുടർന്നതോടെ സഭ നിർത്തിവയ്ക്കുകയായിരുന്നു. നീറ്റ് വിഷയത്തിൽ ഇന്നലെ ന്യൂഡൽഹിയിൽ വിദ്യാർത്ഥികൾ നടത്തിയ പ്രതിഷേധം രാജ്യസഭ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖർഗെ സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. തുടർന്ന് പ്രതിപക്ഷ ഭരണപക്ഷ ബഹളത്തെ തുടർന്ന് ഉപരിസഭയും നിർത്തിവച്ചു. എൻഡിഎ പാർലമെന്ററി പാർട്ടി യോഗം പാർലമെന്റ് ഹൌസിൽ ചേർന്നു. പരീക്ഷകളിൽ ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിന് ഏകോപിത ശ്രമങ്ങൾ നടത്തണമെന്ന് യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു മാധ്യമങ്ങളോട് പറഞ്ഞു. യുക്രൈനിലെ ഒഡേസ തുറമുഖത്ത് MV ഗോൾഡൻ ലിയോ എന്ന കപ്പലിനു നേരെയുണ്ടായ ആക്രമണത്തെ ഇന്ത്യ അപലപിച്ചു. സംഭവത്തിൽ ഒരു മലയാളി ഉൾപ്പെടെ 4 ഇന്ത്യൻ പൌരന്മാർ കൊല്ലപ്പെടുകയും ഒരാൾക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തു. കാസർഗോഡ് വെള്ളരിക്കുണ്ട് സ്വദേശിയായ നാവികൻ അഖിൽ ജോയനാണ് മരിച്ചത്. വയനാട്ടിൽ വീണ്ടും ഷിഗെല്ല സ്ഥിരീകരിച്ചു. വയനാട് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. രോഗലക്ഷണങ്ങളുള്ള 4 വിദ്യാർത്ഥികൾ ചികിത്സ തേടി. മന്ത്രി ടി സിദ്ദിഖിന്റെ അധ്യക്ഷതയിൽ ഇന്ന് ഉന്നതതല യോഗം ചേർന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. ലോക ജന്തുജന്യ രോഗ ദിനാചരണത്തിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസ്, ദേശീയ ആരോഗ്യ ദൌത്യം, പെരുവണ്ണാമൂഴി കുടുംബാരോഗ്യ കേന്ദ്രം എന്നിവയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ജന്തുജന്യ രോഗങ്ങൾ പ്രതിരോധിക്കുന്നതിൽ വിവിധ വകുപ്പുകളുടെ പങ്കിനെക്കുറിച്ച് ചർച്ചയായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
2: ജന്തുജന്യ രോഗങ്ങളും പ്രതിരോധ മാർഗങ്ങളും വിഷയത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ RS രജസി ബോധവൽക്കരണ ക്ലാസ് എടുത്തു. മനുഷ്യനും മൃഗങ്ങളും പരസ്പരം ഇടപഴകുമ്പോൾ ജീവികളിൽ നിന്ന് വൈറസ്, ബാക്ടീരിയ, പരാദങ്ങൾ തുടങ്ങിയവ മനുഷ്യരിലേക്ക് എത്തുകയും രോഗകാരണമാവുകയും ചെയ്യുന്നു. മൃഗങ്ങളുമായി നേരിട്ടും അല്ലാതെയുമുള്ള സമ്പർക്കം, അവയുടെ ശരീരസ്രവങ്ങളുമായുള്ള സമ്പർക്കം, മൃഗങ്ങളുടെ വാസസ്ഥലം, തൊഴുത്ത്, ഫാമുകൾ എന്നിവിടങ്ങളിലെ ഇടപെടലുകൾ, വളർത്തുമൃഗങ്ങളുടെ പരിപാലനം തുടങ്ങിയവയിൽ മുൻകരുതികൾ സ്വീകരിച്ചാൽ രോഗം തടയാനാകും. വനമേഖലയിൽ പോകുമ്പോൾ ആവശ്യമായ വ്യക്തിഗത സുരക്ഷാമാർഗങ്ങൾ സ്വീകരിക്കണമെന്നും ബോധവൽക്കരണ പരിപാടിയിൽ പങ്കെടുത്തവർ പറഞ്ഞു.
1: സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള കരട് വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും. അന്തിമ വോട്ടർ പട്ടിക ഓഗസ്റ്റ് 19 സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കും. 2026 ജനുവരി 1 അതിനു മുൻപോ 18 വയസ്സ് തികഞ്ഞവർക്ക് SEC.Kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാവുന്നതാണ്. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയിലേക്ക് പുതുതായി ഉൾപ്പെടുത്തുന്ന യൂണിറ്റുകളുടെ പ്രഖ്യാപനം നാളെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കും. ചടങ്ങിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ തുഫാൻ വാരിയേഴ്സായും പോൾ ബ്ലഡ് അംബാസിഡർമാരുമായി

0: അംബാസിഡർമാരായും സൈബർ വാരിയേഴ്സായും പ്രഖ്യാപിക്കും. എസ് പി സി പദ്ധതിയുടെ സമഗ്ര വിവരങ്ങളടങ്ങിയ വെബ് പോർട്ടൽ പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പ്രകാശനം ചെയ്യും. ശബരിമല തീർത്ഥാടനകാല മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യുന്നതിനായുള്ള യോഗം പമ്പയിൽ ആരംഭിച്ചു. മന്ത്രി പി കെ ബഷീറിന്റെ അധ്യക്ഷതയിലാണ് യോഗം. അതേസമയം കർക്കടകമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട ഇന്നടയ്ക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
1: ഇന്നുച്ചയോടെ തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ കാർമ്മികത്വത്തിൽ സഹസ്രകലശാഭിഷേകം സന്നിധാനത്ത് നടക്കും. ഇതര സംസ്ഥാനക്കാരായ ഭക്തരുടെ അടക്കം വലിയ തിരക്കാണ് കർക്കടകമാസ പൂജയ്ക്കായി സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. നിറപുത്തിരി പൂജയ്ക്കായി അടുത്ത മാസം 2 നട തുറന്ന് 3 രാവിലെ 5:40 6:20 മധ്യേ നിറപുത്തിരി പൂജ നടക്കും.
0: കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ക്രൈംബ്രാഞ്ച് ഐ ജി അജിത ബീഗത്തിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാൻ തീരുമാനം. നിതിൻ രാജിന്റെ കുടുംബം മന്ത്രി രമേശ് ചെന്നിത്തലയെ കണ്ട് നിലവിലെ അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്ന് അറിയിച്ചിരുന്നു. അതിനിടെ ഇന്നലെ അറസ്റ്റിലായ അധ്യാപകൻ ഡോ എം കെ റാമിനെ പോലീസിന്റെ വീഴ്ച ചൂണ്ടിക്കാട്ടി തലശ്ശേരി സെഷൻസ് കോടതി വിട്ടയച്ചു. ദക്ഷിണ നാവിക കമാൻഡിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ബഹുരാഷ്ട്ര സമുദ്ര സുരക്ഷാ പരിശീലനം ഓപ്പറേഷൻ സതേൺ റെഡിനസിന് കൊച്ചിയിൽ തുടക്കമായി. 4 പരിശീലന പരിപാടിയിൽ 26 രാജ്യങ്ങളിൽ നിന്നായി 254 പ്രതിനിധികൾ പങ്കെടുക്കും. കപ്പൽ നിയന്ത്രണം, നാവിഗേഷൻ, സമുദ്ര അടിയന്തര ആശയവിനിമയം, ദുരന്ത നിവാരണം തുടങ്ങിയവയിലാണ് പരിശീലനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സിക്കിമിലെ നാംചി ജില്ലയിൽ നിർമ്മാണത്തിലിരിക്കുന്ന തുരങ്കത്തിലുണ്ടായ അപകടത്തിൽപ്പെട്ടവർക്കായുള്ള രക്ഷാപ്രവർത്തനം ഊർജ്ജിതം. ഇതുവരെ 9 മൃതദേഹങ്ങൾ പുറത്തെടുത്തതായി പോലീസ് അറിയിച്ചു. 25 പേർ ഇനിയും കുടുങ്ങിക്കിടക്കുന്നതായാണ് സംശയിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സിക്കിം മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു. കേന്ദ്ര സർക്കാരിന്റെ എല്ലാ സഹായവും ഉറപ്പു നൽകി. മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ 1 ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് ഇന്ന് സംസ്ഥാനത്തുടനീളം വിപുലമായ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിക്കും. വി എസിന്റെ ആലപ്പുഴയിലെ വീട്ടുമുറ്റത്ത് സ്ഥാപിച്ച അർത്ഥകായ പ്രതിമ പത്നി വസുമതിയും മകൻ അരുൺകുമാറും ചേർന്ന് അനാച്ഛാദനം ചെയ്തു. വി എസ് അന്ത്യവിശ്രമം കൊള്ളുന്ന ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം CPIM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. വൈകിട്ട് നടക്കുന്ന റാലിയും പൊതുസമ്മേളനവും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് കർക്കടക മാസാചരണത്തോടനുബന്ധിച്ച് നാലമ്പല ദർശനം തുടരുന്നു. രാമായണ മാസാചരണത്തിലെ നാലമ്പല തീർത്ഥാടനത്തിന് ദിനംപ്രതി നിരവധി ഭക്തജനങ്ങളാണ് എത്തിച്ചേരുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
3: ശ്രീരാമനെയും അദ്ദേഹത്തിന്റെ സഹോദരന്മാരായ ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നിവരെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന 4 ക്ഷേത്രങ്ങളിൽ ഒരേ ദിവസം ദർശനം നടത്തുന്നതിനെയാണ് നാലമ്പല ദർശനം എന്ന് പറയുന്നത്. ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകയിൽ പൂജിച്ചിരുന്ന വിഗ്രഹങ്ങളാണിവയെന്നാണ് വിശ്വസിക്കുന്നത്. തൃപ്രയാറിൽ ശ്രീരാമനും ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ത്യാഗത്തിന്റെ പ്രതീകമായ ഭരതനും ലക്ഷ്മണന്റെ വിഗ്രഹം തിരുമൂഴിക്കുളത്ത് പ്രതിഷ്ഠിക്കുകയും ചെയ്തു. പായമ്മൽ ശത്രുഘ്നൻ കൃതജ്ഞതയുടെയും വിനയത്തിന്റെയും അടയാളവുമായി നിലകൊള്ളുന്നു.
0: സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഇടുക്കി മൂന്നാറിന് പുറമെ കട്ടപ്പന കല്യാണത്തണ്ടിലും കുറിഞ്ഞിപ്പൂക്കൾ പൂത്തു. നീലക്കുറിഞ്ഞിയുടെ വകഭേദമായ കാട്ടുകുറിഞ്ഞിയാണ് കല്യാണത്തണ്ട് മലനിരകളിൽ പൂവിട്ടു തുടങ്ങിയത്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: കട്ടപ്പന, കല്യാണത്തണ്ട്, നിർമ്മല സിറ്റി, വാഴവര, കാൽവരി മൌണ്ട് മേഖലകളിലെ പുൽമേടുകളിലാണ് കുറിഞ്ഞിപ്പൂക്കൾ മൊട്ടിട്ട് തുടങ്ങിയത്. ഇടുക്കി ജലാശയത്തിന്റെ മനോഹരമായ പശ്ചാത്തലവും തണുത്ത കാറ്റും ഒപ്പം കുറിഞ്ഞി വസന്തവും കൂടിയാകുമ്പോൾ കല്യാണത്തണ്ട് സഞ്ചാരികൾക്കൊരു സ്വർഗീയ പ്രതീതിയാകും സമ്മാനിക്കുക. നിലവിൽ വാഴവര, കൌന്തി മലനിരകളിലെ വിവിധ ഭാഗങ്ങളിലാണ് കുറിഞ്ഞികൾ കൂടുതൽ പൂവിട്ടിരിക്കുന്നത്. എന്നാൽ കാട്ടാനകളുടെ സാന്നിധ്യമുള്ളതിനാൽ മേഖലയിലേക്കെത്തുന്ന സഞ്ചാരികൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്.
0: കോട്ടയം പാലാ നഗരസഭാ അധ്യക്ഷ ദിയാ ബിനുവിനെതിരെയുള്ള അവിശ്വാസ പ്രമേയം പാസായി. ഇതോടെ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ അധ്യക്ഷയ്ക്ക് സ്ഥാനം നഷ്ടമായി. അങ്കണം ഷംസുദ്ദീൻ സ്മൃതി സാംസ്കാരിക വേദിയുടെ വിശിഷ്ട സാഹിതി സേവാ പുരസ്കാരം എഴുത്തുകാരൻ വൈശാഖന്. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പുരസ്കാരം സമ്മാനിച്ചു. രാജൻ ജെ പല്ലൻ MLA, PV കൃഷ്ണൻ നായർ, അശോകൻ ചിരുവിൽ, എൻ ശ്രീകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 229 പോയിന്റ് ഇടിഞ്ഞ് 77479, നിഫ്റ്റി 62 പോയിന്റ് നഷ്ടത്തിൽ 24175 വ്യാപാരം തുടരുന്നു. സ്വർണവില കൂടി. പവന് 560 രൂപ കൂടി 1,05,760 ഗ്രാമിന് 13,220 രൂപയുമാണ് ഇന്നത്തെ വില. കാസർഗോഡ് ചീമേനിയിൽ ആണവ നിലയം പണിയാൻ സർക്കാർ തീരുമാനിച്ചിട്ടില്ലെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ചീമേനിയിലെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട മാധ്യമ റിപ്പോർട്ടുകളിൽ പ്രദേശവാസികൾ ആശങ്ക അറിയിച്ചതിനെ തുടർന്നാണ് മന്ത്രിയുടെ വിശദീകരണം. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനം തുടരുന്നു. മാസിഡോണിയൻ പ്രസിഡന്റുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റ്

0: ഗർഭകാല പരിചരണം അറിയേണ്ട കാര്യങ്ങൾ. തിരുവനന്തപുരം ഫോർട്ട് താലൂക്ക് ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ അജിഷ ഡി സംസാരിക്കുന്നു.
1: നമസ്കാരം. ഇന്ന് നാം ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഗർഭകാല പരിചരണം അഥവാ പ്രഗ്നൻസി കെയർ ആണ്. എപ്പോഴാണ് ഗർഭകാല പരിചരണം അഥവാ പ്രഗ്നൻസി കെയർ ആരംഭിക്കുന്നത്? ഒരാൾ ഗർഭിണിയാകുന്നതിന് മുമ്പ് തന്നെ ഗർഭകാല പരിചരണം തുടങ്ങേണ്ടതാണ് എന്ന് പറയാം. ആരോഗ്യമുള്ള അമ്മയും കുഞ്ഞുമാണ് ഒരു പ്രഗ്നൻസി അഥവാ ഗർഭാവസ്ഥയുടെ ആത്യന്തികമായ ലക്ഷ്യം. അതിന് കൃത്യവും ശാസ്ത്രീയവുമായ ഗർഭകാല പരിചരണം അനിവാര്യമാണ്. എപ്പോഴും പ്രഗ്നൻസി പ്ലാൻഡ് ആയിരിക്കണം. അതായത് മാനസികമായും ശാരീരികമായും നാം വളരെയധികം തയ്യാറെടുപ്പുകളോടുകൂടിയായിരിക്കണം ഒരു കുഞ്ഞിനെ സ്വീകരിക്കേണ്ടത്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഒരു അമ്മയും കൂടി ജനിക്കുകയാണ്. പ്രീ കൺസെപ്ഷണൽ കൌൺസിലിംഗ് വളരെ പ്രാധാന്യമർഹിക്കുന്നു. അതായത് പ്രഗ്നൻസിക്ക് മുമ്പേ തന്നെ നമ്മുടെ ആരോഗ്യസ്ഥിതി വിലയിരുത്തേണ്ടതാകുന്നു. ആവശ്യമാണെങ്കിൽ ഒരു ഡോക്ടറുടെ സഹായം തേടാം. ഫോളിക് ആസിഡ് ടാബ്ലറ്റ് പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതിനും 3 മാസം മുമ്പ് ആരംഭിക്കണം. ഇത് കുഞ്ഞുങ്ങളിൽ ന്യൂറൽ ട്യൂബ് ഡിഫക്ട് എന്ന വൈകല്യം തടയാൻ സഹായകരമാകും. നമുക്കുള്ള എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളും ഡോക്ടറുമായി ചർച്ച ചെയ്യണം. നമ്മുടെ വയസ്സ് ഒരു പ്രധാന ഘടകമാണ്. പ്രായം കൂടുമ്പോൾ പ്രഗ്നൻസിയിൽ സങ്കീർണതകൾ വരാൻ സാധ്യതയുണ്ട്. 35 വയസ്സിന് ശേഷമുള്ള പ്രഗ്നൻസി ഹൈറിസ്ക് പ്രഗ്നൻസി അഥവാ സങ്കീർണമായ ഗർഭാവസ്ഥ എന്ന് കരുതപ്പെടുന്നു. അതുപോലെ നമ്മുടെ പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി, നമുക്കുള്ള എല്ലാ അസുഖങ്ങളും വളരെ പ്രാധാന്യമർഹിക്കുന്നു. ഡയബറ്റീസ് അഥവാ പ്രമേഹം, ഹൈപ്പർ ടെൻഷൻ അഥവാ അമിത രക്തസമ്മർദ്ദം, തൈറോയ്ഡ് പ്രശ്നങ്ങൾ, ക്ഷയരോഗം, ആസ്മ, മഞ്ഞപ്പിത്തം, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, അപസ്മാരം, മറ്റ് ന്യൂറോ സംബന്ധമായ അസുഖങ്ങൾ, ഇവയെല്ലാം ഡോക്ടറോട് പറയുകയും ഇവ നിയന്ത്രണാധീനമാണെന്ന് ഉറപ്പുവരുത്തണം. ചികിത്സിച്ചു മാറ്റാൻ പറ്റുന്ന അസുഖങ്ങൾ ചികിത്സിച്ചു മാറ്റണം. ഉദാഹരണമായി BP, ഷുഗർ തുടങ്ങിയ അസുഖങ്ങളുള്ളവർ അത് നിയന്ത്രിക്കുകയും പ്രഗ്നൻസി പ്ലാൻ ചെയ്യുമ്പോൾ എല്ലാ മരുന്നുകളും നമുക്ക് ഉപയോഗിക്കാൻ കഴിയണമെന്നില്ല. ആയതിനാൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മരുന്നുകൾ പ്രഗ്നൻസിയിൽ സേഫ് ആയിട്ടുള്ള പകരം മരുന്നുകളിലേക്ക് മാറ്റേണ്ടതുണ്ട്. അനീമിയ അഥവാ വിളർച്ചയുള്ളവർ അത് കറക്റ്റ് ചെയ്യണം. ആവശ്യമെങ്കിൽ ട്രീറ്റ്മെന്റ് എടുക്കണം. അല്ലാത്ത പക്ഷം വിളർച്ച കാരണമുള്ള സങ്കീർണതകളായ അബോർഷൻ, മാസം തികയാതെയുള്ള പ്രസവം, കുഞ്ഞിന് വളർച്ചക്കുറവുണ്ടാവുക തുടങ്ങിയ സങ്കീർണതകൾ നാം നേരിടേണ്ടി വന്നേക്കാം. തൈറോയിഡിന്റെ അസുഖമുള്ളവർ അത് പ്രഗ്നൻസിക്ക് മുമ്പ് തന്നെ നോർമലാക്കണം. അല്ലാത്ത പക്ഷം കുഞ്ഞിന് തൈറോയിഡിന്റെ അസുഖം വരാൻ സാധ്യതയുണ്ട്. ഓവർവെയ്റ്റ് അല്ലെങ്കിൽ ഒബീസിറ്റി ഉള്ള ആൾക്കാർ ശരീരഭാരം നിയന്ത്രിച്ചിട്ട് പ്രഗ്നൻസി ആയാൽ പ്രഗ്നൻസിയിലെ പല സങ്കീർണതകളും ഒഴിവാക്കാൻ കഴിയും. സീഷർ ഡിസോർഡർ അഥവാ അപസ്മാര രോഗമുള്ളവർ പ്രഗ്നൻസിക്ക് തയ്യാറെടുക്കുമ്പോൾ തന്നെ ന്യൂറോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുകയും പ്രഗ്നൻസി ആകുന്നതിന് ന്യൂറോളജിക്കൽ വ്യൂവിൽ തടസ്സമൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തുകയും വേണം. ഒപ്പം കഴിക്കുന്ന മെഡിസിന് മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ അത് കൃത്യമായും ചെയ്യണം. ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ പ്രഗ്നൻസിയിൽ വളരെയധികം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപൂർവമാണെങ്കിലും ചില രോഗങ്ങളുള്ളവർക്ക് പ്രഗ്നൻസി കോൺട്രാഇൻഡിക്കേഷൻ അഥവാ പ്രഗ്നൻസി അസാധ്യമാണ്. ഹൃദ്രോഗങ്ങളെ ലോ റിസ്ക് എന്നും ഹൈറിസ്ക് എന്നും തരംതിരിക്കുകയും ഹൃദയത്തിന്റെ സ്റ്റാറ്റസ് എങ്ങനെയാണെന്നുള്ളതും വ്യക്തമായ ധാരണ വേണം. പ്രഗ്നൻസിയിൽ കാർഡിയോളജിസ്റ്റിന്റെ ചെക്കപ്പും ഫോളോ അപ്പും തുടരേണ്ടതാണ്. മാനസികമായ അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന സ്ത്രീകൾ പ്രഗ്നൻസിക്ക് മുമ്പ് ഡോക്ടറെ സമീപിക്കുകയും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മരുന്നുകൾക്ക് മാറ്റം ആവശ്യമുണ്ടെങ്കിൽ അത് വരുത്തേണ്ടതും തുടർച്ചയായി സൈക്യാട്രിസ്റ്റിന്റെ ഫോളോ അപ്പ് ചെയ്യേണ്ടതുമാകുന്നു. മുമ്പുള്ള ഡെലിവറിയിലെ ആരോഗ്യ പ്രശ്നങ്ങൾ, പലതവണയുള്ള അബോർഷൻസ്, ഗർഭസ്ഥ ശിശു മരണപ്പെട്ടിട്ടുള്ള അവസ്ഥ, ഇവയെല്ലാം മുൻകൂട്ടി ഡോക്ടറോട് ചർച്ച ചെയ്യുകയും ആവശ്യമായ പരിശോധനയും മുൻകരുതലുകളും എടുക്കേണ്ടതുമാകുന്നു. APLA സിൻഡ്രോം പോലെയുള്ള അസുഖങ്ങൾ നാം നേരത്തെ കണ്ടുപിടിക്കേണ്ടതാണ്. നമ്മുടെ ഫാമിലി ഹിസ്റ്ററി, അത് ദമ്പതികളുടെ രണ്ടുപേരുടെയും പ്രാധാന്യമർഹിക്കുന്നു. ജനിതക വൈകല്യങ്ങൾ, പാരമ്പര്യ രോഗങ്ങൾ, അപൂർവമായ അസുഖങ്ങൾ എല്ലാം ഡോക്ടറോട് ചർച്ച ചെയ്യുകയും ആവശ്യമെങ്കിൽ ജനറ്റിക് സ്ക്രീനിങ്ങോ ജനറ്റിക് കൌൺസിലിംഗോ ചെയ്യേണ്ടതാണ്. കാരണം പ്രീനേറ്റൽ ജനറ്റിക് ടെസ്റ്റിംഗിലൂടെ ഗർഭസ്ഥ ശിശുക്കളിലെ ജനിതക രോഗങ്ങൾ കണ്ടുപിടിക്കാനാകും. കൃത്യമായ പ്ലാനിങ്ങിലൂടെ ഒരു പ്രഗ്നൻസി ആയാൽ നാം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഗർഭകാലം അഥവാ ടേം പ്രഗ്നൻസിയെ നാം 40 ആഴ്ചകളായാണ് കണക്കാക്കുന്നത്. ഇതിനെ ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് ട്രൈമസ്റ്റർ ഇങ്ങനെ 3 വിഭജിച്ചിട്ടുണ്ട്. ആദ്യത്തെ 12 ആഴ്ചയാണ് ഫസ്റ്റ് ട്രൈമസ്റ്റർ. ഈ സമയത്ത് നാം പ്രഗ്നൻസി കൺഫേം ചെയ്യുന്നു. ഫോളിക് ആസിഡ് ടാബ്ലറ്റ് തുടരുന്നു. നമ്മുടെ ബേസ് ലൈൻ ആയിട്ടുള്ള രക്തപരിശോധനകൾ ചെയ്യുന്നു. ഉള്ള അസുഖങ്ങളുടെ ചികിത്സ സ്പെഷ്യലിസ്റ്റുകളുടെ സഹായത്തോടെ തുടരുന്നു. അവ കൺട്രോൾഡ് ആണെന്ന് ഉറപ്പുവരുത്തുന്നു. 3 മാസം അതായത് 11 ആഴ്ചയ്ക്കും 14 ആഴ്ചയ്ക്കും ഇടയ്ക്ക് ജനറ്റിക് സ്ക്രീനിംഗ് ആയി NT സ്കാനും ഡബിൾ മാർക്കർ ടെസ്റ്റും ചെയ്യേണ്ടതാണ്. ഇഞ്ചക്ഷൻ TD വാക്സിൻ, മുമ്പ് നാം TT ആയിരുന്നു എടുക്കുന്നതെങ്കിൽ ഇപ്പോഴത് ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിനാണ്. ഇത് 2 ഡോസുകളാണ് എടുക്കേണ്ടത്. 4 മുതൽ 6 ആഴ്ച ഇടവേളകളിൽ എടുക്കാം. സെക്കൻഡ് ട്രൈമസ്റ്ററിലേക്ക് കടക്കുമ്പോൾ പ്രധാനമായും അയൺ കാൽഷ്യം ടാബ്ലറ്റ്സ് തുടങ്ങുന്നു. അനോമലി സ്കാൻ അഥവാ

0: കുഞ്ഞിന്റെ അവയവങ്ങൾ നോക്കുന്ന സ്കാനിലൂടെ കുട്ടിക്ക് അംഗവൈകല്യങ്ങളില്ല എന്നുറപ്പിക്കാം. 20 ആഴ്ച സമയത്താണ് ഇത് ചെയ്യുന്നത്. ഏതെങ്കിലും വൈകല്യങ്ങൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിന് വിദഗ്ധ പരിശോധനയും കുഞ്ഞിന്റെ നിലനിൽപ്പിന് അപകടമുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നിർണയിച്ചുമായിരിക്കും മുന്നോട്ടു പോകുന്നത്. അതിന് ഫീറ്റൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റിന്റെ സേവനവും ഏത് അവയവത്തിനാണ് പ്രശ്നം എന്നതനുസരിച്ച് സ്പെഷ്യലിസ്റ്റിന്റെ സേവനവും വേണ്ടിവരും. ചിലപ്പോൾ ആവശ്യഘട്ടത്തിൽ ഫീറ്റൽ എക്കോ അഥവാ കുട്ടിയുടെ എക്കോ എടുക്കാറുണ്ട്. പിന്നെ പ്രധാനമായും 6 മാസം സമയത്ത് പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിർബന്ധമായും ചെയ്യേണ്ടതാണ് ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് അഥവാ GTT. ഇത് ഗ്ലൂക്കോസ് കുടിച്ചതിനു ശേഷം രക്തത്തിലെ ഷുഗർ ടെസ്റ്റ് ചെയ്യുന്നതാണ്. കാരണം ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ, ഡയബറ്റീസ് അഥവാ പ്രമേഹം വളരെ കൂടുതലായി കാണപ്പെടുന്നു. 5 മാസത്തിന് ശേഷമാണ് ഇത് തുടങ്ങുന്നത്. അതിനാൽ GTT കൃത്യമായി ചെയ്യുകയും പ്രഗ്നൻസിയിലെ ഡയബറ്റീസ് കൃത്യമായി നിർണയിക്കുകയും ചികിത്സിക്കുകയും ചെയ്യേണ്ടതുമാണ്. ഇനി പ്രഗ്നൻസിയിൽ എന്തൊക്കെ കഴിക്കാം? നമുക്ക് എപ്പോഴും സംശയമുള്ള കാര്യമാണല്ലോ. പൊതുവെ പറയുകയാണെങ്കിൽ, അയൺ കണ്ടന്റ് കൂടിയ ഫുഡ്, പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം, കൊഴുപ്പും മധുരവും കുറഞ്ഞ ഭക്ഷണം, ഇതൊക്കെയാണ് നിർദ്ദേശിക്കാൻ കഴിയുന്നത്. എന്നാൽ പ്രഗ്നൻസിയിൽ പ്രമേഹമുള്ളവരിൽ പ്രത്യേക ഭക്ഷണക്രമം, മെഡിക്കൽ ന്യൂട്രീഷണൽ തെറാപ്പി തന്നെ വേണ്ടിവരും. വിളർച്ചയുള്ളവരിൽ ഹീമോഗ്ലോബിൻ കൂടാനായി അയണും വൈറ്റമിൻസും അടങ്ങിയ ഭക്ഷണ രീതി നിർദ്ദേശിക്കുന്നു. മറ്റൊരു പ്രധാന പ്രശ്നം പ്രഗ്നൻസിയിൽ ഹൈപ്പർടെൻഷൻ അഥവാ രക്താതി സമ്മർദ്ദമാണ്. കാലിൽ നീര് വരുന്നത് ഇതിന്റെ ഒരു ലക്ഷണമാണ്. കാലിൽ നീര് വരുന്നവർ BP കൃത്യമായി മോണിറ്റർ ചെയ്യുകയും യൂറിനിൽ ആൽബുമിൻ അല്ലെങ്കിൽ പ്രോട്ടീന്റെ അംശം ഇല്ല എന്ന് ഉറപ്പുവരുത്തുകയും വേണം. BP ഉള്ളവർ അത് നിയന്ത്രിക്കുകയും കൃത്യമായി ചികിത്സിക്കുകയും കോംപ്ലിക്കേഷൻസ് വരുന്നില്ല എന്നുറപ്പുവരുത്തുകയും വേണം. 7 മാസം മുതൽ കുട്ടിയുടെ വളർച്ചയുടെ സ്കാൻ എടുക്കാൻ തുടങ്ങുന്നു. ഇത് കൃത്യമായി മോണിറ്റർ ചെയ്യണം. പ്രഗ്നൻസിയിൽ റെസ്റ്റ് എടുക്കണോ? തീർച്ചയായും. എന്നാൽ ബെഡ് റെസ്റ്റ് എടുക്കുന്നത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം. കോംപ്ലിക്കേഷൻസ് ഇല്ലാത്ത പ്രഗ്നൻസിയിൽ സാധാരണയായി റുട്ടീൻ ആക്ടിവിറ്റീസ് തുടരാൻ നിർദ്ദേശിക്കുന്നു. ഇടതുവശം ചരിഞ്ഞുകിടക്കുന്നതാണ് യൂട്രസിലേക്കും കുഞ്ഞിനും രക്തയോട്ടം കിട്ടാൻ കൂടുതൽ നല്ല പൊസിഷൻ. പ്ലാസന്റ പ്രിവ്യ, ബ്ലീഡിംഗ് ഒക്കെയുള്ള സാഹചര്യത്തിൽ ഡോക്ടർമാർ ബെഡ് റെസ്റ്റ് നിർദ്ദേശിക്കുന്നു. പ്രസവത്തെക്കുറിച്ചും സിസേറിനെക്കുറിച്ചുമുള്ള ഒരു അവബോധം എല്ലാ ഗർഭിണികൾക്കും ഉണ്ടായിരിക്കുന്നത് ആ സമയത്തെ അമിതമായ പേടിയും ആകാംക്ഷയും ഒഴിവാക്കാൻ നല്ലതായിരിക്കും. അതിന് ആന്റിനേറ്റൽ ക്ലാസുകളിലൂടെയും ശാസ്ത്രീയമായ പഠനങ്ങളിലൂടെയും ഒക്കെ സാധിക്കും. അശാസ്ത്രീയമായ രീതികൾ പിന്തുടരുന്നത് പലപ്പോഴും സങ്കീർണതകൾ ഉണ്ടാക്കാം. അപ്രതീക്ഷിതമായി ഡെലിവറി സമയത്തും അതിനുശേഷവും ഉണ്ടാകാവുന്ന പോസ്റ്റ്പാർട്ട ഹെമറേജ് അഥവാ പ്രസവാനന്തര രക്തസ്രാവം, ഷോൾഡർ ഡിസ്റ്റോഷ്യ അഥവാ കുഞ്ഞിന്റെ തല പുറത്തു വന്ന ശേഷം ഷോൾഡറും ഉടലും സ്റ്റക്കാവുന്ന അവസ്ഥ, അബ്രപ്ഷൻ അഥവാ മറുപിള്ള വിട്ടുപോകുന്ന അവസ്ഥ, ആംനിയോട്ടിക് ഫ്ലൂയിഡ് രക്തത്തിൽ കടന്നുണ്ടാകുന്ന എംബോളിസം, കോഡ് പ്രൊലാപ്സ് അഥവാ പൊക്കിൾക്കൊടി പുറത്തേക്ക് ചാടുന്ന അവസ്ഥ, ഫീറ്റൽ ഡിസ്ട്രസ് അഥവാ ഗർഭസ്ഥ ശിശുവിന് ഹൃദയമിടിപ്പ് കുറയുന്ന അവസ്ഥ, PROM അഥവാ വെള്ളം പൊട്ടിപ്പോകുന്ന അവസ്ഥ, ഇവയെല്ലാം മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയാത്ത തരം സങ്കീർണതകളാണ്. ഇവയെപ്പറ്റിയും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രസവവേദന പലപ്പോഴും നാച്ചുറലായി തന്നെ തുടങ്ങാം. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമുക്ക് പ്രസവവേദന മരുന്നുകളുടെ സഹായത്താൽ തുടങ്ങിയെടുക്കേണ്ടി വരും. ഉദാഹരണമായി, ഒരാൾക്ക് ഡേറ്റ് കഴിഞ്ഞിട്ടും പ്രസവവേദന വരാതിരിക്കുക, ഗർഭാശയമുഖത്തിന് അഥവാ സെർവിക്സിന് തീരെ വികാസം ഇല്ലാതെ വരുന്ന അവസ്ഥ, ജെസ്റ്റേഷണൽ ഡയബറ്റീസ് അഥവാ പ്രമേഹമുള്ളതും ഇൻസുലിനൊക്കെ എടുക്കേണ്ടി വരുന്നതുമായ അവസ്ഥ, BP കൂടുന്നതോ അത് കാരണം സങ്കീർണതകൾ ഉണ്ടാകുന്നതോ ആയ അവസ്ഥ, കുഞ്ഞിന് വളർച്ചക്കുറവുള്ള അവസ്ഥ എന്നിങ്ങനെ. എന്നാൽ പലപ്പോഴും ഈ പ്രക്രിയയ്ക്ക് സമയമെടുക്കുന്നതുമാണ്. അപ്പോൾ നാം ക്ഷമയോടെ കൃത്യമായ മോണിറ്ററിംഗിൽ കാത്തിരിക്കേണ്ടി വന്നേക്കാം. അതുപോലെ മുൻകൂട്ടി പ്രതീക്ഷിക്കാതെ തന്നെ എമർജൻസിയായി സിസേറിയൻ ചെയ്യുന്ന സാഹചര്യങ്ങളും ഏത് പ്രസവത്തിലും ഉണ്ടായേക്കാം. ഇവയെപ്പറ്റിയും നമുക്കൊരു മുൻധാരണ വേണ്ടതാണ്. ഇതിലുപരി ഗർഭിണിക്ക് ഗർഭകാലത്തും പ്രസവ സമയത്തും അതിനുശേഷവും നൽകുന്ന മാനസിക പിന്തുണ ഏറെ പ്രാധാന്യമർഹിക്കുന്നു. വേണ്ടത്ര തയ്യാറെടുപ്പുകളും വളരെ ചിട്ടയായും ശാസ്ത്രീയമായുമുള്ള ചികിത്സയിലൂടെ പ്രഗ്നൻസി നമുക്ക് നല്ലൊരു അനുഭവവും കുഞ്ഞുങ്ങളുടെ ഭാവിയിലേക്കുള്ള ഒരു കരുതലുമാക്കാം.
1: ഗർഭകാല പരിചരണം, അറിയേണ്ട കാര്യങ്ങൾ. തിരുവനന്തപുരം ഫോർട്ട് താലൂക്ക് ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ അജിഷ ഡി സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: ഇനി അല്പസമയത്തിനകം മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. വർഷകാല സമ്മേളനത്തിന്റെ രണ്ടാം ദിനത്തിലും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയടക്കമുള്ള വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളിലും നടപടികൾ രണ്ടു മണിവരെ നിർത്തിവച്ചു. എൻ ഡി എ പാർലമെന്ററി പാർട്ടി യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. ചോദ്യപേപ്പർ ചോർച്ചകൾ തടയുന്നതിന് കർശന നടപടി സ്വീകരിക്കണമെന്ന് യോഗത്തിൽ നിർദ്ദേശം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സിക്കിമിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ 9 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ദക്ഷിണ നാവിക കമാൻഡിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ബഹുരാഷ്ട്ര സമുദ്ര സുരക്ഷാ പരിശീലനം ഓപ്പറേഷൻ സദേൻ റെഡിനസ് കൊച്ചിയിൽ പുരോഗമിക്കുന്നു. കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്ക് 50% അധിക തീരുവ ഏർപ്പെടുത്തി അമേരിക്ക. നിലവിലെ കരാറുകളുടെ ലംഘനമാണിതെന്ന് കാനഡ. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി രാഷ്ട്രപതി ദ്രൌപദി മുർമു നോർത്ത് മാസിഡോണിയയിലെത്തി. നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റ് ഗോഡാന ദാവ്കോയുമായി രാഷ്ട്രപതി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. മാസിഡോണിയൻ പ്രധാനമന്ത്രി, സ്പീക്കർ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തുന്ന ശ്രീമതി മുർമു നോർത്ത് മാസിഡോണിയൻ അസംബ്ലിയെയും അഭിസംബോധന ചെയ്യും. ഇന്ത്യ നോർത്ത് മാസിഡോണിയ ബിസിനസ് ഫോറത്തിലും രാഷ്ട്രപതി പങ്കെടുക്കും. മോൾഡോവ സന്ദർശനം വിജയമായി പൂർത്തിയാക്കിയാണ് രാഷ്ട്രപതി നോർത്ത് മാസിഡോണിയയിൽ എത്തിയത്. വർഷകാല സമ്മേളനത്തിന്റെ രണ്ടാം ദിനത്തിലും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളും രണ്ട് മണിവരെ നിർത്തിവച്ചു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് 12 മണിവരെ നിർത്തിവച്ച സമ്മേളന നടപടികൾ പുനരാരംഭിച്ചെങ്കിലും പ്രതിഷേധം തുടർന്ന സാഹചര്യത്തിൽ വീണ്ടും നിർത്തിവയ്ക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ലോക്സഭയിൽ ചോദ്യോത്തരവേളയിൽ തന്നെ പ്രതിഷേധം ആരംഭിച്ച് പ്രതിപക്ഷ അംഗങ്ങളോട് സഭാ നടപടികളുമായി സഹകരിക്കണമെന്ന് സ്പീക്കർ ഓം ബിർള ആവശ്യപ്പെട്ടെങ്കിലും പ്രതിപക്ഷം വഴങ്ങിയില്ല.
2: പ്രശ്നകാല ഉചിത നിയമ പ്രക്രിയ മുദ്ദോ ചർച്ചാ.
1: രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് സംസാരിക്കാൻ സഭാധ്യക്ഷൻ സി പി രാധാകൃഷ്ണൻ അവസരം നൽകി. നീറ്റ് വിഷയവും ഡൽഹിയിലെ വിദ്യാർത്ഥി പ്രതിഷേധവും പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചതോടെ ഭരണകക്ഷി അംഗങ്ങൾക്കും പ്രതിപക്ഷങ്ങൾക്കുമിടയിൽ ബഹളം രൂക്ഷമായി. ഇതോടെ നടപടികൾ നിർത്തിവയ്ക്കുകയായിരുന്നു. എൻ ഡി എ പാർലമെന്ററി പാർട്ടി യോഗം പാർലമെന്റ് ഹൌസിൽ ഇന്ന് ചേർന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രി എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയതിൽ ശ്രീ നരേന്ദ്രമോദിക്ക് എൻ ഡി എ കക്ഷി നേതാക്കൾ അഭിനന്ദനം രേഖപ്പെടുത്തി. ചോദ്യപേപ്പർ ചോർച്ചകൾ തടയുന്നതിനും കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിനും കർശന നടപടികൾ സ്വീകരിക്കാൻ പ്രധാനമന്ത്രി യോഗത്തിൽ നിർദ്ദേശം നൽകിയതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച 13 പേർ ഇതുവരെ പിടിയിലായതായും അദ്ദേഹം വ്യക്തമാക്കി.
3: ആകെ പേപ്പർ ലീക്ക് നീ ഹോനെ കെ ലിയേ സക്തി സേ ജോ കദം ഉഠായാ ഗയാ ഹൈ ഉസ്കേ ബാരേ മേ ഭി പ്രധാനമന്ത്രി ജി നേ ജാൻകാരി ദിയാ ഓർ പ്രധാനമന്ത്രി ജി നേ യേ ഭി കഹാ കെ പേപ്പർ ലീക്ക് സിർഫ് ഏക് രാജ്യ കാ മാംലാ നഹീ ഹൈ സിർഫ് കേന്ദ്ര സർക്കാർ കാ മാംലാ നഹീ ദൽഗത് രാജ്നീതി കാ വിഷയ നഹീ ഹൈ യേ ദേശ് കാ വിഷയ ഹൈ ഓർ യുവാഓ കാ ഭവിഷ്യ കേ സാഥ് കോയി ഖിൽവാഡ് നഹീ ഹോനെ കെ ലിയേ ഓർ ഖിൽവാഡ് നഹീ കർനെ ദേനെ കെ ലിയേ സക്തി സേ കദം ഭി ഉഠായേ സജാ ഭി ദേ ദോഷിയോ കോ ഓർ ഫിർ ഫുൾ പ്രൂഫ് സിസ്റ്റം കാം ജോ അഭി കർ രഹേ ഹൈ ഉസ്മേ ഭി സബ് മിൽ കർകെ കരേ.
1: വിവിധ രാജ്യങ്ങളുമായി ഇന്ത്യ ഒപ്പുവച്ച സ്വതന്ത്ര വ്യാപാര കരാറുകൾ കർഷകരുടെ താൽപര്യത്തിന് പ്രഥമ പരിഗണന നൽകുന്നതായും പ്രധാനമന്ത്രി യോഗത്തിൽ ചൂണ്ടിക്കാട്ടി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ വിവിധ ബില്ലുകൾ പാസാക്കേണ്ടതുണ്ടെന്നും പ്രതിപക്ഷം സഭാ നടപടികളുമായി സഹകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. യുക്രൈനിലെ ഒഡെസ തുറമുഖത്ത് എം വി ഗോൾഡൻ ലിയോ എന്ന കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ഇന്ത്യ അപലപിച്ചു. സംഭവത്തിൽ ഒരു മലയാളിയടക്കം 4 ഇന്ത്യൻ പൌരന്മാർ കൊല്ലപ്പെടുകയും ഒരാൾക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തു. കാസർഗോഡ് വെള്ളരിക്കുണ്ട് സ്വദേശിയായ നാവികൻ അഖിൽ ജോയലാണ് മരിച്ചത്. 17 ജീവനക്കാരാണ് കപ്പലിലുണ്ടായിരുന്നത്. യുക്രൈനിലെ സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ദുരന്തബാധിതർക്ക് സാധ്യമായ എല്ലാ സഹായവും ഉറപ്പാക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. സിക്കിമിലെ സമർദുങ്കിൽ ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിലിരിക്കുന്ന തുരങ്കത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ മരിച്ച 9 പേരുടെ മൃതദേഹങ്ങൾ പുറത്തെത്തിച്ചതായി പോലീസ്. 25 പേർ ദുരന്തത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് സംശയം. ഇവരെ പുറത്തെത്തിക്കാനുള്ള രക്ഷാപ്രവർത്തനം ഊർജിതമായി തുടരുകയാണ്. ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനകളും പോലീസും അഗ്നിരക്ഷാസേനയുമടക്കം രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എന്നാൽ പ്രതികൂല

0: കാലാവസ്ഥയും തുടർച്ചയായ മണ്ണിടിച്ചിൽ ഭീഷണിയും രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളി ഉയർത്തുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും സിക്കിം മുഖ്യമന്ത്രി പ്രേം സിംഗ് തമാങ്ങുമായി ഫോണിൽ സംസാരിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. രക്ഷാപ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ എല്ലാ പിന്തുണയും ഇരു നേതാക്കളും ഉറപ്പു നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ദക്ഷിണ നാവിക കമാൻഡിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ബഹുരാഷ്ട്ര സമുദ്ര സുരക്ഷാ പരിശീലനം ഓപ്പറേഷൻ സതേൻ റെഡിനസിന് കൊച്ചിയിൽ തുടക്കമായി. 4 ദിവസത്തെ പരിശീലന പരിപാടിയിൽ 26 രാജ്യങ്ങളിൽ നിന്നായി 254 പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. കപ്പൽ നിയന്ത്രണം, നാവിഗേഷൻ, സമുദ്ര അടിയന്തര ആശയവിനിമയം, ദുരന്ത നിവാരണം തുടങ്ങിയവ കേന്ദ്രീകരിച്ചുള്ള പരിശീലനം ഇന്ത്യയിൽ ആദ്യമായാണ് സംഘടിപ്പിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹിമ.
2: 26 രാജ്യങ്ങളിൽ നിന്നായി 254 പേർ പങ്കെടുക്കുന്ന പരിശീലനം ഇന്ത്യൻ നാവികസേനയുടെ നേതൃത്വത്തിലുള്ള കമ്പൈൻഡ് ടാസ്ക് ഫോഴ്സ് 154 കമ്പൈൻഡ് മാരിടൈം ഫോഴ്സസും ചേർന്നാണ് സംഘടിപ്പിക്കുന്നത്. കപ്പൽ നിയന്ത്രണം, നാവിഗേഷൻ, സമുദ്ര അടിയന്തര ആശയവിനിമയം, ദുരന്ത നിവാരണം, അഗ്നിശമനം തുടങ്ങിയ മേഖലകളിലാണ് പരിശീലനം. ഇന്ത്യയിൽ ആദ്യമായാണ് ഇത്തരം പരിപാടി സംഘടിപ്പിക്കുന്നത്. CTF 154 കമാൻഡർ കമഡോർ മിലിന്ദ് എം മൊഗാഷി ഉദ്ഘാടന പ്രസംഗം നടത്തി.
0: ഹിമാചൽ പ്രദേശിൽ അതിശക്തമായ മഴ തുടരുന്നു. കാംഗ്ര, മാൻഡി, ചമ്പ, സിൽമോർ, കുളു എന്നീ 5 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. പലയിടത്തും മണ്ണിടിച്ചിലിനെ തുടർന്ന് ഗതാഗതവും വൈദ്യുതി കുടിവെള്ള വിതരണവും തടസ്സപ്പെട്ടു. പോസ്റ്റൽ ബാലറ്റ് സംവിധാനം കൂടുതൽ ജനകീയവും സുരക്ഷിതവും എല്ലാവർക്കും പ്രാപ്യവുമാക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിനായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര സമ്മേളനത്തിന് കൊൽക്കത്തയിൽ തുടക്കമായി. ഇന്ത്യ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെമോക്രസി ആന്റ് ഇലക്ഷൻ മാനേജ്മെന്റും ഇന്ത്യൻ നാഷണൽ ഐഡിയയും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ലോക വ്യാപാര സംഘടനയുടെ മത്സ്യബന്ധന സബ്സിഡി കരാറിനുള്ള അംഗീകാരപത്രം ഇന്ത്യ സമർപ്പിച്ചു. സമുദ്ര വിഭവങ്ങളുടെ സംരക്ഷണവും സുസ്ഥിര പരിപാലനവും ലക്ഷ്യമിട്ടുള്ളതാണ് ഈ കരാർ. ഡൽഹി റെയിൽവേ ഡിവിഷനിലെ ഗാസിയാബാദ് ന്യൂഡൽഹി സെക്ഷനിൽ ഗുഡ്സ് ട്രെയിൻ പാലം തെറ്റി ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. പരിക്കുകളോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഗുഡ്സ് ട്രെയിനിന്റെ 6 വാഗണുകൾ പാലം തെറ്റിയതിനെ തുടർന്ന് 53 ട്രെയിൻ സർവീസുകളാണ് തടസ്സപ്പെട്ടത്. വിവിധ കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്ക് 50% അധിക തീരുവ ഏർപ്പെടുത്തി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കൻ ഉൽപ്പന്നങ്ങളോട് കാനഡ സ്വീകരിക്കുന്ന വിവേചനപരമായ സമീപനമാണ് ഇതിന് കാരണമായി പറയുന്നത്. എന്നാൽ കാനഡ US മെക്സിക്കോ കരാറിന്റെ ലംഘനമാണിതെന്ന് കാനഡ അഭിപ്രായപ്പെട്ടു. ഇറാൻ ആക്രമണത്തിൽ ജോർദനിലും ഇറാഖിലുമായി 3 US സൈനികർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇറാനിൽ ആക്രമണം ശക്തമാക്കുമെന്ന മുന്നറിയിപ്പുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹോർമൂസിൽ ആക്രമണം നടത്താനുള്ള ഇറാന്റെ സൈനിക ശേഷി ഇല്ലാതാക്കുകയാണ് ലക്ഷ്യമെന്നും US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. അതേസമയം ബഹ്റൈനിലെയും കുവൈറ്റിലെയും US കേന്ദ്രങ്ങൾക്ക് നേരെ 3 തവണ ആക്രമണം നടത്തിയതായി ഇറാൻ വ്യക്തമാക്കി. അമേരിക്കൻ കപ്പലുകൾക്കും ഡ്രോൺ സംവിധാനങ്ങൾക്കും സാരമായ പ്രഹരമേൽപ്പിക്കാൻ കഴിഞ്ഞതായും ഇറാൻ അവകാശപ്പെട്ടു. ഇറാൻ ആക്രമണത്തെ അപലപിച്ച് ബഹ്റൈൻ ജനവാസ മേഖലകളെ ലക്ഷ്യമിട്ടാണ് ആക്രമണമുണ്ടായതെന്നും വിമർശിച്ചു. ഇന്ന് ആരംഭിക്കുന്ന ചൈന ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യൻ സംഘത്തെ PV സിന്ധു നയിക്കും. വനിതാ സിംഗിൾസ് ആദ്യ മത്സരത്തിൽ സിന്ധു ഇന്ന് ഇന്ത്യയുടെ ഉന്നതി ഹുഡയെ നേരിടും. ഡെങ്കിപ്പനിക്കെതിരെയുള്ള ഇന്ത്യയുടെ പോരാട്ടത്തിൽ നിർണായക നാഴികക്കല്ല്. രാജ്യത്തെ ആദ്യ ഡെങ്കി വാക്സിനായ ക്യൂ ഡെങ്കയ്ക്ക് ഡ്രഗ് കൺട്രോൾ ജനറൽ ഓഫ് ഇന്ത്യ വിപണനാനുമതി നൽകി. ടാഡക ബയോ ഫാർമസ്യൂട്ടിക്കൽസ് ഇന്ത്യയാണ് വാക്സിൻ വികസിപ്പിച്ചത്. മുൻപ് ഡെങ്കി ബാധിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാതെ തന്നെ 4 മുതൽ 60 വയസ്സുവരെയുള്ളവർക്ക് വാക്സിൻ നൽകാൻ അനുമതിയുണ്ട്. യൂറോപ്യൻ യൂണിയൻ, UK, ബ്രസീൽ, ഇന്തോനേഷ്യ, അർജന്റീന തുടങ്ങി 40-ലധികം രാജ്യങ്ങളിൽ നിലവിൽ ക്യൂഡെങ്കയ്ക്ക് അംഗീകാരമുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. വർഷകാല സമ്മേളനത്തിന്റെ 2-ാം ദിനത്തിലും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയടക്കമുള്ള വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളിലും നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. NDA പാർലമെന്ററി പാർട്ടി യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. ചോദ്യപേപ്പർ ചോർച്ചകൾ തടയുന്നതിന് കർശന നടപടി സ്വീകരിക്കണമെന്ന് യോഗത്തിൽ നിർദ്ദേശം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സിക്കിമിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ 9 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ദക്ഷിണ നാവിക കമാൻഡിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ബഹുരാഷ്ട്ര സമുദ്ര സുരക്ഷാ പരിശീലനം ഓപ്പറേഷൻ സതേൻ റെഡിനസ് കൊച്ചിയിൽ പുരോഗമിക്കുന്നു. കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്ക് 50% അധിക തീരുവ ഏർപ്പെടുത്തിയ അമേരിക്ക നിലവിലെ കരാറുകളുടെ ലംഘനമാണിതെന്ന് കാനഡ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ മഞ്ഞണിപ്പൂനിലാവ്. മഞ്ഞണിപ്പൂനിലാവിൽ ഇന്നാദ്യം ചെമ്പരത്തി എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനം. വരികൾ വയലാർ, സംഗീതം ജി ദേവരാജൻ.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ എൽ ഇ ഡി ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽ ഇ ഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: മഞ്ഞണിപ്പൂനിലാവിൽ അടുത്തതായി കേൾക്കാം അനുഭവം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനം. വരികൾ ബിച്ചു തിരുമല, സംഗീതം എ. ടി. ഉമ്മർ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: പി ഭാസ്കരന്റെ വരികൾക്ക് ടി കെ പുകഴേന്തി ഈണം പകർന്ന ഗാനം കേൾക്കാം. വിത്തുകൾ എന്ന ചിത്രത്തിനുവേണ്ടി എസ് ജാനകി പാടിയത്.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.

നീലക്കുയിൽ എന്ന ചിത്രത്തിനു വേണ്ടി ജാനമ്മ ഡേവിഡ് പാടിയ ഗാനമാണ് മഞ്ഞണിപ്പൂനിലാവിൽ. ഇനി വരികൾ പി ഭാസ്കരൻ, സംഗീതം കെ രാഘവൻ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: മഞ്ഞണിപ്പൂനിലാവിൽ ഇനി കേൾക്കാം പി ലീല പാടിയ ഗാനം. പി ഭാസ്കരന്റെ വരികൾ, കെ രാഘവന്റെ സംഗീതം. ചിത്രം നായരു പിടിച്ച പുലിവാല്.

0: ഗൾ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: ശ്രീകുമാരൻ തമ്പി വരികളെഴുതി എം കെ അർജുനൻ ഈണൻ പകർന്ന് എസ് ജാനകിയും പി ജയചന്ദ്രനും പാടിയ ഗാനം കേൾക്കാം. ചിത്രം റെസ്റ്റ് ഹൌസ്.

0: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണപ്പൊരുൾ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
1: മഞ്ഞണിപ്പൂനിലാവിലെ അടുത്ത ഗാനം കായലും കയറും എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയതാണ്. വരികൾ പൂവച്ചൽ ഖാദർ, സംഗീതം കെ.വി. മഹാദേവൻ.

0: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂലൈ 24 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂലൈ 24 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് ജൂലൈ 26 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.
1: യേശുദാസ് പാടിയ മറ്റൊരു ഗാനം കേൾക്കാം. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ജി ദേവരാജൻ ഈണം പകർന്നത്. ചിത്രം അയൽക്കാരി.

മഞ്ഞണിപ്പൂനിലാവിൽ ഇനി കേൾക്കാം ഭാർഗവി നിലയം എന്ന ചിത്രത്തിനുവേണ്ടി എസ് ജാനകി പാടിയത്. വരികൾ പി ഭാസ്കരൻ, സംഗീതം എം എസ് ബാബുരാജ്.

0: ഗ്രാഫിക്കൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: മഞ്ഞണിപ്പൂ നിലാവിൽ ഇനി കേൾക്കാം ജ്വാല എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും വസന്തയും പാടിയത്. വരികൾ വയലാർ, സംഗീതം ദേവരാജൻ.

മഞ്ഞണിപ്പൂനിലാവിൽ ഇനി കേൾക്കാം നഖങ്ങൾ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും മാധുരിയും പാടിയത്. വരികൾ വയലാർ, സംഗീതം ജി ദേവരാജൻ.

ബിച്ചു തിരുമലയുടെ വരികൾക്ക് ഏറ്റിയുമ്മർ ഈണം പകർന്ന ഗാനം കേൾക്കാം. കടൽക്കാറ്റ് എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും സംഘവും പാടിയത്.

മഞ്ഞണി പൂനിലാവിൽ ഒരു ഗാനം കൂടി കേൾക്കാം. പി ഭാസ്കരന്റെ വരികൾക്ക് എം എസ് ബാബുരാജ് ഈണം പകർന്നത്. ഈ ഗാനത്തിന്റെ ആലാപനം പി ബി ശ്രീനിവാസ്. ചിത്രം നിണമണിഞ്ഞ കാൽപ്പാടുകൾ.

0: എന്താ ധനപതി ആ ഫയൽ ക്ലോസ് ചെയ്തത്? മുഴുവൻ നമ്മൾ കേട്ടില്ലല്ലോ.
1: ധനപതിക്കത് വീണ്ടും കേൾക്കേണ്ട ആവശ്യമില്ല. കാരണം ആ ഓഡിയോ ഫയൽ ധനപതി ഒരുപാട് തവണ കേട്ടതാണ്.
2: നിങ്ങൾക്ക് എന്താണ് വേണ്ടത്?
0: മിസ്റ്റർ ധനപതി, ഞങ്ങൾക്ക് വേണ്ടത് ഉത്തരങ്ങളാണ്.
3: വർഷങ്ങൾക്ക് മുമ്പ് ഉത്തരങ്ങൾ തേടി ഞാൻ ഒരുപാട് അലഞ്ഞിരുന്നു. പല വാതിലുകളിൽ മുട്ടിയിരുന്നു. മുഖം തിരിക്കലുകളും മൗനമാചരിക്കലും മാത്രമായിരുന്നു എനിക്ക് ലഭിച്ച മറുപടികൾ.
4: അതുപോലെ നിങ്ങൾക്ക് തരാൻ എന്റെ കയ്യിൽ ഉത്തരങ്ങളില്ല.
1: പക്ഷേ ധനപതി, ഞങ്ങൾക്ക് ഈ കടങ്കഥയുടെ ഉത്തരം കിട്ടിയേ പറ്റൂ. ആകസ്മികമായി അറിഞ്ഞതാണെങ്കിലും നിങ്ങളുടെ ഉത്തരം ഒരുപാട് അടഞ്ഞ വാതിലുകൾ തുറന്നു തന്നേക്കാം. ഇനിയും ഞങ്ങൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾ സംസാരിച്ചേ മതിയാകൂ.

0: മഹേശ്വരി, നീ കൊച്ചിനെയും കൊണ്ട് വേഗം വന്നാട്ടെ. രണ്ടു മൂന്ന് ഗസ്റ്റുകൾ ഇതിനകം തന്നെ റെസ്റ്റോറൻറ്റ് ഹാളിൽ എത്തിക്കഴിഞ്ഞു. എവിടെ ബർത്ത്ഡേ ഗേൾ എന്ന് ചോദിച്ച് ഇതാ എനിക്ക് ഫോൺ കോളും വന്നോണ്ടിരിക്കുന്നു.
1: അണ്ണ ധൃതി വെക്കാതെ 5:30 എത്താൻ പറഞ്ഞോണ്ടല്ലേ നമ്മൾ എല്ലാവർക്കും ഇൻവിറ്റേഷൻ അയച്ചത്. ഇപ്പം 5:30 ഉള്ളൂ. നേരത്തെ വന്നവർ അവിടെ കാത്തിരുന്നോളും. പിന്നെ വരുന്നവർക്ക് വെൽക്കം ഡ്രിങ്ക്സ് ഒക്കെ കൊടുക്കാൻ ഏർപ്പാടാക്കിയതല്ലേ?
0: ഒക്കെ ശരി തന്നെ. പിള്ളേരെയും കൊണ്ട് വരുന്നതായോണ്ട് എല്ലാരും ഇത്തിരി ധൃതി കാണിക്കും. അതാ
1: അണ്ണ, നമ്മൾ വൈകാനൊന്നും പോണില്ല. ഈ ബർത്ത്ഡേ ഗൗൺ ഇത്തിരി ലെങ്തി ആയതുകൊണ്ട് അതും പൊക്കി പിടിച്ചോണ്ട് വേണ്ടേ മോക്ക് നടക്കാൻ. അതാ സ്ലോ ആകണത്.
0: ശരി ശരി, ഞാൻ സ്കൂട്ടർ സ്റ്റാർട്ട് ആക്കട്ടെ. മോളെ നടുക്കിരുത്തി നീ പുറകിലിരുന്നാൽ മതി.
2: അച്ഛാ, ഈ ഗൗണും ഇട്ടോണ്ട് സ്കൂട്ടറിൽ കയറിയാൽ ഡ്രസ് എല്ലാം ചുളുങ്ങിപ്പോവൂലേ? നമുക്ക് ഓട്ടോയിലോ ടാക്സിയിലോ പോയാലോ?
1: മോള് പറയണതാ ശരി, ഡ്രസ് നാശമാവും. ഞങ്ങള് ഓട്ടോ കയറി വന്നാലാ?
0: അങ്ങനെ ചുളുങ്ങത്തൊന്നുമില്ല. അതുമല്ല, ഓട്ടോയോ ടാക്സിയോ ആണെങ്കിൽ ജംഗ്ഷൻ വഴി ചുറ്റിയേ വരാൻ പറ്റൂ. ഈ ട്രാഫിക്കിനിടയിൽ അത് പിന്നെയും വൈകാനിടയാകും. സ്കൂട്ടറിലാണെങ്കിൽ ഈ ചെറിയ വഴിയിലൂടെ 10 മിനിറ്റ് കൊണ്ട് റെസ്റ്റോറന്റിൽ എത്താൻ പറ്റും.
1: ഈ വഴിയിലൂടെയാ?
0: അതുതന്നെ. ഞാൻ എന്നും സ്റ്റുഡിയോയിലേക്ക് പോകുന്നത് ഈ വഴിയല്ലേ. ഇത് നേരെ ചെന്നിറങ്ങുന്നത് ഓവർബ്രിഡ്ജിനടിയിലാ. അവിടുന്ന് റൈറ്റ് എടുത്തു പോയാൽ റെസ്റ്റോറന്റ്. വാ, വേഗം കയറ്.
1: ഈ ഇടുങ്ങിയ വഴിയിലൂടെയുള്ള യാത്ര എനിക്കെന്തോ അത്ര ശരിയായി തോന്നണില്ല. ഞങ്ങൾ കയറി. ശരി, വിട്ടോ.

0: തോരണങ്ങളും അലങ്കാരങ്ങളും നിറഞ്ഞ ഓഡിറ്റോറിയത്തിന്റെ ബാങ്കറ്റ് ഹാളിലേക്ക് ഞങ്ങളുടെ ഇളവേണിക്ക് എത്താൻ കഴിഞ്ഞില്ല. റെഡിയാക്കി വച്ച ബർത്ത്ഡേ കേക്ക് മുറിക്കാനോ കൂട്ടുകാരുടെ ഗിഫ്റ്റുകൾ സ്വീകരിക്കാനോ അവളില്ലായിരുന്നു.
1: അയ്യോ
0: ഇളവേണി.

0: ഹാർലി ഡേവിഡ്സൺ സ്റ്റേറ്റ് 750 എന്ന അതിവേഗത്തിലെത്തിയ രാക്ഷസ ബൈക്ക് കവറിനെടുത്തത് ഇളവേണിയെ മാത്രമായിരുന്നില്ല, എന്റെയും മഹേശ്വരിയുടെയും സ്വപ്നങ്ങൾ കൂടിയായിരുന്നു. തൂവെള്ള ഗൗണിൽ ഒരു മാലാഖിയെപ്പോലെ അടിവച്ച് നടന്നുവന്ന എന്റെ കുഞ്ഞ് നിമിഷങ്ങൾക്കുള്ളിലാണ് ചോരപ്പൂക്കളണിഞ്ഞ് ആംബുലൻസിൽ എന്റെ മടിയിൽ കിടന്ന്.
1: റോങ് സൈഡിൽ വന്ന് അപകടമുണ്ടാക്കിയതിന് ശേഷം മായയായി മറഞ്ഞ വിദേശ ബൈക്ക് പിന്നെ ആരും കണ്ടിരുന്നില്ല അല്ലേ?
0: ഇല്ലെന്നതാണ് സത്യം. ഏറ്റവും വലിയ നഷ്ടം ഞങ്ങൾക്ക് സംഭവിച്ചു കഴിഞ്ഞു. എന്നിട്ടും അതിന്റെ കാരണക്കാരനായവനെ കണ്ടെത്താൻ ഒരുപാടലഞ്ഞു. പോലീസിന് പോലും ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അവരുടെ ബുക്കിൽ തിരക്കേറിയ നഗരത്തിലെ അനിവാര്യമായ ഒരപകടം അത്ര തന്നെ.
2: പക്ഷേ പിറന്നാൾ ദിനത്തിൽ കാതടപ്പിക്കുന്ന ശബ്ദത്തോടെ നിങ്ങളുടെ പ്രതീക്ഷകളെ കശക്കിയെറിഞ്ഞ ആ വ്യക്തി ഈ സ്റ്റുഡിയോയുടെ പടികയറി വരിക തന്നെ ചെയ്തു അല്ലേ ധനപതി?
0: ആ വ്യക്തിയോ എനിക്കറിയില്ല.
2: എല്ലാ സിനിമാക്കാരും ആവശ്യപ്പെടുന്ന ഒന്നാം നമ്പർ റെക്കോർഡിസ്റ്റാണ് ധനപതി. പക്ഷേ നുണ പറയുന്നതിൽ ധനപതി ഒന്നാം നമ്പറല്ല.
0: ആരാണ് നിങ്ങൾ? എന്താണ് നിങ്ങൾക്ക് വേണ്ടത്?
1: അതൊക്കെ ഞങ്ങൾ പറയാം, പക്ഷെ അതിനു മുമ്പ് സംഭവിച്ചതെന്താണെന്ന് വിശദമാക്കാൻ ഞങ്ങളെ അനുവദിക്കണം.
2: ബാംഗ്ലൂരിലെ FM ലിസണേഴ്സിന്റെ ഉള്ളിൽ ആവേശമായി പടർന്നു കയറിയ ഡേവിഡ് ആരോഗ്യസ്വാമി എന്ന റേഡിയോ ജോക്കിയുടെ ഒരു പാഷൻ വിദേശ നിർമ്മിത ബൈക്കുകളിൽ ഔട്ടർ റിംഗ് റോഡുകളിൽ മിന്നലായി പാഞ്ഞു നടക്കുക എന്നതായിരുന്നു. എന്നാൽ December 18 അപ്രതീക്ഷിതമായി നടന്ന ആക്സിഡന്റിൽ ഡേവിഡ് ഭയന്നുപോയിരുന്നു. അതിനാൽ ഇടുങ്ങിയ വഴിയിൽ തന്റെ അതിവേഗതയിൽ വന്നു ഭവിച്ച അപകട സ്ഥലത്തുനിന്ന് അയാൾ മിന്നൽ പോലെ മറഞ്ഞു കളഞ്ഞു.
1: തക്ക സമയത്ത് പ്രതികരിച്ചിരുന്നുവെങ്കിൽ ആ പിറന്നാൾക്കാരിയുടെ ജീവൻ രക്ഷിക്കാൻ ഡേവിഡിന് കഴിയുമായിരുന്നു. പക്ഷേ തന്റെ രക്ഷ മാത്രമായിരുന്നു അയാൾ പരിഗണിച്ചത്.
2: 5 വർഷത്തിന് ശേഷം നിങ്ങളുടെ സ്റ്റുഡിയോയുടെ പടികയറി എത്തിയത് താൻ പുതുതായി തുടങ്ങുന്ന പോഡ്കാസ്റ്റ് പരമ്പരയുടെ റെക്കോർഡിങ്ങിനായി ബാംഗ്ലൂരിലെ ഏറ്റവും മികച്ച റെക്കോർഡിസ്റ്റിനെ തേടിയായിരുന്നു.
1: അപ്പോൾ പക്ഷേ ധനപതിക്ക് അറിവുണ്ടായിരുന്നില്ല തന്റെ സ്വപ്നം അപഹരിച്ച് കളഞ്ഞയാളാണ് തന്റെ മുന്നിലെന്ന്.
2: അതെ, ഡേവിഡിനും അറിയില്ലായിരുന്നു. കൺസോളിലിരുന്ന് തന്റെ ശബ്ദത്തിന്റെ ഉയർച്ച താഴ്ചകൾ നിയന്ത്രിച്ചിരുന്ന ധനപതി തന്നെ തന്റെ ഹൃദയസ്പന്ദനങ്ങൾ ഒരു നേർരേഖ മാത്രമാക്കി മാറ്റുമെന്ന്.
0: നിങ്ങൾ എന്താണ് പറഞ്ഞു വരുന്നത്? ഞാൻ
1: അതെ ധനപതി, പ്രക്ഷേപണം ചെയ്തു കഴിഞ്ഞ ഒരു ശബ്ദശകലം പോലെ അതൊരു രഹസ്യമല്ലാതായി കഴിഞ്ഞിരിക്കുന്നു.
2: ഡേവിഡായിരുന്നു ആ ബൈക്ക് റൈഡർ എന്ന് നിങ്ങൾ എങ്ങനെ തിരിച്ചറിഞ്ഞു എന്ന് മാത്രം ഞങ്ങളോട് പറഞ്ഞാൽ മതി. ഇനി ഒളിക്കാനൊന്നുമില്ല, പറയൂ.
0: സത്യം മറച്ചു വെക്കാൻ ശ്രമിക്കുന്നത് ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ്. പ്രകാശവീജികൾ അന്ധകാരം തുളച്ചെത്തുന്നത് പോലെ ഒരു നാൾ സത്യത്തിന്റെ മുഖം തിരിച്ചറിയപ്പെടുക തന്നെ ചെയ്യും. അത് നിങ്ങളുടെ മുന്നിൽ ഞാൻ ചെയ്താലും ലോകത്തിന് മുന്നിൽ ഡേവിഡ് മറച്ചു വെച്ചതായിരുന്നാലും. അതെ, ഡേവിഡിലേക്ക് എത്താൻ എനിക്ക് 5 വർഷം വേണ്ടി വന്നു. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ പോഡ്കാസ്റ്റ് വലിയ ഹിറ്റായി മാറിക്കഴിഞ്ഞിരുന്നു. ഡേവിഡിന്റെ പോപ്പുലാരിറ്റി തന്നെ ഒരു കാരണം. പിന്നെ മലയാളത്തിൽ അധികമാരും പരീക്ഷിക്കാത്ത ഒന്നായിരുന്നു ഡേവിഡ് തന്റെ പോഡ്കാസ്റ്റിനായി കണ്ടെത്തിയത്. മലയാളത്തിലെ മഹാരഥന്മാരായ എഴുത്തുകാരുടെ കൃതികൾക്ക് ശബ്ദരൂപം നൽകുക, മികച്ച കൃതികൾക്ക് അങ്ങനെ ശബ്ദപതിപ്പുകൾ സൃഷ്ടിക്കപ്പെട്ടു. വിജയാഘോഷത്തിനായി സംഘടിപ്പിക്കപ്പെട്ട ഒരു നൈറ്റ് പാർട്ടിക്ക് അവസാനം ഡേവിഡിനൊപ്പം ഞാനും അയാളുടെ വസതിയിൽ എത്തിച്ചേർന്നു. ഹോട്ടലിലെ പരിപാടിയിൽ അല്പം ഓവറായിപ്പോയ എനിക്ക് ഒറ്റയ്ക്ക് തിരിച്ചെത്താൻ കഴിയുമായിരുന്നില്ല. അതിനാൽ ഡേവിഡ് അയാളുടെ കാറിൽ എന്നെ അയാളുടെ വീട്ടിലേക്ക് എത്തിക്കുകയായിരുന്നു.

മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം തുടർ നാടകം 17-ാം ഭാഗം സമാപിക്കുന്നു. രചന അനിൽ തമ്പാൻ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: ചിദംബരം, ജിജിൻ അതിയന്നൂർ, മഞ്ജുനാഥ് ഷെട്ടി, എ ജെ സലീം. ധനപതി: ജയദേവ് കോട്ടയം. മഹേശ്വരി: സുഷമ അനിൽ. ഇളവേണി: മീര വിജയകുമാർ. സംവിധാന സഹായം: വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത. ഈ തുടർനാടകത്തിന്റെ 18-ാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: സംഗീത സരണി, കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം H. പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

ആകാശവാണി കവരത്തി 1152 kHz. ഇതോടുകൂടി ഈ നിലയത്തിൽ നിന്നുള്ള മധ്യാന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 5 PM ആരംഭിക്കുന്നതാണ്.

ആകാശവാണി കവരത്തി. മീഡിയം വേവിൽ 260.4 മീറ്റർ, അതായത് 1152 കിലോഹെർട്സിൽ. പ്രിയ ശ്രോതാക്കൾക്ക് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഈ നിലയത്തുനിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം റംസീന ബീഗം, ചെണ്ടിപ്പുര.

കവരത്തി നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ: ആദ്യം 5:05 ആന്ത്രോത്ത് ദ്വീപിൽ നിന്നും അൽഫിയ സൈൻ പങ്കെടുക്കുന്ന ഗ്രീൻ കിസ് എന്ന പരിപാടിയും, തുടർന്ന് ദ്വീപ് വിശേഷം. 5:30 ദീൻദയാൽ ഉപാധ്യ ആയുഷ് ഹോസ്പിറ്റലിലെ ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഫ്രൂസ നസറി പങ്കെടുക്കുന്ന ആരോഗ്യ വിചാരം എന്ന പരിപാടിയും, തുടർന്ന് പാട്ടും വിശേഷങ്ങളുമായി ഫാട്ട് ഫെട്ടിയും ഇന്ന് ഈ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

0: ആകാശവാണി കവരത്തി. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 5:13.
1: ഹലോ, ആകാശവാണി കവരത്തി നിലയത്തിന്റെ ഗ്രീൻ ക്വിസ് എന്ന പരിപാടിയാണ്. പരിപാടിയിലേക്ക് സ്വാഗതം.
2: താങ്ക് യു.
1: ആരാണ്, പേര് പറഞ്ഞോളൂ.
2: അൽഫിയ സെയ്ൻ.
1: അൽഫിയ സെയ്ൻ, നല്ല പേരാണല്ലോ അൽഫിയ. ഇപ്പൊ ഏത് ദ്വീപിൽ നിന്നാ വിളിക്കുന്നത് അൽഫിയ? കവരത്തിയാണോ? ആന്ത്രോത്തിൽ നിന്നും അൽഫിയാണ് ഇപ്പൊ വിളിക്കുന്നത് അല്ലേ. അൽഫിയ ഇപ്പൊ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? ഓക്കെ, ഇപ്പൊ 5th ഏത് സ്കൂളിലാണ്? മോളുടെ വീടിന്റെ അടുത്തുള്ളത് ഈ സെന്റർ സ്കൂളാണോ? ഓക്കെ. അൽഫിയ, നമ്മുടെ ഗ്രീൻ ക്വിസ് എന്ന പരിപാടി നേരത്തെ കേട്ടിരുന്നോ?
2: ഓക്കെ.
1: ഇതിലപ്പോ നിയമങ്ങളൊക്കെ അറിയാലോ എങ്ങനെയാന്നുള്ളത്. എത്ര ചോദ്യങ്ങൾ ഉണ്ടാവും ഗ്രീൻ ക്വിസില്? 10. 10-ൽ എത്ര എണ്ണത്തിന് ആൻസർ പറയണം സമ്മാനം കിട്ടണമെങ്കിൽ? 5 ആയാലും മതി, ശരിയായിട്ടുള്ള 5 എണ്ണം പറയണം. അൽഫിയ എങ്ങനെയാ, സാധാരണ ക്വിസ് കോമ്പറ്റീഷനിലേക്ക് പങ്കെടുക്കാറുണ്ടോ? എങ്ങനെയാ, സ്കൂളിൽ വരുന്ന മത്സരങ്ങളിലേക്ക് പങ്കെടുക്കോ? അപ്പൊ അൽഫിയ ഇപ്പൊ 5ാം ക്ലാസ്സിലാണല്ലേ പഠിക്കുന്നത്. അൽഫിയനോട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. അൽഫിയക്ക് കൂടുതലും ഈ ഡാൻസ് കളിക്കാനാണോ ഇഷ്ടം, പാട്ട് പാടാനാണോ ഇഷ്ടം, ചിത്രം വരയ്ക്കാനാണോ ഇഷ്ടം, അല്ല സ്പോർട്സിലാണോ താല്പര്യം? ചിത്രം വരയ്ക്കാനാണ് ഇഷ്ടം. ഇപ്പൊ നന്നായിട്ട് ചിത്രമൊക്കെ വരക്കോ? അത്യാവശ്യം നന്നായിട്ട് വരക്കും അല്ലേ. എന്നിട്ട് ഏതൊക്കെ ചിത്രങ്ങളാ വരയ്ക്കാറ് സാധാരണ?
2: പ്രകൃതിയെ കുറിച്ച്, പ്ലാന്റ്സിനെ കുറിച്ച്, അങ്ങനത്തെ കുറച്ചൊക്കെ വരക്കും.
1: ആഹാ, അപ്പൊ എങ്ങനെ നേരത്തെ തന്നെ വരക്കുമായിരുന്നോ, ചെറിയ ക്ലാസ്സിൽ നിന്നേ വരക്കോ?
2: അത് ചെറിയ ചെറിയ റെയിൻബോ അങ്ങനത്തെ സാധനം ചെറിയ ക്ലാസ്സിൽ നിന്ന് വരക്കാറ്.
1: അപ്പൊ അൽഫി എങ്ങനെയാ, സ്കൂളിൽ നിന്നാണോ പഠിച്ചത്, അല്ല നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് ചെറുതായിട്ട് വരയ്ക്കാനൊക്കെ ശ്രമിക്കുമായിരുന്നോ?
2: സ്കൂളിൽ നിന്ന് നല്ലോണം വരയ്ക്കാൻ പഠിച്ചു, വീട്ടിൽ നിന്ന് ചെറുത് ചെറുതായിട്ട് വരയ്ക്കും.
1: എന്തായാലും അപ്പൊ നേരത്തെ തന്നെ വരയ്ക്കാനൊക്കെ താല്പര്യമുള്ള ആളാണല്ലേ. അപ്പൊ നല്ലൊരു ചിത്രകാരിയായി മാറട്ടെ. ഓക്കെ, നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ആയാലോ ആദ്യം. അപ്പൊ 1-ാമത്തെ ചോദ്യം ചോദിക്കാൻ പോവാണ്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. അപ്പൊ ആദ്യത്തെ ചോദ്യം ഇതാണ്, നമ്മുടെ സൗരയൂഥത്തിന്റെ കേന്ദ്രം ഏതാണ്? വെരി ഗുഡ്, വെരി ഗുഡ്, ഉത്തരം ശരിയാണ്. ഈ സണ്ണിനെ ചുറ്റിയിട്ട് ഒരുപാട് ഗ്രഹങ്ങളൊക്കെ ഉണ്ടല്ലേ, പ്ലാനറ്റ്സ് ഉണ്ടല്ലേ. ആ പ്ലാനറ്റ്സിന്റെ പേരൊക്കെ പഠിച്ചിട്ടുണ്ടോ? പറയാൻ പറ്റുമോ അൽഫിയക്ക്? ആ പറഞ്ഞോ.
2: മെർക്കുറി, വീനസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, ഉറാനസ്.
1: ഇപ്പൊ 7 അല്ലേ ആയിട്ടുള്ളൂ, 1 എണ്ണം വിട്ടുപോയി. അതേതാന്നറിയോ? ഏതാ?
2: മാർസ്.
1: ആ മാർസ്. അപ്പൊ ഓക്കെ, ഇപ്പോ 8 ഗ്രഹങ്ങളും പറഞ്ഞു. ഇപ്പൊ നമ്മുടെ സൂര്യനാണ് സൗരയൂഥത്തിന്റെ കേന്ദ്രം, ഇതിനെ ചുറ്റിയുള്ള 8 ഗ്രഹങ്ങളുടെ പേരും അൽഫിയ നല്ല സ്മാർട്ട് ആയിട്ട് പറഞ്ഞു കേട്ടോ. ഇപ്പൊ സൂര്യന്റെ ശക്തമായ ഗുരുത്വാകർഷണ ബലത്താലാണ് ഭൂമി അടക്കമുള്ള എല്ലാ ഗ്രഹങ്ങളും സൂര്യനെ ചുറ്റും ഭ്രമണം ചെയ്യുന്നത്. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ, ഭ്രമണം, പരിക്രമണം, അതായത് റൊട്ടേഷൻ, റെവല്യൂഷൻ, അതൊക്കെ അൽഫിയ പഠിച്ചിട്ടുണ്ടോ? 5ാം ക്ലാസ്സായിട്ട് ഇത്രയൊക്കെ പറഞ്ഞില്ലേ, നല്ല സ്മാർട്ടാണ്, അപ്പൊ നല്ല മിടുക്കിയാണ് കേട്ടോ. അപ്പൊ 2ാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ. അപ്പൊ 1 മാർക്ക് കിട്ടിയിട്ടോ. 2ാമത്തെ ചോദ്യം, മാസ്റ്റർ ബ്ലാസ്റ്റർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ ക്രിക്കറ്റർ ആരാണ്? ക്രിക്കറ്റിൽ ഏറ്റവും ഫേമസ് ആയിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു പേര് പറഞ്ഞാലും ഇതിന്റെ ഉത്തരം കിട്ടും.
2: സച്ചിൻ
1: ടെണ്ടുൽക്കർ. ഉത്തരം ശരിയാണ്, വെരി ഗുഡ്. ഇതിപ്പോ ആരെങ്കിലും പറഞ്ഞു തന്നതാണോ ഇതിന്റെ ആൻസർ? ഇല്ല, വെറുതെ ഗസ് ചെയ്തതാണോ, അല്ല ഇതിന്റെ ആൻസർ അറിയാമായിരുന്നോ? വെറുതെ ഗസ് ചെയ്ത. അപ്പൊ എന്തായാലും ഉത്തരം ശരിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി 3ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. 3ാമത്തെ ചോദ്യം, ഭൂമിയിലെ ഏറ്റവും തണുപ്പേറിയ ഭൂഖണ്ഡം ഏതാണ്, അല്ലെങ്കിൽ വൻകര ഏതാണ്?
2: അന്റാർട്ടിക്ക.
1: ഉത്തരം ശരിയാണ്, വെരി ഗുഡ്. ഇപ്പൊ നോക്കിയാ എത്ര കോണ്ടിനെന്റ്സ് ഉണ്ട് നമുക്ക്?
2: 7 കോണ്ടിനെന്റ്സ്.
1: പേര് പറയാമോ?
2: നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, ആഫ്രിക്ക, അന്റാർട്ടിക്ക.
1: ആ വെരി ഗുഡ്.
2: ഓസ്ട്രേലിയ, യൂറോപ്പ്, ഏഷ്യ.
1: വെരി ഗുഡ്, വെരി ഗുഡ്. അൽഫിയ ഭയങ്കര സ്മാർട്ടാട്ടോ, ഇതൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടോ, നല്ല മിടുക്കിയാണ് കേട്ടോ. ഇപ്പൊ ഇതില് നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ, വിച്ച് ഈസ് ദ സ്മോളസ്റ്റ് കോണ്ടിനെന്റ്?
2: ഓസ്ട്രേലിയ.
1: വിച്ച് ഈസ് ദ ലാർജസ്റ്റ് കോണ്ടിനെന്റ്?
2: ഏഷ്യ.
1: ഭൂമിയുടെ ദക്ഷിണ ധ്രുവത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഭൂഖണ്ഡം വെളുത്ത ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നു. സ്ഥിരമായി മനുഷ്യവാസമില്ലാത്ത ഒരേ ഒരു ഭൂഖണ്ഡം കൂടിയാണ് ഏത്?
2: അന്റാർട്ടിക്ക.
1: അന്റാർട്ടിക്ക. എന്നാൽ വിവിധ രാജ്യങ്ങളുടെ ശാസ്ത്ര ഗവേഷണ കേന്ദ്രങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഡാർക്ക് കോണ്ടിനെന്റ് എന്നറിയപ്പെടുന്നത് ഏതാ കോണ്ടിനെന്റ്?
2: ആഫ്രിക്ക.
1: ആഫ്രിക്ക, വെരി ഗുഡ്. ഇത് ആരാ പഠിപ്പിച്ചേ?
2: അമ്മയും പഠിപ്പിച്ച്.
1: ചേച്ചി ഉണ്ടോ വീട്ടില്?
2: വീട്ടിലല്ല, അച്ഛന്റെ വീട്ടില്. ഇന്നലെ അച്ഛന്റെ വീട്ടിൽ പോയപ്പോ ചേച്ചി പഠിപ്പിച്ച.
1: ചേച്ചി എന്ന് പറയുമ്പോ അൽഫിയുടെ ആരാണ്?
2: എന്റെ അച്ഛന്റെ ചേട്ടന്റെ മകൾ.
1: അതായത് അൽഫിയ മോളുടെ മൂത്താപ്പാന്റെ മോള്. മൂത്താപ്പാന്റെ മോളാണ് പഠിപ്പിച്ചു തന്നത് അല്ലേ? ആ ഇത്താത്തയുടെ പേരൊന്ന് പറയാമോ?
2: അസീസ.
1: അസീസ, അസീസയാണ് പഠിപ്പിച്ചു തന്നത് അല്ലേ? ആണോ? ആള് ടീച്ചറാണോ? ഇപ്പൊ ടി ടി സി പഠിച്ചോണ്ടിരിക്കയാണ് അസീസ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ കവരത്തിയില് ഡയറ്റില് പഠിച്ചതാണ്. എന്നിട്ട് ഇപ്പൊ അവിടെ ടീച്ചിങ് പ്രാക്ടീസ് ആണോ? അപ്പൊ അൽഫിയനെ കൂടുതൽ സഹായിക്കാറൊക്കെ ഉണ്ടോ പഠിക്കാനായിട്ട്? ഡൗട്ടൊക്കെ വരുമ്പോ ചേച്ചിയോട് ചോദിക്കാറുണ്ടോ? എന്നിട്ട് ക്ലിയർ ആക്കി തരാറുണ്ടോ? അപ്പൊ അസീസ എന്നാണ് പേരല്ലേ? പിന്നെ അൽഫിയ കാരൊക്കെ ഉണ്ട് വീട്ടില്?
2: എനിക്ക് അനിയത്തി, അച്ഛൻ, അമ്മ, അമ്മൂമ്മ, പാപ്പ.
1: ഉപ്പാപ്പയുണ്ട്. അവരുടെ രണ്ടുപേരുടെയും പേരെന്തെന്നാ?
2: ഉപ്പാപ്പയുടെ പേര് കുഞ്ഞിക്കോയ, ഉമ്മമ്മയുടെ പേര് സിത്തനീസ.
1: പിന്നെ ബാപ്പയുടെ ഉമ്മയുടെ അനിയത്തിയുടെയും പേരോ?
2: ബാപ്പയുടെ പേര് സെയിം ലാബിദ്, അമ്മയുടെ പേര് നസ്രീന, അനിയത്തിയുടെ പേര് അർവിയ.
1: അർവിയ, ഇത് ഭയങ്കര വെറൈറ്റി ആയില്ലേ അർവിയ. അൽഫിയ ഇതിനു മുമ്പ് ഈ അർവിയ എന്ന പേര് കേട്ടിട്ടുണ്ടോ?
2: ആദ്യമായിട്ട് അനിയത്തി ജനിച്ചപ്പോ പേരിട്ടപ്പോ അറിഞ്ഞത.
1: ഞാനും ഇപ്പൊ ആദ്യമായിട്ടാ കേൾക്കുന്നത് അർവിയ അല്ലേ പേര്. എന്തായാലും നല്ല വെറൈറ്റി പേരാണ്. വീട്ടുപേര് എന്തെന്നാ?
2: വീട്ടുപേര് കൊറ്റത്താട്ട് ഷഹനാസ് മൻസി.
1: അങ്ങനെയാണോ വീട്ടുപേര് വരുന്നേ? ഓക്കെ ഓക്കെ. ഇപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? ഓക്കെ. ഇപ്പൊ നമ്മള് മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചതില് മൂന്നിനും ആൻസർ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനിയും തെറ്റിക്കാതെ പോവാട്ടോ, ഫുൾ മാർക്ക് കിട്ടട്ടെ. ഓക്കെ. നാലാമത്തെ ചോദ്യം ഇതാണ്, ഇന്ത്യയിൽ എത്ര മൗലിക അവകാശങ്ങളുണ്ട്? ആറ്. ഉത്തരം ശരിയാണ്. ഈ മൗലിക അവകാശങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാൻ പറ്റോ? മോൾക്ക് കിട്ടുന്ന

0: മതിയെല്ലാം വേണമെന്നില്ല, മോള് പഠിച്ചത്രയും ഒന്ന് പറഞ്ഞോ.
1: ഇക്വാലിറ്റി,
0: ആ
1: റൈറ്റ് ടു ഫ്രീഡം,
0: ആ റൈറ്റ് ടു ഫ്രീഡം,
1: റൈറ്റ് ടു എഗൈൻസ്റ്റ് മിസ്
0: എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിനെതിരെയുള്ള അവകാശം.
1: ഫ്രീഡം ഓഫ് റിലീജിയൻ,
0: ആ വെരി ഗുഡ്. അടുത്തതോ, കൾച്ചർ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. ഇനി ഒരെണ്ണം കൂടി ബാക്കി, അതേതാണ് അവസാനത്തേത്?
1: കോൺസ്റ്റിറ്റ്യൂഷണൽ,
0: ആ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്ന് പറയുമ്പോൾ ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. ഇങ്ങനെ 6 മൗലിക അവകാശങ്ങളാണ് ഇന്ത്യൻ ഭരണഘടന നമുക്ക് വിഭാവനം ചെയ്യുന്നത്, നമുക്ക് ഉറപ്പ് നൽകുന്നത് അല്ലേ. ഇതിലൊരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ നേരത്തെ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് 7 മൗലിക അവകാശങ്ങൾ ഉണ്ടായിരുന്നു. അതായത് സ്വത്തവകാശം എന്നുള്ളത് ഒരു മൗലിക അവകാശമായിട്ട് നിലനിന്നിരുന്നു. പിന്നീട് 1978 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്വത്തിനുള്ള അവകാശം, അതായത് റൈറ്റ് ടു പ്രോപ്പർട്ടി, മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി അതൊരു നിയമപരമായ അവകാശം മാത്രമാക്കി മാറ്റി. ഓക്കെ, അതൊന്നും പഠിക്കണ്ട, ഇതത്തെ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. അപ്പോ നമ്മുടെ ഇന്ത്യക്ക് എത്ര മൗലികാവകാശങ്ങളുണ്ട്?
1: 6.
0: നേരത്തെ എത്ര ഉണ്ടായിരുന്നു? അപ്പോ 4 ചോദ്യങ്ങൾക്കുള്ള ആൻസറും കറക്റ്റ് ആണ്. ഇനിയിപ്പോ 5-ാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. 5-ാമത്തെ ചോദ്യം ഇതാണ്, സസ്യത്തിന്റെ ഏത് ഭാഗമാണ് ആഹാരം നിർമ്മിക്കുന്നത്? അൽഫിയ പറയുന്നതിന് മുമ്പേ തന്നെ എന്റെ ബുക്കിൽ അത് ടിക്ക് ഇട്ടു, അതിന്റെ ആൻസർ ശരിയായിരിക്കും എന്നുള്ളത് എനിക്കറിയാം. അൽഫിയ എന്തായാലും പറയുന്നുള്ള ഉറപ്പായിരുന്നു എനിക്ക്. EVS പഠിച്ചിട്ടുണ്ടാവൂലേ. ഓക്കെ, സസ്യങ്ങളുടെ ഇലകളാണ് ആഹാരം നിർമ്മിക്കുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ ഈ ഇലകളെ എന്തോ എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ടല്ലോ, അതിനെ വിളിപ്പീര് എന്തൊക്കെയോ പറയാറുണ്ട്. സസ്യങ്ങൾക്ക് ആഹാരം നിർമ്മിക്കുന്നത് ഇലകളിൽ വെച്ചാണ്, അതുകൊണ്ട് സസ്യങ്ങളുടെ എങ്ങനെയാണ് പറയുന്നത്, ഇലകളെ സസ്യങ്ങളുടെ അടുക്കള അഥവാ ഭക്ഷണ ഫാക്ടറി അല്ലേ, അങ്ങനെയും കൂടി അറിയപ്പെടാറില്ലേ ഇലകളെ. അങ്ങനെ പഠിച്ചിട്ടുണ്ടോ മോള്? അപ്പൊ എന്തായാലും ഇനിയിപ്പോ അത് പഠിച്ചു വെക്കാട്ടോ. ഇലകളിലെ ഹരിതകം എന്ന പച്ചവർണ്ണ വസ്തുവാണ് ഇതിന് പ്രധാനമായും സഹായിക്കുന്നത്. സൂര്യപ്രകാശം, അന്തരീക്ഷത്തിൽ നിന്നുള്ള കാർബൺ ഡയോക്സൈഡ്, വേരുകൾ വലിച്ചെടുക്കുന്ന വെള്ളം എന്നിവ ഉപയോഗിച്ചാണ് സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണം എന്ന പ്രക്രിയയിലൂടെ ആഹാരം നിർമ്മിക്കുന്നത്. അത് പഠിച്ചിട്ടുണ്ടാവല്ലോ, ഫോട്ടോസിന്തസിസിലേ. ഏത് ക്ലാസ്സിലാ അത് പഠിച്ചത്? 4th എന്ന് പഠിച്ചു. ഓക്കെ, ഇപ്പൊ നമ്മൾ 5 ചോദ്യങ്ങൾ ചോദിച്ചു, ഇത്ര എണ്ണത്തിന് ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടി അൽഫിയക്ക്. കൺഗ്രാചുലേഷൻസ്. എന്ത് സന്തോഷായില്ലേ, ജയിച്ചു. ഇനി ബാക്കി ചോദ്യങ്ങൾ ചോദിക്കണോ? ചോദിക്കാല്ലേ. ഇപ്പൊ കുറച്ച് ധൈര്യമൊക്കെ വന്നു, കാരണം ഇനിയിപ്പോ തെറ്റിപ്പോയാലും പ്രശ്നമൊന്നുമില്ല, നമുക്ക് സമ്മാനം കിട്ടും അല്ലേ. അതുകൊണ്ട് ഭയങ്കര കോൺഫിഡന്റ് ആണ്. ഇനിയിപ്പോ ബാക്കിയുള്ളത് തെറ്റിപ്പോയാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷെ തെറ്റിക്കണ്ട കേട്ടോ, ഫുൾ മാർക്ക് കിട്ടട്ടെ. അടുത്ത ചോദ്യം, ടെലിഫോൺ കണ്ടുപിടിച്ചത് ആരാണ്?
1: അലക്സാണ്ടർ ഗ്രഹാംബെൽ.
0: അലക്സാണ്ടർ ഗ്രഹാംബെൽ, ഉത്തരം ശരിയാണ്, വെരി ഗുഡ്. ഇനി അടുത്ത ചോദ്യം, മഹാരാഷ്ട്രയുടെ തലസ്ഥാനം ഏതാണ്? ക്യാപിറ്റൽ ഓഫ് മഹാരാഷ്ട്ര.
1: മുംബൈ.
0: മുംബൈ, ഉത്തരം ശരിയാണ്, വെരി ഗുഡ്. നല്ല സ്മാർട്ട് ആണ്, ഇതുപോലെ ഒന്ന് ഇനിയും പഠിക്കാം കേട്ടോ നന്നായിട്ട്. ഓക്കെ, അടുത്തത് 8-ാമത്തെ ചോദ്യമാണ്, പോവാല്ലേ 8-ാമത്തേലേ. ലക്ഷദ്വീപിൽ നിന്ന് ലോക്സഭയിലേക്ക് എത്ര അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നു? നമ്മുടെ ഇവിടെ നിന്ന് എത്ര അംഗങ്ങളാണ് ലോക്സഭയിൽ പോകുന്നത്? MP എത്രയുണ്ട് ലക്ഷദ്വീപിന്?
1: 2
0: MP. ഒന്നുകൂടി പറ, ആൻസർ കറക്റ്റ് ആയിട്ട് പറ. 2 MP. ഇല്ല കേട്ടോ, ഉത്തരം തെറ്റിപ്പോയി, ആൻസർ വരുന്നത് 1 എന്നാണ്. ലക്ഷദ്വീപിൽ നിന്ന് ലോക്സഭയിലേക്ക് ആകെ 1 അംഗത്തെ മാത്രമേ തിരഞ്ഞെടുക്കുന്നുള്ളൂ. നമ്മുടെ പാർലമെന്റ് ഇലക്ഷൻ വരുന്ന സമയത്ത് 1 സ്ഥാനാർത്ഥി മാത്രമല്ലേ ജയിക്കുന്നുള്ളൂ, വോട്ടിലെ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ആരാണോ അവരായിരിക്കും ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. കിട്ടിയോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നിലവിലുള്ള നമ്മുടെ ലോക്സഭാ അംഗം ആരാണ് ലക്ഷദ്വീപിൽ നിന്നുള്ള? മുഹമ്മദ് ഹംദുല്ല സയ്യിദ് ആണ് അല്ലേ. അദ്ദേഹം ഏത് വർഷമാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് ഓർക്കുന്നുണ്ടോ? ഇലക്ഷൻ നടന്ന വർഷം ഓർക്കുന്നുണ്ടോ? പറഞ്ഞരാട്ടോ, 2024 ഇലക്ഷൻ നടത്തിയത്. ഓരോ 5 വർഷം കൂടുമ്പോഴാണല്ലോ ഇലക്ഷൻ നടക്കുന്നത് അല്ലേ? അങ്ങനെ 2024 ഇലക്ഷൻ നടന്നത്. അതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അംഗമായ ഹംദുള്ള സയ്യിദ് ആണ് ഈ മണ്ഡലത്തിൽ, നമ്മുടെ ലക്ഷദ്വീപ് മണ്ഡലത്തിൽ നിന്നും വിജയിച്ച് ലോക്സഭയിലേക്ക് പോയത്. അടുത്ത 9-ാമത്തെ ചോദ്യം, അപ്പൊ 1 തെറ്റിപ്പോയിട്ടോ. അടുത്ത 9th ക്വസ്റ്റ്യൻ ഇതാണ്, 8 കൈകളും 3 ഹൃദയങ്ങളും നീല നിറത്തിലുള്ള രക്തവുമുള്ള ജീവി ഏതാണ്?
1: ഒക്ടോപ്പസ്.
0: ഉത്തരം ശരിയാണ്. വെരി ഗുഡ്, വെരി ഗുഡ്.
1: താങ്ക് യു.
0: ഇതിന് ആൻസർ അറിയാമായിരുന്നോ നേരത്തെ?
1: 8 കളറും 3 ഹൃദയം നീല കളർ രക്തം പഠിച്ചില്ല.
0: അപ്പൊ നീല കളർ രക്തം മാത്രമാണ് ഇപ്പൊ പുതിയതായിട്ട് കിട്ടിയ ഇൻഫർമേഷൻ അല്ലേ? ഒക്ടോപ്പസിനെ കുറിച്ച് ബാക്കി 8 കൈകളാണ് 3 ഹൃദയങ്ങളാണെന്നുള്ളത് അറിയായിരുന്നു അല്ലേ? അത് കഴിച്ചിട്ടുണ്ടോ അൽഫിയ?
1: എന്റെ അമ്മ ഒരിക്കൽ ടേസ്റ്റ് ചെയ്യാൻ തന്നിരുന്നു.
0: എന്നിട്ട് ഇഷ്ടമായോ? അത്
1: രസമുണ്ടായിരുന്നു. പിന്നെ ചോറിനോട് കഴിച്ചപ്പോ ആദ്യമായിട്ട് കഴിക്കുന്നതുകൊണ്ട് അത്ര ഫീലിംഗ് ഒന്നും ഇല്ലായിരുന്നു.
0: പിന്നീട് അത് കഴിക്കാൻ തോന്നിയോ?
1: പിന്നീട് തോന്നി. ഞങ്ങളുടെ മാമൻ ഫിഷറാ.
0: എന്നിട്ട് അപ്പൊ കിട്ടാറുണ്ടോ നിങ്ങൾക്ക് ഒക്ടോപ്പസ് ഒക്കെ? അപ്പൊ അങ്ങനെ അൽഫി ഇടക്ക് കഴിക്കാറുണ്ടോ?
1: ഇടക്ക് അമ്മ തരും, ഞാൻ പറയും വേണ്ടെന്ന്.
0: അത്രക്കൊന്നും ഇഷ്ടമല്ല അല്ലേ? ചിക്കൻ ഒക്കെയാണ് ഇഷ്ടം. അപ്പൊ എന്തായാലും ഒക്ടോപ്പസ് ഉത്തരം ശരിയാണ്. ഇതിനിപ്പോ നമ്മള് 3 ഹൃദയങ്ങളുണ്ടെന്ന് പറഞ്ഞില്ലേ? അതിൽ 1 ഹൃദയം ശരീരത്തിലേക്ക് രക്തം പമ്പ് ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ. പിന്നെ 2 ഹൃദയങ്ങൾ ബാക്കിയുണ്ട്, അത് ചെകിളകളിലേക്കാണ് രക്തം എത്തിക്കുന്നത്. ബാക്കി 2 ഹൃദയങ്ങളും അതിനായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഓക്കെ. പിന്നെ ഇപ്പൊ മോള് പറഞ്ഞ പുതിയതായിട്ട് പഠിച്ച ഒരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നല്ലോ,
1: നീലരക്തം.
0: അതിനുള്ള കാരണം പറഞ്ഞുതരട്ടെ. നമ്മുടെ മനുഷ്യരില് രക്തത്തിന്റെ നിറം ഏതാ? നമ്മുടെ രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നത് ഇരുമ്പ് അടങ്ങിയ ഹീമോഗ്ലോബിൻ ആണ്. എന്നാൽ ഈ ഒക്ടോപ്പസിന്റെ ശരീരത്തിൽ ചെമ്പ് അല്ലെങ്കിൽ കോപ്പർ അടങ്ങിയ ഹീമോസയാനിൻ എന്ന ഘടകമാണ് അടങ്ങിയിരിക്കുന്നത്. ഇത് കാരണമാണ് ഇവയുടെ രക്തത്തിന് നീല നിറം വരുന്നത്. അവസാനത്തെ ചോദ്യമാണ്, നീലഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? അതായത് ബ്ലൂ പ്ലാനറ്റ്. നെപ്റ്റ്യൂൺ. ഉത്തരം തെറ്റിപ്പോയി. ബ്ലൂ പ്ലാനറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്ലാനറ്റ് ആണ്, നമ്മളുള്ള സ്ഥലമാണ്. അതേതാ നമ്മളുള്ള പ്ലാനറ്റ്? ഏതാ? എർത്ത്. അതായിരുന്നു ഉത്തരം. ശരിക്കും പറഞ്ഞാല് ഭൂമിയുടെ ഉപരിതലത്തിന്റെ 70% ജലത്താലാണ് പൊതിഞ്ഞിരിക്കുന്നത്. ജലമാണ് ചുറ്റിലും നമ്മുടെ ഭൂമിയില്. അതുകൊണ്ട് തന്നെയാണ് ഇത് ബഹിരാകാശത്തിൽ നിന്ന് നോക്കുമ്പോൾ നീല നിറത്തില് കാണപ്പെടുന്നത്. അതിനാലാണ് നമ്മുടെ ഭൂമിക്ക് ഈ പേര്, അതായത് നീലഗ്രഹം എന്ന പേര് ലഭിച്ചത്. കൂടുതലും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നത് കൊണ്ട്. അപ്പൊ എന്തായാലും അൽഫിയ നല്ല രീതിയിൽ നമ്മുടെ പരിപാടിയിൽ പങ്കെടുത്തു. എത്ര മാർക്ക് കിട്ടി ഇപ്പൊ ടോട്ടല്? 7 ആണോ? 8 8. 2 തെറ്റിപ്പോയിട്ടുള്ളൂ. എന്തായാലും നല്ല മിടുക്കിയായിട്ട് നമ്മുടെ പരിപാടിയിൽ പങ്കെടുത്തു, എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ. അപ്പൊ നല്ല മിടുക്കിയായിട്ട് ഇനിയും പഠിക്കാട്ടോ. അപ്പൊ എന്തായാലും വീട്ടിലെല്ലാവരോട് അന്വേഷണം പറയാ. ഓക്കെ
1: ഓക്കെ,
0: താങ്ക് യു, ബൈ. ഈ പരിപാടി നിങ്ങൾക്കായി തയ്യാറാക്കിയത് ഫസ്ലീന ബീഗം, ഉമ്പിയപുര.
2: പി എം ജയ് അബ് ഗരീബോ കെ ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: ആകാശവാണി കവരത്തി. ഇപ്പോൾ ഒരു ആൽബം ഗാനം കേൾക്കാം.

0: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
1: RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
3: ദ്വീപ് വിശേഷം. ലക്ഷദ്വീപിലെ വിവിധ ദ്വീപുകളിൽ നടക്കുന്ന സാമൂഹിക സാംസ്കാരിക വികസന പൊതുപരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ഇനി ആകാശവാണി കവരത്തിയുടെ ദ്വീപ് വിശേഷം എന്ന പംക്തിയിലൂടെ പ്രക്ഷേപണം ചെയ്യാം. വിവിധ സർക്കാർ അർദ്ധസർക്കാർ സ്ഥാപനങ്ങൾ, സന്നദ്ധ സംഘടനകൾ, സാംസ്കാരിക കൂട്ടായ്മകൾ എന്നിവർ സംഘടിപ്പിക്കുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ആകാശവാണി കവരത്തി നിലയത്തിന്റെ വാട്സാപ്പ് നമ്പറായ 9496282383 എന്ന നമ്പറിലേക്ക് മുൻകൂട്ടി അയച്ചു തന്നാൽ പ്രസ്തുത വിവരങ്ങൾ ദ്വീപ് വിശേഷം എന്ന പംക്തിയിൽ ഓരോ പ്രഭാതത്തിലും കവരത്തി നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും. ദ്വീപ് വിശേഷങ്ങളിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന വിവരങ്ങൾ അയച്ചു തരേണ്ട നിലയത്തിലെ വാട്സാപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം. 9496282383. ദ്വീപ് വിശേഷം.
4: ആകാശവാണി കവരത്തി. ഇപ്പോൾ ദ്വീപ് വിശേഷങ്ങൾ കേൾക്കാം. അറിയിപ്പ്. കാലവർഷം ആരംഭിച്ചതോടുകൂടി നമ്മുടെ വീടുകളിലും പരിസരങ്ങളിലും വെള്ളം കെട്ടി നിൽക്കുന്നത് മൂലം കൊതുകുജന്യ രോഗമായ ഡെങ്കിപ്പനി പടർന്നു പിടിക്കുന്ന സാഹചര്യം ഉളവായിരിക്കുകയാണ്. അതിനാൽ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ പൊതുജനങ്ങൾ നിർബന്ധമായും പാലിക്കേണ്ടതാണ്. എല്ലാ വീടുകളും പരിസരങ്ങളും പൂർണ്ണമായി വൃത്തിയാക്കുക. വീടിന് പരിസരത്ത് വെള്ളം കെട്ടിനിൽക്കാൻ സാധ്യതയുള്ള ചിരട്ട, തൊണ്ട്, അങ്ങിങ്ങായി വലിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക് പാത്രങ്ങൾ, കളിപ്പാട്ടങ്ങൾ, കുപ്പികൾ, ഉപയോഗശൂന്യമായ ടയറുകൾ എന്നിവ പൂർണ്ണമായി ഇല്ലാതാക്കുക. വീടിന്റെ ടെറസ്, സൺഷെയ്ഡുകൾ എന്നിവയിടങ്ങളിൽ വെള്ളം കെട്ടി നിൽക്കുക ഇല്ലെന്ന് ഉറപ്പുവരുത്തുക. ഫ്രിഡ്ജിന്റെ പ്രകുവശത്തുള്ള ട്രേ, അലങ്കാര ചെടികളുടെ താഴെയുള്ള പാത്രങ്ങൾ, വെള്ളം നിറച്ചുവയ്ക്കാൻ ഉപയോഗിക്കുന്ന ജലസംഭരണികൾ മുതലായവയിൽ കൊതുകിന്റെ കൂത്താടി വളരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. സ്ഥിരമായി വെള്ളം കെട്ടിനിൽക്കുന്ന സ്ഥലങ്ങൾ, കിണറുകൾ എന്നിവയിൽ കൂത്താടികളെ നശിപ്പിക്കുന്ന ഗപ്പി, ഗംബൂസിയ എന്നീ മത്സ്യങ്ങളെ നിക്ഷേപിക്കുക. ഏതെങ്കിലും തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ തോന്നിയാൽ ഉടനെ ആരോഗ്യവകുപ്പിനെ സമീപിച്ച് ശരിയായ ചികിത്സ തേടുക. ആരോഗ്യവകുപ്പ് അധികൃതർ വീടുകൾ സന്ദർശിച്ച സമയത്ത് പല വീടുകളിലും വൃത്തിഹീനമായ സാഹചര്യം കണ്ടെത്തിയിട്ടുണ്ട്. ആയതിനാൽ ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കി നമ്മുടെ വീടുകളിലും പരിസരങ്ങളിലും കൊതുക് വളരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും ഡെങ്കിപ്പനി മൂലമുള്ള മരണം ഒഴിവാക്കാൻ ആരോഗ്യവകുപ്പിനോട് പൂർണ്ണമായി സഹകരിക്കുകയും ചെയ്യുക. ആരോഗ്യമുള്ള സമൂഹം നാടിന്റെ നന്മയ്ക്ക് നമുക്ക് കൈകോർക്കാം. ഡെങ്കിപ്പനി നിയന്ത്രണയജ്ഞത്തോട് ദ്വീപ് വിശേഷങ്ങൾ സമാപിക്കുന്നു.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.

0: ആകാശവാണി കവരത്തി. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 30 മിനിറ്റും 22 സെക്കൻഡും.
1: ആരോഗ്യവിചാരം ആകാശവാണി കവരത്തി നിലയം അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി. ആകാശവാണി കവരത്തിയുടെ ആരോഗ്യവിചാരം എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. ആരോഗ്യം സമ്പൂർണ്ണ ദൈനംദിന ജീവിതത്തിനുള്ള ഒരു ഉപാധിയാണ്. നിലനിൽപ്പിനായി മാത്രമുള്ളതല്ല ആരോഗ്യമെന്നത് ശാരീരിക ശേഷിയിലും സാമൂഹിക വ്യക്തിപരമായ ഉപാധികൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള സാക്ഷാത്തായ ഒരു സംഗതിയുമാണ്. ആകാശവാണി കവരത്തിയുടെ ആരോഗ്യ വിചാരം എന്ന പരിപാടിയിൽ ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥി ദീൻദയാൽ ഉപാധ്യായ ആയുഷ് ഹോസ്പിറ്റലിലെ ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഫ്രൂസ നസറിൻ. നമസ്കാരം ഡോക്ടർ.
2: നമസ്കാരം.
1: ആയുർവേദത്തിലെ സ്ത്രീകളുടെ ആരോഗ്യം എന്ന വിഷയത്തെ കുറിച്ചാണല്ലോ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഈ സ്ത്രീകളുടെ ആരോഗ്യത്തില് ആയുർവേദം എങ്ങനെയാണ് സമീപിക്കുന്നത്, അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ?
2: ആയുർവേദം രോഗം വന്ന ശേഷം ചികിത്സിക്കുന്നതിനേക്കാളും രോഗം വരാതിരിക്കാനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. സ്ത്രീകളുടെ ജീവിതത്തിൽ കൗമാരം, വിവാഹം, ഗർഭധാരണം, പ്രസവം, ആർത്തവ വിരാമം തുടങ്ങി പല ഘട്ടങ്ങളുണ്ട്. ഓരോ ഘട്ടത്തിലും ശരീരത്തിലും മനസ്സിനും മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഈ മാറ്റങ്ങളെ ആരോഗ്യകരമായി കൈകാര്യം ചെയ്യാൻ ആയുർവേദം വളരെയധികം സഹായിക്കുന്നു. എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് ശരിയായ ഭക്ഷണ രീതിയിലൂടെയും അതുപോലെ ജീവിതശൈലിയിലൂടെയും യോഗ, ധ്യാനം തുടങ്ങിയതിലൂടെ നമുക്ക് ഓരോ ഘട്ടത്തിലും ഓരോ ചികിത്സാ രീതി ആയുർവേദം പറയുന്നുണ്ട്.
1: സാധാരണയായിട്ട് സ്ത്രീകൾക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ കാണാറുണ്ട്. എന്നാൽ ഇന്നത്തെ സ്ത്രീകൾക്ക് കൂടുതലായിട്ട് നേരിടുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്?
2: നമ്മള് സ്ത്രീകളിൽ ഇന്ന് കൂടുതലായിട്ടും ജീവിതശൈലി രോഗങ്ങളാണ് കൂടുതൽ കാണുന്നത്. കാരണം നമ്മുടെ ആ ഒരു ജീവിതശൈലി തന്നെയാണ് പ്രധാനമായിട്ടും കണ്ടുവരുന്നത്. രക്തക്കുറവ്, PCOD, അതുപോലെ തൈറോയിഡ് രോഗങ്ങൾ, അമിതവണ്ണം, ഉറക്കക്കുറവ്, മാനസിക സമ്മർദ്ദം, അങ്ങനെ അതുപോലെ തന്നെ അസ്ഥിക്ഷയം, അത് വാർദ്ധക്യജന്യമായിട്ടും ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള അസുഖങ്ങളാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഇവയിൽ പലതും നമ്മൾ നേരത്തെ തിരിച്ചറിഞ്ഞ് ചികിത്സിക്കുകയാണെങ്കിൽ നല്ല ഫലം ലഭിക്കുന്ന അസുഖങ്ങളുമാണ്. അപ്പൊ ജീവിതശൈലിയിൽ അത്രയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊണ്ടാണ് ആയുർവേദത്തിൽ സ്ത്രീകളുടെ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് ഇത്രയും ഇമ്പോർട്ടൻസ് വരുന്നത്.
1: ഈ സ്ത്രീകൾക്ക് പ്രധാനപ്പെട്ട ഒന്നാണ് ആർത്തവ എന്ന് പറയുന്നത്. ഈ ആർത്തവ സമയത്ത് വേദനയും അസ്വസ്ഥതയും കുറയ്ക്കാൻ ആയുർവേദം നിർദ്ദേശിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണുള്ളത്?
2: സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ ആർത്തവം, ആദ്യം തന്നെ നമുക്ക് ഈ ആർത്തവ സമയത്ത് സ്ത്രീകൾ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് നമ്മൾ ആർത്തവ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളിലേക്ക് വരാം. അപ്പോൾ ഈ ആർത്തവത്തിന്റെ തുടക്കത്തിൽ, അതായത് മെനാർക്ക് എന്ന് പറയുന്നത് ഫസ്റ്റ് ആർത്തവം സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ടൈമാണ്. അപ്പൊ അതൊരു 12-13 ആ വയസ്സിലാണ് ആർത്തവം തുടങ്ങുന്നത്. പക്ഷെ ഇന്ന് നമുക്ക് സ്ത്രീരോഗങ്ങളും, നമ്മൾ നേരത്തെ പറഞ്ഞ കുറെ സ്ത്രീരോഗങ്ങൾ പറഞ്ഞു, ഈ സ്ത്രീരോഗങ്ങളൊക്കെ കൂടാനായിട്ട് പ്രധാന കാരണം ഈ ആർത്തവ സമയത്ത് നമ്മൾ അത്രയും ശ്രദ്ധ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കുട്ടികളിൽ ഈ ആർത്തവം മെനാർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കുട്ടികളിൽ നമ്മളൊരു മാതാപിതാക്കളും അതുപോലെ തന്നെ സ്കൂളിൽ നിന്നാണെങ്കിലും നല്ല അവബോധം നൽകണം. എന്താണ് ആർത്തവം, അത് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് എന്നുള്ള ഒരു ബോധം കുട്ടികളിൽ ഉണ്ടാവണം. അപ്പൊ അതുപോലെ തന്നെ ഈ ആർത്തവ സമയത്ത് നന്നായിട്ട് വിശ്രമം ആവശ്യമാണ്. അപ്പൊ അതൊക്കെ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കുക. ആ ചെറുപ്പത്തിലെ തന്നെ ആ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ നമ്മൾ അത്രയും ഇമ്പോർട്ടൻസ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ വലുതാവുമ്പോഴും ആ ഒരു രീതി തുടരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് സ്ത്രീ രോഗങ്ങൾ കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ആർത്തവ സമയത്ത് പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ, അതിലേറ്റവും ആദ്യത്തെ വ്യക്തി ശുചിത്വം പാലിക്കുക എന്നുള്ളതാണ്. പിന്നെ വരുന്നത് ധാരാളമായിട്ട് വെള്ളം കുടിക്കുക, നന്നായിട്ട് വിശ്രമിക്കുക, അതുപോലെ അമിതമായിട്ടുള്ള ജോലികളെ, വെയിറ്റുകളൊന്നും എടുക്കാതിരിക്കുക, ലഘുവായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, പിന്നെ അതുപോലെ മാനസിക സമ്മർദ്ദം, ചില ഇവരിൽ ഈ മെൻസ്ട്രേഷന്റെ സമയത്ത് പെട്ടെന്ന് ദേഷ്യം വരുന്നവരുണ്ടാവാം, ചിലര് പെട്ടെന്ന് സൈലന്റ് ആയിട്ടിരിക്കുന്നവരുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള മാനസികമായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അത് കൂടുതലാണെങ്കിൽ അത് ഡോക്ടറിനെ കാണുക തന്നെ വേണം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മെന്റൽ റിലാക്സേഷൻ ആയിട്ടുള്ള ടെക്നിക്സുകൾ യൂസ് ചെയ്ത് നമുക്ക് ആ ഒരു മാനസിക സമ്മർദ്ദം കുറക്കാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ ആർത്തവ ദിനങ്ങളെ നല്ല ആത്മവിശ്വാസത്തോടു കൂടി തന്നെ നമ്മൾ സ്വീകരിക്കാനുള്ള ഒരു മാനസികാവസ്ഥ കുട്ടികളിൽ വളർത്തിയെടുക്കണം.
1: ഈ ആർത്തവത്തിൽ തന്നെ ചില ആൾക്കാർക്ക് ആർത്തവ ക്രമക്കേടുകൾ വരാറുണ്ട്. ഇതിൽ ആയുർവേദത്തിൽ എന്തെങ്കിലും ചികിത്സ ലഭ്യമുണ്ടോ? എന്തൊക്കെയുണ്ട് ചികിത്സകൾ?
2: ഉണ്ട്. ആയുർവേദത്തില് ആർത്തവ ദുഷ്ടി എന്ന ആശയത്തിലൂടെയാണ് ഇത്തരം പ്രശ്നങ്ങളെ വിശദീകരിക്കുന്നത്. നമുക്ക് ഈ ആർത്തവ സംബന്ധമായിട്ടുള്ള ക്രമക്കേടുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അമിനോറിയ. അമിനോറിയ എന്ന് പറയുന്ന അനാർത്തവം, ആർത്തവം ഇല്ലാതിരിക്കുന്ന അവസ്ഥ. അത് ചിലപ്പോൾ ഇപ്പൊ നമ്മൾ കുട്ടികളുടെ കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ ഫസ്റ്റ് സ്റ്റേജിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കണ്ടിന്യൂസ് ആർത്തവം ഉണ്ടാവണം എന്നില്ല. അതിപ്പോ 3 മാസത്തിൽ കൂടുതലൊക്കെ ചിലപ്പോൾ വരാം. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു നോർമൽ കണ്ടീഷനാണ്. അതിൽ കൂടുതൽ ഇപ്പൊ വൺസ് പീരീഡ്സ് ആയിട്ട് ഒരു 4-5 മാസം ഒക്കെ എടുക്കുന്നുണ്ട് അടുത്തതാവാനെങ്കിൽ ഒന്ന് ഗൈനക്കോളജിസ്റ്റിനെ കാണുന്നത് നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഡിസ്മെനോറിയ, അതായത് പെയിൻഫുൾ മെൻസ്ട്രേഷൻ, അതായത് ഈ പീരീഡ്സിന്റെ ടൈമിൽ സഹിക്കാൻ പറ്റാത്ത വയറുവേദന ഉണ്ടാവും. ചില കുട്ടികളിൽ അവരുടെ ദിനചര്യ അല്ലെങ്കിൽ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെ തന്നെ ബാധിക്കുന്ന രീതിയിൽ ഈ ഒരു വയറുവേദന ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥകളിൽ ആയുർവേദത്തിൽ ചികിത്സയുണ്ട്. അത് പക്ഷെ പ്രത്യേകം ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം മാത്രം മെഡിസിൻ കഴിക്കുക. അത് നല്ല വ്യത്യാസം ഉണ്ടാവാറുണ്ട്, അതിന് ആപ്റ്റ് ആയിട്ടുള്ള മെഡിസിൻസ്. അത് പക്ഷെ നമ്മൾ ഈ ആയുർവേദ മരുന്നുകൾ ദോഷകരമല്ല എന്നുള്ള കൺസെപ്റ്റില് അയൽവാസികൾ പറയുന്ന അല്ലെങ്കിൽ വേറെ ഉള്ളവർ പറയുന്നത് കേട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ അങ്ങനെ മെഡിസിൻ എടുക്കുന്നത് ശ്രദ്ധിക്കണം. ഈ അമിതമായിട്ടുള്ള വയറുവേദന ചിലപ്പോൾ എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള അവസ്ഥയിലൊക്കെ അമിതമായിട്ടുള്ള വയറുവേദന വരാം. അപ്പോൾ നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെ അഫക്ട് ചെയ്യുന്ന രീതിയിലുള്ള വയറുവേദന ആണെങ്കിൽ അത് കൃത്യമായിട്ട് ചികിത്സിച്ച് തന്നെ മാറ്റണം. പിന്നെ ഇതിൽ വരുന്ന ഒരു ഇതാണ് പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം. അതെന്ന് വെച്ചാൽ പീരീഡ്സ് ആവുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് സിംറ്റംസ് ഒക്കെ ഉണ്ടാവും. ചിലർക്ക് മെൻസ്ട്രേഷൻ തുടങ്ങുന്നതിന് മുമ്പ് 2 ദിവസം മുമ്പ് അല്ലെങ്കിൽ 1 ആഴ്ച മുമ്പ് ചിലർക്ക് ഇങ്ങനെ ആ ഒരു സിക്നെസ് ഒക്കെ വരാം. അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷനിൽ നമുക്ക് സിംറ്റമാറ്റിക് ട്രീറ്റ്മെന്റ് എടുത്താൽ അതിൽ നല്ല വ്യത്യാസം ഉണ്ടാവും.

0: ഈ പി സി ഒഡി അതുപോലെ തന്നെ പി സി ഒസ് ഇങ്ങനത്തെ പ്രശ്നങ്ങളെ ആയുർവേദം എങ്ങനെ കാണുന്നു, അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്?
1: ഇന്ന് കൗമാരക്കാരികളിലും അതുപോലെ തന്നെ യുവതികളിലും ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു ഹോർമോൺ സംബന്ധമായിട്ടുള്ള പ്രശ്നമാണ് പി സി ഒ ഡി അഥവാ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ്. ഈ ഒരു അസുഖം ആയുർവേദത്തിൽ പി സി ഒ ഡി എന്ന് പറഞ്ഞ് ഉള്ള ഒരു അസുഖമില്ല. കാരണം നമുക്കറിയാം ആയുർവേദം എന്ന് പറയുന്ന പഴയ ഒരു ശാസ്ത്രമാണ്. അന്നത്തെ കാലത്ത് ഇത്രയും പേരുകൾക്ക് ഡെവലപ്മെന്റ് ഒന്നും വന്നിട്ടില്ല. അപ്പൊ അന്ന് പക്ഷേ ആർത്തവ ദുഷ്ടി എന്ന ഒരു കൺസെപ്റ്റിൽ ഈ പി സി ഒ ഡിയിൽ ഇന്ന് കാണുന്ന ലക്ഷണങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വ്യാഖ്യാനമുണ്ട്. അപ്പൊ അതില് അതിന്റെ ചികിത്സാ രീതിയും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ആർത്തവ ദോഷത്തെ അല്ലെങ്കിൽ കഫവാദ ദോഷ വൈകല്യം എന്നുള്ള രീതിയിലാണ് നമ്മൾ പി സി ഒ ഡിയെ ചികിത്സിക്കുന്നത്. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ ചികിത്സ ചെയ്യുമ്പോൾ നല്ല വ്യത്യാസം ഉണ്ടാവും.
0: ഇപ്പൊ ഡോക്ടർ പി സി ഒ ഡിയുടെ കാര്യം പറഞ്ഞില്ലേ, അതിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
1: പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ചിലർക്ക് അമിതമായിട്ട് ബ്ലീഡിംഗ് ഉണ്ടാവും, ചിലർക്ക് ആർത്തവം ക്രമം തെറ്റി വരിക, എന്നുവെച്ചാൽ ചിലർക്ക് കൂടുതലായിരിക്കും, ചിലർക്ക് ബ്ലീഡിംഗ് കുറവായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ശരീരഭാരം വർദ്ധിക്കുക, മുഖക്കുരു ഉണ്ടാവുക, പിന്നെ കഴുത്തിലും അതുപോലെ തന്നെ മുഖത്തും രോമങ്ങൾ വളരുക, പിന്നെ മുടി കൊഴിച്ചിൽ, അതുപോലെ ഗർഭധാരണത്തിന് ബുദ്ധിമുട്ട്, മാനസിക സമ്മർദ്ദം, ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ അത് പി സി ഒ ഡിയുടെ ലക്ഷണങ്ങളാണ്. ഇതൊക്കെയാണ് പ്രധാന ലക്ഷണങ്ങൾ.
0: ഇതിന് പ്രതിവിധിയായിട്ട് എന്താണ് ചെയ്യേണ്ടത്, ഇതിന്റെ ചികിത്സ എന്താണ്?
1: ആയുർവേദം ഞാൻ നേരത്തെ പറഞ്ഞു അത് രോഗത്തെ മാത്രമല്ല ചികിത്സിക്കുന്നത്, രോഗിയുടെ ശരീരപ്രകൃതിയും അതുപോലെ ജീവിത ശൈലിയും പരിഗണിച്ചിട്ടാണ് ആയുർവേദത്തിൽ ചികിത്സ ചെയ്യുന്നത്. ഈ പി സി ഒ ഡി എന്ന് പറയുന്നത് ശരിക്കും ഒരു ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ ആണ്. അപ്പൊ മരുന്നുകൾ നമുക്ക് ഔഷധങ്ങൾ നമ്മൾ കൊടുക്കും, പി സി ഒ ഡിക്ക് മെഡിസിൻസ് കൊടുക്കും. ഈ മരുന്നുകളുടെ കൂടെ തന്നെ സമീകൃതമായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കണം, അതുപോലെ തന്നെ കൃത്യമായിട്ട് ഉറങ്ങണം, ഒരു 7-8 മണിക്കൂറെങ്കിലും നന്നായിട്ട് ഉറങ്ങണം. പിന്നെ അതുപോലെ ശരീരഭാരം, ഈ പി സി ഒ ഡി ഉള്ളവർ ഞാൻ നേരത്തെ ലക്ഷണം പറഞ്ഞു, ശരീരഭാരം ചിലപ്പോൾ കൂടുതലായിരിക്കും. അപ്പൊ ആ ശരീരഭാരം കുറക്കുന്നതിന് വേണ്ടിയിട്ട് എക്സസൈസുകൾ ചെയ്യുക, യോഗ ചെയ്യാം, പ്രാണായാമം ചെയ്യാം. പ്രാണായാമം ഈ ഒരു പി സി ഒ ഡിയിൽ ഇമ്പോർട്ടൻസ് വരുന്നത് മാനസിക സമ്മർദ്ദം ഉണ്ടാവും ചിലർക്ക്. അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷനിലൊക്കെ ഈ പ്രാണായാമം അഥവാ ബ്രീത്തിങ് എക്സസൈസ് നല്ലൊരു റിലാക്സേഷൻ ആണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ജങ്ക് ഫുഡ് ഒഴിവാക്കുക, അതുപോലെ അമിതമായിട്ടുള്ള മധുര പലഹാരങ്ങൾ ഒഴിവാക്കുക. അപ്പൊ പച്ചക്കറികൾ പഴങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്തുക. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പി സി ഒ ഡി ഒരു പരിധിവരെ നിയന്ത്രിച്ചു കൊണ്ടുപോകാനായിട്ട് പറ്റും.
0: ഇപ്പൊ നമ്മൾ പി സി ഒ ഡിയുടെ കാര്യങ്ങളെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുല്ലേ. സ്ത്രീകളിൽ പ്രധാനമായിട്ട് കാണപ്പെടുന്ന ഒന്നാണ് അനീമിയ എന്ന് പറയുന്നത്, അല്ലെ രക്തക്കുറവ്. ഇത് ഒഴിവാക്കാൻ ഭക്ഷണത്തിലും അതുപോലെ തന്നെ ജീവിതശൈലിയിലും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം?
1: രക്തക്കുറവ് അഥവാ അനീമിയ എന്ന് പറയുന്നത് ഇന്ന് സ്ത്രീകളിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അതിന്റെ പ്രധാന കാരണം നമ്മൾ നേരത്തെ എല്ലാ ഇതിലും പറഞ്ഞ പോലെ ജീവിത രീതി തന്നെയാണ്. അപ്പോൾ പലപ്പോഴും ഈ ആയുർവേദത്തിൽ അനീമിയ അഥവാ പാണ്ഡുരോഗം എന്നാണ് പറയുന്നത്. ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള രക്തവും അതുപോലെ തന്നെ പോഷക ഘടകങ്ങളും കുറയുമ്പോഴാണ് ഈ ഒരു രക്തക്കുറവ് ഉണ്ടാവുന്നത്. അപ്പൊ അതിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ക്ഷീണം, തലകറക്കം, അതുപോലെ തന്നെ ശ്വാസം മുട്ടൽ, വിളർച്ച, മുടി കൊഴിച്ചിൽ, അങ്ങനെ തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടാവും.
0: ഇതിന്റെ ചികിത്സാ രീതികൾ എങ്ങനെയാണ്?
1: രക്തക്കുറവ് ഒഴിവാക്കാൻ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പോഷക സമൃദ്ധമായിട്ടുള്ള ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് മുരിങ്ങയില, ചീര, മാതളം, ഈന്തപ്പഴം, ഉണക്കമുന്തിരി, പിന്നെ അതുപോലെ നെല്ലിക്ക, അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ദഹനശക്തിയും നല്ലതായിരിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ഇത്രയും പോഷകങ്ങളുള്ള ആഹാരങ്ങൾ കഴിച്ചാലും അതിലുള്ള പോഷകങ്ങൾ നമ്മുടെ ശരീരത്തിൽ എത്തണമെങ്കിൽ നമ്മുടെ ദഹനശക്തി നല്ലതായിരിക്കണം. അപ്പോൾ ദഹനശക്തി ഇംപ്രൂവ് ചെയ്യാനുള്ള മെഡിസിൻസും അതുപോലെ തന്നെ ഒറ്റമൂല ഇപ്പോൾ ജീരകം അങ്ങനെയുള്ള ഇതൊക്കെ, അതുപോലെ മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കൂടുതൽ, വെളുത്തുള്ളി അതൊക്കെ കൂടുതൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതുകൊണ്ട് നമ്മുടെ ദഹനശക്തി കൂടും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, അപ്പോൾ ആദ്യം നമ്മൾ ഭക്ഷണത്തിലൂടെ ആദ്യം ക്രമീകരിക്കുക.
0: പിന്നെ അതുപോലെ ഈ അയൺ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുള്ള അയൺ, ഇരുമ്പ് സത്ത്, അത് നമ്മുടെ ബോഡി ആഗിരണം ചെയ്യണം, എന്നാലല്ലേ നമുക്കത് ബോഡിയിൽ കിട്ടുള്ളൂ. അപ്പം അങ്ങനെ ചെയ്യണമെങ്കിൽ അവിടെ വേറൊരു വിറ്റാമിൻ സിയും കൂടി നമ്മുടെ ശരീരത്തിൽ വേണം. വിറ്റാമിൻ സിയുടെ അളവ് കറക്റ്റായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ബോഡി ഇരുമ്പിനെ ആഗിരണം ചെയ്യുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ പുളിയുള്ള, അതാണ് നെല്ലിക്കയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറഞ്ഞത്. അപ്പോൾ വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങളും ഇതിൻ്റെ കൂടെ കഴിക്കുക.
1: ദഹനശേഷി കൂട്ടാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്?

0: കുറവ് മെഡിസിനിലൂടെ തന്നെ നമ്മൾ മാറ്റണം. വെറും ഫുഡ് മാത്രം കഴിച്ചാൽ പോരാ, അതിന്റെ കൂടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മെഡിസിൻസും കൂടി എടുക്കണം.
1: ഗർഭകാലത്ത് ഈ ആയുർവേദ ചികിത്സ സ്വീകരിക്കുമ്പോൾ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം?
0: ശരിക്കും പലപ്പോഴും നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നമാണ് ഇപ്പോൾ ഈ ആയുർവേദം എന്ന് പറയുന്നത്. പലപ്പോഴും ഒരു അതൊരു ശാസ്ത്രമാണ്, പക്ഷെ എന്നിരുന്നാലും ഇന്നത്തെ കാലത്ത് ആയുർവേദത്തെ പല ഫേക്കായിട്ടുള്ള ലേബലുകളിലൂടെ ആയുർവേദത്തെ, ഇപ്പോൾ പ്രസവ ചികിത്സ എന്ന് പറഞ്ഞിട്ട് പലപ്പോഴും പല സ്ഥലങ്ങളിലും ചെയ്യുന്നുണ്ടാവും. പക്ഷെ ശരിക്കും നമ്മൾ ആയുർവേദ ഡോക്ടറുടെ മേൽനോട്ടത്തിൽ മാത്രം നൽകുന്ന ചികിത്സയാണ് ഗർഭകാലത്ത് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നമ്മൾ ചികിത്സകൾ എടുക്കുമ്പോൾ ആ ഒരു ഡോക്ടറിനെ അല്ലെങ്കിൽ ആ സ്ഥാപനത്തെയും കുറിച്ച് നന്നായിട്ട് അറിഞ്ഞിട്ട് വേണം ചികിത്സ എടുക്കാൻ.
1: ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ദീൻ ദയാൽ ഉപാധ്യായ ആയുഷ് ഹോസ്പിറ്റൽ കവരത്തിയിലെ ആയുർവേദ മെഡിക്കൽ ഓഫീസറായ ഡോക്ടർ അഫ്രൂസ നസ്രീൻ. ഈ പരിപാടിയുടെ ബാക്കി ഭാഗവുമായി അടുത്താഴ്ച വീണ്ടും കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. ആരോഗ്യ വിചാരം ആകാശവാണി കവരത്തി നിലയം അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി.
2: അവതരണം ഷഹനാസ് ബീഗം ചാച്ചാളകപ്പാടാ.

0: ഫാട്ടുഫെട്ടി ആകാശവാണി കവർത്തിയുടെ ഫാട്ടുഫെട്ടി എന്ന പരിപാടിയാണ്. കനറ ബാങ്കിന് താഴെ ട്രെയിനിങ് നടത്തുന്ന RCUT എന്ന ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അവിടുത്തെ ഒരു സ്റ്റുഡന്റ് ആണ് ഇന്ന് നമ്മോടൊപ്പം ഫാട്ടുവെട്ടിയിലുള്ളത്. നമുക്ക് ആരാണെന്ന് പരിചയപ്പെടാം. പേര് പറഞ്ഞോളൂ.
1: എന്റെ പേര് സരിയത്ത് കവരത്തി, വീട്ടു പേര് കുഞ്ഞാഷാട്.
0: ഓക്കെ, അപ്പോ ഇവിടെ നിങ്ങൾക്ക് എന്ത് ട്രെയിനിങ് ആണ് തരുന്നത് ടീച്ചർ?
1: ഇവിടെ പപ്പടം, അച്ചാറ്, മസാലപ്പൊടി എന്നിവയാണ് ഞങ്ങൾക്ക് ട്രെയിനിങ് തരുന്നത്.
0: ഇപ്പൊ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമായിരിക്കും അല്ലെ ഇങ്ങനെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്? ഇപ്പൊ സ്കൂളിൽ നമ്മള് ഇപ്പൊ ബെഞ്ചിലിരുന്ന് പഠിച്ച ആ ഒരു കാലത്തേക്കാണ് ഇപ്പൊ വന്നിരിക്കുന്നല്ലേ. എങ്ങനെയുണ്ട് ആ ഒരു എക്സ്പീരിയൻസ്, എങ്ങനെയാണെന്ന് പങ്കുവെക്കാമോ?
1: അന്ന് സ്കൂൾ പഠിച്ച ഒരു ഇത് തന്നെയാണ് ഇപ്പൊ ഇന്ന് നമുക്ക് ഇങ്ങനെ ഒരു ക്ലാസ് കിട്ടിയതിന് ശേഷം നമുക്ക് അന്നത്തെ ഓർമ്മകളെല്ലാം ഇന്ന് ഈ ക്ലാസ്സിൽ വന്ന് പലരെയും പരിചയപ്പെടാനും ഒപ്പിച്ചിരുന്ന് ബെഞ്ചിലിരുന്ന് പഠിച്ച കൂട്ടുകാരെ കിട്ടിയപ്പോൾ അന്നത്തെ ആ ഒരു ക്ലാസ്സിന്റെ ഓർമ്മ പുതുക്കാൻ കഴിഞ്ഞു.
0: ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തത് കൊണ്ട് നന്നായിട്ട് തോന്നുന്നുണ്ടോ?
1: ഈ ക്ലാസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ക്ലാസ്സാണ്. കാരണം ഞാൻ എൻ്റെ വീട്ടിൽ മസാലപ്പൊടി ഉണ്ടാക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ പല കടകളിൽ നിന്ന് അത് ഉണ്ടാക്കി സെൽ ചെയ്യുന്നുണ്ട് മസാല. അപ്പോൾ അതുപോലെ വേറെ ഈ നാടൻ മസാല അല്ലാണ്ട് വേറെ മസാലകളെ എനിക്ക് പരിചയപ്പെടുവാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്.
0: ഓക്കെ, അപ്പോൾ എന്തൊക്കെ മസാലകളാണ് ഇപ്പം നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് ടീച്ചർ പഠിപ്പിച്ചു തന്നത്?
1: കുറേ മസാലകളാണ് ഞങ്ങൾക്ക് ഇപ്പം പരിചയപ്പെടാൻ കഴിഞ്ഞത്. 10-20 മസാലകൾ ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞു.
0: അപ്പോൾ ടീച്ചർ നിങ്ങൾക്ക് ഒരുപാട് മസാലകളെ കുറിച്ച് നിങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒരു മസാല ഉണ്ടാക്കുന്ന രീതിയൊന്ന് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി പറയാവോ?
1: ഇറച്ചി മസാല: മല്ലി 80 ഗ്രാം, ഉണക്കമുളക് 30 ഗ്രാം, ചെറിയ ജീരകം 25 ഗ്രാം, വലിയ ജീരകം 20 ഗ്രാം, കുരുമുളക് 15 ഗ്രാം, ഗ്രാമ്പ് 5 ഗ്രാം, ഏലക്ക 5 ഗ്രാം, പട്ട 5 ഗ്രാം, ഉലുവ 5 ഗ്രാം, ചുക്ക് 10 ഗ്രാം, മഞ്ഞൾപ്പൊടി 10 ഗ്രാം, കായം 5 ഗ്രാം, ജാതിക്ക 5 ഗ്രാം, വേ ലീഫ് 5 ഗ്രാം. ചെറുതീയിൽ ഒന്നിച്ച് വറുത്ത് എടുക്കുക. മുളക് മുമ്പേ വറുത്ത് എടുക്കുക.
0: ഈ ട്രെയിനിങ് നിങ്ങൾക്ക് എത്ര ദിവസത്തേക്കാണുള്ളത്? ഒരു മാസമാണോ അതോ ഇത്ര ദിവസം അങ്ങനെ ഉണ്ടോ?
1: ഞങ്ങൾക്ക് 20 ദിവസമാണ് ഈ ട്രെയിനിങ് ക്ലാസ് ഉള്ളത്.
0: ഈ ട്രെയിനിങ് ക്ലാസ് കഴിഞ്ഞിട്ട് എക്സാം അങ്ങനെ വല്ലതും ഉണ്ടോ?
1: ആ എക്സാം ഉണ്ട്, ഞങ്ങൾക്ക് വൈവയുണ്ട്, പിന്നെ പ്രാക്ടിക്കലുണ്ട്.
0: അതിവിടത്തെ ടീച്ചറിന് നടത്തുന്നതാണോ അതോ വേറെ ആരെങ്കിലും വന്ന് നടത്തുന്നതാണോ എക്സാം?
1: കാനറ ബാങ്ക് CLF മാരാണ് വന്ന് നടത്തുന്നത്. 20 പേരാണ് ഓൺലൈനിൽ പരീക്ഷ എഴുതുന്നത്.
0: അപ്പൊ ഇന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റി. അപ്പൊ

0: അദ്ദേഹത്തിന് ഇന്ന് പാട്ടുപെട്ടിയിലൂടെ ഏത് പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്?
1: എനിക്ക് മഞ്ഞക്കളുടെ മൂളിപ്പാട്ടുണ്ട് എന്നുള്ള ഒരു പാട്ടാണ് എനിക്ക് വേണ്ടത്.
0: അത് ഇഷ്ടപ്പെടാൻ കാരണം എന്താണ്? എന്തെങ്കിലും കാരണമുണ്ടോ അത് ഇഷ്ടപ്പെടാനായിട്ട്?
1: അത് സിനിമയിൽ കണ്ട ഒരു പാട്ടാണ്. പിന്നെ എനിക്ക് പാടാനും അത് കുറച്ച് കിട്ടുന്നത് കൊണ്ട് അതൊരു മൂളിപ്പാട്ടായിട്ട് ഞാൻ അത് ഇഷ്ടപ്പെടുന്നു.
0: അപ്പൊ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി രണ്ടുപേരും പാടിയാലോ?
1: മഞ്ഞക്കളിയുടെ മൂളിപ്പാട്ടുണ്ടേ, മനസ്സിനുള്ളിൽ മരിക്കാവിടി ചിന്തും ചിന്തുണ്ടേ, തിരിയഞ്ചും തെളിയുന്ന മിഴികളുണ്ടേ, ചിരിക്കുമ്പും ചീലമ്പുന്ന ചീലങ്കയുണ്ടേ, വാലങ്കയിൽ കുസൃതിക്ക് വളകളുണ്ടേ, വരുമഞ്ഞ തേച്ചു കുളിക്കും പുലർക്കാല സന്ധ്യേ നിന്നേ, തിരുതാലി ചാർത്തും കുഞ്ഞുമുകിലോ തന്നലേ.
0: നന്നായിട്ട് പാടിയിട്ടുണ്ട്. ഈ പാട്ട് ഡെഡിക്കേഷൻ ഉണ്ട് ആർക്കെങ്കിലും?
1: ഇത് റംലത്ത് മൂത്തോൾക്കും പിന്നെ ശംഷാദ് ബീവിക്കും പിന്നെ എൻ്റെ ട്രെയിനിങ് ക്ലാസ്സുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടും ഈ പാട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
0: ഓക്കെ, തീർച്ചയായിട്ടും നമുക്ക് ഈ പാട്ട് കേൾക്കാം. പരിപാടി പങ്കെടുത്ത ഒരുപാട് സന്തോഷം.
1: താങ്ക് യു.

0: അവതരണം സബീനാബി കീളസറാമ്പി. പാട്ടുഫെട്ടി.
1: ആകാശവാണി കവരത്തിയിൽ കെടാത്ത കനലുകൾ, ദ്വീപജനതയുടെ അതിജീവനത്തിന്റെ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന പ്രക്ഷേപണ പരമ്പര, മുതിർന്ന പൌരന്മാർ മനസ്സ് തുറക്കുന്ന പരമ്പര കെടാത്ത കനലുകൾ, ബുധനാഴ്ചകളിൽ രാവിലെ 7:45 കേൾക്കാം. കെടാത്ത കനലുകൾ.
2: ന്യൂസ് ഓൺ AIR ആപ്പ്. ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ ഇനി നിങ്ങളുടെ മൊബൈലിലൂടെയും ആസ്വദിക്കാം. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: പ്ലേ സ്റ്റോറിൽ നിന്നും പ്രസാർ ഭാരതിയുടെ ന്യൂസ് ഓൺ AIR ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ആപ്പ് തുറന്ന ശേഷം ലൈവ് റേഡിയോ സെലക്ട് ചെയ്യുക. ശേഷം സെർച്ച് ബോക്സിൽ കവരത്തി എന്ന് ടൈപ്പ് ചെയ്യുക. തുടർന്ന് ആകാശവാണി കവരത്തി എന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ ഇനി അനുസ്യൂതം ആസ്വദിക്കാം. ന്യൂസ് ഓൺ AIR ആപ്പ്.
3: ആകാശവാണി കവരത്തി. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം.

ആകാശവാണി കവരത്തി നിലയത്തുനിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. തിരുവനന്തപുരം നിലയത്തുനിന്നുള്ള പരിപാടി തുടരുന്നു. ഇന്നത്തെ പരിപാടികൾ ശ്രോതാക്കൾക്കായി പങ്കുവച്ചത് റംസീന ബീഗം, ചെണ്ടിപ്പുര. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.

0: ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്. സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം, ഇതേക്കുറിച്ച് ഡോക്ടർ നൌഫൽ ഇപ്പോൾ സംസാരിക്കുന്നു.
1: സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം, SISFS എന്നാണ് ഈ പദ്ധതിയുടെ ചുരുക്കപ്പേര്. കേന്ദ്ര സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ ഭാഗമായാണ് SISFS വിഭാവന ചെയ്തിരിക്കുന്നത്. 2023 ഫെബ്രുവരിയിൽ 477.25 കോടി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം ഈ പദ്ധതിയുടെ നടത്തിപ്പിനുവേണ്ടി അനുവദിച്ചിരുന്നു. എന്താണ് SISFS? ഒരു സ്റ്റാർട്ടപ്പിന്റെയോ ബിസിനസ് ആശയത്തിന്റെയോ പ്രാഥമിക ഘട്ടത്തിൽ, അത് വിത്തായിരിക്കുന്ന ഘട്ടത്തിൽ വേണ്ടുന്ന നിക്ഷേപ സമാഹാരം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉറപ്പാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യം. കമ്പനിയെ സ്വന്തം നിലയ്ക്ക് നിക്ഷേപം കണ്ടെത്താനും സമാഹരിക്കാനും കഴിയുന്ന ഘട്ടത്തിലേക്ക് എത്താൻ ശക്തിപ്പെടുത്തുക എന്ന ഉദ്ദേശമാണ് ഈ പദ്ധതിക്കുള്ളത്. സ്റ്റാർട്ടപ്പ് സ്വയം പര്യാപ്തമാകും വരെ ഏത് ഘട്ടത്തിലും ഈ സാമ്പത്തിക സഹായം ലഭിക്കും. രാജ്യത്ത് വ്യവസായ സൗഹൃദ അന്തരീക്ഷം ഉറപ്പാക്കാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച വിവിധ പദ്ധതികളുടെ തുടർച്ചയാണ് SISFS. ഈ പദ്ധതിയുടെ ഭാഗമായി 19 ആക്ഷൻ പോയിന്റുകൾ ഉൾപ്പെടുന്ന ഒരു ആക്ഷൻ പ്ലാൻ 2016 ജനുവരിയിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഇനിഷ്യേറ്റീവിന്റെ കീഴിൽ വരുന്ന പ്രധാന പദ്ധതികളാണ് ഫണ്ട് ഓഫ് ഫണ്ട്സ് ഫോർ സ്റ്റാർട്ട്സ്അപ്പ്, SISFS, ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം ഫോർ സ്റ്റാർട്ട് അപ്സ് എന്നിവ. ആദ്യഘട്ടം എന്ന നിലയിൽ വ്യവസായവും ആഭ്യന്തര വാണിജ്യവും വികസിപ്പിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്ര വകുപ്പ് 945 കോടി രൂപ സ്റ്റാർട്ടപ്പുകൾക്ക് 2021-22 കാലത്ത് അനുവദിച്ചിരുന്നു. വിദഗ്ധ ഉപദേശ സമിതിയാണ് ഈ പദ്ധതി നടപ്പാക്കാനുള്ള അപേക്ഷകൾക്ക് അംഗീകാരം നൽകുന്നത്. ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ് ആണ് ഈ കമ്മിറ്റി രൂപീകരിക്കുക. കമ്മിറ്റിയുടെ മേൽനോട്ടത്തിലാണ് ഫണ്ട് അനുവദിക്കുന്നത്. കമ്പനികളെ തിരഞ്ഞെടുക്കുക, അവയുടെ വളർച്ച നിരീക്ഷിക്കുക, ആവശ്യം വേണ്ട മറ്റിതര സഹായങ്ങൾ ഉറപ്പാക്കുക എല്ലാം കമ്മിറ്റിയുടെ ലക്ഷ്യമാണ്. ഈ പദ്ധതിയിൽ ഗുണഭോക്താവാൻ വേണ്ട യോഗ്യതകൾ ഇനി പറയുന്നവയാണ്. വാണിജ്യ വ്യവസായ മന്ത്രാലയം അംഗീകരിച്ച 2 വർഷത്തിൽ താഴെ മാത്രം പ്രായമുള്ള സ്റ്റാർട്ടപ്പുകൾക്കാണ് ഈ ഫണ്ടിന് അപേക്ഷിക്കാനാവുക. 10 ലക്ഷത്തിന് മുകളിലുള്ള യാതൊരു സഹായവും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് ലഭിച്ചിട്ടില്ലാത്ത സ്റ്റാർട്ടപ്പുകൾക്ക് മാത്രമേ ഈ പദ്ധതിയിൽ അപേക്ഷിക്കാനാകൂ. സാമൂഹിക പ്രസക്തിയുള്ള പ്രവർത്തനങ്ങളിലോ മലിനീകരണ നിയന്ത്രണം, ജലപരിപാലനം, വിദ്യാഭ്യാസം, ആരോഗ്യം, പ്രതിരോധം, കൃഷി, ബഹിരാകാശം, റെയിൽ, ഓയിൽ തുടങ്ങിയ മേഖലകളിലോ പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പുകൾക്കാണ് മുൻഗണന. വരുന്ന 4 വർഷക്കാലം കൊണ്ട് 3600 സ്റ്റാർട്ടപ്പുകൾക്ക് സഹായം നൽകും എന്നാണ് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 5 കോടി രൂപ വരെയാണ് ഒരു സ്റ്റാർട്ടപ്പിന് പരമാവധി ധനസഹായമായി ഈ പദ്ധതിയിലൂടെ നൽകുക. രാജ്യത്ത് വ്യവസായ സൗഹൃദ അന്തരീക്ഷം സാധ്യമാക്കാൻ ഈ പദ്ധതി ഉപകരിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്.
0: സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം, ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ നൌഫൽ. പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.

0: on shared democratic values and mutual respect. President Murmu expressed confidence that her landmark visit, the first ever by an Indian president to North Macedonia, will further strengthen the multifaceted partnership between the two countries. From North Macedonia, she will travel to Romania after concluding her visit. The Madhya Pradesh Assembly passed the Uniform Civil Code Bill on the second day of its monsoon session today amid protests by the opposition. The bill will now be sent to the governor for assent. Once approved, the Uniform Civil Code will come into force in the state. Tribal communities have been kept outside the purview of the law. India Today summoned the Russian Chargé d'Affaires Vladimir Ladanov following the attack on the commercial vessel MV Golden Leo on Sunday. The Ministry of External Affairs said that such attacks undermine the safety, security and stability of the international maritime commerce. In China Open Badminton, India's HS Pranoy's campaign ended in the opening round after losing to Malaysia's Leong Jun Hao in Guangzhou today. Lakshya Sen and Ayush Shetty are the other Indian entries in the men's singles draw. Devika Sehwag lost to Thai player Busanan Ongbam Rungnafan in the women's singles draw. The benchmark domestic equity indices ended in the negative zone today. The Sensex declined 238 points to close at 77,470. The Nifty lost 51 points to settle at 24,188. And that is the end of this news bulletin.
1: Akashavani, Kozhikode. മലപ്പുറം ജില്ലാ വൃത്താന്തം.
2: മഞ്ചേരിയിലെ പയ്യനാട് സ്റ്റേഡിയത്തിന്റെ നവീകരണത്തിന് 90 കോടി രൂപയുടെ മാസ്റ്റർ പ്ലാൻ തയ്യാറായിക്കഴിഞ്ഞു. ഈ പ്ലാൻ ഉടൻ തന്നെ ഗവൺമെന്റിന് സമർപ്പിക്കുമെന്ന് അഡ്വക്കേറ്റ് എം റഹ്മത്തുള്ള MLA പറഞ്ഞു. സ്പോർട്സ് കൌൺസിലിന് കീഴിലുള്ള പയ്യനാട് സ്റ്റേഡിയം സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു MLA. സ്റ്റേഡിയം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് ഗവൺമെന്റിന്റെ സഹായം തേടും. ആദ്യഘട്ടത്തിൽ സിന്തറ്റിക് ട്രാക്ക് ഒരുക്കും. സ്റ്റേഡിയത്തിന് സമീപത്തുള്ള കുട്ടികൾക്ക് സ്പോർട്സ് കൌൺസിലിന്റെ നേതൃത്വത്തിൽ പരിശീലനം നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും റഹ്മത്തുള്ള അറിയിച്ചു. ഗാലിയൻ, പവലിയൻ നിർമ്മാണം, ബോയ്സ് ഗേൾസ് ഹോസ്റ്റൽ, സ്വിമ്മിംഗ് പൂൾ, സ്പോർട്സ് പാർക്ക്, മാർഷൽ ആർട്സ് ആൻഡ് ജിംനാസ്റ്റിക് സെന്റർ, ഇൻഡോർ സ്റ്റേഡിയം തുടങ്ങി വിവിധങ്ങളായ സൗകര്യങ്ങളാണ് ഈ 90 കോടി രൂപയുടെ മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ജില്ലാ ശുചിത്വ മിഷന്റെയും ആക്സസ് മലപ്പുറത്തിന്റെയും സഹകരണത്തോടെ അടിക്കാം സെഗ്രിഗേഷൻ ഗോൾ ചാലഞ്ച് ലെജൻഡ് സോക്കർ ക്ലബ്ബ് ടർഫിൽ നടന്നു. ജില്ലാ കളക്ടർ ഡോക്ടർ ബിനോയ് ഗോയൽ ഷൂട്ട് ഔട്ട് ചെയ്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കളിയിലൂടെ പഠിക്കുന്ന ആശയങ്ങൾ സമൂഹത്തിൽ ദീർഘകാല സ്വാധീനം ചെലുത്തും. അടിക്കാം സെഗ്രിഗേഷൻ ഗോൾ പോലുള്ള പരിപാടികൾ, മികച്ച സന്ദേശങ്ങൾ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളിലും വേഗത്തിൽ എത്തിക്കാൻ സാധിക്കുമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. 2026 സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് പ്രകാരമുള്ള നല്ല 4 വർത്തമാനം ആശയം ഫുട്ബോൾ ഗെയിമിലൂടെ പരിചയപ്പെടുത്തിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. തിരൂർ സബ് കളക്ടർ ദിലീപ് കൈനിക്കര സമ്മാന വിതരണം നടത്തി. മലപ്പുറം നഗരസഭ 23 കോടി രൂപയോളം ചെലവിൽ നിർമ്മാണം പൂർത്തിയാക്കിയ കടലുണ്ടിപ്പുഴയിലെ നാമ്പ്രാണി തടയണ വ്യവസായ IT വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി നാടിന് സമർപ്പിച്ചു. മലപ്പുറം നഗരസഭയിലും സമീപ പഞ്ചായത്തുകളിലും കൂടുതൽ വികസന പദ്ധതികൾ കൊണ്ടുവരുന്നതിനായി ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. മുമ്പ് മലപ്പുറം നഗരവികസനത്തിന് തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാൻ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പിലാക്കും. മലപ്പുറത്തേക്ക് എത്തുന്ന എല്ലാ റോഡുകളും വികസിപ്പിക്കും. 4-വരി പാതയാക്കാൻ കഴിയുമെങ്കിൽ അതിനുള്ള പദ്ധതി ഒരുക്കുമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് V. Rinish അധ്യക്ഷത വഹിച്ചു. കേന്ദ്ര നഗര സഞ്ചയം പദ്ധതിയിലൂടെ നിർമ്മിച്ച തടയണയിൽ 13 കിലോമീറ്റർ ദൂരത്തിലായി 2100 മില്യൺ വെള്ളം സംഭരിക്കാൻ കഴിയും. യാന്ത്രികമായി പ്രവർത്തിക്കുന്ന 12 മീറ്റർ വീതിയുള്ള 3 ഷട്ടറുകളും 10 മീറ്റർ വീതിയിലുള്ള 1 ഷട്ടറും 6 മീറ്റർ നീളത്തിലുള്ള കോൺക്രീറ്റ് കൊണ്ടുള്ള ഒരു സ്ഥിരം തടയണയുമാണ് റെഗുലേറ്ററിൽ ഉള്ളത്. പാസ്പോർട്ട് സേവനങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിനായി എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രം ആരംഭിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് പദ്ധതി അനുസരിച്ച് തവനൂരിൽ സ്ഥാപിച്ച പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക ടൂറിസം വകുപ്പ് സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. വിദേശകാര്യ മന്ത്രാലയം, തപാൽ വകുപ്പ് എന്നിവയുടെ കീഴിൽ രാജ്യത്ത് 455-ാമത്തെയും കോഴിക്കോട് റീജിയണൽ പാസ്പോർട്ട് ഓഫീസിന് കീഴിലെ 3-ാമത്തേതുമായ പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രമാണ് തവനൂർ സബ് പോസ്റ്റ് ഓഫീസിൽ മന്ത്രി ഉദ്ഘാടനം ചെയ്തത്. തുടർന്ന് തവനൂർ കേളപ്പജി കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നടന്ന പൊതുസമ്മേളനത്തിൽ MP അബ്ദുൾ സമദ് സമദാനി MP മുഖ്യാതിഥിയായി. മലപ്പുറം പോലെ കൂടുതൽ ജനസംഖ്യയും പാസ്പോർട്ട് അപേക്ഷകരുമുള്ള ജില്ലയിൽ എളുപ്പത്തിൽ പാസ്പോർട്ട് സേവനങ്ങൾ ലഭ്യമാക്കാൻ ഈ സംവിധാനം കൊണ്ട് കഴിയുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. പോസ്റ്റ് ഓഫീസുകളുമായി പാസ്പോർട്ട് സേവനങ്ങൾ ബന്ധിപ്പിക്കുന്നത് വഴി എല്ലാവർക്കും എളുപ്പത്തിൽ സേവനങ്ങൾ ലഭ്യമാക്കുമെന്നും മന്ത്രി അറിയിച്ചു. തിരൂർ പൊന്നാനി

0: തിരുവായൂർ ഇരിങ്ങാലക്കുട വഴിയുള്ള റെയിൽവേ പദ്ധതി അനുമതിക്കായി കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് സമർപ്പിച്ചിട്ടുണ്ടെന്നും തത്വത്തിൽ അത് അംഗീകരിച്ചതായും സുരേഷ് ഗോപി അറിയിച്ചു. തവനൂർ കാർഷിക കോളേജിൽ മന്ത്രി മരം നടുകയും വൃക്ഷത്തെ വിതരണം ചെയ്യുകയും ചെയ്തു. MLA മാരായ VS ജോയ്, KP നൌഷാദ് അലി, ആബിദ് ഹുസൈൻ തങ്ങൾ എന്നിവർ സംബന്ധിച്ചു. കേന്ദ്ര നൈപുണ്യ വികസന മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ജൻ ശിക്ഷൻ സംസ്ഥാൻ മലപ്പുറം യൂണിറ്റി ഫൗണ്ടേഷനുമായി സഹകരിച്ച് തിരുരങ്ങാടി മേഖലയിലെ തെരഞ്ഞെടുത്ത 20 വനിതകൾക്കായി സംഘടിപ്പിക്കുന്ന ഫുഡ് പ്രോസസിംഗ് തൊഴിൽ പരിശീലന പരിപാടിക്ക് തുടക്കമായി. നിലമ്പൂർ അമൽ കോളേജ് അക്കാഡമിക് ഡീൻ ഡോക്ടർ ടി ഷിഹാബുദ്ദീൻ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. JSS ഡയറക്ടർ വി ഉമ്മർ കോയ മുഖ്യപ്രഭാഷണം നടത്തി. നൈപുണ്യ വികസനത്തിലൂടെ തൊഴിലും സംരംഭകത്വവും കൈവരിക്കാൻ പരിശീലനം വലിയ അവസരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. യൂണിറ്റി ഫൗണ്ടേഷന്റെ ഭാരവാഹികളായ മുനീർ കൂർമത്ത്, സമീർ മേലവീട്ടിൽ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. 50 ദിവസം നീണ്ടു നിൽക്കുന്ന സൗജന്യ തൊഴിൽ പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്ന വനിതകൾക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനാവശ്യമായ പിന്തുണയും മാർഗനിർദ്ദേശവും ഫൗണ്ടേഷൻ നൽകും.
1: മലപ്പുറം ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി മലപ്പുറം പ്രതിനിധി M. സുരേഷ് ബാബു.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പുകൾ ശ്രദ്ധിക്കൂ. റേഡിയോ പ്രോഗ്രാം തയ്യാറാക്കി നൽകാൻ താൽപര്യമുള്ളവരിൽ നിന്ന് പ്രസാർഭാരതി അപേക്ഷ ക്ഷണിക്കുന്നു. ആകർഷകമായ സംഗീതാധിഷ്ഠിത പരിപാടികൾ, റേഡിയോ നാടകങ്ങൾ, ഡോക്യുമെന്ററികൾ, കഥാവതരണം, ക്വിസ്, വിവിധ പോഡ്കാസ്റ്റ് സീരീസുകൾ എന്നിവ തയ്യാറാക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ അവസരം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. 14 അല്ലെങ്കിൽ 28 മിനിറ്റ് ദൈർഘ്യമുള്ള പരിപാടികൾ മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ സമർപ്പിക്കാം. പരമ്പരകളായും സമർപ്പിക്കാം. ഇതിന് ചില പ്രത്യേക വ്യവസ്ഥകളുണ്ട്. റവന്യൂ ഷെയറിംഗ്, സ്പോൺസേർഡ് അല്ലെങ്കിൽ ഗ്രാറ്റിസ് മോഡുകളിലാണ് പ്രൊപ്പോസലുകൾ സ്വീകരിക്കുന്നത്. അപേക്ഷിക്കാനുള്ള അവസാന തീയതി 2026 ജൂലൈ 31 ആണ്. അപേക്ഷിക്കുന്നതിന് മുമ്പായി പൂർണമായ മാർഗനിർദ്ദേശങ്ങൾ, ആവശ്യമായ രേഖകൾ, പ്രത്യേക ഇമെയിൽ വിലാസങ്ങൾ എന്നിവ അറിയുന്നതിനായി പ്രസാർഭാരതിയുടെയും ആകാശവാണിയുടെയും വെബ്സൈറ്റുകളിലെ ഔദ്യോഗിക കണ്ടന്റ് സോഴ്സിംഗ് പോളിസി 2024 പരിശോധിക്കുക. വെബ്സൈറ്റ് വിലാസങ്ങൾ താഴെ പറയുന്നു. പ്രസാർഭാരതി .gov.in/NIPP, ആകാശവാണി .gov.in/files/NIPP.

മറ്റൊരു അറിയിപ്പ്. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12 മണി വരെ വിളകളിൽ സംയോജിത രോഗനിയന്ത്രണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വെള്ളായണി കാർഷിക കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോ സുഷ എസ് താര മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495964321, 9496556321. മറ്റൊരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ വിളകളിൽ സംയോജിത രോഗനിയന്ത്രണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12 മണി വരെ.

ഒരറിയിപ്പ് കൂടി. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ. നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ ആരോഗ്യവും ആയുർവേദവും ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ മുൻ പ്രൊഫസർ ഡോക്ടർ എസ് ജയശ്രീ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495943219 9495563 1 9496 5931 ആരോഗ്യവും

0: ആയുർവേദവും. ഈ വിഷയത്തെക്കുറിച്ചുള്ള ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പുകൾ കഴിഞ്ഞു.
1: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
2: സംഗീത സരണി, കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: ഇനി സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചിക നിധിഹി ജാഹ. ആദൌ മുഖ്യാഃ വാർത്താഃ. പ്രധാനമന്ത്രിണാ നരേന്ദ്രമോദിനാ ഭാവി പരീക്ഷാസു പ്രശ്നപത്ര ഗോപ്യത ഭംഗം നിവാരയിത്തും സമന്വിത പ്രയാസാനാം കൃതെ ആഹ്വാനം വിഹിതം. നീറ്റ് പ്രശ്നപത്ര പ്രകടന ദോഷിണാം വിരുദ്ധം കഠോര കാര്യാചരണായ പ്രശാസനസ്യ ദൃഢ സങ്കല്പഃ പുനരാവർത്തിതഃ. വിപക്ഷസ്യ വിരോധ കാരണാത് സംസദഃ ഉഭയോഃ സദനയോഃ കാര്യാചരണം അദ്യ സ്ഥഗിതം. സിക്കിമസ്യ നാമചി മണ്ഡലെ നിർമാണാധീനസ്യ സുരംഗസ്യ നിപാതേന ഏകാദശ ജനാഃ മൃതാഃ. ബഹവഃ സമ്പ്രതി അന്തഃ നിരുദ്ധാഃ സന്തി. ആപത്തുദ്ധാര കാര്യം ദ്രുതഗത്യാ പ്രവർത്തതേ. ഭാരതോത്തര മൈസോഡേനിയ ദേശോ വ്യാപാര വിസ്താരായ തഥാ പ്രമുഖ ക്ഷേത്രേഷു സഹയോഗം ദൃഢീകർത്തും സഹമതൌ അഭവതാം. രാഷ്ട്രപതിന ദ്രൌപദി മുർമുഹു ഇത്യനയാ സ്കോപ്യേ നഗരെ സമകക്ഷൈഃ സഹ ദ്വിപക്ഷീയ വാർത്താ ച വിഹിതാ. അപി ച വാണിജ്യിക പോതം പ്രതി സഞ്ജാതേന പ്രഹാരേണ ചതുർണാം ഭാരതീയ നാഗരികാണാം നിധനസ്യ പ്രകരണേ ഭാരതേന റൂസ് ദേശസ്യ രാജദൂതഃ ആഹൂതഃ. അഥ വാർത്താഃ വിശദീകൃത്യ. സംസദ് ഭവനസ്യ ജിഎംസി ബാലയോഗി പ്രേക്ഷാഗൃഹെ അദ്യ മംഗളമിലന ഇത്യാഖ്യഃ എൻഡിഎ സംസദീയ ദലസ്യ ഉപവേശനം ആയോജിതം. അസ്മിൻ ഉപവേശനേ ഗഠബന്ധന സഹയോഗിഭിഃ ഭാരതസ്യ സുദീർഘകാലം യാവത് സേവാരത നിർവാചിത പ്രധാനമന്ത്രിത്വസ്യ പദാലങ്കരണായ പ്രധാനമന്ത്രിണഃ നരേന്ദ്രമോദിനഃ അഭിനന്ദന പ്രസ്താവഃ പാരിതഃ. വാർത്താഹരൈഃ സഹ സംഭാഷ്യമാണഃ സംസദീയ കാര്യമന്ത്രീ കിരൻ റിജിജുഃ പ്രത്യപാദയത് യത് ഉപവേശനാവധൌ പ്രധാനമന്ത്രിണാ മോദിനാ ഭവിഷ്യേ ദേശേ സർവാസാം പരീക്ഷാണാം പ്രശ്നപത്ര പ്രകടന രോധനായ സർവൈഃ ഹിതധാരകൈഃ സഹ സമന്വിത പ്രയാസാനാം സമാഹ്വാനം വ്യധായി. സഹ പ്രാവോചത് യത് പ്രശ്നപത്ര ഗോപ്യതാ ഭംഗ പ്രകരണേഷു ലിപ്താനാം ജനാനാമുപരി ദൃഢ കാര്യാചരണം സഹൈവ ദേശസ്യ യൂനാം ഹിതരക്ഷണായ സർവകാരസ്യ പ്രതിബദ്ധത പ്രധാനമന്ത്രിണാ പുനരാവർത്തിത. പ്രധാനമന്ത്രിണാ ന്യഗദ്യത യത് സാമ്പ്രതികെ നീറ്റ് പ്രശ്നപത്ര ഗോപ്യതാ ഭംഗ പ്രകരണേ സംലിപ്താഃ സർവേ അഭിയുക്താഃ ഗൃഹീതാഃ.
2: आगे पेपर लीक नहीं होने के लिए सख्ती से जो कदम उठाया गया है उसके बारे में भी प्रधानमंत्री जी ने जानकारी दिया और प्रधानमंत्री जी ने ये भी कहा कि पेपर लीक सिर्फ एक राज्य का मामला नहीं है, सिर्फ केंद्र सरकार का मामला नहीं, दलगत राजनीति का विषय नहीं है, ये देश का विषय है और युवाओं का भविष्य के साथ कोई खिलवाड़ नहीं.

0: കർശന നടപടികൾ സ്വീകരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗത്തിൽ നിർദ്ദേശം നൽകി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, ലോക്സഭാ സ്പീക്കർ ഓം ബിർള എന്നിവരുമായി മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് പാർലമെന്റ് മന്ദിരത്തിൽ കൂടിക്കാഴ്ച നടത്തി. കോൺഗ്രസ് നേതാക്കളായ മല്ലികാർജ്ജുൻ ഖാർഗെ, സോണിയാഗാന്ധി എന്നിവരുമായും അദ്ദേഹം ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ ജീവനും ജീവനോപാധിയും നഷ്ടപ്പെട്ടവർക്കുള്ള നഷ്ടപരിഹാരം 50% വർദ്ധിപ്പിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. നഷ്ടപരിഹാരം വേഗത്തിലാക്കുന്നതിന് അദാലത്ത് നടത്തുമെന്നും വന്യജീവി ആക്രമണം മൂലം വിളനാശം സംഭവിക്കുന്ന കർഷകരെ സഹായിക്കുന്നതിനായി പ്രത്യേക ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. വന അതിർത്തി പങ്കിടുന്ന തദ്ദേശ സ്ഥാപന പ്രതിനിധികളുടെ യോഗം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
1: ഓഗസ്റ്റ് മാസത്തിൽ ആനുകൂല്യം കുടിശ്ശിക കടന്നത് തീർക്കാനുള്ള ഒരു അദാലത്ത് നമ്മൾ മുന്നോട്ട് കൊണ്ടുവരണം. കർഷകർക്ക് വനാതിർത്തി പങ്കിടുന്ന മേഖലയിൽ ഒരു ഇൻഷുറൻസ് സ്കീം വൈൽഡ് ലൈഫിന്റെ ആഡ് ഓൺ ആയി കൊണ്ടുവന്നിട്ട് ആ ഇൻഷുറൻസ് സ്കീം നടപ്പിലാക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്.
0: കാർഷിക മേഖലയിലെ പന്നിശല്യം ഒഴിവാക്കാൻ ഷാർപ്പ് ഷൂട്ടർമാരെ ഉപയോഗിക്കാമെന്നും പഞ്ചായത്തുകൾക്ക് ആവശ്യമെങ്കിൽ റൈഫിൾ ക്ലബ് അംഗങ്ങളെ വിന്യസിക്കാൻ ശ്രമം നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റർമാരുടെ പ്രശ്നങ്ങൾക്ക് വളരെ വേഗത്തിൽ പരിഹാരമുണ്ടാക്കുമെന്നും അതിനായി കമ്മിറ്റി രൂപീകരിച്ചതായും ഗതാഗത മന്ത്രി സി പി ജോൺ. പ്രിയദർശിനി ബസ് സർവീസ് നടപ്പായതോടെ കെഎസ്ആർടിസി ബസ്സുകളിലെ സ്ത്രീ യാത്രക്കാരുടെ എണ്ണം 87% വർദ്ധിച്ചതായും തൃശൂരിൽ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ മന്ത്രി പറഞ്ഞു. പ്രിയദർശിനി യാത്ര മറ്റു ബസ്സുകളിലേക്ക് കൂടി വ്യാപിപ്പിക്കാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഇന്ന് വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് കെഎസ്ഇബി. പവർ എക്സ്ചേഞ്ച് വഴി വേണ്ടത്ര വൈദ്യുതി ലഭ്യമായില്ലെങ്കിൽ വൈകുന്നേരത്തെ പീക്ക് സമയങ്ങളിൽ നിയന്ത്രണം വേണ്ടി വന്നേക്കാമെന്നാണ് അറിയിപ്പ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാന വഖഫ് ബോർഡ് പ്രവർത്തനങ്ങൾ ജോയിന്റ് സെക്രട്ടറിയുടെ മേൽനോട്ടത്തിൽ വേണമെന്ന കേരള ഹൈക്കോടതി നിർദ്ദേശം നീക്കി സുപ്രീംകോടതി. വഖഫ് ബോർഡ് പ്രവർത്തനങ്ങൾ താൽക്കാലികമായി മരവിപ്പിച്ച ഹൈക്കോടതി ഇടക്കാല ഉത്തരവിനെതിരെ വഖഫ് ബോർഡ് സമർപ്പിച്ച അപ്പീലിലാണ് നടപടി. വിഷയത്തിൽ എല്ലാവരുടെയും വാദം കേട്ട് ഉടൻ തീർപ്പ് കൽപ്പിക്കാനും ഹൈക്കോടതിയോട് സുപ്രീംകോടതി നിർദ്ദേശിച്ചു. വഖഫ് ബോർഡ് പ്രവർത്തനങ്ങൾക്ക് ഹൈക്കോടതി ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ സുപ്രീംകോടതി സ്റ്റേ ചെയ്യാതിരുന്നത് വഖഫ് ബോർഡിനേറ്റ തിരിച്ചടിയാണെന്ന് ഹർജിക്കാരിൽ ഒരാളായ ബിജെപി സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ് പ്രതികരിച്ചു. പാലാ നഗരസഭയിൽ LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. ഇതോടെ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ ചെയർപേഴ്സണായിരുന്ന ദിയാ ബിനുവിന് സ്ഥാനം നഷ്ടമായി. 12 പ്രതിപക്ഷ കൌൺസിലർമാർക്ക് പുറമെ 4 കോൺഗ്രസ് അംഗങ്ങളും ഒരു സ്വതന്ത്ര അംഗവും അവിശ്വാസത്തെ പിന്തുണച്ചു. സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം നൽകിയ വിപ്പ് ലംഘിച്ച കൌൺസിലർമാർക്കെതിരെ പാർട്ടി നടപടിയും നിയമ നടപടിയും ഉണ്ടാകുമെന്ന് കോട്ടയം DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ് MLA പറഞ്ഞു. റബ്ബർ കർഷകരുടെ ക്ഷേമത്തിനായി സംസ്ഥാന സർക്കാർ റബ്ബർ ബോർഡുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ്. റബ്ബർ ബോർഡ് ചെയർമാൻ എൻ ഹരിയുമായി മന്ത്രി ഇന്ന് കോട്ടയത്തെ ബോർഡ് ആസ്ഥാനത്ത് കൂടിക്കാഴ്ച നടത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
3: റബ്ബർ കൃഷിയെ പഴയകാല പ്രാപ്തിയിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് മന്ത്രി മോൻസ് ജോസഫ് ഉറപ്പു നൽകി. സാങ്കേതിക കാരണങ്ങളാൽ വില സ്ഥിരതാ ഫണ്ടിനത്തിൽ കർഷകർക്ക് ലഭിക്കാനുള്ള 20 കോടി രൂപ ഉടൻ വിതരണം ചെയ്യാൻ ഇടപെടും. കർഷകർ നേരിടുന്ന വന്യമൃഗശല്യം പരിഹരിക്കുന്നതിന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കൃഷി, വനം, വന്യജീവി മന്ത്രിമാരെയും റബ്ബർ ബോർഡ് അധികൃതരെയും ഉൾപ്പെടുത്തി ഉന്നതതല യോഗം ചേരും. ഇടവേളകൾക്ക് കാർഷിക ആനുകൂല്യം നൽകുക, ടാപ്പിംഗ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തുക, വില സ്ഥിരതാ ഫണ്ടിന്റെ പ്രയോജനം കൂടുതൽ പേരിലേക്ക് എത്തിക്കുക തുടങ്ങിയ കാര്യങ്ങളിലും അനുകൂല സമീപനമുണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു.
0: ശബരിമല മണ്ഡലകാല തീർത്ഥാടനത്തിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്താനായി പൊതുമരാമത്ത് മന്ത്രി PK ബഷീറിന്റെ അധ്യക്ഷതയിൽ പമ്പയിൽ ഇന്ന് അവലോകന യോഗം ചേർന്നു. ശബരിമല റോഡുകളുടെ നവീകരണവുമായി ബന്ധപ്പെട്ട് വീഴ്ച വരുത്തിയാൽ കർശന നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി പറഞ്ഞു. യോഗത്തിൽ MLA മാരും ജില്ലാ കളക്ടറും ജില്ലാ പോലീസ് മേധാവിയും ഉൾപ്പെടെ പങ്കെടുത്തു. കർക്കടകമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്ന് രാത്രി 10 മണിക്കാണ് അടയ്ക്കുക. ഡൽഹിയിലെ പ്രതിഷേധങ്ങൾക്കിടെ ഒരു പെൺകുട്ടി മരിച്ചതായി സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന പ്രചാരണം തെറ്റാണെന്ന് കേന്ദ്ര സർക്കാർ. തീർത്തും അടിസ്ഥാനരഹിതമാണിതെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. പ്രതിഷേധക്കാർക്കെതിരെ പോലീസ് പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചെന്ന പ്രചാരണം തെറ്റാണെന്ന് ഡൽഹി പോലീസ് വ്യക്തമാക്കി. നിരാഹാര സമരത്തെ തുടർന്ന് ആരോഗ്യനില വഷളായതിനാൽ ഡൽഹിയിലെ സഫ്ദർജംഗ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കിനെ ഗുരുഗ്രാമിലെ മേദാന്ത ആശുപത്രിയിലേക്ക് അടിയന്തരമായി മാറ്റി.

0: ക്കാൻ ഡൽഹി ഹൈക്കോടതി ഉത്തരവിട്ടു. വാങ്ചുക്കിന്റെ ഭാര്യ ഗീതാഞ്ജലി ആങ്മോ സമർപ്പിച്ച ഹർജിയിലാണ് നടപടി. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ് ജാഗ്രത നൽകി. വയനാട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ ജില്ലയിലെ മുഴുവൻ ജലസ്രോതസ്സുകളും ശുദ്ധീകരിക്കാൻ നിർദ്ദേശം നൽകി മന്ത്രി ടി സിദ്ദിഖ്. ഒരാഴ്ച നീളുന്ന ക്ലോറിനേഷൻ ഡ്രൈവ് ഇതിനായി നടത്തും. ഹോട്ടലുകളിലും മറ്റ് സ്ഥാപനങ്ങളിലും പരിശോധന ശക്തമാക്കാനും അവലോകന യോഗത്തിൽ മന്ത്രി നിർദ്ദേശിച്ചു. കേരള തമിഴ്നാട് അതിർത്തി മേഖലയായ കുമളി റോസാപ്പൂ കണ്ടെത്ത് വൻ നിരോധിത പുകയില വേട്ട. രഹസ്യവിവരത്തെ തുടർന്ന് എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ ട്രാവലർ വാഹനത്തിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ വിലമതിക്കുന്ന 30 ചാക്കിലധികം നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. ത്രിരാഷ്ട്ര സന്ദർശനം തുടരുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റ് ഗോർഡാന ദാവ്കോവയുമായി കൂടിക്കാഴ്ച നടത്തി. വിവിധ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്താൻ നേതാക്കൾക്കിടയിൽ ധാരണ. വർഷകാല സമ്മേളനത്തിന്റെ രണ്ടാം ദിനവും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയടക്കമുള്ള വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ നഷ്ടപരിഹാര തുക 50% വർദ്ധിപ്പിക്കുമെന്ന് വനംമന്ത്രി ഷിബു ബേബി ജോൺ. പാലാ നഗരസഭയിൽ LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. 4 കോൺഗ്രസ് അംഗങ്ങൾ പ്രമേയത്തെ പിന്തുണച്ചു. സംസ്ഥാനത്ത് ഇന്ന് വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KCB. കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: സന്ധ്യാഗീതത്തിൽ ഇന്നാദ്യം ശ്രീരാമരാജ്യം എന്ന ചിത്രത്തിനുവേണ്ടി മധു ബാലകൃഷ്ണനും PV പ്രീതയും പാടിയ ഗാനം കേൾക്കാം. ഗാനരചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ. സംഗീതം ഇളയരാജ.

0: ഇന്നത്തെ സന്ധ്യാഗീതം സമാപിച്ചു. ആകാശവാണി.
1: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, ക്ഷമയും സ്ഥിരോത്സാഹവും വിജയത്തിലേക്കുള്ള പ്രധാന വഴികാട്ടുകളാണ്. ഈയൊരു നല്ല ചിന്തയോടെ ഇന്നത്തെ പരിപാടി ആരംഭിക്കാം. ഇന്ന് വയലും വീടും പരിപാടിയിൽ കർഷകർക്കായി ഫസൽ ബീമാ യോജന, ഇതേക്കുറിച്ച് ഡോക്ടർ കെ എം സൂരജുമായുള്ള അഭിമുഖ സംഭാഷണമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിനു മുൻപായി നമുക്ക് ഇന്നത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതാണ്: വയനാട്ടിലെ സുഗന്ധ നെല്ലിനങ്ങളായ ജീരകശാലയും ഗന്ധകശാലയും കൃഷി ഇറക്കുന്നത് ഏത് സീസണിലാണ്? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം. നമുക്കിന്നൊരു കാർഷിക പഴമൊഴി പരിചയപ്പെടാം. കൊന്ന പൂക്കുമ്പോൾ ഉറങ്ങിയാൽ മരുത് പൂക്കുമ്പോൾ പട്ടിണി. പ്രകൃതിയെ ഗുരുവാക്കിയും കാലാവസ്ഥയെ കലണ്ടറാക്കിയും ജീവിച്ചിരുന്ന ഒരു സമൂഹമായിരുന്നു നമ്മുടേത്. ഘടികാരമോ കലണ്ടറോ ഇല്ലായിരുന്ന കാലത്ത് പോലും മരങ്ങൾ പൂക്കുന്നതും പക്ഷികൾ കൂടുകൂട്ടുന്നതും കാറ്റിന്റെ ദിശ മാറുന്നതുമെല്ലാം നോക്കി നമ്മുടെ പൂർവികർ ജീവിതവും കൃഷിയും ക്രമീകരിച്ചു. അത്തരത്തിൽ തലമുറകളിലൂടെ കൈമാറി വന്ന ഒരു പഴമൊഴിയാണ് കൊന്ന പൂക്കുമ്പോൾ ഉറങ്ങിയാൽ മരുത് പൂക്കുമ്പോൾ പട്ടിണി. ഒറ്റവരിയിലുള്ള ഈ പഴമൊഴി സമയത്തിന്റെ വിലയും അധ്വാനത്തിന്റെ മഹത്വവും പ്രകൃതിയുമായുള്ള മനുഷ്യന്റെ ബന്ധവും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കൊന്ന, കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം. വേനലിന്റെ വരവറിയിച്ച് സ്വർണ്ണപ്പൂക്കൾ വിരിയുമ്പോൾ അത് പ്രകൃതിയുടെ ഒരു സന്ദേശം കൂടിയാണ്, അടുത്ത കൃഷിക്കാലത്തേക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കേണ്ട സമയമായെന്ന്. കർഷകന് ഓരോ ദിവസവും വിലപ്പെട്ടതാണ്. മണ്ണൊരുക്കേണ്ട സമയം, വിത്ത് തിരഞ്ഞെടുക്കേണ്ട സമയം, ജലസേചന സൗകര്യം ഒരുക്കേണ്ട സമയം, ഇതെല്ലാം കൃത്യമായി പാലിച്ചാലേ നല്ല വിളവ് ലഭിക്കൂ. ഈ സമയത്ത് അലംഭാവം കാണിച്ചാൽ പിന്നീട് എത്ര കഷ്ടപ്പെട്ടാലും നഷ്ടം പൂർണ്ണമായി നികത്താൻ കഴിയില്ല. നമ്മുടെ പഴമൊഴികൾ വെറും ഭാഷയുടെ അലങ്കാരമല്ല, ജനങ്ങളുടെ ജീവിത അനുഭവങ്ങളിൽ നിന്ന് പിറന്ന അറിവാണ്. കൃഷിയിലുണ്ടായ അനുഭവങ്ങളും പ്രകൃതി നിരീക്ഷണങ്ങളും എല്ലാം ചേർന്നാണ് ഇത്തരം വാക്കുകൾ രൂപപ്പെട്ടത്. ഇന്ന് ശാസ്ത്രവും പറയുന്നത് അതുതന്നെയാണ്. സമയബന്ധിതമായി വിത്ത് വിതയ്ക്കുകയും വളം നൽകുകയും കീടനിയന്ത്രണം നടത്തുകയും ചെയ്യുന്ന കർഷകർക്കാണ് കൂടുതൽ വിളവ് ലഭിക്കുന്നത്. കാലം മാറി, സാങ്കേതികവിദ്യ വളർന്നു. മൊബൈൽ ഫോണിലൂടെ കാലാവസ്ഥ അറിയാം, മണ്ണ് പരിശോധിക്കാം, മികച്ച വിത്തുകൾ തിരഞ്ഞെടുക്കാം. എന്നിരുന്നാലും സമയത്തിന്റെ പ്രാധാന്യം ഇന്നും അതേപോലെ തുടരുകയാണ്. ഇന്ന് കാലാവസ്ഥാ വ്യതിയാനം വലിയൊരു വെല്ലുവിളിയാണ്. മഴയുടെ രീതിയിൽ തന്നെ മാറ്റമുണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കർഷകർ ശാസ്ത്രീയ നിർദ്ദേശങ്ങളും കാലാവസ്ഥാ

0: അറിയിപ്പുകളും ശ്രദ്ധിക്കണം. ഈ പഴമൊഴിയിൽ പറയുന്ന സന്ദേശം ഇന്നും പ്രസക്തമാണ്. അതായത്, സമയത്ത് പ്രവർത്തിക്കുക. ഇത് കൃഷിക്ക് മാത്രമല്ല, വിദ്യാർത്ഥികൾക്ക് ഇത് പഠന പാഠമാണ്. സംരംഭകന് ഇത് വിജയത്തിന്റെ മന്ത്രമാണ്. തൊഴിലാളിക്ക് ഇത് ഉത്തരവാദിത്വത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ്. ജീവിതത്തിൽ ഏത് മേഖലയിലായാലും സമയത്തെ മാനിക്കുന്നവരാണ് വിജയിക്കുന്നത്. ഒരു വിത്ത് സമയത്ത് മണ്ണിൽ വീണാൽ 100 കതിരുകൾ സമ്മാനിക്കും. ഒരു ദിവസം വൈകിയാൽ മുളയ്ക്കാൻ പോലും കഴിയാതെ പോകാം. അതിനാൽ സമയം എന്ന സമ്പത്ത് പാഴാക്കരുത്. നമ്മുടെ കർഷകർ ഇന്ന് പ്രകൃതിയെയും ശാസ്ത്രത്തെയും ഒരേപോലെ കൂട്ടുപിടിച്ചാണ് മുന്നേറുന്നത്. അതാണ് ഭാവിയുടെ കാർഷിക രീതി. പഴമയുടെ അറിവും പുതിയ സാങ്കേതിക വിദ്യയും കൈകോർക്കുമ്പോൾ കൃഷി കൂടുതൽ വിജയകരമാകും. കൊന്ന പൂക്കുമ്പോൾ ഉറങ്ങിയാൽ മരുത് പൂക്കുമ്പോൾ പട്ടിണി. ഈ പഴമൊഴി നമ്മെ ഭയപ്പെടുത്താനല്ല, ഉണർത്താനാണ്. സമയത്തെ മാനിക്കാം, പ്രകൃതിയെ മനസ്സിലാക്കാം, അധ്വാനത്തെ ജീവിതത്തിന്റെ ശീലമാക്കാം. അപ്പോൾ സമൃദ്ധിയും സന്തോഷവും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകും. ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം. കർഷകർക്കായി ഫസൽ ബീമാ യോജന. ഇതേക്കുറിച്ച് തിരുവനന്തപുരം വഴുതക്കാട് അഗ്രികൾച്ചർ ഇൻഷുറൻസ് കമ്പനിയിലെ ഡെപ്യൂട്ടി ഡയറക്ടറായ ഡോക്ടർ കെ എം സൂരജുമായി ഷിബു ജോർജ് നടത്തുന്ന അഭിമുഖ സംഭാഷണം ഇപ്പോൾ കേൾക്കാം.
1: സൂരജ്, പരിപാടിയിലേക്ക് സ്വാഗതം. ക്രോപ്പ് ഇൻഷുറൻസിനെ കുറിച്ച് സംസാരിക്കുമ്പം നമ്മൾ ഇൻഷുറൻസ് ചെയ്യുന്നുണ്ട്, ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്, കാർ ഇൻഷുറൻസ് ഉണ്ട്, ഇതേമാതിരിയൊക്കെ തന്നെയാണ് ഈ ക്രോപ്പ് ഇൻഷുറൻസും.
2: നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ഉൽപാദന മേഖലയിൽ ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഉൽപാദനം നടത്തുന്നത് കാർഷിക മേഖലയിലാണ്. കാർഷിക മേഖലയിലെ കർഷകരുടെ സുരക്ഷേനെ ഉദ്ദേശിച്ചുകൊണ്ട് സെൻട്രൽ ഗവൺമെന്റ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വിള ഇൻഷുറൻസ് പദ്ധതി. വിള ഇൻഷുറൻസിന്റെ കാതലായ ഉദ്ദേശം എന്ന് പറയുന്നത് വിളകൾക്ക് വരുന്ന നാശനഷ്ടങ്ങൾ സാമ്പത്തികമായി പരിരക്ഷ നൽകുക എന്നുള്ളതാണ്. അപ്പം അതിനുവേണ്ടി പലതരത്തിലുള്ള സ്കീമുകൾ കാലാകാലങ്ങൾ സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ കേരളത്തിൽ നടപ്പിലാക്കുന്ന സ്കീമാണ് കാലാവസ്ഥയുടെ അടിസ്ഥാനത്തിലുള്ള ഇന്റർവേസ് ക്രോപ്പ് ഇൻഷുറൻസ് സ്കീം.
1: അപ്പൊ ഇത് നടപ്പിലാക്കുന്നത് അഗ്രികൾച്ചർ ഇൻഷുറൻസ് കമ്പനിയാണല്ലോ. അപ്പൊ ഇതിനെ കുറിച്ചൊന്ന് പറയാമോ? ഇതൊരു പൊതുമേഖലാ സ്ഥാപനമാണോ?
2: അഗ്രികൾച്ചർ ഇൻഷുറൻസ് കമ്പനി എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് 2002 ഫിനാൻസ് മിനിസ്റ്ററുടെ ബഡ്ജറ്റിൽ വിള ഇൻഷുറൻസ് നടപ്പിലാക്കുന്നതിന് വേണ്ടി സ്ഥാപിച്ച ഒരു സ്ഥാപനമാണ്. അഗ്രികൾച്ചർ ഇൻഷുറൻസ് കമ്പനി ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. വിള ഇൻഷുറൻസില് വിവിധ തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കി വരുന്ന ഒരു സ്ഥാപനമാണ്.
1: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന എല്ലാവർക്കും സുപരിചിതമാണ്, ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ഇതൊന്ന് വിശദീകരിക്കാം.
2: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന എന്ന് പറയുന്ന സ്കീം 2016 കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന സ്കീമാണ്. നമുക്ക് 2-3 സ്കീമുകൾ അതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഫ്ലാഗ്ഷിപ്പ് സ്കീമായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്.
1: ഏതൊക്കെ സ്കീംസാണിത്?
2: ഒന്ന്, പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന യീൽഡ് ബേസ് സ്കീമാണ്. ഉൽപാദനക്ഷമത കണക്കിലാക്കിയിട്ട് ഉൽപാദനക്ഷമതയിൽ കുറവ് വരികയാണെങ്കിൽ അതനുസരിച്ച് ക്ലെയിം കൊടുക്കുന്ന ഒരു സ്കീം. രണ്ടാമത്തത് വെദർ ബേസ്ഡ് ക്രോപ്പ് ഇൻഷുറൻസ്, അതായത് കാലാവസ്ഥയുടെ അടിസ്ഥാനത്തിൽ കാലാവസ്ഥയിൽ വരുന്ന വ്യതിയാനങ്ങൾക്ക് തക്കതായ രീതിയിൽ പേ ഔട്ട് തീരുമാനിച്ച് എത്രത്തോളം കാലാവസ്ഥയിൽ വ്യതിയാനം വന്നിട്ടുണ്ടെന്ന് തീരുമാനിച്ച് അതിന് ക്ലെയിം കൊടുക്കുന്ന ഒരു സംവിധാനം. പിന്നെ മൂന്നാമതൊരു സ്കീമുള്ള CPIS ആണ്, അതായത് കോക്കോണട്ട് പാം ഇൻഷുറൻസ് സ്കീം.
1: വെദർ ബേസ്ഡ് ക്രോപ്പ് ഇൻഷുറൻസ് സ്കീം അല്ലെങ്കിൽ കാലാവസ്ഥ അടിസ്ഥാനമായ വിള ഇൻഷുറൻസ് സ്കീം, ഇതെന്തുവാണ്?
2: കഴിഞ്ഞൊരു 10 വർഷത്തെ കണക്കിലെടുത്ത് നോക്കിയാൽ തന്നെ നമുക്കറിയാൻ പറ്റും 2015 മുതൽ തന്നെ കാലാവസ്ഥ വ്യതിയാനം വളരെ രീതിയിൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിനെ ബാധിക്കുന്ന തരത്തിൽ വന്നിട്ടുണ്ട്. അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന കർഷകരെയാണ്. കാരണം കാർഷിക വിളകൾക്കാണ് നാശനഷ്ടം ഉണ്ടാക്കുന്ന സ്ഥിതി ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്കറിയാം 2018 വെള്ളപ്പൊക്കം ഉണ്ടായി, അതിനുശേഷം 2 വർഷം കഴിഞ്ഞപ്പോൾ ഡ്രോട്ട് ഉണ്ടായിരുന്നു. ഇങ്ങനത്തെ കാലാവസ്ഥയിൽ വരുന്ന വ്യതിയാനങ്ങൾ കാർഷിക വിളകൾക്ക് വരുന്ന നാശനഷ്ടത്തിന് എങ്ങനെ നമുക്ക് സാമ്പത്തികമായി പരിരക്ഷ കൊടുക്കാം, അതിന്റെ അടിസ്ഥാനത്തിൽ രൂപവത്കരിച്ച ഒരു സ്കീമാണ് വെദർ ബേസ്ഡ് ക്രോപ്പ് ഇൻഷുറൻസ് സ്കീം, കാലാവസ്ഥയുടെ അടിസ്ഥാനത്തിലുള്ള സ്കീം. അതിൽ നമുക്ക് മേജറായിട്ട് ഇപ്പോൾ മഴയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ മഴ കുറവിനുള്ള കവറേജ് വരും, അതുപോലെ മഴ കൂടുതലാണെന്നുള്ള കവറേജ് വരും, പിന്നെ കാലം തെറ്റിയിട്ടുള്ള മല അതിനുള്ള കവറേജ് വരും, അതുപോലെ തന്നെ അത് പിന്നെ ഉണക്കിനുള്ള കവറേജ്. ഇങ്ങനെ പലതരത്തിലുള്ള മഴയുടെ അടിസ്ഥാനത്തിൽ തന്നെ പലതരത്തിലുള്ള കവറേജുകൾ അതിനകത്ത് വരുന്നുണ്ട്. അതുകൂടാതെ താപനില ഏറ്റക്കുറച്ചുകൾ കൂടുതലായുള്ള താപനില

0: താപനില കുറവാണെങ്കിൽ അതുപോലെ തന്നെ ആർദ്രത, അതായത് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, അതിൽ വരുന്ന വ്യതിയാനങ്ങൾ, പിന്നെ കാറ്റിന്റെ വേഗത, ഇവയൊക്കെ കാര്യങ്ങളെല്ലാം കണക്കിലെടുക്കും. ഇങ്ങനെയുള്ള കാലാവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള രോഗങ്ങൾ വരാം എന്നുള്ള ഒരു കണക്കില്, അങ്ങനെ രോഗ ഡിസീസ് കൺജീനിയൽ ക്ലൈമറ്റ്, രോഗ സാധ്യതയുള്ള കാലാവസ്ഥയും അതുപോലെ കീട സാധ്യതയുള്ള കാലാവസ്ഥയും, ഇപ്പൊ ഇങ്ങനെയുള്ള ഓരോ കാലാവസ്ഥയിലുള്ള വ്യതിയാനങ്ങൾ കണക്കിലെടുത്തത് അതിന്റെ തോതിൽ വരുന്ന വ്യത്യാസങ്ങൾക്കനുസരിച്ചുള്ള നഷ്ടപരിഹാരം കൊടുക്കുന്ന ഒരു രീതിയാണ് വെതർ ബേസ്ഡ് ക്രോപ്പ് ഇൻഷുറൻസ്.
1: ഇതെങ്ങനെയാണ് നമ്മുടെ പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയുമായിട്ടൊരു വ്യത്യസ്തം? ഇത്
0: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ശരിക്കും പറഞ്ഞാൽ ഉൽപാദനക്ഷമതയെ അടിസ്ഥാനമാക്കിയുള്ള സ്കീമാണ്. ആ സ്ഥലത്തുള്ള കർഷകന്റെ വിളവിന്റെ ഉൽപാദനക്ഷമത, ഇപ്പോൾ നെൽകൃഷിയാണെങ്കിൽ നെൽകൃഷിക്ക് ഒരു ഏക്കർ നെൽകൃഷിക്ക് എത്രത്തോളം ഉൽപാദനക്ഷമതയുണ്ട്, നോർമലായിട്ട് എത്രയാണ് വേണ്ടത്, ആ വരുന്ന വ്യതിയാനം ഉൽപാദനക്ഷമതയുള്ള വ്യതിയാനം കണക്കിലാക്കിയിട്ട് എത്രത്തോളം വ്യതിയാനം വന്നു, അതിന്റെ പെർസെന്റേജ് അനുസരിച്ചാണ് പ്രധാനമന്ത്രി ഫസൽ ഭീമാ യോജനയിൽ നമ്മൾ നഷ്ടപരിഹാരം കൊടുക്കുന്നത്. നേരെ മറിച്ച് കാലാവസ്ഥയുടെ അടിസ്ഥാനത്തിലുള്ള സ്കീം എന്ന് പറഞ്ഞാൽ നേരിട്ട് നമ്മൾ ഉൽപാദനക്ഷമത കണക്കിലെടുക്കുന്നില്ല, അവിടെ നമ്മൾ കണക്കിലെടുക്കുന്ന കാലാവസ്ഥയിൽ വരുന്ന വ്യതിയാനങ്ങൾ മാത്രമാണ്. കാലാവസ്ഥയിൽ വരുന്ന വ്യതിയാനങ്ങൾ എത്ര തോതിലും വ്യതിയാനം വന്നിട്ടുണ്ടോ ആ തോതനുസരിച്ചുള്ള പേ ഔട്ടുകളാണ് കാലാവസ്ഥയുടെ സ്കീമിലുണ്ടാകുന്നത്.
1: ഇപ്പൊ നമ്മുടെ സംസ്ഥാനത്ത് ഇതിനെ എങ്ങനെയാണ് നടപ്പിലാക്കുന്നത്?
0: സംസ്ഥാന ഗവൺമെന്റിന് ഒരു വിജ്ഞാപനം പുറപ്പെടുവിച്ച് ആ വിജ്ഞാപനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഏത് സ്കീമാണ് നമുക്ക് സംസ്ഥാനത്ത് നടപ്പിലാക്കേണ്ടതെന്ന് തീരുമാനിക്കുക. അപ്പോൾ അത് പ്രകാരം സംസ്ഥാന ഗവൺമെന്റ് നിർദ്ദിഷ്ട എക്സ്പേർട്ട് കമ്മിറ്റി കൂടിയിട്ട് അത് തീരുമാനിച്ച് എല്ലാ 14 ഡിസ്ട്രിക്ട്സും കൂടി ഒറ്റ ക്ലസ്റ്റർ, കേരള ഒറ്റ ക്ലസ്റ്റർ ആയിട്ട് കണക്കാക്കി അവിടെ കാലാവസ്ഥയുടെ അടിസ്ഥാനത്തിലുള്ള സ്കീം നടപ്പിലാക്കാൻ ഇപ്പോൾ കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പെയാണ്
1: ഓക്കെ. അപ്പൊ ഈ സ്കീമിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എത്ര ക്രോപ്പ് സീസൺ ആണ് കേരളത്തിന് വേണ്ടി
0: സ്കീം? ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോ കാർഷികാടിസ്ഥാനത്തിൽ നമുക്ക് 2 സീസണാണുള്ളത്, ഖരീഫ് സീസണും റബി സീസണുമാണുള്ളത്. ഇപ്പൊ ഖരീഫ് സീസണിൽ നമുക്ക് ഏപ്രിൽ 1 മുതൽ ശരിക്കും പറഞ്ഞാൽ ഒക്ടോബർ വരെയുള്ള കാലയളവാണ് വരുന്നത്. റബി സീസണിൽ നമുക്ക് വരുന്നത് ഒക്ടോബർ മുതൽ നെക്സ്റ്റ് മാർച്ച് വരെയുള്ള സമയമാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ വിജ്ഞാപന പ്രകാരം, സർക്കാരിന്റെ വിജ്ഞാപന പ്രകാരം നമ്മൾ 3 സീസൺസായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന് ഖരീഫ് സീസണും പിന്നെ റബി സീസൺ തന്നെ 2 ആയി തിരിച്ചിട്ടുണ്ട്, റബി 1 റബി 2. ഈ സീസണിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള നെൽകർഷകരുടെ ഒരു സീസൺ അനുസരിച്ചാണ് തീരുന്നത്. 1st വിള നെൽകർഷകന് ഖരീഫ് സീസണും, 2nd വിള നെൽകർഷകന് റബി 1 സീസണും, 3rd വിള നെൽകർഷകന് റബി 3 സീസണും, അങ്ങനെയാണ് തീരുന്നത്.
1: അപ്പൊ ഈ സ്കീംസിൽ കവറേജ് എങ്ങനെയാണ്, ഇതിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ?
0: ഇതിൽ നമുക്ക് സ്കീമിൽ നമ്മൾ കാലാവസ്ഥയുടെ അടിസ്ഥാനത്തിലുള്ള കവറുകളാണ് ഇതിനകത്തെല്ലാം വരുന്നത്. നമുക്ക് ഈ സ്കീമിനെ നമുക്ക് 2 ആക്കി തിരിക്കാം. ഒന്ന് കാലാവസ്ഥയുടെ അടിസ്ഥാനത്തിലുള്ള നാശനഷ്ടത്തിന് നമ്മൾ കൊടുക്കുന്ന നഷ്ടപരിഹാരം, 2nd ഇതിനകത്ത് വേറൊരു കാര്യം കൂടി ഈ സ്കീമിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്, തദ്ദേശമായി ബന്ധപ്പെട്ട് വരുന്ന എന്തെങ്കിലും നാശനഷ്ടങ്ങളുണ്ടെങ്കിൽ അത് നമുക്ക് ഇതിനെ ഉൾപ്പെടുത്തും. തദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തദ്ദേശം മാത്രമല്ല, അതായത് വ്യക്തിഗത നാശനഷ്ടങ്ങൾ ആണെങ്കിൽ പോലും അതും കൂടെ നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താം. അങ്ങനെ 2 തരത്തിലാണ് സ്കീമിന്റെ കവറേജ് വരുന്നത്.
1: ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം വെതർ ബേസ്ഡ് ക്രോപ്പ് ഇൻഷുറൻസ് സ്കീം അല്ലെങ്കിൽ കാലാവസ്ഥ അടിസ്ഥാനമായ വിള ഇൻഷുറൻസ് സ്കീം കുറിച്ച് സംസാരിച്ചാൽ,
0: ഇത് നമ്മൾ കണക്കിലാക്കുന്ന ഇപ്പോൾ കഴിഞ്ഞ സീസൺ വരെ, അതായത് 2025-26 റബി സീസൺ വരെ നമുക്ക് ഏകദേശം 171 ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷൻസ്, കാലാവസ്ഥാ നിലയങ്ങൾ, തനിയെ പ്രവർത്തിക്കുന്ന കാലാവസ്ഥാ നിലയങ്ങൾ, അങ്ങനെ ഉള്ള ഒരു 171 വെതർ സ്റ്റേഷൻസ് ഉണ്ട്. ആ വെതർ സ്റ്റേഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് ആ വെതർ സ്റ്റേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജില്ലയിലാണെങ്കിൽ ഏകദേശം ഒരു 10-15 കാലാവസ്ഥാ നിലയങ്ങൾ ഉണ്ടാവും, ചില ജില്ലകളിൽ 20 കാലാവസ്ഥാ നിലയങ്ങൾ വരുന്നുണ്ട്. ഇങ്ങനെയുള്ള കാലാവസ്ഥാ നിലയങ്ങളുടെ തോത് അത് നമ്മൾ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്ന ആഗ്രോ ക്ലൈമാറ്റിക് റീജിയൻസ് എന്ന് പറയും, അതായത് ഒരേ പോലെയുള്ള കാർഷിക വ്യവസ്ഥയുള്ള ഒരു പ്രദേശങ്ങളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് ആ പ്രദേശത്തിന് ഒരു പ്രത്യേക കാലാവസ്ഥാ നിലയം സ്ഥാപിച്ച് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ അതിൽ പല കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്ന പല പോരായ്മകളും ഈ സീസണിൽ നമ്മൾ മാറ്റിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്ന ഒരു പോരായ്മ എന്ന് പറയുന്നത് പല പ്രദേശങ്ങളും ആ കാലാവസ്ഥാ നിലയത്തിന്റെ അതനുസരിച്ചിട്ടല്ല അവിടുത്തെ കാലാവസ്ഥ വരുന്നതെന്നുള്ളൊരു പ്രശ്നം. അപ്പൊ അത് മാറ്റുവാനായിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും അതുപോലെ ഗവൺമെന്റ് ഓഫ് കേരളയും ചേർന്ന് പുതുതായിട്ട് ഓരോ പഞ്ചായത്തിലും തനിയെ പ്രവർത്തിക്കുന്ന കാലാവസ്ഥാ നിലയങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതും പ്രകാരമായിരിക്കും ഇനി ഇപ്പോൾ ഈ സീസൺ ഖരീഫ് 2026 മുതലുള്ള കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ തോത് കണക്കിലെടുക്കുന്നുണ്ട്.
1: അപ്പോൾ ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷന്റെ നമ്പേഴ്സ് നിങ്ങൾ കൂട്ടിയിട്ടുണ്ട്.
0: ഇതിൽ വരുന്ന മേജർ കവറേജുകൾ എന്ന് പറയുന്നത് അതിവൃഷ്ടി, അതായത് മഴ കൂടുതലുള്ള അവസ്ഥ, മഴ കുറവുള്ള അവസ്ഥ, അതുപോലെ ഉണക്ക്, പിന്നെ വരുന്നത് കാറ്റിന്റെ വേഗത, ഇതെല്ലാം ഇതിനകത്ത് കണക്കും, ഓട്ടോമാറ്റിക് ആയിട്ട് കണക്കാക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കണക്കാക്കുന്നതിന്റെ തോത് നമുക്ക് ഇപ്പോൾ നിലവിൽ

0: സെൻട്രൽ ഗവൺമെന്റ് തന്നെ ഒരു കാലാവസ്ഥയുടെ തോത് റെക്കോർഡ് ചെയ്യുന്ന ഒരു പോർട്ടൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പോർട്ടലിൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് റെക്കോർഡാവും. ആ റെക്കോർഡിംഗ് ഡാറ്റയാണ് പിന്നീട് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്.
1: ഓക്കെ, പിന്നെ ഈ ലോക്കലൈസ്ഡ് കലാമിറ്റി കവേഴ്സ്, ഒരു പർട്ടിക്കുലർ ഏരിയയിൽ വരുന്ന കാലാവസ്ഥ വ്യതിയാനം, അതെങ്ങനെയാണ്?
0: ലോക്കലൈസ്ഡ് കലാമിറ്റി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ തദ്ദേശമായിട്ട് സംഭവിക്കുന്ന പ്രകൃതി ദുരന്തങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ നാശനഷ്ടങ്ങൾ കൊണ്ടോ ഉണ്ടാവുന്ന അതിനെയാണ് ലോക്കലൈസ്ഡ് കലാമിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. ലോക്കലൈസ്ഡ് കലാമിറ്റി മാത്രമല്ല, ശരിക്കും ഇൻഡിവിജ്വൽ ലോസ് കൂടി നമ്മൾ അതിനകത്ത് കണക്കിലെടുക്കുന്നത്. അതായത് തദ്ദേശമായിട്ട് വരുന്ന നാശനഷ്ടങ്ങൾ മാത്രമല്ല, അതിനുപരി വ്യക്തിഗതമായിട്ട് വരുന്ന നാശനഷ്ടങ്ങൾ കൂടി. പക്ഷെ അതിന് എന്തൊക്കെയാണ് അതിനകത്ത് കൊണ്ടുവരേണ്ടത് എന്നുള്ളത് ഇതിനകത്ത് വിജ്ഞാപനത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിനകത്ത് കൊണ്ടുവരുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതാണ്: വെള്ളപ്പൊക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ, അതല്ല എന്നുണ്ടെങ്കിൽ ലാൻഡ് സ്ലൈഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ, അങ്ങനത്തെ കാര്യങ്ങൾക്കാണ് ശരിക്കും അതിനകത്ത് ലോക്കലൈസ്ഡ് കലാമിറ്റിയിൽ കവറേജസ് വരുന്നത്. അപ്പം അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ, പിന്നെ അതുപോലെ കാറ്റിന്റെ വേഗത കൂടി നശിച്ചു കഴിഞ്ഞു, ഇപ്പോൾ വാഴയ്ക്കെല്ലാം കാറ്റിന്റെ വേഗത കൂടി നശിച്ചു, അങ്ങനെ ഒരുപാട് കഴിഞ്ഞ സീസണുകളിൽ ധാരാളം ഇങ്ങനെ നാശനഷ്ടം സംഭവിച്ച കർഷകർ നമുക്ക് വ്യക്തമായിട്ട് അതിന്റെ ഇൻസ്പെക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് കവറേജ് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്, ലോക്കലൈസ്ഡ് കലാമിറ്റിയിൽ.
1: ഈ ഇൻഷുറൻസിന്റെ കാര്യം സംസാരിക്കുമ്പോൾ എപ്പോഴും ടേം ഷീറ്റ് വരാറുണ്ട്.
0: ടേം ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ കാലാവസ്ഥയുടെ തോത് എങ്ങനെയാണ് നിർണയിച്ചിരിക്കുന്ന ഒരു ഷീറ്റാണ് ശരിക്കും ടേം ഷീറ്റ്. ഇപ്പോൾ നെല്ല് വിള എടുക്കുകയാണെങ്കിൽ നമുക്ക് ഖാരിഫ് സീസണിലെ നെൽവിള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ജൂലൈ 1 മുതലാണ് അതിന്റെ കവറേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കവറേജ് സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചത് കാലാവസ്ഥ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം, അത് ജൂലൈ 1 മുതലാണ്. അത് ഒക്ടോബർ 31 വരെ കാലാവസ്ഥ റെക്കോർഡിംഗ് ഉണ്ട്. അതിൽ തന്നെ നമുക്ക് അതിനെ ഒരു 3-4 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതിലിപ്പോൾ മഴക്കുറവിനുള്ള സമയം നമ്മളിപ്പോൾ ഇതിനകത്ത് തിട്ടപ്പെടുത്തിയിരിക്കുന്ന ജൂലൈ 1 മുതൽ അതുപോലെ 31 ഒക്ടോബർ വരെയുള്ള മുഴുവൻ സമയം നമ്മൾ മഴക്കുറവിനുള്ളത് എടുത്തിട്ടുണ്ട്. ഡ്രൈ സ്പെൽ ആണെങ്കിൽ അത് ഒക്ടോബർ 15 വരെയാണ് എടുത്തിരിക്കുന്നത്.
1: അപ്പൊ ഇത് പർട്ടിക്കുലർ എല്ലാ പീരിയഡിലും
0: ഇൻഷുറൻസ് കവറേജ് അതനുസരിച്ചാണ് എടുക്കുന്നത്.
1: എമൗണ്ട്
0: അതനുസരിച്ച് ചേഞ്ചസ് വരും. ഇപ്പോൾ നെൽകർഷകന്റെ ആണെങ്കിൽ നെൽകൃഷിക്ക് നമ്മൾ കൊടുക്കുന്ന പരമാവധി ഇൻഷുറൻസ് തുക 80,000 രൂപ ഒരു ഹെക്ടറിനാണ്. അപ്പൊ അത് നമ്മൾ ഇവിടെ ഡിവൈഡ് ചെയ്യും. ഇപ്പോൾ ഓരോ മഴക്കുറവിന് എത്രയാണ്, അതുപോലെ ഈ ഉണക്കിന് എത്രയാണ്, പിന്നെ കൂടുതൽ താപനില കൂടുന്നതിന് എത്രയാണ്, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ഇതെല്ലാം നിർണയിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ വിജ്ഞാപനം ചെയ്തിരിക്കുന്നത് ഈ ടേം ഷീറ്റ് കൂടെയാണ്.
1: അതെല്ലാം പർട്ടിക്കുലർ പീരിയഡ്സിന് വേണ്ടി സാർ പറഞ്ഞു.
0: അതെ അതെ അതെ, ടേം ഷീറ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഈ ഡേറ്റ് മാത്രമല്ല, അതിനകത്ത് തോത് ഇത്ര മഴയാണ് വേണ്ടത് അല്ലെങ്കിൽ ഇത്ര സ്പീഡിൽ കാറ്റിന്റെ വേഗത ഇത്രയാണ് വേണ്ടത്, അതിൽ കൂടുതലായി കഴിഞ്ഞാൽ നാശനഷ്ടമാണ് എന്ന് തിട്ടപ്പെടുത്തിയിരിക്കുന്ന നിർണയിച്ചിരിക്കുന്ന ഒരു സംവിധാനമാണ് ടേം ഷീറ്റ്. ഇതിനകത്ത് ഈ കാലാവസ്ഥയുടെ അടുത്ത സ്കീം ഏകദേശം വരുന്ന എല്ലാ വിളകൾക്കും നമ്മൾ ഈ ടേം ഷീറ്റിന്റെ ബേസിൽ തന്നെയാണ് എല്ലാ ക്ലെയിം വരുന്നത്. ടേം ഷീറ്റ് ഓരോ വിളകൾക്കും ഓരോ ഏരിയക്കും വ്യത്യാസമായിരിക്കും. ഇപ്പൊ പാലക്കാടുള്ള അതേ ടേം ഷീറ്റ് ആയിരിക്കില്ല ചിലപ്പോൾ തിരുവനന്തപുരത്തുള്ളത്, അതുപോലെ തന്നെ കോഴിക്കോടുള്ളതായിരിക്കില്ല ചിലപ്പോൾ വയനാട്ടിലുള്ളത്. ഓരോ വിളകൾക്കും ഓരോ ഏരിയയിലും ഓരോ ടേം ഷീറ്റാണ് നിർണയിച്ചിരിക്കുന്നത്. അപ്പൊ അത് ഓരോ വിളകൾക്കും അങ്ങനെ തന്നെയാണ്.
1: അതനുസരിച്ചുള്ള നഷ്ടപരിഹാരവും ഉണ്ട്.
0: അപ്പൊ
1: സാർ, നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ഇതിന്റെ ഇംപ്ലിമെന്റേഷന് വേണ്ടി എങ്ങനെയാണ് ഇടപെടുന്നത്?
0: സംസ്ഥാന ഗവൺമെന്റാണ് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ നടത്തിപ്പിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അല്ലെങ്കിൽ ചെയ്യുന്നത് സംസ്ഥാന ഗവൺമെന്റ്. അതിന് ഫണ്ട് റേസ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് കൂടെയാണെങ്കിൽ പോലും സംസ്ഥാന ഗവൺമെന്റ് അതിൻ്റെതായ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് ഏത് സ്കീമാണ് നമ്മുടെ സംസ്ഥാനത്ത് വേണ്ടത്, അത് ഏതൊക്കെ ജില്ലകളിൽ ഏതൊക്കെ ക്രോപ്പുകളാണ് വേണ്ടത്, അതുപോലെ തന്നെ ഇതിന്റെ ഏതൊക്കെ തോതിലുള്ള കാലാവസ്ഥ വ്യതിയാനങ്ങളാണ് നമുക്ക് വേണ്ടത്, ഇതെല്ലാം സ്റ്റേറ്റ് ഗവൺമെന്റാണ് തീരുമാനിക്കുന്നത്. ഈ സ്റ്റേറ്റ് ഗവൺമെന്റ് ഇതെല്ലാം തീരുമാനിച്ച ശേഷം അതൊരു വിജ്ഞാപനമായിട്ട് ഇറക്കി, ആ വിജ്ഞാപന പ്രകാരം അതത് ഇൻഷുറൻസ് കമ്പനികൾ, ഇപ്പൊ ഇവിടെ കേരളത്തിലാണെങ്കിൽ അഗ്രികൾച്ചർ ഇൻഷുറൻസ് കമ്പനിയാണ്, അപ്പൊ അത് ഇൻഷുറൻസ് കമ്പനികൾക്ക് അതിന്റെ നടത്തിപ്പ് അവകാശം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് മാത്രമല്ല, ഓരോ സ്ഥലത്തും ഉണ്ടാകുന്ന കാലാവസ്ഥാ നിലയങ്ങളുടെ നടത്തിപ്പും ശരിക്കും പറഞ്ഞാൽ സംസ്ഥാന ഗവൺമെന്റിനാണ് വരും. ഏതൊക്കെ കാലാവസ്ഥാ നിലയങ്ങളാണ്, ആ കാലാവസ്ഥാ നിലയങ്ങളുടെ തോത് എങ്ങനെയാണ്, ഈ തോത് നിർണ്ണയിക്കുന്ന കറക്റ്റ് ആയിട്ടാണോ ചെയ്യുന്നത്, ഇതെല്ലാം മോണിറ്റർ ചെയ്യുന്നതിന്റെ ഉത്തരവാദിത്വം സംസ്ഥാന ഗവൺമെന്റിനാണ്.
1: നെല്ലിനെ കുറിച്ചും വാഴയെക്കുറിച്ചും നമ്മൾ സംസാരിച്ചായിരുന്നു. ഇതൊഴിച്ച് വേറെ ഏതൊക്കെ പ്രധാന വിളകളാണ് ഈ ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്?
0: ഏകദേശം 27 വിളകൾ. അതിനകത്ത് പ്രധാനമായിട്ട് വരുന്ന വിളകൾ നെല്ല്, പിന്നെ വാഴ, കവുങ്ങ്, വെജിറ്റബിൾസ്, പൈനാപ്പിൾ, പിന്നെ ട്യൂബർ ക്രോപ്സിൽ വരുന്ന കിഴങ്ങ് വർഗ്ഗങ്ങൾ വരുന്നത്, പയറുവർഗ്ഗങ്ങൾ വരുന്നത്, ഇങ്ങനെ ഒരുവിധം കേരളത്തില് വിള ചെയ്യുന്ന എല്ലാ വിളകളും തന്നെ നമുക്ക് ഇതിനകത്ത് രക്ഷ കൊടുക്കുന്നുണ്ട്.
1: ഇപ്പോൾ ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ എന്തായാലും ഒരു പ്രീമിയം പേ ചെയ്യണമല്ലോ. അപ്പോൾ ഇതിന്റെ ഒരു സിസ്റ്റം എങ്ങനെയാണ്?
0: കേന്ദ്ര ഗവൺമെന്റും അതുപോലെ

0: ഗവൺമെന്റിന് തുല്യമായ പങ്കാളിത്തമാണ് ഇതിനകത്തുള്ളത്. ഇൻഷുറൻസ് പരിരക്ഷ പ്രീമിയം അടച്ചു കഴിഞ്ഞാലാണ് ഇതിനകത്ത് ഇൻഷുറൻസ് കവറേജ് പരിരക്ഷ ലഭിക്കുള്ളൂ. അപ്പൊ ഈ പ്രീമിയത്തിന്റെ ഏകദേശം നെൽവിളകൾക്കാണെങ്കിൽ 2% കർഷകൻ അടയ്ക്കേണ്ട പ്രീമിയം, അതുപോലെ ബാക്കിയുള്ള വിളകൾക്ക് ആനുവൽ ക്രോപ്സ് വാർഷിക തോതിലുള്ള വിളകൾ 5% കർഷകൻ അടയ്ക്കേണ്ട പ്രീമിയം. ഈ കർഷകൻ അടയ്ക്കേണ്ട പ്രീമിയത്തിലുപരി വരുന്ന പ്രീമിയത്തിന്റെ തുക എല്ലാം സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും കൂടി തുല്യമായി പങ്കുവച്ച് ചെയ്യുന്നത്. അപ്പൊ അതാണ് ഇതിൽ സബ്സിഡി പോർഷൻ വരുന്നത്. അപ്പൊ ഇത് ശരിക്കും കാലാവസ്ഥയുടെ തോതിലുള്ള സ്കീമായതുകൊണ്ട് തന്നെ കാലാവസ്ഥാ വ്യതിയാനം കർഷകന് ഒരു ബാധ്യതയാവാതിരിക്കാനുള്ള തരത്തിലുള്ള ഒരു കവറേജ് ആണ്. അപ്പൊ കർഷകന് വളരെ ചെറിയൊരു പ്രീമിയത്തിൽ തന്നെ ഈ സ്കീം ലഭ്യമാക്കാനുള്ള നടപടിയാണ് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും സ്വീകരിച്ചിരിക്കുന്നത്.
1: ഇതിന് സബ്സിഡി ഉണ്ടോ ഇതിന്റെ അകത്ത്?
0: സബ്സിഡി ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന് പുറമെ വരുന്ന പ്രീമിയത്തിലാണ് സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും കൂടി സബ്സിഡി കൊടുക്കുന്നത്.
1: സാർ സൂചിപ്പിച്ച ഇതിന് മിനിമം ഏരിയ ഒന്നുമില്ല,
0: എത്ര മിനിമം ഏരിയ എന്നുള്ള ഒരു ഇതിനകത്ത് നിർണയിച്ചിട്ടില്ല. അതായത് കർഷകൻ എത്ര ഏരിയ ഉണ്ടെങ്കിലും ചെയ്യാം.
1: കർഷകർ എന്ന് പറയുമ്പം ലോണി ഫാമേഴ്സ് കാണും, ചിലരുടെ കയ്യിൽ ഭൂമി ഇല്ലാത്ത പാട്ടത്തിലെടുത്ത് കൃഷി ചെയ്യുന്ന ഫാമേഴ്സ് കാണും.
0: ഇതിനകത്ത് ലോൺ എടുത്ത കർഷകർക്കും ചെയ്യാം, അതുപോലെ പാട്ടത്തിനെടുത്ത കർഷകർക്കും ചെയ്യാം. കർഷകൻ കൃഷി ചെയ്യുന്നുണ്ട് എന്നുള്ളത് മാത്രമേ ഇതിനകത്ത് നോക്കുന്നുള്ളൂ.
1: സ്വന്തം ഭൂമി
0: പാടത്തിനടുത്താണെങ്കിലും ചെയ്യാം, അതുപോലെ കാർഷിക വായ്പ എടുത്തിട്ടുണ്ടെങ്കിൽ അതിലും ചെയ്യാം. കാർഷിക വായ്പ എടുത്ത കർഷകർക്ക് ബാങ്കിൽ കൂടെ തന്നെ, അതായത് ഏത് ബാങ്കിൽ നിന്നാണോ കാർഷിക വായ്പ എടുത്തിരിക്കുന്നത് ആ ബാങ്കിൽ കൂടെ തന്നെ ചേരാവുന്നതാണ്.
1: ഈ ഇൻഷുറൻസ് പദ്ധതിയിൽ ചേരുന്ന സമയത്ത് ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത്?
0: വായ്പ എടുത്ത കർഷകർക്കാണെങ്കിൽ ബാങ്കിൽ എന്ത് ഡോക്യുമെന്റ്സ് ആണോ സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് അത് തന്നെയാണ് വാലിഡ് ആയിട്ട് വരിക. അത് ബാങ്ക് തന്നെയാണ് ഇൻഷുറൻസ് നേരിട്ട് ചെയ്യുന്നത്. അല്ലാത്ത കർഷകർക്ക്, അതായത് വായ്പ എടുക്കാത്ത വായ്പേതര കർഷകർക്കാണെങ്കിൽ നമ്മൾ ഇതിനകത്ത് ആധാർ കാർഡ് നിർബന്ധമാണ്, അതുപോലെ ലാൻഡ് ടാക്സ് റെസിപ്റ്റ് അത് വേണം. ഇപ്പൊ ടെനന്റ് ഫാർമർ ആണോ ടെനന്റ് അഗ്രിമെന്റിന്റെ ഒരു കോപ്പി വേണം, അതുപോലെ ബാങ്ക് പാസ്ബുക്ക്, പിന്നെ വേറെ ഏതെങ്കിലും അഡീഷണൽ ആയിട്ട് ഏതെങ്കിലും ഡോക്യുമെന്റ്സ് ഉണ്ട്. ഇപ്പൊ അതായത് സോയിങ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് വെക്കാം, അങ്ങനെ അഡീഷണൽ ആയിട്ട് ഏത് ഡോക്യുമെന്റ് വേണമെങ്കിലും വെക്കാം. പക്ഷെ മേജർ ആയിട്ട് നമുക്ക് ആധാർ കാർഡ്, ലാൻഡ് ടാക്സ് റെസിപ്റ്റ്, ലീസിലാണെങ്കിൽ ലീസ് അഗ്രിമെന്റ്, പിന്നെ ബാങ്കിന്റെ ഡീറ്റെയിൽസ്, ഇത്രയും കാര്യങ്ങളാണ്.
1: ഇത് എവിടെ പോയി കർഷകർക്ക് ഈ ഇൻഷുറൻസ് പദ്ധതിയിൽ ചേരാൻ സാധിക്കും?
0: കർഷകർക്ക് വായ്പ എടുത്ത കർഷകർക്കാണെങ്കിൽ ബാങ്കിൽ കൂടെ തന്നെ ചെയ്യാം. കർഷകർ എടുക്കാത്ത കർഷകരാണെങ്കിൽ അക്കൗണ്ടുള്ള ബാങ്കിൽ കൂടെയും ചെയ്യാം. അതല്ലാതെ നിരവധി ഇടനിലക്കാരുണ്ട്, ഇൻഷുറൻസ് ഏജൻസ് ഉണ്ട്, ബ്രോക്കിംഗ് സ്ഥാപനങ്ങളുണ്ട്, മൈക്രോ ഇൻഷുറൻസ് ഏജൻസ് ഉണ്ട്, POSP എന്ന് പറഞ്ഞിട്ട് പോയിന്റ് ഓഫ് സെയിൽസ് പേഴ്സൺ, അതായത് കാർഷിക ഇൻഷുറൻസ് എടുക്കുന്ന ഏജൻസ് കൊടുക്കുന്ന ഏജൻസ്. അപ്പൊ അവരുടെ അടുത്ത് പോയിട്ട് എടുക്കാം. അത് മേജറായിട്ട് നമുക്ക് ഇതിനകത്ത് പ്രധാനമായും കർഷകർ സമീപിക്കുന്നത് കോമൺ സർവീസ് സെന്റേഴ്സ് ആണ്. കോമൺ സർവീസ് സെന്റർ അക്ഷയ പോലുള്ള കേന്ദ്രങ്ങൾക്ക് കേന്ദ്ര ഗവൺമെന്റും അതുപോലെ സംസ്ഥാന ഗവൺമെന്റും വേണ്ടതായ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവരാണ് പ്രധാനമായിട്ടും ഇതിനകത്ത് ഈ എൻറോൾമെന്റിന് ഒരു പങ്കുവഹിക്കുന്നത്.
1: ഇപ്പൊ ഈ ഇൻഷുറൻസ് സ്കീമിൽ ചേരാൻ വേണ്ടിയുള്ള കട്ട് ഓഫ് ഡേറ്റ് എന്തുവാണ്?
0: കർഷകന് ചേരാനുള്ള തീയതി July 31 വരെ നീട്ടിയിട്ടുണ്ട്. അപ്പൊ July 31 ഉള്ളിൽ തന്നെ എല്ലാ കർഷകരും, കാർഷിക വായ്പ എടുത്ത കർഷകരായാലും വായ്പേതര കർഷകരാണെങ്കിലും ടെനന്റ് ഫാമേഴ്സ് ആണെങ്കിലും എല്ലാ കർഷകരും തന്നെ July 31 തന്നെ ഈ സ്കീമിൽ അംഗമാവേണ്ടതുണ്ട്.
1: ഇപ്പൊ സർ ഇതിന്റെ ക്ലെയിം പ്രോസസ്സിനെ കുറിച്ച് ഒന്ന് പറയാം, എങ്ങനെയാണ് ക്ലെയിം ചെയ്യേണ്ടത് കർഷകർ?
0: കാലാവസ്ഥയുടെ റെക്കോർഡിംഗിന്റെ സമയം കഴിഞ്ഞ്, അതായത് കാലാവസ്ഥയുടെ തോത് കണക്കാലാക്കുന്ന സമയം കഴിഞ്ഞ് അതിന്റെ റെക്കോർഡ് ചെയ്ത ഡാറ്റ എടുത്ത് ഇതിനകത്ത് കാലാവസ്ഥാ നിലയങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള കാലാവസ്ഥയുടെ തോത് അത് കണക്കിലാക്കിയിട്ട് എത്രത്തോളം അതിനകത്ത് വ്യതിയാനം വന്നിട്ടുണ്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിന്റെ ക്ലെയിം. ലോക്കലൈസ്ഡ് ക്ലെയിംസ് അത് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ക്ലെയിംസ്, അങ്ങനെ വരുന്ന ക്ലെയിംസിന് അതത് ബാധിപ്പ് സംഭവിച്ച കർഷകൻ ഒരു ക്ലെയിം ഫോം ഫില്ല് ചെയ്ത് അതത് കൃഷിഭവനെ സമീപിക്കാം, അല്ലെങ്കിൽ ഇന്റിമേറ്റ് ചെയ്താൽ, അതായത് അതത് കൃഷിഭവനെ അറിയിക്കുകയാണ് വേണ്ടത്. അഗ്രികൾച്ചർ ഇൻഷുറൻസ് കമ്പനിയുടെ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് പറയാം, ഓഫീസുമായിട്ട് നേരിട്ട് ബന്ധപ്പെടാം, ചാനൽ പാർട്ണേഴ്സ് ഏജൻസ് അല്ലെങ്കിൽ ബാങ്കുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച കാർഷിക സ്ഥാപനങ്ങൾ അങ്ങനെയുള്ളവരെല്ലാവരുമായിട്ട് ഇന്റിമേഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇത് അറിയിക്കണം, ഇത് അറിയിച്ച് അത് 72 മണിക്കൂറിനുള്ളിൽ കർഷകൻ ഇത് അതത് ഇൻഷുറൻസ് കമ്പനിയെയോ അല്ലെങ്കിൽ ഏജന്റിനെയോ ബാങ്കിനെയോ കൃഷിവകുപ്പിനെയോ അറിയിക്കണം. ആ 72 മണിക്കൂറിൽ അറിയിച്ചു കഴിഞ്ഞാൽ കൃഷിവകുപ്പ് എന്നുള്ള ഉദ്യോഗസ്ഥരും അതുപോലെ ഇൻഷുറൻസ് കമ്പനിയുടെ ഉദ്യോഗസ്ഥരും വന്ന് അത് എത്രത്തോളം നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് വിലയിരുത്തി അതനുസരിച്ചുള്ള ക്ലെയിം തിട്ടപ്പെടുത്തി.
1: ടോൾ ഫ്രീ നമ്പറിനെ കുറിച്ച് സർ പറഞ്ഞായിരുന്നല്ലോ.
0: ടോൾ ഫ്രീ നമ്പർ നമ്മുടെ ജനറൽ ടോൾ ഫ്രീ നമ്പറാണ്, 1-444-7. അപ്പൊ ഇതിനകത്ത് നമുക്ക് ലോക്കലൈസ് കലാമിറ്റിനെ ഇന്റിമേറ്റ് ചെയ്യാൻ പറ്റും. 1-444-7 1-4-4-4-7
1: സൂരജ് സാർ, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് നമ്മൾ ഇന്ന് വിള ഇൻഷുറൻസിനെ കുറിച്ച് വിശദമായിട്ട് തന്നെ ചർച്ച ചെയ്ത് ജൂലൈ 31 തീയതി താങ്കൾ

0: സൂചിപ്പിച്ച മാതിരി തന്നെ ഇതിൽ ചേരാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആണ്. അപ്പം ചേരാത്ത കർഷകരൊക്കെ ഇതിൻ്റെ അകത്ത് ചേരുമെന്ന് വിശ്വസിക്കുന്നു. താങ്കൾ ഇത്രയും സമയം നമ്മോടൊപ്പം ചെലവഴിച്ച് വളരെ നന്ദി.
1: നന്ദി സർ.
2: കർഷകർക്കായി ഫസൽ ബീമാ യോജന. തിരുവനന്തപുരം വഴുതക്കാടുള്ള അഗ്രികൾച്ചർ ഇൻഷുറൻസ് കമ്പനിയിലെ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ കെ എം സൂരജുമായി ഷിബു ജോർജ് നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്. ഫസൽ ബീമാ യോജനയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഇനി പറയുന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക: 1800 4264.

വയലും വീടും പരിപാടിയുടെ തുടക്കത്തിൽ നമ്മൾ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ചോദ്യം ഇതായിരുന്നു, വയനാട്ടിലെ സുഗന്ധ നെല്ലിനങ്ങളായ ജീരകശാലയും ഗന്ധകശാലയും കൃഷിയിറക്കുന്നത് ഏത് സീസണിലാണ്? വയനാട്ടിലെ 5 സീസണിലാണ് രണ്ടിനങ്ങളുടെയും കൃഷി. അതായത് മെയ് ജൂൺ മാസത്തിൽ കൃഷിയിറക്കി ഡിസംബർ ജനുവരി കാലത്ത് കൊയ്യുന്നു. മൂപ്പ് 170 മുതൽ 180 ദിവസം വരെ. രാസവളമിടുന്നത് ഇവയുടെ തനത് പരിമളത്തെയും പാചകഗുണത്തെയും രുചിയെയും ബാധിക്കും എന്നതിനാൽ തീർത്തും ജൈവ

0: രീതിയിലാണ് കൃഷി. ഇന്നത്തെ വയലും വീടും ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം ലിജി അനിൽ.
1: വയലും വീടും സമാപിക്കുന്നു.

ആകാശവാണി ഇപ്പോൾ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ കേൾക്കാം. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് 2025 സംസ്ഥാന ജൈവ വൈവിധ്യ സംരക്ഷണ പുരസ്കാരങ്ങൾക്ക് അപേക്ഷ ക്ഷണിച്ചു. സംസ്ഥാനത്തെ ജൈവ വൈവിധ്യ സംരക്ഷണം, പാരമ്പര്യ അറിവുകളുടെ സംരക്ഷണം, ജൈവ വിഭവങ്ങളുടെ സുസ്ഥിര ഉപയോഗം, ജനകീയ പങ്കാളിത്തത്തോടെയുള്ള ജൈവ വൈവിധ്യ പരിപാലനം തുടങ്ങിയ മേഖലകളിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ വ്യക്തികൾ, കർഷകർ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ജൈവ വൈവിധ്യ മാനേജ്മെന്റ് കമ്മിറ്റികൾ, സന്നദ്ധ സംഘടനകൾ എന്നിവരെ ആദരിക്കുന്നതിനായി വിവിധ വിഭാഗങ്ങളിലായി 15 ജൈവ വൈവിധ്യ പുരസ്കാരങ്ങൾക്കാണ് അപേക്ഷ ക്ഷണിച്ചത്. അവാർഡിനുള്ള അപേക്ഷകൾ അല്ലെങ്കിൽ നാമനിർദ്ദേശങ്ങൾ തപാൽ മാർഗം മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. പൂരിപ്പിച്ച അപേക്ഷയും അനുബന്ധ രേഖകളും 2026 ജൂലൈ 31 ലഭ്യമാക്കണം. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷാ ഫോമിനും ബോർഡിന്റെ വെബ്സൈറ്റായ www.keralabiodiversity.org സന്ദർശിക്കുകയോ 0471 2724740 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക. സപ്ലൈകോയ്ക്ക് വേണ്ടി 2026-27 സീസണിൽ കർഷകരിൽ നിന്ന് നെല്ല് സംഭരിച്ച് സംസ്കരിച്ച് അരിയാക്കാൻ താൽപര്യമുള്ള സംസ്ഥാനത്തെ മില്ലുടമകളിൽ നിന്ന് താൽപര്യപത്രം ക്ഷണിച്ചു. അപേക്ഷകർക്ക് ഈ രംഗത്ത് ചുരുങ്ങിയത് 3 പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. സപ്ലൈകോ നിഷ്കർഷിക്കുന്ന മാനദണ്ഡപ്രകാരം പ്രവർത്തിക്കണം. താൽപര്യപത്രം എറണാകുളം കടവന്ത്ര സപ്ലൈകോ ഹെഡ് ഓഫീസിൽ ഓഗസ്റ്റ് 5 മുൻപ് സമർപ്പിക്കണം. വിശദവിവരങ്ങൾക്ക് www.supplyco.paddy.in സന്ദർശിക്കുക. കർഷക സുരക്ഷയും വിള സംരക്ഷണവും ഉറപ്പാക്കുന്നതിനായി കൃഷിവകുപ്പ് നടപ്പിലാക്കുന്ന കാലാവസ്ഥാ അധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതി ഖരീഫ് 2026 സീസൺ അപേക്ഷ ക്ഷണിച്ചു. അർഹതപ്പെട്ട കർഷകർക്ക് അംഗീകൃത ഏജൻസികളിലൂടെയോ ഔദ്യോഗിക ഓൺലൈൻ പോർട്ടലിലൂടെയോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷയ്ക്കുമായി കർഷകർക്ക് അംഗീകൃത ഏജൻസിയായ അഗ്രികൾച്ചർ ഇൻഷുറൻസ് കമ്പനിയുമായി ബന്ധപ്പെടുകയോ ഔദ്യോഗിക ഓൺലൈൻ പോർട്ടലായ https://pmfby.gov.in സന്ദർശിക്കുകയോ 1800-425-7064 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുകയോ ചെയ്യുക. അപേക്ഷ സമർപ്പിച്ച ശേഷം ലഭിക്കുന്ന പോളിസി കോപ്പി പരിശോധിച്ച് പ്രീമിയം തുക, ഇൻഷുറൻസ് ചെയ്ത പഞ്ചായത്ത്, വിളയുടെ പേര് എന്നിവ കൃത്യമാണോ എന്ന് ഉറപ്പുവരുത്തി സൂക്ഷിക്കേണ്ടതാണ്. ഈ വർഷത്തെ ആദ്യ സീസണായ ഖാരിഫിൽ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള സമയം ജൂലൈ 31 വരെ നീട്ടി. വിള ഇൻഷുറൻസ് ഏജന്റുമാർ, CSC എന്നിവ വഴി കർഷകർക്ക് രജിസ്റ്റർ ചെയ്യാം. ബാങ്ക് വായ്പയെടുത്ത കർഷകർക്ക് ബാങ്ക് മുഖാന്തരം ഓഗസ്റ്റ് 15 വരെ അപേക്ഷിക്കാം. ഇതുവരെ കേട്ടത് കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. ഇനി കമ്പോള വില നിലവാര ബുള്ളറ്റിൻ ശ്രദ്ധിക്കാം. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 23,800 രൂപ, ആലപ്പുഴ 23,400, ചെങ്ങന്നൂർ 25,000, കോട്ടയം 25,900, പാല 24,900, എറണാകുളം 24,600, കൊച്ചി റെഡി 23,500. കൊപ്ര ക്വിന്റലിന് കൊല്ലം 15,300, ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850, എറണാകുളം 16,000, വടക്കൻ പറവൂർ 14,400 രൂപ. തേങ്ങാപിണ്ണാക്ക് ക്വിന്റലിന് ആലപ്പുഴ 3,100, എറണാകുളം വടക്കൻ പറവൂർ എന്നിവിടങ്ങളിൽ 3,800 രൂപ. നാളികേരം തൊണ്ടോട് കൂടിയത് 1,000, നെയ്യാറ്റിൻകര 20,000, കായംകുളം 21,000, പുളിങ്കുന്ന് 22,000. നാളികേരം തൊണ്ടില്ലാത്തത് 1,000, നെയ്യാറ്റിൻകര 18,000, എറണാകുളം 29,000.

0: ഏലം കിലോഗ്രാമിന് കൊച്ചി 3,800, തൊടുപുഴ 3,000, കട്ടപ്പന 2,850. കുരുമുളക് അൺഗാർബിൾഡ് നെടുമങ്ങാട് 66,000, പുത്തൂർ 69,300, കൊച്ചി ഗാർബിൾഡ് 72,000, കൊച്ചി അൺഗാർബിൾഡ് 70,000. കയർ ക്വിന്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600, ആലപ്പുഴ 6 ആട്ടുപുഴ 7,400, കൊച്ചി പറവൂർ 5,400. കാപ്പിക്കുരു ക്വിന്റലിന് കട്ടപ്പന 36,500 രൂപ. ചുക്ക് ക്വിന്റലിന് കൊച്ചി 30,000, തൊടുപുഴ 25,000. കശുവണ്ടി പരിപ്പ് ക്വിന്റലിന് കൊല്ലം 81,400. അടയ്ക്ക 1,000 നെടുമങ്ങാട് 5,000, പുത്തൂർ 4,700, എറണാകുളം 6,000 രൂപ. കമ്പോള വില നിലവാര ബുള്ളറ്റിനാണ് ഇതുവരെ കേട്ടത്. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. വ്യാപാരം, നിക്ഷേപം എന്നിവ പ്രോത്സാഹിപ്പിക്കാൻ ഇന്ത്യയും നോർത്ത് മാസിഡോണിയയും തമ്മിൽ ധാരണ. രാഷ്ട്രപതി ദ്രൌപദി മുർമു നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി. വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ നടപടികൾ ഇന്നും തടസ്സപ്പെട്ടു. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിനിടെ പരിക്കേറ്റവരെ കേന്ദ്രമന്ത്രി JP നദ്ദ സന്ദർശിച്ചു. പ്രതിഷേധക്കാരുമായി സർക്കാർ ചർച്ച നടത്തണമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. കേരളത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കാൻ AI സാങ്കേതികവിദ്യ ഉൾപ്പെടെ ഉപയോഗിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. സിക്കിമിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ 11 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ഉത്തരേന്ത്യയിൽ മഴ ശക്തി പ്രാപിക്കുന്നു. ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിൽ ചുവപ്പ് ജാഗ്രത. വാർത്തകൾ വിശദമായി. വ്യാപാരം, നിക്ഷേപം എന്നിവ പ്രോത്സാഹിപ്പിക്കാൻ ഇന്ത്യയും നോർത്ത് മാസിഡോണിയയും തമ്മിൽ ധാരണയായതായി രാഷ്ട്രപതി ദ്രൌപദി മുർമു. സ്കോപ്പിയനിൽ നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റ് ഗോർഡാന ദാവ്കോവുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷം മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. IT അനുബന്ധ സേവനങ്ങൾ, കൃഷി, ഭക്ഷ്യ സംസ്കരണം, ഔഷധ നിർമ്മാണം, തുണിത്തരങ്ങൾ, ബയോടെക്നോളജി, ടൂറിസം തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുമെന്നും രാഷ്ട്രപതി പറഞ്ഞു.
2: आर्थिक सहयोग हमारे द्विपक्षीय संबंधों का एक अत्यंत महत्वपूर्ण स्तंभ है. हम अपने द्विपक्षीय व्यापार को दोगुना करने पर भी सहमत हुए. हमने IT, कृषि, फूड प्रोसेसिंग, फार्मास्यूटिकल्स, टेक्सटाइल्स तथा टूरिज्म, हॉस्पिटैलिटी और फिल्म मेकिंग सहित प्रमुख क्षेत्रों में सहयोग पर चर्चा. हम स्वास्थ्य सेवा में सहयोग पर अपने द्विपक्षीय अग्रीमेंट को भी रिन्यूअल कर रहे हैं.
1: മോൾഡോവ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കിയാണ് രാഷ്ട്രപതി നോർത്ത് മാസിഡോണിയയിൽ എത്തിയത്. വർഷകാല സമ്മേളനത്തിന്റെ രണ്ടാം ദിനത്തിലും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ കേസ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പ്രതിപക്ഷം പ്രതിഷേധിച്ചതിനെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും 3 തവണ വീതം നിർത്തിവെക്കേണ്ടി വന്നു. ലോക്സഭയിൽ ചോദ്യോത്തരവേളയിൽ തന്നെ പ്രതിഷേധം ആരംഭിച്ച പ്രതിപക്ഷ അംഗങ്ങളോട് സഭാ നടപടികളുമായി സഹകരിക്കണമെന്ന് സ്പീക്കർ ഓം ബിർള ആവശ്യപ്പെട്ടെങ്കിലും പ്രതിപക്ഷം വഴങ്ങിയില്ല. രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് സംസാരിക്കാൻ സഭാധ്യക്ഷൻ CP രാധാകൃഷ്ണൻ അവസരം നൽകി. നീതി വിഷയവും ഡൽഹിയിലെ വിദ്യാർത്ഥി പ്രതിഷേധവും പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചതോടെ ഭരണകക്ഷി അംഗങ്ങൾക്കും പ്രതിപക്ഷത്തിനുമിടയിൽ ബഹളം രൂക്ഷമാവുകയായിരുന്നു. മയക്കുമരുന്ന് നിയന്ത്രണത്തിൽ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ കൂടുതൽ അന്താരാഷ്ട്ര സഹകരണം ഉറപ്പുവരുത്തിയതായി കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റോയ്. ലോക്സഭയിലെ ചോദ്യത്തിന് രേഖാമൂലം മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. അനധികൃത മയക്കുമരുന്ന് കടത്ത് ഉൾപ്പെടെയുള്ള വെല്ലുവിളികൾ നേരിടുന്നതിനായി മാർഗരേഖ പുറത്തിറക്കിയതായും അദ്ദേഹം പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് വിദേശ രാജ്യങ്ങളുമായി ചർച്ച നടത്തിയതായും NCB പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിനായി സോണൽ ഓഫീസുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചതായും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു. നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിനിടെ പരിക്കേറ്റവരെ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ സന്ദർശിച്ചു. ന്യൂഡൽഹിയിലെ റാം മനോഹർ ലോഹ്യ ആശുപത്രിയിലും ലേഡി ഗാർഡൻജി മെഡിക്കൽ കോളേജിലും എത്തിയ അദ്ദേഹം പരിക്കേറ്റവരുടെ ആരോഗ്യനിലയെപ്പറ്റി ഡോക്ടർമാരുമായി സംസാരിച്ച് വിലയിരുത്തി. നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടക്കുന്ന പ്രതിഷേധങ്ങളിൽ വിദ്യാർത്ഥികളുമായി സർക്കാർ ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ആഗ്രഹിക്കുന്നതായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഇത് സംബന്ധിച്ച് രാഹുൽ

0: ഗാന്ധി ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുമായി കൂടിക്കാഴ്ച നടത്തി. വിഷയം വിദ്യാർത്ഥികളുമായും യുവാക്കളുടെ ഭാവിയുമായി ബന്ധപ്പെട്ടതാണെന്ന് പാർലമെന്റിന്റെ പുറത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെ രാഹുൽ ഗാന്ധി പറഞ്ഞു. നിരാഹാര സമരത്തെ തുടർന്ന് ആരോഗ്യനില മോശമായ സാമൂഹ്യ പ്രവർത്തകൻ സോനം വാങ്ചുക്കിനെ സഫ്ദർജംഗ് ആശുപത്രിയിൽ നിന്ന് ഗുരുഗ്രാമിലെ മേധാന്ത ആശുപത്രിയിലേക്ക് മാറ്റാൻ ഡൽഹി ഹൈക്കോടതി ഉത്തരവിട്ടു. വാങ്ചുക്കിന്റെ ഭാര്യ ഗീതാഞ്ജലി ആങ്മോ സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയാണ് ചീഫ് ജസ്റ്റിസ് ഡി കെ ഉപാധ്യായ, ജസ്റ്റിസ് തേജസ് കരിയ എന്നിവരടങ്ങിയ ബെഞ്ച് ഉത്തരവ് പുറപ്പെടുവിച്ചത്. വാങ്ചുക്കിനെ മേധാന്ത ആശുപത്രിയിലേക്ക് മാറ്റുന്നതിൽ സർക്കാരിന് എതിർപ്പില്ലെന്ന് കേന്ദ്രത്തിനുവേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മെഹ്ത പറഞ്ഞു. ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിനിടെ ഒരു പെൺകുട്ടി മരിച്ചുവെന്ന തരത്തിൽ സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ തള്ളി കേന്ദ്ര സർക്കാർ. ഈ പ്രചാരണം വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിനിടെ ആരും മരണപ്പെട്ടിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി അറിയിച്ചു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, ലോക്സഭാ സ്പീക്കർ ഓം ബിർള എന്നിവരുമായി മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് പാർലമെന്റ് മന്ദിരത്തിൽ കൂടിക്കാഴ്ച നടത്തി. കോൺഗ്രസ് നേതാക്കളായ മല്ലികാർജ്ജുൻ ഖാർഗെ, സോണിയാഗാന്ധി എന്നിവരുമായും ശ്രീ സതീശൻ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIR_News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ തമിഴ്നാട് സന്ദർശിക്കും. കോയമ്പത്തൂരിലെ ജി കെ എൻ എം നഴ്സിംഗ് കോളേജിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്ന അദ്ദേഹം തിരുപ്പൂർ അവിനാശി ലിംഗേശ്വര ക്ഷേത്രത്തിലും ദർശനം നടത്തും. രാജ്യത്തെ ടൂറിസം മേഖലയുടെ വികസനത്തിനായി കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ 5,700 കോടിയിലധികം രൂപയുടെ 117 പദ്ധതികൾക്കാണ് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയത്. അടിസ്ഥാന സൌകര്യ വികസനം, ഡിജിറ്റൽ പ്രൊമോഷൻ ഉൾപ്പെടെ ടൂറിസം മേഖലയ്ക്കായി നിരവധി പദ്ധതികളാണ് കേന്ദ്ര ടൂറിസം മന്ത്രാലയം നടപ്പിലാക്കിയത്. വിശദാംശങ്ങളിലേക്ക്.
2: സ്വദേശ് ദർശൻ 2.0 ചലഞ്ച് ബേസ്ഡ് ഡെസ്റ്റിനേഷൻ ഡെവലപ്മെന്റ്, പ്രസാദ്, ധർത്തി ആബ ജൻജാതി ഗ്രാമോത്കർഷ് അഭിയാൻ എന്നീ പദ്ധതികൾക്ക് കീഴിൽ സംസ്ഥാന സർക്കാരുകൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും മന്ത്രാലയം സാമ്പത്തിക സഹായം നൽകി വരുന്നു. സ്വദേശ് ദർശൻ 2.0 കീഴിൽ കേരളത്തിലെ ആലപ്പുഴയിലും പാലക്കാട് മലമ്പുഴയിലും പദ്ധതിക്ക് അനുമതി നൽകി. ചലഞ്ച് ബേസ്ഡ് ഡെസ്റ്റിനേഷൻ ഡെവലപ്മെന്റ് പരിപാടിയിൽ തിരുവനന്തപുരത്തെ വർക്കലയെയും കണ്ണൂരിലെ തലശ്ശേരിയെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം മൂലധന നിക്ഷേപത്തിനായി കൊല്ലം അഷ്ടമുടിക്കും കോഴിക്കോട് സർഗാലയയ്ക്കും പ്രത്യേകം സഹായം നൽകി വരുന്നു. ലോക്സഭയിലെ ചോദ്യങ്ങൾക്ക് രേഖാമൂലമുള്ള മറുപടിയിലാണ് കേന്ദ്ര ടൂറിസം മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത് ഇക്കാര്യം പറഞ്ഞത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കർഷകരെ വന്യജീവികളിൽ നിന്ന് രക്ഷിക്കാൻ AI സാങ്കേതികവിദ്യ ഉൾപ്പെടെ ഉപയോഗിച്ച് പ്രതിരോധ മാർഗ്ഗങ്ങൾ തീർക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. നഷ്ടപരിഹാരം വേഗത്തിലാക്കുന്നതിന് അദാലത്ത് നടത്തുമെന്നും വന്യജീവി ആക്രമണം മൂലം വിളനാശം സംഭവിക്കുന്ന കർഷകരെ സഹായിക്കുന്നതിനായി പ്രത്യേക ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. വനാതിർത്തി പങ്കിടുന്ന തദ്ദേശ സ്ഥാപന പ്രതിനിധികളുടെ യോഗം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സിക്കിമിലെ സമർദുഗിൽ ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിർമ്മാണത്തിലിരിക്കുന്ന തുരങ്കത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ രക്ഷാപ്രവർത്തനം ഊർജിതമായി തുടരുന്നു. 11 പേരുടെ മൃതദേഹങ്ങളാണ് ഇതുവരെ പുറത്തെത്തിച്ചത്. 25 പേർ തുരങ്കത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് സംശയിക്കുന്നത്. ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേന, പോലീസ്, അന്യരക്ഷാസേനയടക്കം രക്ഷാപ്രവർത്തനത്തിൽ സജീവമാണ്. സംഭവത്തിൽ രാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ദുഃഖം രേഖപ്പെടുത്തി. അപകടത്തിൽ മരണപ്പെട്ടവരുടെ ബന്ധുക്കൾക്ക് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2,00,000 രൂപ വീതവും പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതവും ധനസഹായം നൽകുമെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. ഹിമാചൽ പ്രദേശ്, ജമ്മുകാശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ഡൽഹി, ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ്, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ബീഹാർ, ഗോവ, മഹാരാഷ്ട്ര, വടക്ക് കിഴക്കൻ ഇന്ത്യ എന്നിവിടങ്ങളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി. സംസ്ഥാന വഖഫ് ബോർഡ് പ്രവർത്തനങ്ങൾ ജോയിന്റ് സെക്രട്ടറിയുടെ മേൽനോട്ടത്തിൽ വേണമെന്ന കേരള ഹൈക്കോടതി നിർദ്ദേശം നീക്കി സുപ്രീംകോടതി. വഖഫ് ബോർഡ് പ്രവർത്തനങ്ങൾ താൽക്കാലികമായി മരവിപ്പിച്ച ഹൈക്കോടതി ഇടക്കാല ഉത്തരവിനെതിരെ വഖഫ് ബോർഡ് സമർപ്പിച്ച അപ്പീലിലാണ് നടപടി. വിഷയത്തിൽ എല്ലാവരുടെയും വാദം കേട്ട് ഉടൻ തീർപ്പ് കൽപ്പിക്കാനും ഹൈക്കോടതിയോട് സുപ്രീംകോടതി നിർദ്ദേശിച്ചു. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനായി ഹർജിത് സിംഗ് ഗ്രേവാൾ ചുമതലയേറ്റു. എല്ലാ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെയും ക്ഷേമത്തിനായി പ്രവർത്തിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.

0: പ്രധാന വാർത്തകൾ വീണ്ടും. വ്യാപാരം, നിക്ഷേപം എന്നിവ പ്രോത്സാഹിപ്പിക്കാൻ ഇന്ത്യയും നോർത്ത് മാസിഡോണിയയും തമ്മിൽ ധാരണ. രാഷ്ട്രപതി ദ്രൗപദി മുർമു നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി. വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ നടപടികൾ ഇന്നും തടസ്സപ്പെട്ടു. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിനിടെ പരിക്കേറ്റവരെ കേന്ദ്രമന്ത്രി JP Nadda സന്ദർശിച്ചു. പ്രതിഷേധക്കാരുമായി സർക്കാർ ചർച്ച നടത്തണമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. കേരളത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കാൻ AI സാങ്കേതികവിദ്യ ഉൾപ്പെടെ ഉപയോഗിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. സിക്കിമിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ 11 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ഉത്തരേന്ത്യയിൽ മഴ ശക്തി പ്രാപിക്കുന്നു. ഹിമാചൽ പ്രദേശ്, ജമ്മുകാശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിൽ ചുവപ്പ് ജാഗ്രത. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി. യുവവാണി.

0: യുവ സാഹിതി നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, യുവസാഹിതിയിലേക്ക് സ്വാഗതം. യുവസാഹിതിയിൽ ഇന്നാദ്യം അശ്വതി എസ് ദേവി എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ കേൾക്കാം.
1: രക്തം. ശൂണിതത്തിൻ നിറമെന്തെന്നു തിരയുമ്പോൾ നഷ്ടപ്പെടലിൻ നിറമാകുന്നു നീ. ചിലപ്പോൾ ക്രൂരതയ്ക്കും അർത്ഥമാകുന്നു നീ. പരോപകാരത്തിനും പ്രതീകമോ? എങ്കിലും ജീവന്റെ പുതുമയാം നോവിനാണെന്നും പ്രകടമാകുന്നു നീ. മനസ്സ്. മനസ്സിന്റെ മായികതന്ത്രിയിൽ മീട്ടുന്ന മധുരസ്വരങ്ങളാണേറെ ഇഷ്ടം. അറിയാത്ത വീഥികൾ, അരുതാത്ത മോഹങ്ങൾ എന്തിനോ പാറിത്തുടിക്കുന്നു. ചിറകറ്റു വീണുപോം തന്ത്രിയെ താങ്ങുവാൻ. ആരാനുമെങ്ങാനുമെത്തുമോ? വഴിയോരത്തണലിൽ കൊതിച്ചങ്ങു നിന്നപ്പോൾ ആരെയോ തേടി നിൽക്കുന്നതോ? കാഴ്ചകൾ കാണുന്ന ക്രൂരമാം നോട്ടവും എന്തിനെന്നറിയാത്ത ചോദ്യം മനസ്സിലിട്ടമ്മാനമാടുന്ന ചിന്തയും അവരിലും എന്നിലും തുല്യമല്ലാത്തൊരാ ചിന്തയും ചിത്തവും ആളിപ്പടർന്നതും വരി വരിയായി കുറുകയുമായി പാതയോരത്തിൽ തണൽ തരും വൃക്ഷവും ഞാനും ഒരേ വഴിവക്കിലായി. ആരു വരുമെന്നറിയാത്ത മാനസം ഏകമായി എന്തോ തുടരുന്നുവോ? എന്തിനെന്നറിയില്ല എങ്കിലും മാനസം കാത്തിരിപ്പിൻ പടവിൽ തന്നെ നിന്നു. മൗനം. ആയിരം ഇടനാഴികൾ താണ്ടിയും അടരാതെ തങ്ങുന്ന സ്പർശം എന്റെ നിഴൽ പോലെ എന്നിലെ മുഗുരമായി പൊട്ടിത്തെറിക്കാതെ ഞാനെന്ന രൂപത്തെ ഊട്ടിയുറപ്പിക്കും ആവർത്തനം. പിന്തുടരുന്ന വേളയിൽ ചേർത്തു നിർത്തും നേരത്ത് വിജയമേകുന്നതും മനസ്സിന്റെ താളത്തിൽ ഒപ്പമാടുന്നതും രൂപത്തിൽ ഭാവത്തിൽ കാര്യത്തിൽ എന്നെ ഞാനാക്കുന്ന മൗനമേ നീ വാഴുക. ചിന്തകൾ മാറ്റുരച്ചുപായുമ്പോൾ അകലെ എവിടെയോ മൗനമായി മൂളുന്ന പക്ഷികണക്കെ താളങ്ങൾ താളത്തിൽ പാടാൻ കൊതിക്കുന്ന മറനീക്കിയണയുന്ന നേരവും കാത്ത് ഒരുപാടകലേക്ക് കാഴ്ചകൾ നൽകുമ്പോൾ എവിടെയെന്നറിയില്ല എന്തെന്നറിയില്ല നീറുന്ന നെഞ്ചിൽ തേങ്ങലായി വെമ്പുന്ന ക്ഷണികയായി നീ മറഞ്ഞുവോ? നിലയ്ക്കാത്ത പ്രവാഹമാണെങ്കിലും തെളിയുന്ന നൊടിയിലെ തിരയുവാനാകൂ. അണയുന്ന നേരമോ അറിയില്ല.

0: തുടരുന്നു നിൻ ഗമനവും, അറിയാതെ പോകുന്നു നിൻ പ്രപഞ്ചരഹസ്യത്തിൻ, മറനീക്കാനാവാതെ മാറി മാറി നീങ്ങിപ്പോകുന്നതോ ജീവിതം. ഗർഭപാത്രത്തിൻ കരുതലറിയാതെ ബാല്യകൗമാര കുതിപ്പിലേക്കലയുമ്പോൾ ആ യൗവന തീക്ഷ്ണമാം നീക്കങ്ങൾ മാറി മറയുന്നതും നോക്കി നിൽക്കാൻ മാത്രമേ കഴിയൂ. നിഴലായി തുടരാൻ കൊതിച്ചിട്ടും തല്ലിത്തകർത്ത നൊമ്പരങ്ങൾ ഏറ്റുപിടിച്ചും കൂടുവാൻ നോക്കിയും ചവിട്ടി മെതിക്കുവാൻ തള്ളിക്കളയുവാൻ ആഴത്തിലാഴത്തിൽ താഴ്ത്തുവാൻ ഓരോ കുതിപ്പിലും ഉണർവിലും പകരുന്ന സ്പർശം അത്രമാത്രം. മൗനമേ നീ വാഴുക. കടൽ ആഴങ്ങളിലാണ്ടുകിടക്കിലും കരയിലേക്കെത്തിപ്പിടിക്കാൻ, കരയിലേക്കൊന്നു തൊട്ടു തലോടാൻ കൊതിക്കുന്ന നിന്മനം ഒരു നാളും പൂർണമായെത്തുക അസാധ്യം താൻ. ക്ഷണിക നേരമെന്നറിയിലും ആ സ്പർശം എൻ ജീവതാളം കൂട്ടുന്ന പോൽ ഓളം ചിന്നും സന്തോഷം തെളിയുമ്പോഴും നിറം മായുന്ന പോൽ നിൻ നിറക്കൂട്ടിൽ ഏഴു നിറങ്ങൾ മാത്രമായൊതുങ്ങും, നാനാ നിറങ്ങളും തുളുമ്പും നിൻ ജീവതാളം ആടിയുലയുമ്പോഴും താഴ്ന്നു പതിക്കുമ്പോഴും പതിയാതെ തെളിയാതെ എങ്ങോ മായുന്ന പോൽ മറയുന്ന പോൽ. ഉഷസ്സിൻ വക്കത്തും അസ്തമനത്തിലും വന്നണഞ്ഞുപോവും നീ മാത്രമാണെൻ ഏക നൊമ്പരം. ഉണർവിൻ താളത്തിൽ നിലയ്ക്കാത്ത നിൻ തന്ത്രികളിൽ അലയടിക്കും തളർച്ചയിൽ ആവർത്തന വിരസതയില്ലാതെ തുടരുന്നു ഞാൻ എൻ പദയാത്ര. കോരിക്കുടിക്കുവാനാകാത്ത നിൻ ചുണ്ടുകളിൽ ആശ്വാസമാം ആർദ്ര പാദങ്ങളിൽ ശുദ്ധമാം നൈർമല്യമാം സ്പർശം നൽകുന്നൊരാ വേളയിൽ മനസ്സിനും മന്ത്രങ്ങൾക്കും കരതാളങ്ങളിൽ നാദലയങ്ങളിൽ ഏകതാഭാവത്തിൽ പ്രതിധ്വനിക്കുന്നു ഞാൻ. കൗതുകം. അവനിലെ കൗതുകം ഏറെ തെളിഞ്ഞിരുന്നതാ കണ്ണുകളിൽ. സന്തോഷത്തിനപ്പുറം മറ്റേതോ ആഹ്ലാദത്തിൻ ഉണർവുണ്ടായിരുന്നു ആ വാക്കുകളിൽ. പഠനത്തിന്റെ ഇടവേളകളിൽ എന്നോട് പറയാൻ കാത്തിരുന്ന് എഴുതിത്തീർത്തും മറുപടി പറഞ്ഞും അവൻ പ്രതീക്ഷ കൊടുത്തു എന്റെ ശ്രദ്ധയ്ക്കായി. ഒടുവിൽ അവന്റെ ഊഴവും. ടീച്ചർ എന്റെ വീട്ടിലെ സൂര്യകാന്തി പൂത്തു. ആ സന്തോഷം വാക്കുകളിൽ. നിരാശയ്ക്കിടം കൊടുക്കാതെ ഞാനും ചോദിച്ചു ഏതു നിറം? അവനുത്തരം മഞ്ഞ. വാക്കുകൾ കതീതം, ആ നോട്ടം ചിരി ആഹ്ലാദം.
1: അശ്വതി എസ് ദേവി എഴുതി അവതരിപ്പിച്ച കവിതകളാണ് ഇപ്പോൾ കേട്ടത്. യുവസാഹിതിയിൽ അടുത്തത് ജിബിൻ കൊട്ടാരക്കര എഴുതി അവതരിപ്പിക്കുന്ന കാർലോസ് എന്ന ചെറുകഥ.
2: കാർലോസ്. ഇടനാഴിയിൽ ഇരുട്ട് കനത്തുകിടന്നു. ഭിത്തിയിൽ പിടിച്ചയാൾ വാതിൽക്കിലോളമെത്തി. അകത്ത് ടെലിവിഷന്റെ ശബ്ദം. നീലനിറമുള്ള വാതിലിൽ കാർലോസ് മുട്ടി വിളിച്ചു, കയറി വരൂ. അകത്തുനിന്നും പതിഞ്ഞ ശബ്ദം. കാർലോസ് വാതിൽ തുറന്ന് അകത്തു കടന്നു. കതകിനപ്പുറം വെളിച്ചം കണ്ടപ്പോൾ അയാൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷം. നടുക്കടലിൽ വല വിരിച്ച് മീനുകളെ കാത്തിരിക്കാറുള്ള കാർലോസിന് ഇടനാഴിയിലെ ഇരുട്ട് ഭയപ്പാടുണ്ടാക്കിയതിനു പിന്നിൽ മുറിക്കുള്ളിലെ നിഗൂഢതയ്ക്കും പങ്കുണ്ട്. മുറിയിലെ വെളിച്ചം, അതിനെ വെളിച്ചമെന്ന് വിളിക്കാമോ? മെഴുകുതിരിയുടേതുപോലെ മഞ്ഞ വെളിച്ചമാണെങ്കിലും അത്രപോലും ശോഭയില്ലാത്ത അരണ്ട വെളിച്ചം. ആ വെളിച്ചത്തിന്റെ ഉറവിടം എവിടെയെന്ന് അറിയാൻ കണ്ണോടിച്ചെങ്കിലും കാണാനായില്ല. തന്റെ മുട്ടിവിളിക്ക് പ്രതികരിച്ച ശബ്ദത്തിന്റെ ഉറവിടത്തെ കണ്ടെത്താനും ആ വൃദ്ധൻ പാടുപെടുകയാണ്. മുരടാനയ്ക്ക് തന്റെ സാന്നിധ്യം അറിയിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു മുരൾച്ച മുറിയുടെ വലതുഭാഗത്തു നിന്നും അയാൾ കേട്ടു. നിലത്ത് കിടന്നിരുന്ന ലാബ്രഡോർ നായയെ അപ്പോഴാണ് അയാൾ കണ്ടത്. തലയൊന്നുയർത്തുക പോലും ചെയ്യാതെ ആ വയസ്സ്

ഇടതുവശത്ത് തനിക്ക് പിന്നിലുള്ള ചുവരിലേക്ക് കാർലോസ് കഴുത്തുയർത്തി നോക്കി. അയാളുടെ കണ്ണുകളിൽ പെരുമീൻ കൂട്ടം നിറഞ്ഞു തുളുമ്പുന്നു. സത്യമാണ്, താൻ കേട്ടത് സത്യമാണ്. ആ ചുവർ നിറഞ്ഞുകിടക്കുന്ന സാക്സോഫോൺ അരണ്ട വെളിച്ചത്തിലും സ്വർണം പോലെ തിളങ്ങുന്നു. എന്തു വേണം? കാർലോസ് ഞെട്ടി. ആ മുറിയിൽ താൻ അന്വേഷിച്ചു വന്നയാൾ അവിടെ ഉണ്ടാകുമെന്ന കാര്യം അയാൾ മറന്ന മട്ടായിരുന്നു. തനിക്ക് നേരെ കിടക്കുന്ന ദിവാൻ കോട്ടിൽ ജനാലയ്ക്കു നേരെ മുഖം വെച്ച് കിടക്കുകയാണ് അയാൾ. അയാളുടെ അരികിലായി എരിഞ്ഞു തീരാറായ ഒരു നെരിപ്പോടിന്റെ പൊട്ടുപോലെയുള്ള വെളിച്ചമാണ് അയാൾ അവിടെ ഉണ്ടെന്ന ഒരു ഊഹമെങ്കിലും കാർലോസിന് നൽകിയത്. ആ പ്രദേശത്ത് ഏറെ പ്രചാരത്തിലുണ്ടായിരുന്ന സോംന എന്ന ചെടിയുടെ വേരുകൾ ഉണക്കി നിർമ്മിച്ച കൂട്ടാണ് നെരിപ്പോടിൽ ഇടാറുള്ളത്. അതിൻ്റെ സൗരഭ്യം സ്വപ്നം കാണാനുള്ള ധൈര്യം അവർക്ക് നൽകിയിരുന്നു. കടലിൻ്റെ തെക്കുള്ള ദ്വീപിൽ ആ ചെടി പണ്ട് സുലഭമായിരുന്നു. വള്ളത്തിൽ മീനിനൊപ്പം ഈ ചെടിയും മുക്കുവർ ധാരാളമായി കരയിലെത്തിച്ചിരുന്നു. രാത്രികാലങ്ങളിൽ അവർ ഒരുമിച്ചിരുന്ന് തീ കായുകയും പകലന്തിയോളമുള്ള അധ്വാനത്തെ ആനന്ദമാക്കി മാറ്റുകയും ചെയ്തു. ഇന്ന് ആ ദ്വീപിൽ ഒരു സൈനിക താവളം ഉയർന്നു വന്നതോടെ ആ നാട്ടുകാർക്ക് ദ്വീപിന്റെ ഏഴയലത്ത് പോലും ചെല്ലാൻ അനുവാദമില്ലാതെയായി. സ്വപ്നങ്ങൾ കാണാനുള്ള മനോവീര്യം ഇതിനോടകം അവിടുത്തുകാർക്ക് നഷ്ടപ്പെട്ടിരുന്നു. എനിക്കൊരു സഹായം വേണം, കാർലോസ് ഏറ്റവും വിനീതനായി പറഞ്ഞു. നായയുടെ നിശ്വാസവും ടിവിയുടെ ഒച്ചയും മാത്രമാണ് അയാളോട് സംവദിച്ചത്. ഇടയ്ക്കിടെ ഉയരുന്ന പുകയ്ക്ക് പോലും സാക്സോഫോണിന്റെ ഛായ കലർന്നതായി കാർലോസിന് തോന്നി. ആ മൂളലിന് ഒരേ സമയം പല അർത്ഥങ്ങൾ ജനിപ്പിക്കാനായത് എങ്ങനെയെന്ന് കാർലോസിന് അത്ഭുതം തോന്നി. ഇനി എന്ത് പറയണമെന്ന് അയാൾ സംശയിച്ചു നിന്നു. ആ വലിയ ജനാലയ്ക്ക് സമാന്തരമായി കടലിൽ മത്സ്യബന്ധന നൗകകൾ വല വിരിച്ച് കാത്തിരിക്കുന്നു. മീനുകൾ ഓരോ വലയിലേക്കും യാത്ര ചെയ്ത് വന്നു കയറുന്നു. റാന്തൽ വിളക്കിന്റെ മങ്ങിയ വെളിച്ചത്തിൽ മീൻ പിടിച്ച കാലം കാർലോസിന്റെ ഉള്ളിൽ തിരയടിച്ചു. ആ മുറിയിലെ ഇരുണ്ട വെളിച്ചത്തിൽ നിൽക്കുമ്പോൾ വലയിലേക്ക് ഓടിക്കയറുന്ന ഒരു മത്സ്യത്തെ പോലെയാണ് താനെന്ന് കാർലോസിന് തോന്നി. ജീവിക്കണം, എനിക്കും ജീവിക്കണം. തിമിംഗലം പോലത്തെ വലിയ ബോട്ടുകൾ മീനുകളെയെല്ലാം ഒന്നാകെ തിന്നുന്നു. ഏമാന്മാരും ഒത്താശയാണ്. അവർ നൽകിയ അനുമതി പത്രം ബോട്ടുകളിൽ തൂക്കിയാണ് ദ്രോഹികൾ മീൻ പിടിക്കുന്നത്. സമരം ചെയ്ത ഞങ്ങളുടെ കട്ടമരം കത്തിച്ച് അവർ തീ കാഞ്ഞു. അത് ചോദ്യം ചെയ്തപ്പോൾ തുറങ്കിലടച്ചു. കൂരയിൽ പട്ടിണിയാണ്, എങ്കിലും ആരോടും കൈനീട്ടാൻ വയ്യ, കാർലോസ് ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു നിർത്തി. വയസ്സനായ തല ഉയർത്തി പിടിച്ച് കഥ കേട്ട ശേഷം പിന്നെയും കൈകളിൽ മുഖം വെച്ചുറങ്ങി. കാർലോസിന്റെ കയ്യിൽ ചെടിയുടെ വേരുണ്ടോ? അയാൾ ചോദിച്ചു. ഉണ്ട്, ഒന്നാം തരം. കാർലോസ് ഇപ്പോൾ മീൻ പിടിക്കാറുണ്ടോ? എങ്ങനെയാണ് മീൻ പിടിക്കുന്നത്? ഒരു ചെറിയ വലയുണ്ട്, വള്ളത്തിൽ പോകാതെ പിടിക്കും. വേര് തന്നിട്ട് പൊക്കോളൂ, നാളെ ഇതേ സമയം ഈ ജനാലയ്ക്ക് നേരെ വന്ന് നിന്ന് വലയെറിയണം. നിനക്ക് എത്ര പെരുത്ത മീൻകൂട്ടം വേണമോ അത്ര വലിയ വലയൊരുക്കുക. എല്ലാം ഒരു സ്വപ്നം പോലെയാണ് കാർലോസിന് തോന്നുന്നത്. തന്നോട് ആരാണ് ഈ ഇടത്തെക്കുറിച്ച് പറഞ്ഞത്? താൻ എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടു? എന്റെ പേര് ഇയാൾക്ക് എങ്ങനെ അറിയാം? ഇതിനു മുമ്പും ആരെങ്കിലും ഇയാളുടെ സഹായം തേടിയിട്ടുണ്ടോ? ഇരുണ്ട മഞ്ഞ വെളിച്ചവും കത്തിയെരിയുന്ന ചെടിയുടെ ആത്മാവും അയാളുടെ ചിന്തകളുടെ ഭാരം കൂട്ടി. കരുതിയിരുന്ന ഒരു സഞ്ജി കാർലോസ് അവിടെ വെച്ചു. അയാളുടെ മുഖമൊന്ന് കാണാൻ കഴിഞ്ഞെങ്കിലെന്ന് കാർലോസ് ആഗ്രഹിച്ചു. തിരിഞ്ഞപ്പോൾ ഭിത്തിയിൽ സ്വർണ്ണ നിറത്തിൽ തിളങ്ങുന്ന സാക്സോഫോൺ. ഇത്ര വലിയ സാക്സോഫോൺ ഇയാളിതെങ്ങനെ? കാർലോസിനെ വയസ്സനായ രൂക്ഷമായി നോക്കി. മഞ്ഞവാതിൽ തുറന്ന് കാർലോസ് അതിവേഗം പടികളിറങ്ങി. വലകൾ വേണം, കുറേയേറെ വലകൾ. കരക്കാറ്റ് ശക്തമാണ്, വെളിച്ചം മങ്ങിത്തുടങ്ങുന്നു. കാർലോസ് അക്ഷമനായി നിന്നു. കട്ടവെള്ളം ബലി നൽകിയ തന്റെ ചങ്ങാതിമാരിൽ 12 പേരെ കാർലോസ് കൂടെ കൂട്ടിയിട്ടുണ്ട്. നടന്നതൊന്നും കാർലോസ് അവരോട് പറഞ്ഞിട്ടില്ല. തനിക്ക് വെളിവ് നഷ്ടപ്പെട്ടെന്നേ അവർ കരുതു. വലിയ സന്നാഹങ്ങളൊന്നും ഒരുക്കാൻ അതുകൊണ്ട് തന്നെ അയാൾക്ക് കഴിഞ്ഞില്ല. പത്രോസിന് പെരുത്ത മീനെ നൽകിയ ദൈവമേ, എന്റെ വലയും നിറയ്ക്കണമേ, മനസ്സുരുകി അയാൾ പ്രാർത്ഥിച്ചു. വല വിരിച്ചവർ കാത്തിരുന്നു. എന്ത് കണ്ടിട്ടാണോ എന്തോ വലയും വിരിച്ച് കാത്തിരിക്കുന്നത്? കടലമ്മയുടെ വയറിനു പോലും പശിയാണ്. എന്താണേലും ചുമ്മാ തിരയെണ്ണി പരിക്കുട്ടീനെ പോലെ നടക്കുമല്ലേ? രണ്ടെങ്കിൽ രണ്ട് മീൻ കിട്ടിയാൽ കഴിക്കില്ലല്ലോ. സുഹൃത്തുക്കൾ തമ്മിലായി സംസാരം. കാർലോസ് ചങ്കിടുപ്പോടെ തിരിഞ്ഞു നോക്കി. ഇരുട്ട് കനക്കും തോറും ജനാലയ്ക്കപ്പുറം കനകവർണം കൂടി വരുന്നു. നക്ഷത്രം നേരെ മുകളിൽ വന്നപ്പോൾ ആ വലിയ സാക്സോഫോൺ ബാൽക്കണിയിൽ പ്രത്യക്ഷപ്പെട്ടത് തുറന്ന വായോടെ അയാൾ നോക്കി നിന്നു. കാറ്റിന്റെ മൂളിപ്പറക്കിലും സ്നേഹിതരുടെ വർത്തമാനങ്ങളും കടലിന്റെ ഇരമ്പലും കടക്കാതെ സാക്സോഫോണിൽ നിന്ന് വരുന്ന സംഗീതത്തിനു വേണ്ടി അയാൾ ചെവിയോർത്തിരുന്നു. സമയം കടന്നുപോകുന്നു, സാക്സോഫോൺ ശബ്ദിക്കുന്നില്ല. താൻ മാത്രമായിരിക്കുമോ കേൾക്കാതെ പോയത്? അയാൾ ചുറ്റിലും നോക്കി. ഇല്ല, അവരും കേട്ടിട്ടില്ല. താൻ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. അമൂല്യമായ ചെടിയും തനിക്ക് നഷ്ടമായിരിക്കും.

0: ഇരിക്കുന്നു. തുറക്കാരെന്നെ കിറുക്കനെന്ന് വിളിക്കും. കാർലോസിന്റെ കണ്ണുകളിൽ ഇടനാഴിയിലെ ഇരുട്ട് കയറി കൺമുൻപിൽ നിന്ന് എല്ലാം അപ്രത്യക്ഷമാകുന്നു. കടൽ എന്നെ വിഴുങ്ങിയെങ്കിൽ, കാർലോസ് മനസ്സിൽ നിലവിളിച്ചു. കടലിൽ തിരയിളക്കം. അവരെല്ലാവരും ഭയപ്പാടോടെ അത് നോക്കി നിന്നു. വിശന്നുകിടന്ന 12 വലകളിലേക്ക് മീനൊഴുകിയെത്തി. ആ തീരം ഇതുവരെ കണ്ടിട്ടില്ലാത്ത പെരുത്ത മീൻകൂട്ടം. അവ സാക്സോഫോണിൻ്റേതുപോലെയുള്ള മനോഹരമായ ശബ്ദം പുറപ്പെടുവിച്ചു. തിരികെ നോക്കാൻ അശക്തനായ കാർലോസ് കടലിലേക്ക് ചാടി വല കരക്കടിപ്പിച്ചു.
1: ജിബിൻ കൊട്ടാരക്കര എഴുതി അവതരിപ്പിച്ച കാർലോസ് എന്ന കഥയാണ് ഇപ്പോൾ കേട്ടത്.

0: യുവസാഹിതിയിൽ അടുത്തതായി അശ്വതി എ എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ.
1: തോന്നലുകളുടെ തടവുകാർ എന്ന പേരിൽ ഞാൻ എഴുതിയ ഏതാനും ചില കവിതകളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. നീ വന്നിട്ടുണ്ടാകും, അല്ലെങ്കിൽ ചുവരുകൾക്കു മറുപുറം സിഗരറ്റ് ചുവയ്ക്കുന്ന പൂക്കൾ ഉണ്ടാകില്ലല്ലോ. എന്റെ ജനൽപ്പാളികൾ മഞ്ഞുപുതഞ്ഞ മഞ്ഞയിൽ അഴികൾക്കിരുവശവും മേഘങ്ങളായി മറച്ചതാണ്. ഇന്നെഴുതിയ കവിത നിനക്കറിയാമായിരുന്നിട്ടും രണ്ടാമതൊരാവൃത്തി വായിക്കാൻ വാതിലിൽ തൂങ്ങിയാടുന്ന മണി ഉച്ചത്തിൽ അലമുറയിട്ട് നാവ് മുറിയും വരെ കരഞ്ഞിട്ട് തന്നെയുണ്ടാകും. മഴ തിന്നുതീർത്ത ചൂടിൽ പൊള്ളാതിരിക്കാൻ തകരപ്പെട്ടി മുറിക്കുന്ന നിലവിളികളായി ഫാനിന് തലകറങ്ങി തുളങ്ങിയപ്പോഴാകും. ഇന്നലെ മുഴുവൻ ചൂല് നിർത്താതെയാടി മിനുക്കിയിട്ടും ഇന്നു നിലം പൊടിക്കാറ്റ് ചീറുന്നതെങ്ങനെയാണ്? മഴ മരം കവിഞ്ഞൊഴുകിയപ്പോൾ ചെളിനിറഞ്ഞ മുറ്റത്ത് കാലുറഞ്ഞ് മുറികൾ ഓരോന്നിലും നീ എന്നെ തിരഞ്ഞതിനാലാകണം. ചെവികൾക്കു മുകളിൽ കോലുകളായി തൂങ്ങിയാടാൻ ആളില്ലാതെയാകുമ്പോൾ കണ്ണട പരതാനായി ഞാൻ കട്ടിലിന്റെ കാലുകളെ കൂട്ടുപിടിച്ചിഴഞ്ഞ് ഉള്ളിലേക്ക് നീങ്ങിയപ്പോഴാകും. വടക്കോട്ട് വഴി തിരിയുന്നിടത്ത് കാൽപ്പാടുകൾ ചിതറിപ്പൊഴിഞ്ഞുകിടപ്പുണ്ടല്ലോ, വന്നിട്ട് മടങ്ങിപ്പോയതാകണം. മഴ മുറിഞ്ഞാലോ വെയിൽ നിറഞ്ഞാലോ ഇടിഞ്ഞു വീഴാനാകാത്ത ചോരുന്ന ഹൃദയത്തിൽ കൂര കെട്ടാൻ. ഓർമ്മകളിലെ അഴുക്കുചാലുകൾ വീട്ടിലേക്ക് മടങ്ങി വരാനുള്ള എളുപ്പവഴിയാണ്. പാറിപ്പറക്കുന്ന നീളൻ മുടി ഇടയ്ക്കിടയ്ക്ക് എണ്ണ തേടുന്നതുപോലെ. നീ ഇറങ്ങിപ്പോകവേ എന്റേതല്ലാത്തതിനാൽ തടയാനാകാതെ നിൽക്കുമ്പോൾ ബസ്സു വരും. വീട്ടിലേക്കുള്ളതെല്ലാം എന്റേതാണ്, വീട്ടിലേക്കു പോകുന്ന ഈ വണ്ടി പോലും. മണിക്കൂറുകൾക്കിടവിട്ട് ഞെരങ്ങി നീങ്ങുന്ന സഞ്ചരിക്കുന്ന സത്രമാണ്. വാ ചുന്തിത്തള്ളി അനങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കാലു നിലത്തുറയ്ക്കാൻ രണ്ടു ബെൽ മുഴങ്ങും. ഓടിച്ചെന്ന് തുമ്പടയ്ക്കണം. ഒളിഞ്ഞു നോക്കുന്ന ഓവ് വിസർജ്യങ്ങൾ പുറന്തള്ളാതിരിക്കാൻ. കൊണ്ടുവന്നതൊക്കെ എടുത്ത് കയറി ചെല്ലാവുന്നതാണ്. കുപ്പയൊക്കെ മൂലയിൽ കൊണ്ടുതള്ളാം. കൊണ്ടുവരാൻ രണ്ട് കൈകൾ കൂടെയുണ്ടെന്ന് നിന്റെ തള്ളവിരൽ ഒച്ചയുണ്ടാക്കാതെ ഒപ്പുവെച്ചില്ലല്ലോ. രൂപമില്ലാത്ത നാലാമത്തെ അവസ്ഥ പ്ലാസ്മ മാത്രമല്ല, എനിക്ക് രൂപമില്ല. നീ ചുണ്ടോടടുപ്പിക്കുന്ന ചായക്കോപ്പയിലെ ഒടുവിലത്തെ കവിൾ വെള്ളമാകുവാൻ, ഉള്ളിലേക്കിറങ്ങാതെ വഴിതെറ്റി നിന്റെ നെഞ്ചിലെത്താനുരുളുമ്പോൾ താടിവക്കിന്റെ അകലത്തിൽ മായ്ച്ചുകളയാൻ തിടുക്കമിടുന്ന നിന്റെ വിരലുകളിൽ ഒട്ടിപ്പിടിക്കാൻ, പനിച്ചൂടിന്റെ പരാതിപ്പലകകളിൽ പേരു ചേർത്ത് നീരാവിയൂറ്റാൻ നീ പുതപ്പിലൊളിച്ചിരിക്കുമ്പോൾ നെറ്റി നനച്ചു കുതിർക്കുന്ന യാവിയായി ഒറ്റ വലിക്കുള്ളിലെത്തുന്ന ശ്വാസമാകുവാൻ, എന്റെ മുടിക്കെട്ടു മുതൽ നിന്റെ വിരൽത്തുമ്പ് വരെ വിയർപ്പൊഴുകുന്ന വഴികളായി അണുവിടയകലമില്ലാതാകുവാൻ, നിറമില്ലാത്ത മണമില്ലാത്ത ആകാരമില്ലാത്ത വായുവാകുവാൻ, ഞാൻ അച്ചുകൂടത്തിലൊതുങ്ങാത്ത രൂപമില്ലായ്മയുടെ അളവെടുപ്പിലാണ്.

നിന്നെ തിരയുക. ഇരുവശം പൊത്തിയ ഓടക്കുഴലിന്റെ ഉള്ളുപൊതിയാൻ തുളകളിലേക്ക് നുഴഞ്ഞു കയറുമ്പോൾ ഈണമുണ്ടാവില്ലെന്ന് നൂറ്റൊന്നാമത്തെ വട്ടവും തിരിച്ചറിവുണ്ടാകുക. നീളുന്ന വഴിവിളക്ക് പകുതി പിന്നിടുമ്പോൾ നിന്നിടത്തേക്ക് തിരിച്ചു ചെന്ന് ഓരോ വട്ടവും കഴുത്തറ്റമെണ്ണ നിറച്ച് തിരിതെറുക്കുക. മഴ പറ്റി നനഞ്ഞ് കെടാറായപ്പോൾ വഴിതെറ്റി വന്ന കാറ്റ് ശ്വാസം മുട്ടിച്ചതാണെന്ന് നെടുനീളെ പരാതി പറയുക. പൊതിഞ്ഞെടുത്ത വിണ്ടുകീറിയ കടലാസ് മനഃപൂർവ്വം മറന്നുവെക്കുമ്പോൾ തിരിച്ചു തന്നതെന്തിനെന്ന ചോദ്യമാകുവാൻ ചെരുപ്പുകൂടി നഷ്ടപ്പെടുത്തുക. വിത്തുകളെ ഓർക്കാതിരിക്കാൻ കളനിറഞ്ഞ കാടടുക്കുമ്പോൾ പൊത്തുകളിൽ ഊഴം കാത്തുനിന്നവർ വേലികളോടൊപ്പം വഴിമായ്ച്ചു കളഞ്ഞെന്ന് വരുത്തി തീർക്കുക. എരിയുന്ന തീയുടെ വറ്റുമതി പറന്നുവന്ന് ചിറകലർത്തിയെറിയാൻ പകലുകോരാൻ ഇരുട്ടിനേയാകുള്ളൂ.

0: അശ്വതി എ എഴുതി അവതരിപ്പിച്ച കവിതകളാണ് ഇപ്പോൾ കേട്ടത്.
1: യുവസാഹിതി സമാപിക്കുന്നു.

0: തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത ഒരു എഴുത്തുകാരൻ നിങ്ങളുടെ ഉള്ളിലുണ്ടോ? നിങ്ങളുടെ ഡയറിക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന സൃഷ്ടികൾ പുറം ലോകം അറിയണമെന്ന ആഗ്രഹമുണ്ടോ? അതെ എന്നാണ് ഉത്തരമെങ്കിൽ യുവവാണി നിങ്ങളെ കാത്തിരിക്കുന്നു. കഥകൾ, കവിതകൾ, പുസ്തക സിനിമ നിരൂപണങ്ങൾ, യാത്രാ വിവരണങ്ങൾ തുടങ്ങിയവയൊക്കെ അവതരിപ്പിക്കാൻ യുവവാണി നിങ്ങൾക്ക് അവസരമൊരുക്കുന്നു. നിങ്ങളുടെ സൃഷ്ടികൾ ഞങ്ങൾക്ക് അയയ്ക്കുക youth.air@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ, യുവവാണി കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ഓൾ ഇന്ത്യ റേഡിയോ വഴുതക്കാട് തിരുവനന്തപുരം 14 എന്ന വിലാസത്തിലോ അയക്കാം. നിങ്ങളുടെ പ്രായം, ഫോൺ നമ്പർ എന്നിവ കൂടി ചേർക്കാൻ മറക്കരുത്.
1: യുവവാണി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും ആശംസകൾ. നന്ദി. ശുഭരാത്രി.

0: മൻ കി ബാത്ത്,
1: മനസ്സു പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.

0: കുഴമ്പം പബ്ലിഷേഴ്സ് രാമായണപ്പൊരുൾ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
1: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര

0: സംഗീത സരണി കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭായ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി
1: ആകാശവാണി. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യമായി ഹൈവേ എന്ന ചിത്രത്തിനുവേണ്ടി ചിത്രയും സംഘവും പാടിയ ഗാനം. ഈ ഗാനത്തിന്റെ രചന ഗിരീഷ് പുതഞ്ചേരി, സംഗീതം എസ് പി വെങ്കടേഷ്.

0: Parliament Proceedings, read by Reshma Tiwari. First, from the Lok Sabha. The writer is Asim Kamal from PTI. Proceedings in the Lok Sabha were disrupted today due to an uproar by opposition members over the NEET question paper leak case and the police action against protesting students in Delhi. The House was adjourned twice before being finally adjourned for the day. For the second consecutive day of the monsoon session, neither question hour or zero hour could take place, nor could any other significant legislative business be transacted. When the lower house met at 11 a.m, Speaker Om Birla initiated question hour. However, members from opposition parties, including the Congress, began creating a ruckus while raising their demands. The Speaker appealed to the opposition MPs, who were shouting slogans near the well of the house, to allow question hour to proceed. He urged the opposition MPs to cooperate in conducting question hour. Mr. Birla said an opportunity to discuss all issues under appropriate rules and procedures will be provided after question hour. Amidst the din, he adjourned the proceedings until 12 noon after just a few minutes. As soon as the House reconvened at 12 noon, opposition members rushed towards the well and started shouting slogans. Amidst the commotion, presiding officer Sandhya Ray had the necessary papers laid on the table of the House. She appealed to the opposition members to stop shouting slogans and allow the House to function. The presiding officer urged the protesting members to return to their seats and let the proceedings continue. When the uproar did not subside, she adjourned the House at 12:09 p.m. until 2 p.m. When proceedings resumed after the two adjournments, opposition MPs began shouting slogans, just as they had in the morning. Presiding officer Dilip Saikia appealed to them to allow members to raise issues under Rule 377. He also objected to the display of posters and banners in the House and the opposition members wearing black dress to register their protest, stating that such actions undermine the dignity of the House. As the commotion continued, Mr. Saikia adjourned the proceedings for the day after just a few minutes. Meanwhile, the government informed the Lok Sabha that production-linked incentive PLI schemes have resulted in actual investments of over 2.40 lakh crore rupees and generated over 14.1 lakh jobs until March this year. In a written reply to a question in the Lok Sabha, Minister of State for Commerce and Industry, Jitin Prasad, said that the schemes have collectively enabled exports of over 15.2 lakh crore rupees since their inception, reflecting India's growing integration with global value chains. According to the data provided by the minister in his reply, the maximum investment of 64,873 crore rupees was received in the high-efficiency solar PV modules. In a separate reply, the minister also said that as on June 30 this year, 219 operational incubators have been selected under the Startup India Seed Fund scheme, with a total approved funding of 945 crore rupees, of which 650 crore rupees has been dispersed to the incubators. In another reply in the Lok Sabha, Mr. Prasad said, overseas investment by India and the US in the last 5 years, 2021 to 26, stood at $15.9 billion. In the last fiscal, it was over $4 billion and $3.44 billion in 2024-25. Replying to a question, the minister said that as per the FDI policy, 100% foreign direct investment is allowed under the automatic route in single brand retail trading, while 51% FDI is allowed under the approval route in multi-brand retail trading MBRT, subject to certain conditions. The minister informed that the cumulative FDI inflow from April 2021 to March 2026 in the single brand retail stood at $1.5 billion. In another reply to a question in the Lok Sabha, Prasad said the Central Board of Indirect Taxes and Customs, CBIC, has seized over 247 kilograms of smuggled gold during April-June this year. He said that a total of 646.66 kilograms smuggled gold was seized in 2025-26. In 2024-25, it was 2,600.40 kilogram. In 2023-24, the figure was 4,971.68 kilogram and it was 4,348.85 kilogram in 2022-23. He also informed that the CBIC seized over 585.48 kilogram of smuggled silver during April-June this year. Prasad said the smuggled silver seized was at 542.58 kg in 2025-26, 2,505.18 kg in 2024-25, 984.42 kg in 2023-24, and 784.29 kg in 2022-23. Minister of State for Home, Nityanand Rai, informed the Lok Sabha that the Narcotics Control Bureau, NCB, has strengthened international cooperation in drug control through bilateral agreements with 27 countries and Memorandum of Understanding with 19 countries. In a written reply to a question, Mr. Rai said that the government has taken various steps to check and prevent the illicit trafficking of narcotics. He said the vision document on narcotics control 2026-29 was released last month to address the challenge of illicit drug trafficking and abuse of drugs. Mr. Rai said India holds regular director general and bilateral talks on drug-related matters with countries such as Myanmar, Nepal, Thailand, Sri Lanka, Indonesia, Singapore and the United States of America. The minister said zonal offices of NCB have been increased from 13 to 30 across the country to crack down on drug trafficking. The government also informed the Lok Sabha that it has approved setting up of 7 PM Mega Integrated Textile Region and Apparel PM Mitra Parks in greenfield or brownfield size with scheme outlay of 4,445 crore rupees for the period 2021-22 to 2027-28. In a written reply to a question in the Lok Sabha, Minister of Textiles Giriraj Singh said the government has finalized 7 sites, Virudhunagar in Tamil Nadu, Warangal in Telangana, Navsari in Gujarat, Kalaburgi in Karnataka, Dhar in Madhya Pradesh, Lucknow, Uttar Pradesh and Amravati in Maharashtra for setting up PM Mitra Parks. He said this marks the first time since independence that such mega textile parks have been introduced, each spanning 1,000 acres of unencumbered land. Giriraj Singh said, despite global headwinds and geopolitical disruptions, India's exports of textiles and apparel, including handicrafts, stood at over 3,25,000 crore rupees in 2025-26, registering a growth of 1.8%. The export was over 3,19,000 crore rupees in 2024-25. The government has implemented several schemes and undertaken various initiatives to strengthen the global competitiveness and export preparedness of the textile and apparel sector. The government also informed the Lok Sabha that the Department of Animal Husbandry and Dairying, DAHD, is implementing several initiatives across the country to protect the interests of dairy farmers, to stabilize milk prices, safeguard consumer interests, and ensure quality monitoring. Listing the initiatives, Ministry of Fisheries, Animal Husbandry and Dairying, Rajiv Ranjan Singh said, India ranks first in the world in milk production and the output has increased from 146 million metric tons in 2014-15 to 248 million metric tons in 2024-25, indicating an increase of about 69%. In his written reply to a question in the Lok Sabha, Mr. Singh said, this achievement is due to various policy interventions for breed development, genetic improvement including free artificial insemination, AI, sex-sorted semen and in vitro fertilization. The government also informed the Lok Sabha that the Ministry of Cooperation has launched cooperative-led White Revolution 2.0, to increase the milk procurement of dairy cooperatives by 50% from 660 lakh kilogram per day in 2023-24 to 1,007 lakh kilogram per day by 2028-29, while promoting sustainable and circulatory practices and also providing market access to dairy farmers in uncovered areas and increasing the share of dairy cooperatives in the organized sector. Minister of Cooperation Amit Shah said that for this purpose, the Ministry of Cooperation has envisaged to set up 75,000 new dairy cooperative societies, DCSs, in uncovered panchayats or villages and strengthen 46,422 existing DCSs. He said, till now, 24,097 new DCS have been formed and 31,394 existing DCS have been strengthened. The government told the Lok Sabha that as per BHEL portal, there are 52,718 public charging stations, out of which 16,561 public charging stations are equipped with fast EV chargers for cars. In a written reply to a question in the Lok Sabha, Minister of State for Heavy Industries, Bhupati Raju Srinivas Verma said the government has taken several steps to address range anxiety for private electric vehicles. He said, the ministry has allocated 912.50 crore rupees and 2,000 crore rupees under the FAME 2 and PM E-Drive schemes respectively for setting up EV public charging stations across the country, especially in cities and along highways. The monsoon session began yesterday and proceedings in the Lok Sabha were repeatedly disrupted due to an uproar even on the first day. And now, a review of proceedings in the Rajya Sabha. The writer is Rajesh Ahuja from PTI. The second day of the monsoon session of the Rajya Sabha today continued to witness stormy scenes on the protest by students at Jantar Mantar on the issue of leak in NEET Medical College entrance examination, leading to repeated adjournments of the upper house, which was eventually adjourned for the day without conducting any business. The proceedings of the house began with Chairman C.P. Radhakrishnan extending birthday greetings to Leader of the Opposition Mallikarjun Kharge. After the laying of papers, the Chairman allowed Leader of the Opposition Mallikarjun Kharge to speak. Mr. Kharge said that the students who were protesting at Jantar Mantar on the paper leak issue were lathi charged by the police. Our students who are raising their voice of paper leaks and NEET examination were attacked with lathi charge and tear gas shelling. They are in hospitals. Their issues need to be heard, Mr. Kharge said. Mr. Kharge's remarks led to protests from the treasury benches. This was followed by a clash of words between the members of the ruling party and the opposition. Amid the noisy scenes in the upper house, the chairman adjourned the house till 12 noon. When the house resumed at 12 p.m., the opposition continued with their uproar on the issue of students' protests. The protests by the opposition continued despite pleas by the chairman to maintain order. Amid the uproar, the chairman adjourned the house till 2 in the afternoon. Even after the house reassembled at 2 p.m., the uproar by the opposition continued. Members of the opposition entered the well of the house and shouted slogans. Amid the uproar, Deputy Chairman Harivansh urged the members of the opposition to allow the legislative business of the house to proceed. He said that what the members are doing is against the dignity of the house. Discussion on any issue can be allowed as per the established rules of the house. Please follow the rules, the deputy chairman said. However, when the noisy scenes continued despite his pleas, the deputy chairman adjourned the house for the day. This is the second day in succession that the upper house has witnessed noisy scenes on the protest by the students at Jantar Mantar on the issue of leak in NEET Medical College entrance examination. The opposition is protesting the brutal lathi charge on the thousands of students protesting against the leak in the NEET examination and demanding accountability from the government in the matter. The opposition protests yesterday led to repeated adjournments of the upper house, which was eventually adjourned for the day without conducting any business. The upper house was today scheduled to discuss the Prevention of Insults to National Honour Amendment Bill 2026. The legislation seeks to amend the Prevention of Insults to National Honour Act 1971. The existing law penalises acts of disrespect towards national symbols such as the national flag, the constitution and the national anthem with imprisonment for up to 3 years. The proposed amendment seeks to extend similar protection to Vande Mataram. According to the bill, any act causing obstruction in the singing of the national song or insulting it in any form would become punishable under law. Presently, there is no specific legal provision to prevent insults to the singing of Vande Mataram, which is honoured as a national song. Therefore, to prohibit any person from intentionally preventing the singing of the national song or causing disturbance to any assembly engaged in such singing, it is proposed to amend Section 3 of the said Act to include the national song also within its ambit to make such acts punishable. Meanwhile, the government informed the Rajya Sabha that renewable energy installed capacity in the country has increased from over 76 gigawatt in 2014 to over 288 gigawatt as on 30th June this year. In a written reply during question hour today, Minister of State for Renewable Energy, Shripad Yesso Naik, said the installed capacity of solar power is over 162 gigawatts, wind power is around 58 Hydropower is 57 and biopower 11 gigawatts. And that's all in Parliament Review.
1: ഇതുവരെ കേട്ടത് ടുഡേ ഇൻ പാർലമെന്റ് ഡൽഹിയിലെ ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്. കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. ശ്രേയസ് പദ്ധതി.
2: പഠനത്തോട് ചേർത്ത് തൊഴിൽ പരിശീലനവും കൂടി നൽകി യുവാക്കളുടെ തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കുവാനായി രൂപീകരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് ശ്രേയസ്. 2019 ഫെബ്രുവരി 27 ഇത് പ്രഖ്യാപിച്ചത്. ശ്രേയസിന്റെ പൂർണ്ണരൂപം സ്കീം ഫോർ ഹയർ എഡ്യൂക്കേറ്റഡ് യൂത്ത് ഇൻ അപ്രന്റീസ്ഷിപ്പ് ആൻഡ് സ്കിൽസ് എന്നാണ്. സാധാരണ ബിരുദധാരികൾക്ക് വ്യവസായ അപ്രന്റീസ്ഷിപ്പ് അവസരങ്ങൾ നൽകുന്നതിനുള്ള കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയാണ് ഇത്. അപ്രന്റീസ്ഷിപ്പ് വഴി ജോലികളിലെ കഴിവ് വർദ്ധിപ്പിക്കാം, സ്റ്റൈപ്പൻഡ് നേടുകയും ചെയ്യാം. ഇതുവഴി രാജ്യത്തെ യുവാക്കളുടെ തൊഴിലവസരം വർദ്ധിപ്പിക്കുകയാണ് ഈ പ്രോഗ്രാം ലക്ഷ്യമിടുന്നത്. മാനവ വിഭവശേഷി വികസന മന്ത്രാലയം, നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയം, തൊഴിൽ മന്ത്രാലയം എന്നിങ്ങനെ 3 കേന്ദ്ര മന്ത്രാലയങ്ങളുടെ സംരംഭങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രോഗ്രാം ബാസ്ക്കറ്റാണ് ശ്രേയസ്. ഇനി പറയുന്നവയാണ് ശ്രേയസിന്റെ ലക്ഷ്യങ്ങൾ. 1. ഉന്നത വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ തൊഴിൽ പരിശീലനം കൂടി ഉൾപ്പെടുത്തി വിദ്യാർത്ഥികളുടെ തൊഴിൽ ക്ഷമത മെച്ചപ്പെടുത്തുക. 2. വിദ്യാഭ്യാസവും വ്യവസായ സേവന മേഖലകളും തമ്മിൽ അടുത്ത ബന്ധം സ്ഥാപിക്കുക. 3. വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ കഴിവുകൾ നൽകുക. 4. പഠനത്തോടൊപ്പം സമ്പാദിക്കുക എന്നത് പ്രോത്സാഹിപ്പിക്കുക. 5. ഗുണമേന്മയുള്ള മനുഷ്യശക്തി ബിസിനസ് വ്യവസായ രംഗത്തെ സഹായിക്കുന്നതിന് ലഭ്യമാക്കുക. 6. ഗവൺമെന്റിന്റെ തൊഴിൽ വികസന ശ്രമങ്ങളുമായി വിദ്യാർത്ഥി സമൂഹത്തെ ബന്ധിപ്പിക്കുക. എല്ലാ ബിസിനസ് വ്യവസായ രംഗങ്ങളിലും മൊത്തം തൊഴിൽ ശക്തിയുടെ 10% വരെ അപ്രന്റീസുമാരെ നിയമിക്കുന്നതിന് നിഷ്കർഷിക്കുന്ന ദേശീയ അപ്രന്റീസ്ഷിപ്പ് പ്രമോഷൻ സ്കീമുമായി ചേർന്നാണ് പ്രാഥമികമായി ഈ പദ്ധതി പ്രവർത്തിക്കുന്നത്. സെക്ടർ സ്കിൽ കൗൺസിലുകൾ, അതായത് SSC വഴി ബാങ്കിംഗ്, ഫിനാൻസ്, ഇൻഷുറൻസ് മേഖലകൾ, റീറ്റെയിൽ, ഹെൽത്ത് കെയർ, ടെലികോം, ലോജിസ്റ്റിക്സ്, വസ്ത്രനിർമ്മാണം, മീഡിയ മാനേജ്മെന്റ് സേവനങ്ങൾ എന്നിവയിലാണ് ഈ പദ്ധതി തുടക്കത്തിൽ നടപ്പിലാക്കുന്നത്. ഉയർന്നുവരുന്ന അപ്രന്റീസ്ഷിപ്പ് ഡിമാൻഡ് അനുസരിച്ച് പാഠ്യപദ്ധതികൾ ക്രമീകരിച്ച് കാലക്രമേണ കൂടുതൽ മേഖലകൾ ഇവയോട് കൂട്ടിച്ചേർക്കപ്പെടും. വ്യത്യസ്ത രീതികളിൽ ഈ പ്രോഗ്രാം നടന്നുവരുന്നുണ്ട്. 1. ആഡ് ഓൺ അപ്രന്റീസ്ഷിപ്പ് അല്ലെങ്കിൽ ഡിഗ്രി അപ്രന്റീസ്ഷിപ്പ്. നിലവിൽ ഡിഗ്രി പ്രോഗ്രാം പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് സെക്ടർ സ്കിൽ കൗൺസിലുകൾ നൽകുന്ന തിരഞ്ഞെടുത്ത അപ്രന്റീസ്ഷിപ്പ് മേഖലകളിൽ നിന്ന് അവർക്കിഷ്ടമുള്ള ജോലി തിരഞ്ഞെടുക്കാൻ സാധിക്കും. അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാം സാധാരണയായി 6 മേഖലയെ സംബന്ധിച്ച അടിസ്ഥാന പരിശീലനത്തിനാണ് ഇത് ഉപകരിക്കുക. ഡിഗ്രി പ്രോഗ്രാം പൂർത്തിയാക്കിയ ഉടൻ തന്നെ പ്രോഗ്രാം ആരംഭിക്കും. എല്ലാ വർഷവും മെയ് മുതലാണ് ഇത് ആരംഭിക്കുന്നത്. അപ്രന്റീസ്ഷിപ്പ് കാലയളവിൽ വിദ്യാർത്ഥിക്ക് പ്രതിമാസം 6,000 രൂപ സ്റ്റൈപ്പൻഡ് ലഭിക്കും. അപ്രന്റീസ്ഷിപ്പ് കാലയളവ് അവസാനിക്കുമ്പോൾ ബന്ധപ്പെട്ട സെക്ടർ സ്കിൽ കൗൺസിൽ നടത്തുന്ന ഒരു ടെസ്റ്റ് ഉണ്ടായിരിക്കും. വിജയിച്ച വിദ്യാർത്ഥികൾക്ക് അവരുടെ ബിരുദ സർട്ടിഫിക്കറ്റിന് പുറമെ നൈപുണ്യ സർട്ടിഫിക്കറ്റും ലഭിക്കും. മറ്റൊരു രീതി ഉൾച്ചേർത്ത അപ്രന്റീസ്ഷിപ്പ് പദ്ധതിയാണ്. ഇതിനു കീഴിൽ നിലവിലുള്ള ഡിഗ്രി പ്രോഗ്രാമുകൾ BA പ്രൊഫഷണൽ, BSc പ്രൊഫഷണൽ അല്ലെങ്കിൽ BCom പ്രൊഫഷണൽ കോഴ്സുകളായി പുനഃക്രമീകരിക്കും. അതിൽ വിദ്യാഭ്യാസ ഇൻപുട്ട്, വൊക്കേഷണൽ ഇൻപുട്ട് ഇവ മാത്രമല്ല അപ്രന്റീസ്ഷിപ്പും ഉൾപ്പെടുത്തിയിരിക്കും. നൈപുണ്യത്തിന്റെ ആവശ്യകത അനുസരിച്ച് 6 മുതൽ 10 വരെ ഇതിന് ദൈർഘ്യമുണ്ടാകും. ഉദാഹരണത്തിന്, ലോജിസ്റ്റിക്സിലെ BBA കോഴ്സിന് 1 ക്ലാസ് റൂം അധ്യാപനവും അടുത്ത സെമസ്റ്റർ അപ്രന്റീസ്ഷിപ്പും ആയിരിക്കും.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു. ഇനി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം. ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അമൃത വൈശാഖ്. വ്യാപാരം, നിക്ഷേപം എന്നിവ പ്രോത്സാഹിപ്പിക്കാൻ ഇന്ത്യയും നോർത്ത് മാസിഡോണിയയും തമ്മിൽ ധാരണയായതായി രാഷ്ട്രപതി ദ്രൌപദി മുർമു സ്കോപ്യയിൽ നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റ് ഗോഡാന ദാവോക്കിയുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷം മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ഐ ടി അനുബന്ധ സേവനങ്ങൾ, കൃഷി, ഭക്ഷ്യ സംസ്കരണം, ഔഷധ നിർമ്മാണം, തുണിത്തരങ്ങൾ, ബയോടെക്നോളജി, ടൂറിസം തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുമെന്നും രാഷ്ട്രപതി പറഞ്ഞു. വർഷകാല സമ്മേളനത്തിന്റെ രണ്ടാം ദിനത്തിലും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. വർഷകാല സമ്മേളനത്തോടനുബന്ധിച്ച് NDA പാർലമെന്ററി പാർട്ടി യോഗം പാർലമെന്റ് ഹൌസിൽ ഇന്ന് ചേർന്നു. ചോദ്യപേപ്പർ ചോർച്ചകൾ തടയുന്നതിനും കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിനും കർശന നടപടികൾ സ്വീകരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗത്തിൽ നിർദ്ദേശം നൽകി. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിനിടെ പരിക്കേറ്റവരെ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ സന്ദർശിച്ചു. ന്യൂഡൽഹിയിലെ റാം മനോഹർ ലോഹ്യ ആശുപത്രിയിലും ലേഡി ഹാർഡിഞ്ച് മെഡിക്കൽ കോളേജിലും എത്തിയ അദ്ദേഹം പരിക്കേറ്റവരുടെ ആരോഗ്യനിലയെപ്പറ്റി ഡോക്ടർമാരുമായി സംസാരിച്ച് വിലയിരുത്തി. നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടക്കുന്ന പ്രതിഷേധങ്ങളിൽ വിദ്യാർത്ഥികളുമായി സർക്കാർ ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ആഗ്രഹിക്കുന്നതായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി. ഇതു സംബന്ധിച്ച് രാഹുൽഗാന്ധി ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുമായി കൂടിക്കാഴ്ച നടത്തി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ തമിഴ്നാട് സന്ദർശിക്കും. കോയമ്പത്തൂരിലെ GKNM നഴ്സിംഗ് കോളേജിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്ന അദ്ദേഹം തിരുപ്പൂർ അവിനാശി ലിംഗേശ്വര ക്ഷേത്രത്തിലും ദർശനം നടത്തും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, ലോക്സഭാ സ്പീക്കർ ഓം ബിർള എന്നിവരുമായി മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് പാർലമെന്റ് മന്ദിരത്തിൽ കൂടിക്കാഴ്ച നടത്തി. കോൺഗ്രസ് നേതാക്കളായ മല്ലികാർജ്ജുൻ ഖാർഗെ, സോണിയാഗാന്ധി എന്നിവരുമായും അദ്ദേഹം ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റർമാരുടെ പ്രശ്നങ്ങൾക്ക് വളരെ വേഗത്തിൽ പരിഹാരമുണ്ടാക്കുമെന്നും അതിനായി കമ്മിറ്റി രൂപീകരിച്ചതായും ഗതാഗത മന്ത്രി CP ജോൺ. പ്രിയദർശിനി ബസ് സർവീസ് നടപ്പായതോടെ KSRTC ബസ്സുകളിലെ സ്ത്രീ യാത്രക്കാരുടെ എണ്ണം 87% വർദ്ധിച്ചതായും തൃശൂരിൽ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്ന് വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. പവർ എക്സ്ചേഞ്ച് വഴി വേണ്ടത്ര വൈദ്യുതി ലഭ്യമായില്ലെങ്കിൽ പീക്ക് സമയങ്ങളിൽ നിയന്ത്രണം വേണ്ടി വന്നേക്കാമെന്നാണ് അറിയിപ്പ്. സംസ്ഥാന വഖഫ് ബോർഡ് പ്രവർത്തനങ്ങൾ ജോയിന്റ് സെക്രട്ടറിയുടെ മേൽനോട്ടത്തിൽ വേണമെന്ന കേരള ഹൈക്കോടതി നിർദ്ദേശം നീക്കി സുപ്രീംകോടതി. വഖഫ് ബോർഡ് പ്രവർത്തനങ്ങൾ താൽക്കാലികമായി മരവിപ്പിച്ച ഹൈക്കോടതി ഇടക്കാല ഉത്തരവിനെതിരെ വഖഫ് ബോർഡ് സമർപ്പിച്ച അപ്പീലിലാണ് നടപടി. വിഷയത്തിൽ എല്ലാവരുടെയും വാദം കേട്ട് ഉടൻ തീർപ്പ് കൽപ്പിക്കാനും ഹൈക്കോടതിയോട് സുപ്രീംകോടതി നിർദ്ദേശിച്ചു. പാലാ നഗരസഭയിൽ LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. ഇതോടെ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ ചെയർപേഴ്സണായിരുന്ന ദിയ ബിനുവിന് സ്ഥാനം നഷ്ടമായി. 12 പ്രതിപക്ഷ കൌൺസിലർമാർക്ക് പുറമെ 4 കോൺഗ്രസ് അംഗങ്ങളും ഒരു സ്വതന്ത്ര അംഗവും അവിശ്വാസത്തെ പിന്തുണച്ചു. ശബരിമല മണ്ഡലകാല തീർത്ഥാടനത്തിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PK ബഷീറിന്റെ അധ്യക്ഷതയിൽ പമ്പയിൽ ഇന്ന് അവലോകന യോഗം ചേർന്നു. ശബരിമല റോഡുകളുടെ നവീകരണവുമായി ബന്ധപ്പെട്ട് വീഴ്ച വരുത്തിയാൽ കർശന നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി പറഞ്ഞു. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞു ജാഗ്രത. വയനാട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിക്ക് ഷിഗല സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ ജില്ലയിലെ മുഴുവൻ ജലസ്രോതസ്സുകളും ശുദ്ധീകരിക്കാൻ നിർദ്ദേശം നൽകി മന്ത്രി T.സിദ്ദിഖ്. ഒരാഴ്ച നീളുന്ന ക്ലോറിനേഷൻ ഡ്രൈവ് ഇതിനായി നടത്തും. ഹോട്ടലുകളിലും മറ്റ് സ്ഥാപനങ്ങളിലും പരിശോധന ശക്തമാക്കാനും അവലോകന യോഗത്തിൽ മന്ത്രി നിർദ്ദേശിച്ചു. അൺഎയ്ഡഡ് സ്കൂൾ ജീവനക്കാർക്ക് നിയമപ്രകാരം ലഭിക്കേണ്ട ഉപജീവനബദ്ധ, ഗ്രാറ്റുവിറ്റി, പ്രോവിഡന്റ് ഫണ്ട് എന്നിവ നൽകാതിരിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. കമുകിൻകൂട് ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാളം അധ്യാപിക സമർപ്പിച്ച പരാതിയിലാണ് നടപടി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം.
3: ആകാശവാണി, ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് വിദ്യാസാഗർ ഈണം നൽകി. നജീം അർഷാദ്, അഭിരാമി അജയ് എന്നിവർ പാടിയത് ചിത്രം ഒരു ഇന്ത്യൻ പ്രണയകഥ.

വിദ്യാഭ്യാസ രംഗം. വിദ്യാഭ്യാസ രംഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം.

0: ഒട്ടനവധി ഭാഷ സാംസ്കാരിക വൈവിധ്യങ്ങൾ ഉള്ള ഒരു രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക. എന്നാൽ 1948 മുതൽ 1990 വരെ ആ രാജ്യം അപ്പാർത്തൈഡ് സംവിധാനത്തിലേക്ക് കൂപ്പുകുത്തുകയായിരുന്നു. മനുഷ്യരെ നിറത്തിന്റെ പേരിൽ മാറ്റി നിർത്തുന്ന ഒരു നിഷ്ഠൂര ഭരണ സംവിധാനമാണ് അപ്പാർത്തൈഡ്. വോട്ടവകാശം മുതൽ യാത്രാ സ്വാതന്ത്ര്യം വരെ നിറത്തിന്റെ പേരിൽ കറുത്ത വർഗ്ഗക്കാർക്ക് നിഷേധിക്കപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു അത്. ഇത്തരത്തിൽ സാമൂഹിക നീതി ഹനിക്കപ്പെട്ട ഒരു കാലത്താണ് നെൽസൺ മണ്ടേല എന്ന യുഗപുരുഷൻ ജനിച്ചു വീഴുന്നത്. തന്റെ ജീവിതം മനുഷ്യാവകാശ സംരക്ഷണ പോരാട്ടത്തിന്റെ പാഠപുസ്തകമായി ലോകത്തിനു മുന്നിൽ സമർപ്പിച്ച നെൽസൺ മണ്ടേലയെക്കുറിച്ചാണ് ഇന്ന് വിദ്യാഭ്യാസ രംഗത്തിൽ.
1: അഖില വന്നിട്ട് കുറെ നേരമായോ?
2: ആ കുറച്ച്, ഒരു അരമണിക്കൂർ. നീ ഇരിക്കേ, ചായ പറയട്ടെ?
1: ആ അവര് കൂടെ വരട്ടെ, എന്നിട്ട് പറയാം. റോഡിലെ തിരക്കിൽ പെട്ട് കാണുവർ, വീക്കെൻഡ് അല്ലേ.
2: ശരിയാ. പിന്നെ എങ്ങനെ പോകുന്നു ക്ലാസ് ഒക്കെ? കോഴ്സ് ഒക്കെ തീരാറായില്ലേ?
1: ഫൈനൽ ഇയറിന്റെ തിരക്കിലാണിപ്പോ. സെമിനാറും കാര്യങ്ങളും ഒക്കെ ആയി നല്ല ജഗവുകയാണ് യൂണിവേഴ്സിറ്റി.
2: അത് ശരി. എന്താണ് ജീവന്റെ സെമിനാർ വിഷയം?
1: ആഗോളതലത്തിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ സാമൂഹ്യ പരിഷ്കർത്താക്കൾ എന്നതാണ് പശ്ചാത്തലം. അതിൽ ഞാൻ എടുത്തത് നെൽസൺ മണ്ടേലയാണ്.
2: കൊള്ളാലോ, നെൽസൺ മണ്ടേല ഒരു സാമൂഹിക പരിഷ്കർത്താവായിരുന്നു.
1: അദ്ദേഹത്തിന്റെ ആത്മകഥ വായിച്ചാൽ നമുക്ക് ഈ ചോദ്യത്തിന്റെ ഉത്തരം കിട്ടും. എ ലോങ് വാക്ക് ടു ഫ്രീഡം, അതാണ് ആ പുസ്തകം. ഞാനിപ്പോ വായിച്ചു തീർത്തതേ ഉള്ളൂ.
2: എങ്ങനെയുണ്ട് പുസ്തകം?
1: നല്ല വായനാനുഭവം സമ്മാനിക്കുന്ന ഒരു പുസ്തകമാണത്. അതായത് അന്നത്തെ കാലത്തെ സൗത്ത് ആഫ്രിക്കൻ ചരിത്ര പശ്ചാത്തലത്തെ കുറിച്ചുകൂടി വ്യക്തമാക്കുന്ന ഒരു ആത്മകഥ.
2: അപ്പോ എന്തായാലും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണല്ലേ.
1: ഭാരതത്തിൽ നടന്ന സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെ പോലെ ആഗോളതലത്തിൽ എങ്ങനെയാണ് അത് നടന്നതെന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു ചെറിയ ചിത്രം ഇത് സമ്മാനിക്കും.
2: എനിക്ക് മണ്ടേലയെ കുറിച്ച് കുറച്ചൊക്കെ അറിയാം, പക്ഷേ വിശദമായിട്ട് ഒരു അറിവില്ല എന്നതാണ് സത്യം.
1: നെൽസൺ മണ്ടേലയുടെ പേര് യഥാർത്ഥത്തിൽ അതല്ല എന്നറിയാമോ?
2: ഇല്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? എന്താണ് അദ്ദേഹത്തിന്റെ ശരിക്കുമുള്ള പേര്? അപ്പാർട്ടൈഡിനെതിരെയുള്ള മണ്ടേലയുടെ പോരാട്ടത്തെ കുറിച്ച് വായിച്ചുള്ള ഒരു അറിവ് മാത്രമേ എനിക്കുള്ളൂ.
1: റോലിഹ, ആ ദേ അവരെത്തിയല്ലോ. ഹരി, വീണ, ഇവിടെ.
3: ട്രെയിൻ ലേറ്റ് ആയിടോ, അതാ വൈകിയത്.
2: ഞങ്ങൾ എത്തിയിട്ട് കുറച്ചു നേരം ആയുള്ളൂ.
4: അല്ല, എന്തായിരുന്നു ഞങ്ങൾ വരുമ്പോ ഇവിടെ ഒരു ചർച്ച?
1: ആ അത് എന്റെ സെമിനാർ വിഷയത്തെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. നെൽസൺ മണ്ടേല, അതാണ് ടോപ്പിക്.
4: മണ്ടേലയാണോ?
3: ജൂലൈ 18 മണ്ടേല ദിനം.
1: അതെ, ജൂലൈ 18 1918 നെൽസൺ മണ്ടേല ജനിച്ചത്.
2: മണ്ടേലയുടെ പേര് അതല്ല എന്നല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്?
1: യെസ്, അദ്ദേഹത്തിന്റെ ശരിക്കുമുള്ള പേര് റോലിഹ് ലാല മണ്ടേല എന്നാണ്. പിന്നീട് സ്കൂളിൽ വെച്ച് അദ്ദേഹത്തിന്റെ അധ്യാപികയാണ് നെൽസൺ എന്ന ഇംഗ്ലീഷ് നാമം അദ്ദേഹത്തിന് നൽകിയത്.
4: അത് ഞാൻ കേട്ടിട്ടുണ്ട്. നെൽസൺ മണ്ടേല തെമ്പു ഗോത്രത്തിലാണ് ജനിച്ചത്. അവരുടെ ഭാഷയായ ഖോസയിലെ പേരാണിത്.
1: അത് തന്നെ. നെൽസൺ മണ്ടേലയുടെ മുതുമുത്തച്ഛൻ ഈ ഗോത്രത്തിന്റെ രാജാവായിരുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം പിറന്നു വീണത് രാജകുടുംബത്തിലായിരുന്നു. തുടർന്ന് അദ്ദേഹം ക്ലാർക്ക്ബെറി മെത്തഡിസ്റ്റ് ഹൈസ്കൂളിൽ തന്റെ സ്കൂൾ പഠനകാലം ചിലവഴിച്ചു. അത് കഴിഞ്ഞ് യൂണിവേഴ്സിറ്റി ഓഫ് ഫോർട്ട് ഹെയറിൽ ബിരുദ പഠനത്തിനായി പോയി.
3: നെൽസൺ മണ്ടേല തന്റെ രാഷ്ട്രീയ ജീവിതം നയിച്ചത് ജോഹാനസ്ബർഗിലാണ് എന്ന് വായിച്ചിട്ടുണ്ട്. അത് എങ്ങനെ പിന്നീട് അവിടെ എത്തി?
2: ആ ഞാനും അത് കേട്ടിട്ടുണ്ട്. അല്ല, എല്ലാവർക്കും ചായ അല്ലേ? ചേട്ടാ, 4 ചായ, ഓരോ സമൂസയും കൂടെ എടുത്തോളൂ. നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയത്? അതെ, ജോഹാനസ്ബർഗിലാണല്ലോ അദ്ദേഹം തന്റെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയത്.
4: ജോഹാനസ്ബർഗിൽ വെച്ചാണ് അദ്ദേഹം തന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത്. അതിന് പിന്നിൽ ഒരു രസകരമായ കഥയുണ്ട്.
2: അതെന്താ?
4: തങ്ങളുടെ പഠനം കഴിഞ്ഞെത്തിയ നെൽസൺ മണ്ടേലയും ബന്ധുവായ ജസ്റ്റിസും അറിയുന്നത് നാട്ടിൽ അവരുടെ കല്യാണം ഉറപ്പിച്ചതായിട്ടാണ്. അടുത്ത നിമിഷം തന്നെ അവർ ജോഹാനസ്ബർഗിലേക്ക് നാടുവിടുകയായിരുന്നു.
1: അപ്പാർത്തൈഡിനെതിരെ സന്ധിയില സമരം നടത്തിയ മണ്ടേല ഒരു കാലത്ത് യൂറോപ്യൻ സാമ്രാജ്യത്വം നല്ലതായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അറിയാമോ?
3: അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ?
1: തന്റെ കുട്ടിക്കാലത്ത് അദ്ദേഹം കേട്ട കഥകളിലെല്ലാം തങ്ങളുടെ നാട്ടിൽ സാമ്രാജ്യം വളർത്താൻ വന്ന യൂറോപ്യന്മാർ എല്ലാവരും തന്നെ നാടിന്റെ വികസന പ്രതീകങ്ങളായിട്ടാണ് വിശേഷിപ്പിച്ചിരുന്നത്. കുഞ്ഞു മണ്ടേല അത് വിശ്വസിക്കുകയും ചെയ്തു. സ്കൂൾ കാലത്തും അദ്ദേഹം കേട്ടത് ഇതേ പല്ലവി തന്നെയാണ്. പിന്നീട് ജോഹാനസ്ബർഗിൽ വെച്ച് കണ്ട കാഴ്ചകളും അനുഭവങ്ങളുമാണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് മാറ്റിയത്.
2: ഈ ജോഹാനസ്ബർഗിൽ വെച്ചല്ലേ അദ്ദേഹം ഒരു ഖനിയിൽ ഗാർഡായി ജോലി ചെയ്യുകയും ഒക്കെ ചെയ്തത്?
4: അതെ, അത് തന്നെ. അവിടെ വെച്ചാണ് വോൾട്ടർ സിസുലു എന്ന വ്യക്തി നെൽസൺ മണ്ടേലയെ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിലേക്ക് കൊണ്ടുവന്നത്. അദ്ദേഹം അവിടെ വെച്ച് അതിന്റെ യൂത്ത് ലീഗ് രൂപീകരിച്ചു.
1: നമ്മൾ നേരത്തെ മണ്ടേല ബിരുദം പഠിക്കാൻ പോയിരുന്നു എന്ന് പറഞ്ഞിരുന്നല്ലോ, എന്നാൽ അദ്ദേഹം അത് പൂർത്തീകരിച്ചിരുന്നില്ല.
3: ഞാൻ കരുതി അദ്ദേഹം അത് പൂർത്തിയാക്കിയെന്ന്. എന്താണ് മണ്ടേലയ്ക്ക് അത് തീർക്കാൻ സാധിക്കാതിരുന്നത്?
1: അന്ന് ഫോർട്ട് ഹെയർ കോളേജിൽ മോശം ഹോസ്റ്റൽ ഭക്ഷണത്തിന്റെയും സൗകര്യങ്ങളുടെയും പേരിൽ ഒരു സമരം നടക്കുകയും നെൽസൺ മണ്ടേല അതിന് നേതൃത്വം കൊടുത്തതിന്റെ പേരിൽ പുറത്താക്കപ്പെടുകയും ചെയ്തു. ജോഹന്നാസ്ബർഗിൽ വെച്ച് നിയമബിരുദത്തിന് അദ്ദേഹം ചേരുകയുണ്ടായി. എന്നാൽ സർവകലാശാലയിലെ ഏക കർത്തവർഗക്കാരൻ എന്ന നിലയിൽ നെൽസൺ മണ്ടേല തന്റെ ജീവിതത്തിൽ വർണ്ണവിവേചനത്തിന്റെ കൈപ്പുനീർ ആദ്യമായി രുചിച്ചു.
4: ഇനി ഈ ചർച്ച ചായ കുടിച്ചുകൊണ്ടാവാം. നെൽസൺ മണ്ടേല തന്റെ സമരമാർഗങ്ങൾ കൂടുതൽ ജനകീയമാക്കിയത്?
5: അതെ, പടിപടിയായിട്ടാണ് അദ്ദേഹം ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിന്റെ തലപ്പത്തേക്ക് വരുന്നത്. രാജ്യത്തെ കറുത്ത വർഗക്കാർക്കെതിരെയുള്ള വർണ്ണ വിവേചനത്തിനെതിരെ അദ്ദേഹം ശബ്ദിച്ചുകൊണ്ടേയിരുന്നു. വെളുത്ത നിറമുള്ള മനുഷ്യർക്ക് എല്ലാ സൗകര്യങ്ങളും നൽകുന്ന ഭരണകൂടത്തിന്റെ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള സമരമാർഗമാണ് അദ്ദേഹം സ്വീകരിച്ചത്.
3: ഗാന്ധിജിയുടെ നിസ്സഹകരണ പ്രസ്ഥാനം പോലെ അല്ലേ?
1: യെസ്, അതുതന്നെ. ജവഹർലാൽ നെഹ്റുവും ഗാന്ധിജിയുമെല്ലാം അദ്ദേഹത്തിന്റെ സമര പോരാട്ടത്തെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ട്. തനിക്ക് 1953 പൊതുസമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്നതിൽ നിന്നും വിലക്ക് നേരിട്ടപ്പോൾ അദ്ദേഹം എഴുതിയയച്ച നോ ഈസി വാക്ക് ടു ഫ്രീഡം എന്ന തലക്കെട്ടോടുകൂടി വായിക്കപ്പെട്ട സന്ദേശം നെഹ്റുവിൽ നിന്ന് ഉൾക്കൊണ്ട് എഴുതിയതായിരുന്നു. ഗാന്ധിജിയുടെ അഹിംസയിലൂന്നിയ സത്യാഗ്രഹ പാതയും അദ്ദേഹത്തിന്റെ സമരരീതിയിൽ നെൽസൺ മണ്ടേല ഉൾക്കൊണ്ടു.
5: 1953 നെൽസൺ മണ്ടേല വിഖ്യാതമായ ഒരു സംവിധാനത്തിന് തുടക്കം കുറിച്ചു.
3: എന്തായിരുന്നു അത്? പുതിയ സമരങ്ങൾ എന്തെങ്കിലും?
5: സമരങ്ങൾക്ക് അന്നത്തെ കാലത്ത് പഞ്ഞില്ലായിരുന്നു. നിയമസഹായത്തിന് പക്ഷേ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നെൽസൺ മണ്ടേലയും തന്റെ സുഹൃത്ത് ഒലിവർ ടാംബോയും ചേർന്ന് രാജ്യത്തെ ആദ്യത്തെ ആഫ്രിക്കക്കാർ മാത്രം നടത്തുന്ന ഒരു വക്കീൽ ഓഫീസ് തുടങ്ങി. കറുത്ത വർഗക്കാർ നേരിട്ടിരുന്ന പോലീസിന്റെ ക്രൂരമായ നടപടികളെ കോടതിയിൽ നേരിടുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം.
2: ഈ 62-64 കാലയളവിൽ അല്ലേ അദ്ദേഹം ജയിലിൽ അടയ്ക്കപ്പെട്ടത്?
1: റോഹിലാല എന്ന ഘോഷ പദത്തിന്റെ അർത്ഥം വരുന്നത് പ്രശ്നക്കാരൻ എന്നാണ്. വർണ്ണത്തിന്റെ പേരിൽ അടിച്ചമർത്തുന്ന സൗത്ത് ആഫ്രിക്കൻ ഭരണകൂടത്തിന് അദ്ദേഹം എന്നും ഒരു പ്രശ്നക്കാരനായിരുന്നു. അഖില പറഞ്ഞ ഈ 1961-62 കാലയളവിൽ അദ്ദേഹം ആഫ്രിക്കൻ ഗ്രാമങ്ങൾ തോറും യാത്ര ചെയ്ത് കറുത്ത വർഗക്കാരെ തങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവാന്മാരാക്കി. ഒടുവിൽ 1962 അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു. 1963 ഒക്ടോബർ 9 മുതൽ 1964 ജൂൺ 12 വരെ നീണ്ടുനിന്ന കുപ്രസിദ്ധമായ റിവോണിയ വിചാരണയുടെ ആരംഭത്തിൽ നെൽസൺ മണ്ടേല തന്റെ ഭാഗത്തിനു വേണ്ടി 3 മണിക്കൂർ പ്രസംഗിച്ചു.
6: വെളുത്ത വർഗ മേധാവിത്വത്തിനെതിരെ ഞാൻ പോരാടിയിട്ടുണ്ട്. കറുത്ത വർഗക്കാരുടെ മേധാവിത്വത്തിനെതിരെയും ഞാൻ പോരാടിയിട്ടുണ്ട്. എല്ലാ മനുഷ്യരും പരസ്പര സൗഹാർദ്ദത്തിലും തുല്യ അവസരങ്ങളോടെയും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു ജനാധിപത്യ സ്വതന്ത്ര സമൂഹം എന്ന ആദർശത്തെ ഞാൻ നെഞ്ചോട് ചേർക്കുന്നു. ആ ആദർശം സാക്ഷാത്കരിക്കാനാണ് ഞാൻ പരിശ്രമിക്കുന്നത്. അതിനായി എന്റെ ജീവൻ ത്യജിക്കാനും ഞാൻ തയ്യാറാണ്.
5: Prepared to die എന്ന ആ 3 മണിക്കൂർ പോരാട്ട ചരിത്രം ലോകമെമ്പാടും പ്രതിഫലിച്ചു. നെൽസൺ മണ്ടേലയ്ക്ക് 27 വർഷത്തെ കഠിന തടവാണ് ഒടുവിൽ വിധിക്കപ്പെട്ടത്.
2: ഈ കാലയളവിലാണ് അദ്ദേഹം കുപ്രസിദ്ധമായ റോബൻ ഐലൻഡിൽ കിടന്നത്.
3: നമ്മുടെ ആൻഡമാൻ സെല്ലുലാർ ജയിൽ പോലെയാണോ?
5: അതെ, അതുപോലെ തന്നെ. തന്റെ മകൻ വാഹനാപകടത്തിൽ ഈ കാലയളവിൽ മരിക്കുകയുണ്ടായി. അദ്ദേഹത്തിന് ക്ഷയരോഗം ബാധിച്ചു. ഇത്രയൊക്കെ നടന്നിട്ടും അദ്ദേഹത്തിന് ഒരു പരോൾ പോലും അനുവദിച്ചില്ല. 1990 വരെ അദ്ദേഹം 3 ജയിലുകളിലായി തന്റെ ശിക്ഷാ കാലാവധി പൂർത്തീകരിച്ചു. ഒരു വട്ടം പോലും അദ്ദേഹം തന്റെ സമരങ്ങളുടെ പേരിൽ ഭരണകൂടത്തോട് മാപ്പ് പറഞ്ഞില്ല.
1: ഈ പോരാട്ട വീര്യത്തിന്റെ ഉറച്ച ശബ്ദം ലോകം കേട്ടു. ഒടുവിൽ ആ അപ്പാർത്തിയുടെ ഭരണകൂടം അവിടെ നിലംപൊത്തി. വെളുത്ത വർഗക്കാർക്ക് മാത്രം വോട്ട് ചെയ്യാൻ സാധിച്ചിരുന്ന ഒരു തിരഞ്ഞെടുപ്പ് സമ്പ്രദായമായിരുന്നു അന്നുവരെ അവിടെ നിലനിന്നിരുന്നത്. 1994 ദക്ഷിണാഫ്രിക്കൻ ചരിത്രത്തിൽ ആദ്യമായി എല്ലാ പൌരന്മാർക്കും വോട്ട് ചെയ്യാൻ സാധിക്കുന്ന പൊതു തിരഞ്ഞെടുപ്പ് നടന്നു. നെൽസൺ മണ്ടേല ജീവിതത്തിൽ ആദ്യമായി വോട്ട് ചെയ്തു.
3: 1993 മണ്ടേലയ്ക്ക് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിക്കുന്നത്?
5: അതെ, 1994 മെയ് 10 അദ്ദേഹം ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡന്റ് ആയി തെരഞ്ഞെടുക്കപ്പെട്ടു. തന്റെ വാക്ക് പാലിച്ചുകൊണ്ട് ആദ്യത്തെ ടേമിന് ശേഷം അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും ഒഴിഞ്ഞു.
2: അദ്ദേഹത്തിന്റെ പ്രധാന ലക്ഷ്യം കറുത്ത വർഗക്കാർക്കും വെളുത്ത വർഗക്കാർക്കും ഒരുപോലെ ജീവിക്കാവുന്ന ഒരു ദക്ഷിണാഫ്രിക്കയായിരുന്നു അല്ലേ?
1: അതെ, തന്റെ പ്രസിഡന്റ് കാലയളവിൽ എല്ലാം തന്നെ അദ്ദേഹം പരിശ്രമിച്ചത് അതിനുവേണ്ടിയായിരുന്നു. 1995 ജോഹന്നാസ്ബർഗിൽ വെച്ച് നടന്ന റഗ്ബി ലോകകപ്പ് ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയും ന്യൂസിലൻഡും മത്സരിക്കുകയുണ്ടായി. കറുത്ത വർഗക്കാരും വെളുത്ത വർഗക്കാരും 2 തട്ടിലായിട്ടായിരുന്നു ആ ടീമും രാജ്യവും. എന്നാൽ മണ്ടേല ഒരു ടീം ഒരു രാജ്യം എന്ന മുദ്രാവാക്യത്തിന് കീഴിൽ രാജ്യത്തെ അണിനിരത്തി.
5: അവിടെയാണ് വെളുത്ത വർഗക്കാരുടെ സ്പ്രിംഗ് ബോക്സ് ജേഴ്സി അണിഞ്ഞുകൊണ്ട് അദ്ദേഹം വിജയിച്ച സൗത്ത് ആഫ്രിക്കൻ വെളുത്ത വർഗക്കാരനായ ക്യാപ്റ്റന് ട്രോഫി സമ്മാനിച്ചത്. ഒടുവിൽ 2013 ഡിസംബർ 5 അദ്ദേഹം തന്റെ വസതിയിൽ വെച്ച് മരണമടഞ്ഞു. നെൽസൺ മണ്ടേല ഒരിക്കലും വെളുത്ത വർഗക്കാരും കറുത്ത വർഗക്കാരും തമ്മിലുള്ള ഒരു ശത്രുതയ്ക്ക് വേണ്ടി ശ്രമിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ സമരത്തിൽ അങ്ങനെ ഒരു വിദ്വേഷം കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിച്ചതുമില്ല. ഐക്യപ്പെട്ട ഒരു ദക്ഷിണാഫ്രിക്ക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഏക ലക്ഷ്യം.
2: ബില്ല് വന്നല്ലോ
3: 67 രൂപ.
1: ആ 67-നും നെൽസൺ മണ്ടേലയുമായി ഒരു പ്രത്യേകതയുണ്ട്.
3: അതെന്താണ് 67-ഉം മണ്ടേലയും തമ്മിലുള്ള ബന്ധം?
1: 2009 നെൽസൺ മണ്ടേലയുടെ 91-ാം ജന്മദിനത്തോടനുബന്ധിച്ച് മാടിബ എന്ന് സ്നേഹത്തോടെ വിളിക്കപ്പെടുന്ന നെൽസൺ മണ്ടേല തന്റെ ജീവിതത്തിന്റെ 67 വർഷക്കാലം സാമൂഹിക നീതിക്കു വേണ്ടി പോരാടി എന്ന് കണക്കാക്കപ്പെട്ടു. അതിന്റെ ഭാഗമായി മണ്ടേല ദിന ക്യാമ്പയിനോടനുബന്ധിച്ച് അന്നേ ദിവസം 67 മിനിറ്റുകൾ സാമൂഹിക പ്രവർത്തനങ്ങൾക്കായി നീക്കിവെക്കണമെന്ന് ആഹ്വാനം ചെയ്യപ്പെടുകയായിരുന്നു.
5: അതെ, നമുക്കെല്ലാവർക്കും നെൽസൺ മണ്ടേല എന്ന ത്യാഗത്തിന്റെ പര്യായമായ ആ മഹാമനുഷ്യയുടെ പാത പിന്തുടർന്നുകൊണ്ട് സാമൂഹിക നീതിക്കായി ശബ്ദിക്കാം.
3: തീർച്ചയായും.
7: നെൽസൺ മണ്ടേലയുടെ ജന്മവാർഷികത്തോടനുബന്ധിച്ചുള്ള ചിത്രീകരണം 67 മിനിറ്റ് സമാപിച്ചു. ശബ്ദം നൽകിയവർ ജീവൻ ഷിബു എം ജോസ്, അഖില ബിജി ബാബു, വീണ അശ്വതി എം എസ്, ഹരി ഹരീഷ് മേനോൻ, നെൽസൺ മണ്ടേല രാജേഷ് വിശ്വംവരൻ, രചന നിർവഹണ സഹായം ജെസ്ലോ ഇമാനുവൽ ജോയ്, നിർവഹണം നീതി എലിസബത്ത് ജോസഫ്.
8: ഒരു പ്രത്യേക അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കലാ സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യ മേഖലകളിൽ അസാധാരണ മികവ് കൈവരിച്ചിട്ടുള്ള 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ് ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും www.awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്നതാണ്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ 31, 2026.
9: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.
10: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ ആരോഗ്യവും ആയുർവേദവും ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ മുൻ പ്രൊഫസർ ഡോക്ടർ എസ് ജയശ്രീ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9596 56 321 9496 5 5 6 3 2 1 9496 5 9 6 3 2 1. ആരോഗ്യവും ആയുർവേദവും ഈ വിഷയത്തെക്കുറിച്ചുള്ള ഡോക്ടറോട് ചോദിക്കാൻ തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി കവരത്തി. ഇതോടുകൂടി ഈ നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം അവസാനിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 260.4 മീറ്റർ, അതായത് 1152 കിലോഹെർട്സിൽ നാളെ രാവിലെ 6

ആകാശവാണി കവരത്തി. ഇതോടുകൂടി ഈ നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം അവസാനിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 260.4 മീറ്റർ, അതായത് 1152 കിലോഹെർട്സിൽ നാളെ രാവിലെ 6